0: economy, cinema, digital creators, sports viewing, artificial intelligence, and copyright, among other issues. Prarthana, Akashvani News, Mumbai.
1: The US will not charge any tariff on certain specialty drugs and associated ingredients used for treatment of rare medical conditions imported from India and 19 other countries. The US Commerce Department published the list of countries in the Federal Register as it prepares to impose a 100% tariff on certain patented pharmaceutical imports and the associated ingredients from September 29th. Eligible products for the 0% tariff rate include all drugs designated for rare diseases, infertility treatments, cell therapies, gene therapies, antibody drug conjugates, and animal pharmaceuticals. Components of these drugs also subject to 0% tariff rate. Besides India, the other countries in the zero tariff rate category include European Union, Indonesia, Japan, Malaysia, South Korea, Switzerland, Taiwan, Thailand, Britain, and Vietnam. Indian men's cricket team advanced to the semi-finals without taking the field. Their quarter-final against Afghanistan was abandoned due to inclement weather in the Aichi Nagoya. Meanwhile, India continued its impressive medal-winning run at the Asian Games in Aichi Nagoya, Japan, with athletes and shooters adding several medals to the country's tally. In athletics, India secured a double podium finish in the men's javelin throw. Yashveer Singh won the silver medal with a personal best effort of 85.72 meters, while Rohit Yadav claimed bronze with a throw of 84.35 meters. In the men's long jump, Sri Shankar Murli secured the silver medal with a best effort of 8.07 meters. Gulveer Singh also added another silver to his tally after finishing runner-up in the men's 1500 meters. He had earlier won silver in the men's 10,000 meters. And now for a look at today's newspapers, it's over to Shagun Chopra.
2: Thank you, Abhishek. Ensure automated counter-terrorism response, Amit Shah tells top cops, leads the Statesman. To a worth listing, Noel submits Tata Sons revamp plan to Reserve Bank of India, reports the Times of India. Be selective in what you consume online, Nitin Nabin tells youth in Kolkata, reports the Tribune. How can children have social media accounts, asks Supreme Court, notes the Hindu. Government to pause 15.8 million unused Russian cards, states Hindustan Times. And finally, Taylor Swift becomes most awarded artist in MTV Video Music Awards history, writes the Indian Express, adding that the pop powerhouse dedicated her award to the ultimate showgirl, the late Dolly Parton. And with that, it's back to you, Abhishek.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Supreme Court asked Centre to consider exempting Class 6 students from CBSE's three-language policy this year. Indian Navy to host second edition of Commanders Conference 2026 in New Delhi from today till Thursday. Delhi government prepares tougher action plan to control air pollution in the national capital during the winter season. US waives tariff on specialty drugs imported from India and 19 other countries. An Indian men's cricket team advanced to semi-finals at the Asian Games in Japan. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
3: Agashivani. നോവൽ സഞ്ചാരം.
4: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ശരം പോലെ സുലൈമാൻ വീട്ടിൽ ചെന്ന് കയറി. ചാരി വെച്ച വാതിൽ തള്ളി തുറന്നു. വിളക്കിനടുക്കെ താടിക്ക് കയ്യും കൊടുത്ത് ചിന്താമഗ്നയായിരിക്കുകയാണ് ഖദീജ. വന്നോ? അവൾ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. മോളെവിടെ? അവൾ ഇന്ന് അവിടെ തന്നെ കിടക്കണത്രേ. അപ്പോ ചോറ് വൈക്കണ്ടേ? അവിടുന്നുണ്ടോളും. പിന്നെ നീ ഊണ് കഴിച്ചോ? ഇല്ല, നിങ്ങൾ വരണ്ടേ? എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. ഒരു പൊടി ബൈച്ചോളി. അവൾ ഭക്ഷണം കൊണ്ടുവന്ന് നിരത്തി. നിശബ്ദരായി അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. നിശബ്ദരാണെന്ന് രണ്ടു കൂട്ടരും അറിഞ്ഞില്ല. അകത്ത് അത്ര ബഹളം നടക്കുകയാണ്. അയാൾ നാലുരുള ഉണ്ട് എഴുന്നേറ്റു. കൈ കഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ഖദീജ ഊണ് കഴിഞ്ഞു വന്നപ്പോഴും അയാൾ നടത്തം തുടരുകയാണ്. അവൾ കിടക്കയിൽ കയറി കിടന്നു. അപ്പോഴും നടത്തം തന്നെ. ഇന്ന് കിടക്കുന്നില്ലേ? ഏ, കിടക്കുന്നില്ലേന്ന്? കിടക്കാം.

0: നിങ്ങൾക്ക് എന്തായിപ്പോയി? ഇക്ക് കേൾക്കാവുന്ന വച്ചാൽ പറയും. നിങ്ങൾ ഇന്നലെ തുടങ്ങിയതാണല്ലോ തീ പിടിച്ച കൂട്ടിലെ മരുവിന്റെ ചേലിക്ക് കളിക്കാൻ. വിശേഷിച്ചൊന്നുമില്ല ഖദീജ, ഈ ബാക്ക് ഇമ്മിണി നേരായി കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്താച്ചാല് ഇങ്ങക്ക് എന്നോട് പറഞ്ഞൂടെ, ഞമ്മള് ഇങ്ങടെ ആരാ?
1: സുലൈമാൻ ഖദീജയുടെ മുഖത്തേക്കൊന്ന് നോക്കി നിശബ്ദനായി നോക്കി നിന്നു.
0: നിങ്ങൾ തന്നെ പറയിൻ, അവൾ തുടർന്നു. ഈ ചേലിക്ക് ചൂടും പുകയും എടുത്ത് നടക്കുമ്പോ എന്റെ തിഥി എന്തായിരിക്കും? നിങ്ങളത് ആലോചിക്കുന്നുണ്ടോ? ഇഷ്ടമല്ല ചെല് അതിങ്ങോട്ട് പറഞ്ഞോളി.
1: അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഖദീജ, വളരെ മൃദുലമായിരുന്നു ആ ശബ്ദം.
0: നിങ്ങൾ ഇനി ഒരാളെ തന്നെ അർത്ത്, എന്നാൽ ഇക്ക് കേട്ടൂടെ? എന്നോടല്ലാതെ നിങ്ങൾ ആരോട് പറയൻ? ഇങ്ങക്ക് ഞാനല്ലാതെ പിന്നെ ആര്? ഇക്ക് ഇങ്ങളല്ലാതെ ആര്?
1: ആ കുടുംബിനിയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. ഖദീജ, സുലൈമാൻ അവളോട് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു, നീ അതൊന്നും അറിയാതിരിക്കുകയാണ് നല്ലത്.
0: എന്തായാലും ഇക്കറിയണ്ടേ, ഞാനീ
1: കരയാതെ നിന്റെ ഗുണത്തിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്.
0: നീ കേൾക്കണ്ട, കേൾക്കണം. തൂക്കിക്കൊല്ലുന്ന കാര്യമായാലും സാരി.
1: അയാൾ ഇരിപ്പിൽ നിന്നും എഴുന്നേറ്റു. വീണ്ടും നിശബ്ദനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എങ്ങനെയാണ് തുടങ്ങേണ്ടത്? അഥവാ തുടങ്ങേണ്ടതുണ്ടോ? ഈ അഴിനീക്കലോടുകൂടി താൻ എന്താവും? തുഴ കൈമോശം വന്ന വഞ്ചിക്കാരന്റെ സംഭ്രമം. തോണി അഴിമുഖത്തേക്ക് കുതിക്കുകയാണ്. അട്ടഹസിച്ച് ചാടിക്കുതിക്കുന്ന തിരമാല കാണാം. മരണം നേരിട്ട് വരുന്നത് കാണുകയാണ്. സുലൈമാന്റെ കുടുംബജീവിതം ഇതോടെ മരിക്കാം.
0: ഞാനൊന്ന് ചോദിച്ചോട്ടെ?
1: ഖദീജ അയാളെ പിടിച്ചു നിർത്തി. എന്താ ഖദീജ?
0: ഇങ്ങളും ബിസുവും ആ പെൺകുട്ടിയും ഒക്കെ പാടെ എന്തിരുത്ത ഒരു ഏടാകൂടം? എന്നോട് പറയീൻ, എന്നെ വിശ്വസിക്കീൻ.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. വസന്തത്തെ വർണ്ണാഭമാക്കുന്ന വാഗപ്പൂ പ്രകൃതിയെ അണിയിച്ചൊരുക്കുന്നത് പോലെ തന്നെ പ്രണയിക്കുന്നവരുടെ മനസ്സുകളിലും വാഗപ്പൂ പ്രത്യേക അനുഭൂതിയും ആനന്ദവും നിറയ്ക്കുന്നു. പ്രകൃതിയുടെ ഈ സൗന്ദര്യത്തെ പ്രണയവുമായി സമന്വയിപ്പിച്ച ചില ഗാനങ്ങൾ കേൾക്കാം ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യം ബിജു തിരുമല വരികളെഴുതി എ ടി ഉമ്മറീണം നൽകി യേശുദാസ് പാടിയത് ചിത്രം അനുഭവം.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ? വേണ്ട, ആദ്യം സേവിങ്സ്, ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. ഗുൽമോഹർ എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് വരികൾ എഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
3: ലോകത്തെ ഏറ്റവും ഭാഗ്യവാന്മാർ ആരാണ് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരമുണ്ടെങ്കിലും, കിടന്നാൽ ഉടൻ സ്വസ്ഥമായി ഉറങ്ങുന്ന ആളാണ് ഭാഗ്യവാനെന്ന് മഹാപുരുഷന്മാരും സമ്മതിക്കും. ഉറക്കമില്ലായ്മയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. പുതുതലമുറ എന്ന് വിശേഷിപ്പിക്കുന്ന ജെൻസി കുട്ടികൾ നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണ്. ഇങ്ങനെ ജീവിതശൈലി മനുഷ്യ ശരീരത്തിൽ ജൈവ ഘടികാരത്തിൽ മാറ്റമുണ്ടാക്കുന്നു, പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുന്നു. ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉറക്കം കുറയുന്നു. മാനസിക സമ്മർദ്ദം, തൊഴിൽ സമയക്രമം, രോഗങ്ങൾ, ലഹരി എന്നിങ്ങനെ പല കാരണങ്ങൾ ഉറക്കമില്ലായ്മയ്ക്കുണ്ട്. ഉറക്കം തികച്ചും മാനസികമായതിനാൽ യോഗയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറക്കത്തിന് സഹായിക്കുന്ന ചില യോഗമുറകൾ നമുക്ക് പരിചയപ്പെടാം. ശവാസനം, ഉത്താനം ശവമതു ഭുയന്തു ശയനന്തു മൃദാസനം, മൃദാസനം ശ്രമഹരം ചിത്ത വിശ്രമ കാരണം, ഖേരണ്ഡ സംഹിത. ശവാസനത്തിന്റെ പേരിൽ തന്നെ ഡെഡ് ബോഡി പോലെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാം എല്ലാം നിരന്തരമായി ഓട്ടത്തിലാണ്. ഇത് കേൾക്കുന്ന സമയത്ത് പോലും ശ്രോതാക്കൾ പലരും ഓഫീസിലോ മറ്റ് ജോലി സ്ഥലത്തേക്കോ പോകുന്ന തിരക്കിലായിരിക്കാം. വിശ്രമം എന്ത് എന്നറിയാതെയുള്ള ഈ ഓട്ടപ്പാച്ചിൽ നാം നിയന്ത്രിക്കണം. ഇനിയും നാം മുന്നോട്ട് പോകുന്നതിന് ശരീരത്തിനും മനസ്സിനും വിശ്രമം ആവശ്യമാണ്. ശവാസനം ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വൃത്തിയും വെടുപ്പും വായു സഞ്ചാരമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. പായോ തുണിയോ യോഗോ മാറ്റോ ഉപയോഗിച്ചുകൊണ്ട് മലർന്നു കിടക്കുക. ശരീരം മുഴുവൻ പൂർണ്ണമായും അയച്ചിടുക. ശ്വാസം സാധാരണ നിലയിൽ തുടരുക. ഈ സമയം റിലാക്സേഷൻ മ്യൂസിക്കോ ഇഷ്ടമുള്ള ഗാനമോ ചെറിയ ശബ്ദത്തിൽ കേൾക്കാവുന്നതാണ്. 10-15 മിനിറ്റ് കഴിഞ്ഞ് നന്നായി സ്ട്രെച്ച് ചെയ്ത് വലതുവശം ചരിഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി എണീക്കുക. ഇനി ബാലാസനം പരിചയപ്പെടാം. വ്യത്യസ്തങ്ങളായ റിലാക്സേഷൻ ടെക്നിക്സുകളുണ്ട്. IRT, DRT, ഇൻസ്റ്റന്റ് റിലാക്സേഷൻ ടെക്നിക്സ്, ഡീപ് റിലാക്സേഷൻ ടെക്നിക്സ്. അതിൽ ഏറ്റവും ലളിതമായ ഒരു വിശ്രമം രീതിയാണ് ബാലാസനം. ബാലിക ബാലന്മാർ കിടന്നുറങ്ങുന്ന രീതിയാണിത്. വലതുവശം ചരിഞ്ഞ് കമിഴ്ന്നു കിടക്കുക. വലതുകൈ മടക്കി എൽ ഷേപ്പിൽ മുകളിലോട്ടും എൽ ഷേപ്പിൽ വലതുകാൽ താഴോട്ടും വയ്ക്കുക. ഇടതുകാൽ നന്നായി നിവർന്നിരിക്കണം. ഒപ്പം ഇടതുകൈ ശരീരത്തോട് ചേർത്ത് താഴോട്ട് അയച്ചിടുക. മുഖം വലത്തോട്ട് ചരിഞ്ഞ് നിലത്ത് ചേർന്ന് കിടക്കട്ടെ. വിശ്രമാസനത്തിൽ ശ്വാസഗതി വളരെ സാവധാനത്തിലായിരിക്കണം. കുറച്ചു കഴിഞ്ഞ് ഇടതുവശം ചരിഞ്ഞ് കിടന്ന് ഇടതുകൈ ഇടതുകാൽ എന്നിവ മുൻപ് ചെയ്തതുപോലെ തന്നെ സാവധാനം ചരിച്ചു വെക്കുക. ഇപ്രകാരം 5-10 മിനിറ്റ് വിശ്രമിക്കുക. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനൊരിടം എന്ന ആശയം പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടുണ്ട്. ഓരോ ഉറക്കവും ഓരോ വിശ്രമവും ഉണരുവാനുള്ള ഊർജം നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് വിശ്രമാസനം വളരെ ഫലപ്രദമായി നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്.
2: യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴയെത്തും മുൻപേ ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികൾ എഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത്.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: താളവട്ടം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വ്യാഴാഴ്ച രാവിലെ 11:30 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946321 9495656321. ഒരു നമ്പർ കൂടിയുണ്ട്, 9495956321. വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:30 മുതൽ 12 മണി വരെ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ആരണ്യകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ONV കുറുപ്പിൻ്റെ വരികൾക്ക് രഘുനാഥ് സേതിൻ്റെ സംഗീതം.

ഇനി അല്പസമയത്തിനകം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം ഡെല്ലിറിലെ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എബി എന്ന ചിത്രത്തിനു വേണ്ടി സംഗീത ശ്രീകാന്ത് പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജുബാലിന്റെ സംഗീതം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആംഗ്രി ബേബീസ് ഇൻ ലവ് ഈ ചിത്രത്തിന് വേണ്ടി റിമി ടോമിയും നിഖിൽ മാത്യുവും പാടിയ ഗാനം. ഗാനരചന അനൂപ് മേനോൻ, സംഗീതം ബിജി ബാലൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജോർജ് കോശി സംസാരിക്കുന്നു.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുവാനായാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയിൽ, അതായത് തെറ്റായ ഭക്ഷണരീതി, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഹൃദയാഘാത സാധ്യത വളരെ കൂടി വരുന്നൊരു സമൂഹത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. കൃത്യമായ അറിവുകളിലൂടെയും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെയും നമുക്കൊരു പരിധിവരെ ഹൃദ്രോഗങ്ങളെ തടയുവാൻ സാധിക്കും. ലോക ഹൃദയാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദയാരോഗ്യ സംരക്ഷണത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ രഞ്ജിത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി?
2: സെപ്റ്റംബർ 29 ലോകമെമ്പാടും ലോക ഹൃദയ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ഹൃദ്രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും ഹൃദയാഘാതം, പക്ഷാഘാതം ഉൾപ്പെടെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനുള്ള ജീവിതശൈലി മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2026 വേൾഡ് ഹാർട്ട് ഡേയുടെ സന്ദേശം വളരെ ശ്രദ്ധേയമാണ്. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ് ആ സന്ദേശം. അതായത് ഹൃദയം നൽകുന്ന മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ നാം അവഗണിക്കരുത്. കാരണം ഹൃദ്രോഗം എല്ലായ്പ്പോഴും ശക്തമായ നെഞ്ചുവേദനയോടെയോ പെട്ടെന്നുള്ള ബോധക്ഷയത്തോടെയോ മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പോൾ വളരെ ചെറിയ ലക്ഷണങ്ങളായിരിക്കും ആദ്യ സൂചന. അതുകൊണ്ട് ഈ വർഷത്തെ സന്ദേശം 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. 1 ലക്ഷണങ്ങൾ തിരിച്ചറിയുക, 2 ഹൃദയത്തെ സംരക്ഷിക്കുക, 3 സമയത്ത് നടപടി സ്വീകരിക്കുക. പലരും കരുതുന്നത് ഹൃദ്രോഗമുണ്ടെങ്കിൽ തീർച്ചയായും നെഞ്ചുവേദന ഉണ്ടാവുമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ചിലരിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നെഞ്ചിൽ ചെറിയൊരു അസ്വസ്ഥത പോലെയോ ശ്വാസമുട്ടൽ പോലെയോ അമിതമായ ക്ഷീണം, തലകറക്കം, വിയർപ്പ്, ഹൃദയമിടിപ്പ് കൂടുക, എക്സസൈസ് ചെയ്യുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ അസ്വസ്ഥത തുടങ്ങിയ രൂപത്തിലായിരിക്കും ആദ്യം വരുന്നത്. ചില രോഗികൾക്ക്, പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആളുകൾക്ക്, ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നെഞ്ചുവേദന ഉണ്ടായിക്കൊള്ളണമെന്ന് തന്നെ ഇല്ല. സ്ത്രീകളിലും ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഇത് ആസിഡിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ക്ഷീണം മാത്രമാണ്, എന്റെ പ്രായം കൂടുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ വരുന്നത്, ഈ ലക്ഷണങ്ങളൊക്കെ അത് പറഞ്ഞ് അവഗണിക്കരുത്. ഹൃദയം നൽകുന്ന ചെറിയ വാർണിംഗ് സൈൻസ് പോലും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഈ വർഷത്തെ ഹാർട്ട് ഡിസീസ് ക്യാൻ ഹൈഡ് ഇൻ പ്ലെയിൻ സൈറ്റ്, ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന സന്ദേശത്തിന്റെ പ്രസക്തി.
1: സർ, ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഹൃദ്രോഗ സാധ്യത വളരെ വർദ്ധിച്ചു വരുന്നതായാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: ശരിയാണ്, ഹൃദയാഘാതം ഇപ്പോൾ ചെറുപ്പക്കാരിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഹൃദയാഘാതം പ്രായമായിട്ടുള്ളവരുടെ മാത്രം രോഗമാണെന്നുള്ള ധാരണ തികച്ചും ശരിയല്ല. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഈ ചെറുപ്പക്കാരിലും രോഗമുണ്ടാവാനുള്ള പ്രധാനമായ കാരണങ്ങൾ. 1 പുകവലി.

0: സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? അതിൽ എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: ചില സന്ദർഭങ്ങളിൽ ശരീരം നമുക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന സന്ദേശം പ്രസക്തമാവുന്നു. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സയൻസിനെ നമ്മൾ വാർണിംഗ് സയൻസ് എന്ന് പറയുന്നു. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം, നെഞ്ചിൽ അമർത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഞെരിക്കുന്നത് പോലെയോ ഉള്ളൊരു വേദന അല്ലെങ്കിൽ നെഞ്ചിൽ അസ്വസ്ഥത കുറച്ച് മിനിറ്റുകൾക്ക് കൂടുതൽ സമയം നിൽക്കുകയാണ്. വേദന ഇടത് കൈയിലേക്കോ രണ്ട് കൈകളിലേക്കോ തോളുകളിലേക്കോ പുറത്തേക്കോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിലേക്കോ ഒക്കെ പടരുകയാണെങ്കിലും അല്ലെങ്കിൽ താടിയെല്ലിൻ്റെ അടിയിലേക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിലും, ഇതോടൊപ്പം തന്നെ ശ്വാസമുട്ടൽ, അമിതമായ വിയർപ്പ്, തലകറക്കം, ബോധക്ഷയം, അസാധാരണമായ ക്ഷീണം അല്ലെങ്കിൽ ഛർദിയോ അല്ലെങ്കിൽ ഓക്കാനം പോലെയുള്ള ലക്ഷണങ്ങൾ വരികയാണെങ്കിലും ഇതൊരു ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ എല്ലാവർക്കും ഈ ലക്ഷണങ്ങളെല്ലാം കാണിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ വാർണിംഗ് സൈൻസ് ശ്രദ്ധിക്കേണ്ടതാണ്.
0: സർ, ഒരാൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നാൽ നമ്മൾ വീട്ടിൽ വെച്ച് എന്താണ് ചെയ്യേണ്ടത്? ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ?
1: ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ആ വേദനയെ അവഗണിക്കരുത് എന്നതാണ്. നെഞ്ചിൽ ശക്തമായ വേദനയോ മുറുക്കമോ ശ്വാസമുട്ടലോ അമിതമായ വിയർപ്പോ തുടങ്ങിയ ഹാർട്ട് അറ്റാക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലി അപ്പോൾ തന്നെ നിർത്തുക, എന്നിട്ട് റെസ്റ്റ് ചെയ്യുക, ഉടൻ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. സ്വന്തം വാഹനം ഓടിച്ച് ഒരിക്കലും ആശുപത്രിയിൽ പോകരുത്. അടിയന്തരമായി മെഡിക്കൽ സഹായം തേടാൻ ശ്രമിക്കുക. രോഗിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും, അതായത് ഹൃദ്രോഗിയാണ്, അവർക്ക് ഒരു എമർജൻസി മെഡിസിൻസ് വല്ലതും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ ഉടനെ കഴിക്കുക. ഒട്ടും താമസിക്കാതെ ആശുപത്രിയിൽ ചികിത്സ തേടുക. ഹാർട്ട് അറ്റാക്ക് ചികിത്സയിൽ ടൈം ഈസ് മസിൽ എന്നൊരു പ്രധാന ആശയമുണ്ട്. അഥവാ ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെട്ടാൽ ഓരോ മിനിറ്റും പ്രധാനപ്പെട്ടതാണ്. വേദന കുറയും എന്ന് വിചാരിച്ച്, ഇനി കുറച്ചു നേരം കാത്തിരുന്നാൽ വേദന കുറയുമെന്ന് വിചാരിച്ച് വീട്ടിൽ കാത്തിരിക്കുന്ന അപകടമാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
0: സർ, അടുത്തതായി ഈ എന്താണ് ഈ CPR എന്ന് പറഞ്ഞാൽ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണ് ബോധമില്ലാതെ സാധാരണ ശ്വാസമില്ലാതെ കിടക്കുന്നത് കാർഡിയാക് അറസ്റ്റ് ആയിരിക്കാം. അത്തരം സാഹചര്യത്തിൽ രോഗിയുടെ ജീവൻ നിലനിർത്താൻ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷയാണ് CPR, അതായത് കാർഡിയോ പൾമേറി റെസിറ്റേഷൻ എന്ന് പറയുന്നത്. ആദ്യം വ്യക്തി പ്രതികരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. രണ്ടാമത് സഹായത്തിനായി ആളെ കോൾ ഫോർ ഹെൽപ്പ് നമ്മൾ ചെയ്യണം. എമർജൻസി മെഡിക്കൽ സർവീസസോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്ററിന്റെ സഹായവും ലഭ്യമാണെങ്കിൽ അത് ഉറപ്പുവരുത്തണം. ഹൃദയമിടിപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങണം. മുതിർന്ന ഒരാളിൽ നെഞ്ചിന്റെ മധ്യഭാഗത്ത് ശക്തമായ അമർത്തി മിനിറ്റിൽ ഏകദേശം 100 to 120 തവണയാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നൽകേണ്ടത്. പരിശീലനം ലഭിച്ചവർക്ക് റെസ്ക്യൂ ബ്രത്ത് ഉൾപ്പെടുന്ന CPR നൽകാം. AED ലഭ്യമാണെങ്കിൽ അത് നമ്മൾ ഉടനെ കണക്ട് ചെയ്യുകയും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് CPR ആരംഭിക്കാൻ മടിക്കരുത്. ഒരു വ്യക്തിക്ക് സമയോചിതമായി നൽകുന്ന CPR ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും.
0: സർ, ഹൃദ്രോഗം ഒഴിവാക്കുവാൻ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
1: വളരെ നല്ല ചോദ്യം. ഹൃദയത്തെ സംരക്ഷിക്കാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ദിവസേന ചെയ്യുന്ന ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം വ്യായാമം. നമ്മുടെ ജീവിതത്തിൽ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉൾപ്പെടുത്തണം. ദിവസവും നമ്മൾ ഒരു ബ്രിസ്ക് വാക്കിംഗ്, അതായത് കുറച്ച് സ്പീഡിലുള്ള നടത്തം പോലുള്ള മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റികൾ ചെയ്യുന്നത് സഹായകരമാണ്. 2006 വേൾഡ് ഹാർട്ട് ഡേയുടെ ക്യാമ്പയിനിലും മൂവ്മെന്റ്സിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. രണ്ടാമത്തേത് ഭക്ഷണക്രമം. ഭക്ഷണത്തിൽ നമ്മൾ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഹോൾ ഗ്രെയിൻ പയർവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. അമിതമായ ഉപ്പ്, പഞ്ചസാര, സാച്ചുറേറ്റഡ് ഫാറ്റ്, പ്രോസസ് ഫുഡ് എന്നിവ കുറയ്ക്കുക. മൂന്നാമത്തെ കാര്യം പുകവലി പൂർണ്ണമായി നിർത്തുക എന്നതാണ്. നാലാമത് നമ്മുടെ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അഞ്ചാമത് ശരീരഭാരം കുറയ്ക്കുക, അമിതവണ്ണം ഒഴിവാക്കുക. ഇനി ഉറക്കവും മാനസികാരോഗ്യത്തെയും കുറിച്ച്. മതിയായ ഉറക്കവും സ്ട്രെസ് മാനേജ്മെന്റും ഹൃദയാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. അത് നമ്മൾ ചെയ്യുക.
0: സർ, മറ്റൊരു സംശയമുള്ളത്, ഈ 40 ശേഷം മാത്രമേ ഹൃദയാഘാത സാധ്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നൊരു ധാരണ പലരിലുമുണ്ട്. ഇത് ഈ അഭിപ്രായത്തോട് എന്താണ് സാറിന് പറയാനുള്ളത്?
1: 40 കഴിഞ്ഞാൽ മാത്രമേ ഹൃദയത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന ധാരണയാണ് ആദ്യം തെറ്റായത്. എന്നാൽ 40 ശേഷം പ്രത്യേകിച്ച് നമ്മുടെ കാർഡിയോ വാസ്കുലർ റിസ്ക് പ്രൊഫൈൽ, അതായത് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് വിലയിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, നമ്മുടെ ശരീരഭാരം, പിന്നെ നമ്മുടെ വെയ്സ്റ്റ് സർക്കംഫറൻസ്, അതായത് അമിതവണ്ണം ഉണ്ടോ എന്നുള്ളത്. അതോടൊപ്പം സ്നോക്കിംഗ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി കുറവാണോ, അതായത് നമ്മൾ വ്യായാമം ആവശ്യത്തിന് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, കുടുംബത്തിൽ ചെറുപ്പത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വിലയിരുത്തണം. ആവശ്യമെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ECG എടുത്തു നോക്കുന്നത് നല്ലതാണ്. വേണ്ടി വരികയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എക്കോ കാർഡിയോഗ്രാഫി, അതായത് എക്കോ ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന്

0: അതിനാൽ നടന്നുകൊണ്ട് ECG എടുക്കുന്ന ടെസ്റ്റ്, പിന്നെ ചില സാഹചര്യങ്ങളിൽ CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് തുടങ്ങിയ പരിശോധനകളാണ് നമ്മൾ ആദ്യം ചെയ്യുക. ഇതിൽ റിസ്ക് ഫാക്ടേഴ്സ് കാണുകയാണെങ്കിൽ, ഈ ടെസ്റ്റുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ, പിന്നെ ഈ പേഷ്യന്റിന് ഇതേപോലെ സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവരെ ആൻജിയോഗ്രാമിന് വിധേയരാക്കും. പക്ഷേ എല്ലാവർക്കും ഒരേ പരിശോധനകൾ ആവശ്യമില്ല. ലക്ഷണം, പ്രായം, റിസ്ക് ഫാക്ടേഴ്സ്, ഫാമിലി ഹിസ്റ്ററി എന്നിവ കണക്കിലെടുത്താണ് നമ്മൾ പരിശോധന തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്താൽ എല്ലാം അറിയാം എന്നതിലുപരി നമ്മൾ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കി അതിനനുസരിച്ച് നമ്മുടെ എന്തൊക്കെ പരിശോധന വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്.
1: സർ, ഈ ഹൃദ്രോഗ ചികിത്സയിൽ ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ആൻജിയോപ്ലാസ്റ്റി? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത് ഹൃദയത്തിലെ ധമനികളിലെ രക്തോട്ടം കുറയുകയോ അല്ലെങ്കിൽ ആ ധമനികളിലെ രക്തോട്ടം അടഞ്ഞു പോകുന്നുകൊണ്ടുണ്ടാവുന്ന സിംറ്റത്തിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് PCA അല്ലെങ്കിൽ പെർക്യുട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ചികിത്സ, നൂതനമായ ഈ ചികിത്സാ രീതി അടഞ്ഞുപോയ രക്തക്കുഴലുകളെ തുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചികിത്സയാണ്. ആ രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്നതിനെ നമ്മൾ തുറക്കാൻ വേണ്ടി അതിലൂടെ ഒരു ആദ്യം ആ പേഷ്യൻ്റെ കയ്യിലെയോ കാലിലെയോ രക്തക്കുഴൽ വഴി ഒരു ചെറിയ ട്യൂബ് അതിലേക്ക് കടത്തിവിട്ട് ആ രക്തക്കുഴലിലേക്ക് നമ്മൾ ഹാർട്ടിൻ്റെ രണ്ട് രക്തക്കുഴലിലേക്കും ഒരു മഷി ഇഞ്ചെക്ട് ചെയ്ത് നോക്കും. ആ മഷിയുടെ പേരാണ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ കോൺട്രാസ്റ്റ് നമ്മൾ ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഏത് ധമനിയിലാണോ രക്തോട്ടം കുറവുള്ളത് അത് നമുക്ക് കാണാൻ കഴിയും. ആ കാണാൻ കഴിയുന്നത് വരെയാണ് നമ്മൾ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൂടെ ഒരു പ്രത്യേക തരം വയർ കിടത്തിവിട്ട് ആ വയർ കിടത്തിവിട്ട് ആ ബ്ലോക്കുള്ള ഭാഗത്തിനെ മറികടന്നതിന് ശേഷം അതിലൂടെ ഒരു പ്രത്യേക തരം ഹാർട്ടിൻ്റെ കൊറോണറി ബലൂൺ എന്ന് പറയും. ആ ബലൂൺ ആ ബ്ലോക്കുള്ള ഭാഗത്ത് കിടത്തിവിട്ട് ആ ബ്ലോക്കുള്ള ഏരിയയെ നമ്മൾ വികസിപ്പിക്കും. അതിലൂടെ അതേ ആക്സസിലൂടെ ഒരു സ്റ്റെൻ്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റാലിക് സാധനം അവിടെ ആ ബ്ലോക്കുള്ള ഭാഗത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നതിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രോഗികൾക്കും ഹാർട്ട് അറ്റാക്ക് വന്നവർക്കും ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് നിർബന്ധമില്ല. ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ രോഗികൾക്ക് ആൻജിയോപ്ലാസ്റ്റി ആണോ അതോ, ചില കേസുകളിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ കാണുന്നത് ചില രക്തക്കുഴലുകൾ രോഗിയുടെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എല്ലാ രക്തക്കുഴലും അടഞ്ഞിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ രക്തക്കുഴലുകളെല്ലാം ധാരാളം കാൽസ്യം ഡെപ്പോസിറ്റ്, അതായത് ചുണ്ണാമ്പടിയുക എന്ന് പറയും, അതേപോലെ ഏറ്റവും കഠിനമായ നീളത്തിലുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. ആ രോഗികൾക്ക് ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് ചെയ്യുന്ന ചികിത്സയാണ് ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ നെഞ്ചു തുറന്നുള്ള. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന എല്ലാ രോഗികൾക്കും ഈ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുന്നത് ശരിയല്ല. അത് ആൻജിയോഗ്രാമിന് ശേഷം മാത്രമാണ് നമ്മൾ തീരുമാനിക്കുന്നത്.
1: സർ, ഈ അവസരത്തിൽ പൊതുജനങ്ങൾക്കായി ഒരു സന്ദേശം നൽകാമോ?
0: ഈ വേൾഡ് ഹാർട്ട് ഡേക്ക് നമുക്ക് 6 കാര്യങ്ങൾ ഓർമ്മിക്കാം. 1, നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ പരിശോധിക്കുക. 2, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുക. പുകവലി പൂർണ്ണമായി ഒഴിവാക്കുക. ദിവസവും കുറച്ച് സമയമെങ്കിലും വ്യായാമത്തിന് വേണ്ടി നീക്കിവെക്കുക. ഹൃദയത്തിൻ്റെ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. ഇനി ഹൃദയാഘാതത്തിൻ്റെ വാർണിംഗ് സൈൻസ് ഒരിക്കലും അവഗണിക്കാതിരിക്കുക. നമ്മുടെ ഹൃദയം ഓരോ സെക്കൻഡിലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേൾഡ് ഹാർട്ട് ഡേ ദിനത്തിൽ മറ്റുള്ളവരോട് മാത്രം പറയാതെ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. 1, ഞാൻ എൻ്റെ ഹൃദയത്തെ സംരക്ഷിക്കും. എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കും. ഹൃദയം നൽകുന്ന മുന്നറിയിപ്പുകൾ ഞാൻ അവഗണിക്കുകയില്ല. കാരണം ഒരു ഹൃദയമിടിപ്പും നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഡോണ്ട് മിസ് എ ബീറ്റ്. ഹാപ്പി വേൾഡ് ഹാർട്ട് ഡേ 2026.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് മാമ്പലം സിസ്റ്റേഴ്സ് പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ പത്മശങ്കർ, മൃദംഗം തിരുവനന്തപുരം ഡി രാജഗോപാൽ, ഗഞ്ചിറ കെ എസ് രംഗാചാരി. ശംകരി ശംകുരു എന്നാരംഭിക്കുന്നു രാഗം സാവേരി. ആദിതാളം തിശ്രനട, ശ്യാമശാസ്ത്രികൾ കൃതി.

ഇതുവരെ കേട്ടത് മാമ്പലം സിസ്റ്റേഴ്സ് പാടിയ കൃതികൾ. വയലിൻ ശ്രീമതി പത്മശങ്കർ, മൃദംഗം ശ്രീ തിരുവനന്തപുരം ഡി രാജഗോപാൽ, ഗഞ്ചിറ ശ്രീ കെ എസ് രംഗാചാരി.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ? വേണ്ട, ആദ്യം സേവിങ്സ്, ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ AJ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565631. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിഷയം ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. ആകാശവാണി.

0: ഹരിതവാണിയിൽ ഇന്ന് പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളും അനർട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ PS ചന്ദ്രമോഹൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: 2026 April 1 മുതൽ ഇന്ത്യയിൽ എല്ലാ പെട്രോൾ പമ്പുകളിൽ നിന്നും കിട്ടുന്നത് E20 ഇന്ധനമാണ്. എന്താണ് E20? ഉത്തരം വളരെ ലളിതമാണ്. പെട്രോളിൽ 1/5 ഭാഗം, അതായത് 20% എത്തനോൾ എന്ന ആൽക്കഹോൾ കലർത്തിയിരിക്കുന്നു. അതായത് 80% പെട്രോളും 20% എത്തനോളും ചേർന്ന ഇന്ധനമാണ് കിട്ടുന്നത്. ഇത് വേണ്ടെങ്കിൽ 100 ഒക്ടേൻ പ്രീമിയം പെട്രോൾ മാത്രമാണ് എത്തനോൾ ഇല്ലാതെ കിട്ടുക. ഇതിന് വില കൂടുതലാണ്, എല്ലാ പമ്പുകളിലും ലഭ്യവുമല്ല. E20 എല്ലാ പെട്രോൾ വാഹനങ്ങളിലും ഉപയോഗിക്കാമോ? ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെയാണ് മിക്കവരുടെയും സംശയം. ഭാരത സർക്കാരിൻ്റെ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായി 2003 5% എത്തനോൾ കലർത്തി E5 എന്ന പേരിൽ വിതരണം തുടങ്ങി. പിന്നീട് 10% കലർത്തി E10 ആയി. ഇപ്പോൾ രാജ്യമൊട്ടാകെ E20 ആണ് സ്റ്റാൻഡേർഡ് ആക്കിയിരിക്കുന്നത്. കരിമ്പ്, ചോളം, പിന്നെ മിച്ചം വരുന്ന ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ എത്തനോൾ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുക. എന്തിനാണ് എത്തനോൾ കലർത്തുന്നത്? പ്രസക്തമായ 3 കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. 1, നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കാൻ, അങ്ങനെ കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാം. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ല്, അതായത് PPAC കണക്ക് പ്രകാരം 40+ രാജ്യങ്ങളിൽ നിന്നും നാം ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ ഇന്ധന എണ്ണ ആവശ്യത്തിൻ്റെ 85 മുതൽ 91% വരെയാണ്. 2, മലിനീകരണം കുറയ്ക്കാൻ. E20 ഒക്ടേൻ റേറ്റിംഗ് കൂടുതലാണ്. ഒക്ടേൻ നമ്പർ എന്നത് പെട്രോളിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഒരു സംഖ്യയാണ്. 3, നമ്മുടെ കർഷകരുടെ വരുമാനം കൂട്ടാൻ. ഇനി E20 നമ്മുടെ വാഹനത്തിന് അനുയോജ്യമാണോ എന്ന വസ്തുത പരിശോധിക്കാം. 2023 April 1 ശേഷം, അതായത് ഇന്ത്യയുടെ പുതിയ എമിഷൻ സ്റ്റാൻഡേർഡായ ഭാരത് Stage 6 BS 6 Phase 2 നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇറങ്ങിയ എല്ലാ കാറിനും മോട്ടോർ സൈക്കിളിനും E20 ധൈര്യമായി ഉപയോഗിക്കാം. അവ ഫാക്ടറിയിൽ തന്നെ എത്തനോളിനെ പ്രതിരോധിക്കുന്ന, വിശ്വസ്തതയാർന്ന കമ്പനികൾ നിർമ്മിക്കുന്ന ഫ്ലൂറോ കാർബൺ റബ്ബർ മെറ്റീരിയൽസ് കൊണ്ടുള്ള ഫ്യൂവൽ ഹോസുകളും സീലുകളും ഓറിങ്ങുകളും ഗാസ്കറ്റുകളും വച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് മുമ്പുണ്ടാക്കിയിട്ടുള്ള, അതായത് BS 3 BS 4 നിലവിലിരുന്ന കാലത്ത് പുറത്തു വന്ന വണ്ടികളാണെങ്കിൽ അവയുടെ ഇന്ധന അടപ്പിൽ E20 കോമ്പറ്റിബിൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓപ്പറേറ്റിംഗ് മാനുവൽ നോക്കുകയോ സംശയമുണ്ടെങ്കിൽ കമ്പനി ഷോറൂമിൽ വിളിച്ച് തിരക്കുകയോ ആവാം. എന്തൊക്കെയാണ് E20 ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ? മൈലേജ് കുറയുമെന്നൊരു പരാതിയുണ്ട്. ഇതിൽ അല്പം വാസ്തവമുണ്ട്. കാരണം ശുദ്ധമായ പെട്രോളിനേക്കാൾ എത്തനോളിൽ ഊർജ സാന്ദ്രത കുറവാണ്. എന്നാൽ ഈ മൈലേജ് കുറവ് സർക്കാർ കണക്ക് പ്രകാരം 3 മുതൽ 5% വരെ മാത്രമാണ്. ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ARAI പഠനത്തിൽ ഇത് 1 മുതൽ 6% വരെയും. എഞ്ചിൻ കേടാവുമോ എന്ന ചിന്ത പലർക്കുമുണ്ട്. BS 6 അനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള പുതിയ വാഹനങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. പഴയ വണ്ടികളിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, എത്തനോൾ ഒരു ആൽക്കഹോളാണ്. അത് ഒരു നല്ല ക്ലീനർ കൂടിയാണ്. വർഷങ്ങളായി ഫ്യൂവൽ ടാങ്കിൽ അടിഞ്ഞുകൂടിയ തുരുമ്പും അഴുക്കും ഇത് ഇളക്കിക്കളയും. അത് ഫിൽറ്ററിലും ഇഞ്ചക്ടറിലും പോയി അടഞ്ഞ് ത്രോട്ടിൽ റെസ്പോൺസ് കുറയാനും സ്റ്റാർട്ടിങ്ങിന് ചെറിയ ബുദ്ധിമുട്ട് വരാനും ഇടയുണ്ട്. 2, എത്തനോളിന് ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ദിവസവും ഓടുന്ന വണ്ടിക്ക് ഇത് പ്രശ്നമല്ല. പക്ഷേ ദീർഘനാൾ വണ്ടി

വാഹനങ്ങൾ സർവീസ് ചെയ്തവയിൽ പകുതിയിലേറെ, അതായത് 1.5 കോടി വാഹനങ്ങളും E20 സർട്ടിഫൈ ചെയ്യാത്ത പഴയ വാഹനങ്ങളായിരുന്നു. എങ്കിലും അവയിൽ E20 ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ്. മൈലേജിൽ ലേശം കുറവ് സംഭവിച്ചാലും E20യുടെ ഉയർന്ന ഒക്ടെയിൻ റേറ്റിംഗ് നോക്കിംഗ് ഒഴിവാക്കാനും അതുവഴി എഞ്ചിൻ പ്രവർത്തനം സുഗമമാക്കാനും സഹായിക്കും. ഇത് എങ്ങനെയെന്ന് ലളിതമായി വിവരിക്കാം. പെട്രോൾ എഞ്ചിനുകളിൽ പെട്രോളും വായുവും ചേർന്ന മിശ്രിതം സിലിണ്ടറിനുള്ളിൽ വച്ച് സ്പാർക്ക് പ്ലഗ് തീപ്പൊരി കൊടുത്ത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. സിലിണ്ടറിനുള്ളിൽ മിശ്രിതത്തെ പിസ്റ്റൺ പരമാവധി അമർത്തിക്കഴിയുമ്പോഴാണ് തീപ്പൊരി കൊടുക്കേണ്ടതും മിശ്രിതം തീപിടിക്കേണ്ടതും. അന്നേരം ഉണ്ടാവുന്ന ഉയർന്ന മർദ്ദമാണ് പിസ്റ്റണെ താഴേക്ക് തള്ളുന്നത്. ഇങ്ങനെയാണെങ്കിൽ എഞ്ചിൻ്റെ മുഴുവൻ പവർ ലഭിക്കുകയുള്ളൂ. ഈ കത്തൽ സമയം തെറ്റുന്നതാണ് നോക്കിംഗ്. സിലിണ്ടറിനുള്ളിൽ ചൂട് കൂടുമ്പോൾ സ്പാർക്ക് പ്ലഗ് തീ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ പെട്രോൾ തനിയെ കത്തിപ്പോയെന്ന് വരാം. അതിനെ തുടർന്ന് സ്പാർക്ക് പ്ലഗ് തീപ്പൊരി ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഒരു പൊട്ടിത്തെറിയും ഉണ്ടാവാം. അങ്ങനെ അടുത്തടുത്ത് രണ്ട് തീപ്പൊരി രണ്ട് പ്രഷർ വേവ് തമ്മിൽ ഇടിക്കും. ടക് ടക്, ക്ലിങ് ക്ലിങ് എന്ന് ലോഹം തമ്മിൽ ഇടിക്കുന്ന പോലെ ഒരു ശബ്ദം എഞ്ചിനിൽ നിന്ന് കേൾക്കും. കയറ്റം കയറുമ്പോഴോ വണ്ടിക്ക് ലോഡ് കൂടുമ്പോഴോ ആക്സിലറേറ്റർ ചവിട്ടുമ്പോഴോ ഒക്കെ ഇതിനുള്ള സാധ്യത ഏറെയാണ്. ഇതാണ് നോക്കിംഗ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? 1. ഒക്ടേൻ നമ്പർ കുറഞ്ഞ പെട്രോൾ പെട്ടെന്ന് തനിയെ കത്തും. 2. കാർബൺ അടിഞ്ഞുകൂടിയാൽ സിലിണ്ടറിൽ കരി കൂടുകയും ചൂട് കൂടുകയും ചെയ്യും. 3. എഞ്ചിൻ അമിതമായി ചൂടായാൽ. വല്ലപ്പോഴുമാണിത് സംഭവിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സ്ഥിരമായി നോക്കിംഗ് വന്നാൽ പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ബെയറിംഗ് ഒക്കെ കാലക്രമേണ തേയ്മാനം വന്ന് എഞ്ചിൻ കേടാവും, മൈലേജും പവറും കുറയും. ഇവിടെയാണ് E20യുടെ ഒരു ഗുണം. എത്തനോളിന് ഒക്ടേൻ നമ്പർ കൂടുതലാണ്. സാധാരണ പെട്രോളിൻ്റെ ഒക്ടേൻ 91 മുതൽ 95 വരെ ആണെങ്കിൽ E20യുടേത് 95 മുകളിലാണ്. ഒക്ടേൻ കൂടുന്തോറും പെട്രോൾ താനേ കത്താനുള്ള സാധ്യത കുറയും, നോക്കിംഗ് പ്രതിരോധം കൂടും. ജൈവ ഇന്ധനമായ എത്തനോളിൻ്റെ ഏറ്റവും വലിയ വിജയകഥ ബ്രസീലിൻ്റേതാണ്. 1931 കഥ തുടങ്ങുന്നത്. കരിമ്പ് കർഷകരെ സഹായിക്കാൻ ബ്രസീൽ സർക്കാർ 5% എത്തനോൾ പെട്രോളിൽ ചേർക്കുന്നത് നിർബന്ധമാക്കി, അതായത് E5. ലക്ഷ്യം ഊർജമായിരുന്നില്ല, കരിമ്പിന് വില കിട്ടുക എന്നതായിരുന്നു. ഈ നിയമം പലതവണ മാറി. 5%ത്തിൽ നിന്നും 7.5% വരെ ആയി. 1973 ഒപെക് രാഷ്ട്രങ്ങൾ എണ്ണവില ഒറ്റയടിക്ക് 4 ഇരട്ടിയോളം കൂട്ടി. അങ്ങനെ ആദ്യത്തെ ആഗോള എണ്ണ പ്രതിസന്ധി വന്നു. അക്കാലത്ത് ബ്രസീലിൻ്റെ ഇന്ധന എണ്ണ ഇറക്കുമതി 80% രാജ്യത്തിൻ്റെ വിദേശ നാണ്യം മുഴുവൻ എണ്ണയ്ക്ക് പോയി. അന്നേരമാണ് സർക്കാർ ബയോഫ്യൂവൽ പദ്ധതി വ്യാപകമാക്കുന്നതിനെ പറ്റി ചിന്തിച്ചത്. 1975 നവംബർ 14 പ്രസിഡന്റ് എർണസ്റ്റോ ഗെയ്സൽ ചരിത്ര പ്രസിദ്ധമായ പ്രോ അൽക്കൂൾ പ്രഖ്യാപിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ബയോഫ്യൂവൽ പദ്ധതി. തുടർന്ന് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇവയാണ്. 1. കരിമ്പ് കർഷകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ. 2. പഞ്ചസാര മില്ലുകൾക്ക് എത്തനോൾ ഫാക്ടറിയായി മാറാൻ സബ്സിഡി. 3. പെട്രോബ്രാസ് എന്ന സർക്കാർ എണ്ണ കമ്പനിക്ക് എല്ലാ എത്തനോളും വാങ്ങി എല്ലാ പമ്പിലും എത്തിക്കാൻ നിർദ്ദേശം. 4. എത്തനോൾ കാറുകൾക്ക് നികുതി ഇളവ്. ഫലം അത്ഭുതകരമായിരുന്നു. 1975 60 കോടി ലിറ്റർ ആയിരുന്ന എത്തനോൾ ഉൽപ്പാദനം 1979-80 ആയപ്പോഴേക്കും 340 കോടി ലിറ്ററായി. 1978 100% എത്തനോളിൽ ഓടുന്ന ആദ്യത്തെ കാർ ഫിയറ്റ് 147 ഇറങ്ങി. 1984-86 കാലത്ത് ബ്രസീലിലെ സ്റ്റാൻഡേർഡ് ബ്ലെൻഡ് E20 ആയിരുന്നു, അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ. 1980 മധ്യത്തിൽ ബ്രസീൽ വിറ്റ പുതിയ കാറുകളിൽ 75% ശുദ്ധ എത്തനോൾ കാറുകളായിരുന്നു. പക്ഷേ പിന്നീട് പദ്ധതി തകർന്നു. 1986 ശേഷം എണ്ണവില കുത്തനെ കുറഞ്ഞു, പഞ്ചസാര വില കൂടി, മില്ലുകൾ പഞ്ചസാര ഉണ്ടാക്കാൻ തുടങ്ങി, എത്തനോൾ കിട്ടാതെയായി. 1989-90 രാജ്യത്ത് എത്തനോൾ ക്ഷാമം വന്നു, പമ്പുകളിൽ ക്യൂ ആയി, ആളുകൾക്ക് എത്തനോൾ കാറുകളിൽ വിശ്വാസം പോയി. 1990 പ്രോ അൽക്കോൾ പദ്ധതി ഔദ്യോഗികമായി അവസാനിച്ചു.

0: ഈ തകർച്ചയിൽ നിന്നാണ് ബ്രസീൽ ഏറ്റവും വലിയ പാഠം പഠിച്ചത്. ഒരു ഇന്ധനത്തെ മാത്രം ആശ്രയിച്ചാൽ പറ്റില്ല, ഉപഭോക്താവിന് ചോയ്സ് വേണം. 2003 മാർച്ചിൽ ഫോക്സ് വാഗൺ ഗോൾഡ് 1.6 ഫ്ലക്സ് എന്ന കാർ ഇറക്കി. അതായിരുന്നു രംഗം മാറ്റിമറിച്ചത്. ഒരു കാറിൽ ഒരു ടാങ്കും ഒരു എഞ്ചിനും മാത്രം. അതിൽ E20, E27, E30 എന്നിവയിൽ ഏതും ഒഴിക്കാം, അല്ലെങ്കിൽ E100 എന്ന ശുദ്ധ ഹൈഡ്രസ് എത്തനോൾ തന്നെ അടിക്കാം, അതല്ലെങ്കിൽ രണ്ടും കൂടി ഏതനുപാതത്തിലും കലർത്തി ഒഴിക്കാം. എത്തനോൾ എത്രയുണ്ടെന്ന് കാറിലെ സെൻസർ മനസ്സിലാക്കി താനെ എഞ്ചിൻ ട്യൂൺ ചെയ്ത് ഓടിക്കൊള്ളും. ഇതോടെ ഉപഭോക്താക്കൾക്ക് സ്വാതന്ത്ര്യമായി. പമ്പുകളിൽ രണ്ട് വില ബോർഡുണ്ട്. ഒന്ന് E30 മറ്റേത് E100. തുടർന്ന് എത്തനോൾ കാറുകളുടെ വിൽപ്പന കുതിച്ചുയർന്നു. ഇപ്പോൾ ബ്രസീലിലെ സാധാരണ പെട്രോൾ 70% പെട്രോളും 30% എത്തനോളും ആണ്. നിയമം അനുസരിച്ച് സർക്കാരിന് E35 വരെ പോകാം. ബ്രസീലിലെ 40,000-ലധികം പമ്പുകളിലും എത്തനോൾ ലഭ്യമാണ്. 1970 മുതലുള്ള അടിസ്ഥാന സൗകര്യമാണിത്. ബ്രസീൽ ഇത് എങ്ങനെ നടപ്പാക്കിയെന്നത് പഠിക്കേണ്ടുന്ന കാര്യമാണ്. E20 നിന്ന് E27 അത് കഴിഞ്ഞ് E27 നിന്ന് E30 പോകും മുമ്പ് ബ്രസീൽ സർക്കാർ അവരുടെ പെട്രോബ്രാസ് കമ്പനി, വാഹന നിർമ്മാണ കമ്പനികൾ, മോട്ടോർ സൈക്കിൾ അസോസിയേഷൻ തുടങ്ങി ഈ രംഗത്തുള്ള എല്ലാവരും ചേർന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ടെസ്റ്റ് നടത്തി. എഞ്ചിൻ കേടാവുമോ, മൈലേജ് എത്ര കുറയും, മെറ്റൽ തുരുമ്പ്, റബ്ബർ വീക്കം, എമിഷൻ എന്നിവയുടെ എല്ലാ റിപ്പോർട്ട് പരസ്യമായി പ്രസിദ്ധീകരിച്ചു. ആളുകൾക്ക് വിശ്വാസം വന്നു. ഇന്ത്യയിൽ ആ ടെസ്റ്റുകൾ നടന്നു എന്ന് പറയുന്നു. പക്ഷേ വിശദമായി ഇനം തിരിച്ചുള്ള റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല എന്നതാണ് വിമർശനം. ബ്രസീൽ ഒരു നൂറ്റാണ്ടെടുത്തു ഇവിടം വരെ എത്താൻ. ഇന്ത്യ അത് ഏതാനും വർഷങ്ങൾ കൊണ്ട് നടപ്പാക്കി. ഉയരുന്ന ഇന്ധന എണ്ണ വിലയും 85-90% ഇറക്കുമതിയെ ആശ്രയിക്കുന്നതും പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എണ്ണ എത്തിക്കാനുള്ള പ്രശ്നങ്ങളുമൊക്കെ കണക്കാക്കുമ്പോൾ ആ നീക്കം സ്വാഗതാർഹം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം പരമപ്രധാനമാണ് ഉപഭോക്താക്കൾക്ക് വിശ്വാസമുണ്ടാക്കുക എന്നത്. വാഹന ഉടമകൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. BS6 പ്രകാരം പുറത്തു വന്നിട്ടുള്ള വാഹനങ്ങൾക്ക് പ്രശ്നമില്ല. പഴയ വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ടവ ഇതാണ്: 1. വണ്ടിയുടെ സർവീസ് കൃത്യമായി ചെയ്യുക. 2. കഴിവതും വണ്ടി ദീർഘനാൾ നിർത്തിയിടാതിരിക്കുക. ഇനി അഥവാ 1 മാസമെങ്കിലും അങ്ങനെ വേണ്ടി വന്നാൽ പ്രീമിയം പെട്രോൾ അടിച്ച ശേഷം ഇടുക. കാരണം പ്രീമിയം പെട്രോളിന് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉണ്ട്. കൂടാതെ കരിയും മറ്റു മാലിന്യങ്ങളും പറ്റിപ്പിടിക്കുന്നത് തടയാനുള്ള പെട്രോൾ ഡിറ്റർജന്റ് അഡിറ്റീവ്സ് അതിൽ ചേർത്തിട്ടുമുണ്ട്. 3. നല്ല പമ്പിൽ നിന്ന് മാത്രം പെട്രോൾ അടിക്കുക. 4. ഫ്യൂവൽ ഇഞ്ചക്ടർ ക്ലീൻ ആക്കി വയ്ക്കാൻ പോളി ഈഥർ അമീൻ PEA അധിഷ്ഠിത പെട്രോൾ അഡിറ്റീവ് പോലുള്ളവ പരിചയസമ്പന്നനായ മെക്കാനിക്കിൻ്റെയോ വണ്ടികളുടെ സർവീസ് എഞ്ചിനീയറുടെയോ ഉപദേശപ്രകാരം ചേർക്കാവുന്നതാണ്. അഴുക്ക് കാരണം നഷ്ടപ്പെട്ടേക്കാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാനും സ്മൂത്ത്നെസ് തിരിച്ചു കിട്ടാനും ഇത് സഹായിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ ഇന്ധന സംവിധാനത്തിനുള്ള ഒരു ഡിറ്റർജന്റ് അഥവാ സോപ്പ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ബ്രസീലിന്റെ വിജയഗാഥയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം: E20 എന്നത് എഞ്ചിനെ കൊല്ലുന്ന വിഷമൊന്നുമല്ല. ഗുണമേന്മയുള്ള മെറ്റീരിയൽ, കൃത്യതയാർന്ന ടെസ്റ്റിംഗ്, ശരിയായ നയം, ശരിയായ പരിപാലനം എന്നിവ ഉണ്ടെങ്കിൽ E30 പോലും ധൈര്യമായി ഉപയോഗിക്കാം. E20 എന്നത് ഒരു പരിണാമമാണ്. പുതിയ വണ്ടികൾക്ക് സുരക്ഷിതം, പഴയ വണ്ടികൾക്ക് അല്പം ശ്രദ്ധ മതി. E20യുടെ ഉപയോഗം പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഉണ്ടാക്കുകയില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അപ്പാടെ വിശ്വസിക്കാതിരിക്കുക. ചുരുക്കത്തിൽ, പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല, ജാഗ്രത മതിയാവും.
1: വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളും അനർട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ PS ചന്ദ്രമോഹൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തുടരും എന്ന ചിത്രത്തിന് വേണ്ടി ബി കെ ഹരിനാരായണൻ വരികളെഴുതി ജേക്സ് ബിജോയ് ഈണം നൽകി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം.

0: കൂട്ടുകാരി.
1: ടോക്സിക് ബന്ധങ്ങളോ അതോ നാർസിസമോ, വ്യത്യാസം തിരിച്ചറിയാം. ഇതേക്കുറിച്ച് ഇന്ന് കൂട്ടുകാരിയിൽ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു.
2: ടോക്സിക് റിലേഷൻഷിപ്പ് അഥവാ വിഷലിപ്ത ബന്ധമെന്ന വാക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വിഷലിപ്ത വ്യക്തിത്വവും ആത്മാനുരാഗിയും ഒരാൾ തന്നെയാണോ എന്ന സംശയവും പല ചെറുപ്പക്കാരും ഉന്നയിക്കാറുണ്ട്. നിരവധി വിഷലിപ്ത വ്യക്തിത്വ സവിശേഷതകൾ സമൂഹത്തിലുണ്ട്. അതിൽ ഒന്നാണ് ആത്മാനുരാഗ വ്യക്തിത്വം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വിഷലിപ്ത സ്വഭാവമുള്ള മറ്റനവധി വ്യക്തിത്വ വൈകല്യങ്ങൾ നിലവിലുണ്ട്. ഉദാഹരണത്തിന് സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യം, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ആസ്വദിക്കുകയും മറ്റുള്ളവർ വേദനിക്കുന്നത് കണ്ട് ആഹ്ലാദം അനുഭവിക്കുകയും അവനവന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും അപകടത്തിൽപ്പെടുന്ന പ്രവൃത്തികൾ നിരന്തരം ചെയ്യുകയും എത്ര കുറ്റകൃത്യം ചെയ്താലും അതിൽ തെല്ലും കുറ്റബോധമില്ലാതെ അതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം. ഇതും ഒരു വിഷലിപ്ത വ്യക്തിത്വ ഘടകമായിട്ട് നമുക്കെടുക്കാം. ആത്മാനുരാഗ വ്യക്തിത്വം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷലിപ്ത വ്യക്തിത്വമായി മാറുന്നത് ചില സവിശേഷ കാരണങ്ങൾ കൊണ്ടാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ വളരെ മാന്യന്മാരും അറിവുള്ളവരും ജോലിസ്ഥലത്ത് പ്രാഗൽഭ്യം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. അവരുടെ വാഗ്ധോരണി കേട്ടിട്ട് അവരുടെ പാണ്ഡിത്യത്തിൽ അഭിരമിച്ചു പോകുന്ന ധാരാളം ആരാധകർ അവർക്കുണ്ടാവുകയും ചെയ്യും. പക്ഷെ അവരോട് അടുക്കുമ്പോൾ മാത്രമാണ് അവരുടെ സ്വഭാവത്തിൻ്റെ വിഷലിപ്ത സ്വഭാവം വ്യക്തമാകുന്നത്. അത് ഏറ്റവും കൂടുതൽ ബോധ്യമുള്ളത് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കുമായിരിക്കും. ഒരു പരിധിവരെ അദ്ദേഹവുമായി വളരെ അടുത്ത് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കും അത് മനസ്സിലായി എന്ന് വരും. പക്ഷെ പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ, പുതിയൊരു വേദിയിൽ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ, തൻ്റെ അറിവും തൻ്റെ ഭാഷാസ്വാധീനവും ഉപയോഗിച്ച് മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ സവിശേഷത. പക്ഷേ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അരക്ഷിത ബോധവും ആത്മവിശ്വാസക്കുറവും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഇടപെടലിലൂടെ പുറത്തു വന്നേക്കും. അങ്ങനെ പുറത്തു വരുമ്പോഴാണ് അവരുടെ വിഷലിപ്ത സ്വഭാവം പ്രകടമാകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റാരും തന്നെക്കാൾ വലുതാകരുത്. അങ്ങനെ വലുതാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ അസ്വസ്ഥരായി മാറും. തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം തൻ്റെ ആരാധകരായിരിക്കണം. അവർ തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. കുടുംബാംഗങ്ങൾ പോലും തന്നെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു ശാഠ്യമാണ് ഇവരുടെ സ്വഭാവം വിഷലിപ്തമാക്കി മാറ്റുന്നത്. താൻ പറയുന്നത് അക്ഷരം പ്രതി മറുവശത്തുള്ളവർ കേട്ടോണം, അതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നവർ വിശ്വസിക്കുന്നു. കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമൊക്കെ സ്വയം കേന്ദ്രീകൃതത്വം വളരെയധികം ഉണ്ട് എന്നുള്ളത് പല മാതാപിതാക്കളും ആശങ്കയോടെ പറയുന്നുണ്ട്. ഇത് നാളെ ഈ കുട്ടി ഒരു NPD ആയി മാറാൻ കാരണമാകുമോ എന്ന വ്യാകുലത ഒരുപാട് മാതാപിതാക്കൾ പ്രകടിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പരിധിവരെ അവനവനെ വിശ്വസിക്കുക, അവനവൻ്റെ കഴിവുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകുക എന്നുള്ളത് ആത്മ അനുരാഗമല്ല, ആത്മാവബോധമാണ്, സെൽഫ് അവെയർനെസ്സാണ്. ഈ സെൽഫ് അവെയർനെസ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാ കുട്ടികൾക്കും ഈ സെൽഫ് അവെയർനെസ് ഉണ്ടാകണം. ആത്മാ അവബോധമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട്, ഇന്ന ഇന്ന മേഖലകളിൽ തനിക്ക് ഉയർന്നു വരാൻ കഴിയും എന്ന തികഞ്ഞ വിശ്വാസം അവരെ മുന്നോട്ട് നയിക്കും. അങ്ങനെ വരുമ്പോൾ പുറമേ നിന്നുള്ള വ്യക്തികളുടെ പ്രശംസ അവരുടെ ജീവിതത്തിൽ ഒരു അവശ്യ വസ്തു അല്ലാതെയായി മാറും. പ്രശംസ ലഭിച്ചാൽ നല്ലത്, ഇനി പ്രശംസ ലഭിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്ന ഒരു ബോധത്തോടെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഈ ആത്മ അവബോധം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ കൂടുതൽ അഭിരമിക്കും, അതിൽ ആശ്രയിക്കും. ആ പ്രശംസ ലഭിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സ് തളർന്നുപോയി, മനസ്സ് വിഷാദഭരിതമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ആത്മാവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആത്മാവബോധം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ കഴിവുകൾ കൂടെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഉള്ള അവസരം കൂടെ കൊടുക്കണം. അക്കാദമിക മികവ് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, മറ്റനവധി കഴിവുകൾക്കും ലോകത്ത് സ്ഥാനമുണ്ട്. മറ്റ് കഴിവുകളുള്ള വ്യക്തികളെയും അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഭൂമി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന ഒരു ബോധം കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ ആത്മവിശ്വാസമുള്ളവരായി എന്നാൽ ആത്മാനുരാഗം ഇല്ലാത്തവരായി മാറും എന്നുള്ളതാണ്. ഈ വ്യക്തിത്വ വൈകല്യങ്ങൾ മറ്റേത് രോഗാവസ്ഥയും എന്നതുപോലെ ജനിതകമായും ജീവശാസ്ത്രപരമായും നിർണയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. തലച്ചോറിലുള്ള രാസഘടനയുമായും തലച്ചോറിലെ മസ്തിഷ്ക കോശങ്ങൾ തമ്മിലുള്ള വയറിങ്ങുമായും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ആരും സ്വയം ബോധ്യപ്പെട്ട് ഒരു നാർസിസിസ്റ്റായി മാറുന്നതല്ല, അതൊരു രോഗാവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഒരു അവഹേളന സ്വഭാവമുള്ള ഒരു പദപ്രയോഗമായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം.

ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ എന്നൊരു സംഗതി ഇവർക്ക് വളരെയധികം പ്രയോജനപ്പെടാറുണ്ട്. എന്താണ് ഈ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ? ആരോൺ ടി ബെക്ക് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് മുന്നോട്ട് വെച്ച ഒരു മനഃശാസ്ത്ര ചികിത്സാ രീതിയാണിത്. ആരോൺ ടി ബെക്കിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങളും മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നു. ഇതിനെ ബൗദ്ധിക ത്രികോണം അഥവാ കോഗ്നിറ്റീവ് ട്രയാഡ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ ബൗദ്ധിക ത്രികോണത്തിൻ്റെ മൂന്ന് ഘടകങ്ങൾ അവനവനെക്കുറിച്ചുള്ള മോശമായ മൂല്യനിർണ്ണയം, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ എവിടെ ചെന്നാലും രക്ഷപ്പെടില്ല, എനിക്കൊരു കഴിവുമില്ല. നമ്മുടെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള മോശമായ മൂല്യനിർണ്ണയം, എന്നെ സഹായിക്കാൻ ആരുമില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി. സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള മോശമായ മൂല്യനിർണ്ണയം, എനിക്കിപ്പോൾ ജോലി നഷ്ടപ്പെട്ടു, ഞാൻ ഇനി വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ രക്ഷപ്പെടില്ല, എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ നേരെയാകില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് പലപ്പോഴും മനസ്സ് വിഷാദഭരിതമാകാനും മോശമായ രീതിയിൽ പെരുമാറാനും കാരണമാകുന്നത് എന്ന് ആരോൺ ടി ബെക്ക് വിശദീകരിച്ചു. ഈ മൂന്ന് കാര്യങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും, മനസ്സിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ വരാതെയാകും, അത് നമ്മുടെ സ്വഭാവത്തെയും സ്വാധീനിക്കും, സ്വഭാവം നല്ല രീതിയിൽ വരും. അപ്പോൾ ചിന്തകളിലെ വൈകല്യങ്ങൾ തിരുത്തി അതുവഴി മനസ്സിൻ്റെ വൈകാരിക അവസ്ഥയെ ക്രമീകരിച്ച് അതിലൂടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഈ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന സംഗതിയിലൂടെ സാധ്യമാകുന്നത്. ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളൊരു വ്യക്തിക്ക് ഇത് തീർച്ചയായിട്ടും സഹായകമാകും. ഇവിടെ നമ്മൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലുള്ള വൈകല്യങ്ങൾ എന്നാണ്. അദ്ദേഹത്തോടൊരു സംഭാഷണം നടത്തുമ്പോൾ കുട്ടിക്കാലം തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പലതും അദ്ദേഹം തുറന്നു പറയും. കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള അവഹേളനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചത് എന്ന് മനസ്സിലാവും. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആഴത്തിൽ മനസ്സിൽ വേരുറച്ച ചില അടിസ്ഥാന ചിന്തകൾ, കോർ ബിലീഫ്സ് എന്ന സംഗതി പുറത്തു വരും. ഈ അടിസ്ഥാന ചിന്തകൾ കുറച്ചു നാൾ വളരെ ദുർബലമായി ഇരിക്കുമെങ്കിലും ജീവിതത്തിൽ ഭാവിയിൽ ചില തിരിച്ചടികൾ വരുമ്പോൾ ഈ അടിസ്ഥാന ചിന്തകൾ ശക്തി പ്രാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വളരെ മോശമായിട്ടുള്ള ചിന്തകൾ കടന്നു വരികയും ചെയ്യും. ഇത്തരം ചിന്തകളെ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് അല്ലെങ്കിൽ ആകസ്മിക ന്യൂന ചിന്തകൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കേണ്ടതില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ടിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്താ വൈകല്യങ്ങൾ കൃത്യമായി ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യപടി. ഈ ചിന്താ വൈകല്യങ്ങൾ മൂലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. പലപ്പോഴും ഈ ആത്മാനുരാഗികളായ വ്യക്തികൾ ആദ്യഘട്ടത്തിൽ ഓഫീസിലും മറ്റും വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. അവരുടെ അറിവും കഴിവും ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരും നന്നായി ജോലി ചെയ്ത് ആ സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത കൂട്ടും. പക്ഷെ ക്രമേണ ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യം ഉള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരുള്ള സമീപനത്തിൽ ചില പക്ഷപാതങ്ങളൊക്കെ പ്രകടമാവും. തന്നോട് പൂർണ്ണ വിധേയത്വം പ്രകടിപ്പിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ പരിഗണന നൽകുക, എന്തെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ അവഹേളിക്കുക എന്ന അവസ്ഥയൊക്കെ ഓഫീസിൽ തന്നെ പ്രകടമാവും. അത് ആ ഓഫീസിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിച്ചു തുടങ്ങും. അപ്പോൾ എങ്ങനെയാണ് സ്വന്തം വ്യക്തിപരമായ വികലചിന്തകൾ ഈ ഓഫീസിൻ്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നത്, എങ്ങനെയാണ് ഈ വികലചിന്തകൾ സ്വന്തം കുടുംബജീവിതത്തിൽ ശൈഥില്യം ഉണ്ടാക്കുന്നത്, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഉൽപാദനക്ഷമ

0: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജോർജ് ഗോഷി സംസാരിക്കുന്നു.
1: കളിപ്പാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാലും ചിത്രയും പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.
2: മോളെ, മോളെ, എന്താ പറഞ്ഞേ?
3: കുന്തം
2: കുന്തല്ല, കൊടച്ചക്രം. ഇതുപോലെ പൂക്കള് ചിരിക്കണം അല്ലേ?
3: പറ്റുമോ?
2: ഏറ്റു

ഇന്ന് രാത്രി 9:30 കല്ലുവാതുക്കൽ പുരുഷോത്തമൻ അവതരിപ്പിച്ച കഥാപ്രസംഗം കേൾക്കാം. കഥ ചന്ദനക്കട്ടിൽ ഇന്ന് രാത്രി 9:30.

വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അഞ്ജന ജോണുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി അഞ്ജന ജോണാണ്. നമസ്കാരം അഞ്ജന.
2: നമസ്കാരം.
1: സുഖായിരിക്കുന്നോ?
2: ആ, സുഖായിരിക്കുന്നു.
1: ഇപ്പോ ഏത് ക്ലാസ്സിലാ അഞ്ജന?
2: ഇപ്പൊ ഞാൻ കോട്ടൺ ഹിൽ സ്കൂളില് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് മ്യൂസിക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്.
1: സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അതിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടം കാരണം എടുത്താണോ ഹ്യൂമാനിറ്റീസ് മ്യൂസിക്?
2: അത് മ്യൂസിക് ഇഷ്ടമാണ്.
1: പാട്ട് കേൾക്കാറുണ്ടോ ഒരുപാട്?
2: ആ, പാട്ട് കേൾക്കും.
1: പാട്ട് പാടും?
2: പാട്ട് ചെറുതായിട്ടൊക്കെ പാടും.
1: കൂടുതലും പേര് ചലച്ചിത്ര ഗാനങ്ങൾ ഒരുപാട് കേൾക്കില്ലേ?
2: ആ,
1: അങ്ങനെ അഞ്ജന കേൾക്കാറുണ്ടോ?
2: ആ, കേൾക്കും.
1: റേഡിയോയിലൂടെയാണോ അതോ യൂട്യൂബ് വഴി കേൾക്കോ, എങ്ങനെയാണ്?
2: റേഡിയോയിലൂടെയും കേൾക്കും, പിന്നെ യൂട്യൂബിൽ നിന്നും കേൾക്കും.
1: റേഡിയോയില് ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാ?
2: ഇഷ്ട ഗാനങ്ങള് ഹലോ പ്രിയ ഗീതം, അങ്ങനെ കുറെ
1: ആ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടല്ലേ? ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, അപ്പൊ അതില് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ട് ഏതെങ്കിലും ഉണ്ടോ?
2: അത് വരമഞ്ഞളാടിയെന്ന് പറഞ്ഞിട്ടൊരു,
1: അത് പക്ഷെ
2: കുറച്ച് പഴയത്,
1: എന്നാലും അത് ഇഷ്ടാണല്ലേ? അത് പാടുവോ?
2: ഓ, ചെറുതായിട്ടൊക്കെ പാടും. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു

0: നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ഇപ്പൊ അടുത്തിറങ്ങിയ പാട്ടുകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ?
1: നീല നീലാവേ എന്നും പറഞ്ഞിട്ട് ഒരു പാട്ട്.
0: അത് പാടാൻ പോരണ്ടുപേരെ.
1: ഓ.

0: ജീവനെ.
1: നല്ല രസമായിട്ട് പാടി. പിന്നെ വേറെ എന്തൊക്കെയാണ് ഒഴിവു സമയങ്ങളിൽ ചെയ്യാറ്, ഹോബീസ് എന്തൊക്കെയാണ്?
0: വേറെ പാട്ട് കേൾക്കും, പിന്നെ ചെസ് ഒക്കെ കളിക്കും.
1: ചെസ് ഇഷ്ടാണല്ലേ.
0: ആ
1: ചെസ് ആദ്യമായിട്ട് കളിക്കുന്നത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ?
0: 2023 ആ സമയൊക്കെ ആയിരുന്നപ്പോ നമ്മളെ ബ്ലൈൻഡ് സ്കൂളില്, ഞാൻ നിന്നത് ബ്ലൈൻഡ് സ്കൂളിലെ ഹോസ്റ്റലിലാണ്. സ്കൂളിൽ പോവാൻ വേണ്ടി അവിടെ നിന്നു. അപ്പോൾ അവിടെ പ്രദീപ് സാറ്, ബിബിൻ സാറ്, ആ സാറുമാരൊക്കെ വന്ന് കുറച്ചൊക്കെ പറഞ്ഞിരുന്നു. ചെസ് 2025 ഓൺലൈൻ ക്ലാസ്സിൽ
1: ജോയിൻ ചെയ്തു.
0: ജോയിൻ ചെയ്ത് അപ്പോഴവിടെ ബിബിൻ സാറ്, പ്രദീപ് സാറ്, ആയിഷ, റാനിഷ എന്നും പറഞ്ഞ് രണ്ട് കുട്ടികള്, പിന്നെ ബിനോയ് സാറ്, സിജോ ചേട്ടൻ, അങ്ങനെ കുറെ പേരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നന്നായി കളിക്കാൻ പറ്റുന്നുണ്ട്.
1: ഇപ്പൊ ഡെയിലി കളിക്കും ഇങ്ങനെ?
0: ഫോണിലിട്ട് കളിക്കും.
1: അതാകുമ്പോ ഒപ്പോണന്റ് അതിനകത്ത് തന്നെ വരും തോന്നുന്നല്ലേ
0: ആ
1: ഓട്ടോമാറ്റിക്കലി.
0: അത് തന്നെ
1: അപ്പൊ
0: അതിനകത്ത്.
1: നമ്മൾ അതനുസരിച്ച് മാറി മാറി കളിച്ച് കളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിരിക്കും അല്ലേ.
0: ആ
1: അങ്ങനെ ഡെയിലി ഇപ്പൊ ചെയ്യുന്നുണ്ടോ?
0: ഓ ഡെയിലി ചെയ്യുന്നുണ്ട്.
1: കോമ്പറ്റീഷൻസിനൊക്കെ പോവാറുണ്ടോ
0: ആ
1: ടൂർണമെന്റ്?
0: പോവാറുണ്ട്.
1: പിന്നെ ഇപ്പൊ പാട്ട് പാടി മ്യൂസിക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണെന്ന് പറഞ്ഞു. കവിതയൊക്കെ ചൊല്ലാറുണ്ടോ?
0: ആ കവിതയൊക്കെ ചൊല്ലാം.
1: അപ്പൊ എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേര് കവിത ചൊല്ലാവോ?
0: ആ ഓക്കെ. സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും

0: വളരെ നന്നായിട്ട് ചൊല്ലി സുഗതകുമാരി ടീച്ചറിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് ഇതല്ലേ? ചില സമയങ്ങളിലൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാവാതൊക്കെ വരുമ്പോ ആരോടാ ചോദിക്ക?
1: അത് മലയാളം ടീച്ചേഴ്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ എനിക്ക് കവിത സെലക്ട് ചെയ്ത് തന്ന അഞ്ചേ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കും.
0: പിന്നെ വേറെ ഏതൊക്കെ ഐറ്റത്തിനാണ് പങ്കെടുക്കാറ് കലോത്സവത്തില്?
1: വേറെ ലളിതഗാനത്തിന് പങ്കെടുക്കും.
0: അപ്പൊ ഏതെങ്കിലും ഒരു ലളിതഗാനം കൂടി നമുക്ക് വേണ്ടി പാടാമോ?

0: നല്ല രസമായിട്ട് പാടി. പിന്നെ ഇനി ഇപ്പൊ പ്ലസ് ടുവിനാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഏത് കോഴ്സിന് പോവാനാ ഇഷ്ടം?
1: അടുത്ത് ഡിഗ്രി എടുത്ത് പഠിക്കണം.
0: ഏത് സബ്ജക്റ്റാ?
1: മലയാളം എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ മ്യൂസിക്. അങ്ങനെ
0: മലയാള സാഹിത്യം ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ? അതെങ്ങനെ, ഓഡിയോ ബുക്സ് വഴി കുറെ കേൾക്കാറുണ്ടോ?
1: ആ, ഓഡിയോ ബുക്സ് വഴി കേൾക്കും.
0: നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്?
1: ഞാൻ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ വഴുതക്കാട് പ്ലാൻ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ അവിടത്തെ ഹബ് ടീച്ചർ, അഞ്ജിത ടീച്ചർ, ഗിരിജ ടീച്ചർ, സ്മിത ടീച്ചർ, ഇവരെല്ലാ ടീച്ചേഴ്സും ബ്രെയിൽ എഴുതാനും വായിക്കാനും പറഞ്ഞു തന്നു. അങ്ങനെ നോട്ടൊക്കെ അങ്ങനെ എഴുതും, ബ്രെയിൽ എഴുതി.
0: എഴുതി സൂക്ഷിക്കാറുണ്ടോ? ബ്രെയിൽ പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവർക്കൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ടോ? കുറച്ച്
1: പഠിപ്പിച്ചു കൊടുക്കും.
0: നോട്ട് എഴുതാനൊക്കെ ഇപ്പോഴും ബ്രെയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ?
1: ആ, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് പോലെ അങ്ങനെ എഴുതിയെടുക്കും, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങള്
0: എഴുതി വെക്കും. പണ്ടൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് നോട്ട് എഴുതി നമ്മളെ ജൂനിയേഴ്സിന് കൊടുക്കില്ലേ, അതുപോലെ ചെയ്യാറുണ്ടോ? കാരണം വെച്ചാൽ അത് വീണ്ടും ഇതുപോലെ എഴുതിയെടുക്കാൻ പാടല്ലേ.
1: ആ, അങ്ങനെയും ചെയ്യാറുണ്ട്.
0: പിന്നെ വീട്ടില് ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ, പപ്പ, ചേച്ചി.
0: വീട്ടിൽ ഒഴിവ് സമയം കിട്ടുമ്പോ ചേച്ചിയായിട്ട് കാര്യം പറയല്, കഥ പറയല്, അങ്ങനെയൊക്കെ ഉണ്ടോ?
1: ആ, ഇടയ്ക്കൊക്കെ കാര്യം പറയും, പിന്നെ ഇടയ്ക്ക് പാട്ട് പാടും, പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെസ് ഒക്കെ കളിക്കും.
0: തമ്മിൽ രണ്ടുപേരും കൂടി?
1: ആ, രണ്ടുപേരും കൂടി.
0: പിണങ്ങോ ഇടയ്ക്ക്?
1: ഇടയ്ക്കൊക്കെ
0: പിണങ്ങിയാലൊക്കെ എത്ര നേരം മിണ്ടാതിരിക്കും?
1: ഒരു 10 മിനിറ്റ്.
0: അത്ര സമയം ഉണ്ടായിരിക്കുന്നു അല്ലേ. നിങ്ങൾ രണ്ടുപേരുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോ ഏതെങ്കിലും പാട്ട് ഇഷ്ടമാണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കേൾക്കാൻ?
1: അങ്ങനെയൊക്കെ.

0: ഒരുമിച്ച് പാട്ടുകളൊക്കെ കേൾക്കും.
1: അങ്ങനെ കേൾക്കാറുള്ള ഒരു പാട്ട് പറയോ.
0: വരമഞ്ഞളാടി അത് പാടും, പിന്നെ മിനുങ്ങ മിന്നാ മിനുങ്ങെ അങ്ങനെ
1: ആ പാട്ട് പാടും അല്ലേ. കുക്കിംഗ് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടാണോ?
0: ബാക്കിയുള്ളൊക്കെ ഇഷ്ടമാണ്.
1: കുക്ക് ചെയ്യാൻ ഇഷ്ടാണോ?
0: ആ ഇഷ്ടമാണ്.
1: എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കാറ് രണ്ടുപേരും കൂടി?
0: അമ്മയുടെ കൂടെ ഒക്കെ ഇടയ്ക്ക്
1: ഹെൽപ്പ് ചെയ്യും.
0: ആ
1: അപ്പൊ എന്താണെങ്കിലും ഇനി മലയാള സാഹിത്യമൊക്കെ എടുത്ത് നന്നായിട്ട് പഠിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പം എഴുതാൻ ഒക്കെ പറ്റട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: ഓക്കെ, താങ്ക് യു.
2: വിദ്യാർത്ഥിനിയായ അഞ്ജന ജോണുമായി സേവിൽജി ഖാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി.
3: നേർവഴി.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനമാണ് ചങ്ങാതി പൂച്ച എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281-420-305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജോർജ് ഘോഷി സംസാരിക്കുന്നു.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ. 5-ാം തീയതി പൂയം നാളിൽ ദീപാരാധന. 6-ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി ഇപ്പോൾ കെ ആർ ശ്യാമ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം രാജീവ് ഒ എൻ വി. ആദ്യഗാനം കവിതകൾ വിരിയുന്നതെവിടെ എന്ന് തുടങ്ങുന്നു. രചന ഷൈൻകുമാർ വെട്ടയ്ക്കൽ.

0: കെ ആർ ശ്യാമ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 UDFനും 15 LDFനും വിജയം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ

0: മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 17 ഇടത്തും LDF 15 ഇടത്തും വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കോട്ടയം തൃക്കൊടിത്താനത്ത് LDF സ്ഥാനാർത്ഥി മഞ്ജു സുജിത് 2140 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പാലക്കാട് പല്ലശനയിൽ LDFഉം തിരുവനന്തപുരം കല്ലറയിൽ UDFഉം ലീഡ് ചെയ്യുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 12 എണ്ണം UDFഉം 7 എണ്ണം LDFഉം നേടി. 3 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് 5 തെങ്ങ് ഡിവിഷൻ UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. CPIMലെ SBG മോൾ 359 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒറ്റൂർ ഡിവിഷനിൽ CPIM സ്ഥാനാർത്ഥി PB ബീന 925 വോട്ടിന് വിജയിച്ചു. പാലക്കാട് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹേമാംബിക നഗർ ഡിവിഷനിൽ CPIMലെ M തൗഷിക്കയും ആലത്തൂർ ബ്ലോക്കിലെ അത്തിപ്പൊയ്കയിൽ CPIയിലെ രേഖാ സന്തോഷും തൃശൂർ വെള്ളാ ൂർ ബ്ലോക്കിലെ എടത്തിരിഞ്ഞിയിൽ CPIയിലെ VR രമേശും തെരഞ്ഞെടുക്കപ്പെട്ടു. മാനന്തവാടി ബ്ലോക്കിലെ പള്ളിക്കൽ സീറ്റിൽ കോൺഗ്രസിലെ ലീലാ ഗോവിന്ദനും വടക്കഞ്ചേരി തളി ഡിവിഷനിൽ UDF സ്വതന്ത്രൻ രവീന്ദ്രനും വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മുനിസിപ്പാലിറ്റി വാർഡിൽ മട്ടന്നൂരും ചിറ്റൂർ തത്തമംഗലത്തും LDFഉം ചാലക്കുടിയിൽ UDFഉം വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറയിലും UDFനാണ് ജയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്ത മാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിമന്ത്രി T സിദ്ദിഖ് പരിപാടിയിൽ അധ്യക്ഷനായി. 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, V മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ സംരംഭകത്വ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ച പ്രധാനമന്ത്രി മുദ്രായോജനയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 ഏപ്രിൽ 8 PM മുദ്രായോജനയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ യുവജനങ്ങളിൽ സ്വയം പര്യാപ്തതയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുദ്രായോജനയിലൂടെ സാധിച്ചു. പാലക്കാട് ജില്ലയിലെ ഉയരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും നിരീക്ഷിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിനായി 6 അംഗ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മോണിറ്ററിംഗ് കമ്മിറ്റി ചുരുങ്ങിയത് മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് നടപടികൾ വിലയിരുത്തണമെന്ന് കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തണൽ മരങ്ങൾ നടാൻ ഫലപ്രദമായ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്മിറ്റിയുടെ കൺവീനറായ പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ സ്വീകരിച്ച നടപടികൾ 3 മാസത്തിനുള്ളിൽ കമ്മീഷനെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ ചൂട് പ്രതിരോധിക്കാൻ മരങ്ങൾ നടണമെന്നും സുരക്ഷയുടെ പേരിൽ തണൽ മരങ്ങൾ മുറിക്കുന്നത് നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ.
0: സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും കൃത്യസമയത്ത് ചികിത്സ തേടാനും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അപായ ഘടകങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും തയ്യാറായാൽ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന 75% ഹൃദ്രോഗങ്ങളും തടയാനാകുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജോർജ് കോശി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങളിലും, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ സാധിക്കും.
0: രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ച് 146,000 കിലോമീറ്ററിൽ അധികമായതായി കേന്ദ്ര സർക്കാർ. 2014 ഇത് 91,000 കിലോമീറ്റർ ആയിരുന്നു. ദ്രുതഗതിയിലുള്ള ഈ വികസനം കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുകയും വിപണികളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും വേഗത്തിലുള്ള ചരക്കു നീക്കത്തിന് സഹായിക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട ചരിത്രം കുറിച്ചു. ഷൂട്ടിംഗ് വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യൻ സംഘം വെള്ളി മെഡൽ നേടി. നീരു, മനീഷ കീർ, ആഷിമ അഹ്ലാവത്ത് എന്നിവരുടെ സംഘമാണ് മെഡൽ കരസ്ഥമാക്കിയത്. 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി നിലവിൽ 11-ാം സ്ഥാനത്താണ് ഇന്ത്യ. BJP സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും സഹ ചുമതലയുള്ള നേതാക്കളുടെയും യോഗം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ദേശീയ അധ്യക്ഷൻ നിതിൻ നമീനാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. SIRമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമെന്ന് തിരുവനന്തപുരം മേയർ V.V. രാജേഷ്. രാഷ്ട്രീയ പരാജയം മറയ്ക്കാൻ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നതായും അദ്ദേഹം ആരോപിച്ചു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും മറ്റ് 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും അവയുടെ ഘടകങ്ങൾക്കും മേൽ തീരുവ ചുമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശചികിത്സ, ജീൻ ചികിത്സ, മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരമാരംഭിച്ചു. സെൻസെക്സ് 120 പോയിന്റ് കുറഞ്ഞ് 72,652-ലും നിഫ്റ്റി 32 പോയിന്റ് താഴ്ന്ന് 22,749-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 109,120 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 ഇടത്ത് UDFനും 15 ഇടത്ത് LDFനും വിജയം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് കോശി സംസാരിക്കുന്നു.
4: ഇന്ന് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം. വിശ്രമമില്ലാതെ ഒരു നിമിഷം പോലും നിർത്താതെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഹൃദയം മടികൂടാതെ മിടിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് ഓരോ വർഷവും കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് പ്രധാന കാരണമാകുന്നത് ഹൃദ്രോഗവും രക്തധമനി രോഗങ്ങളുമാണ്. ഹൃദയാഘാതം, ഹൃദയസ്തംഭനം, പക്ഷാഘാതം, ഹൃദയപ്രവർത്തന മാന്ദ്യം എന്നീ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ഭാരതത്തിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഇത് താരതമ്യേന ചെറിയ പ്രായത്തിലാണ് സംഭവിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ 60-70 വയസ്സിൽ വരുന്ന രോഗം കേരളീയരിൽ പലപ്പോഴും 50-40 താഴെ കാണപ്പെടുന്നു. ഇത് വളരെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല കാര്യമുണ്ട്. ഹൃദ്രോഗങ്ങളിൽ വലിയൊരു പങ്ക് നമുക്ക് തടയുവാൻ സാധിക്കും, മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗം ഏതാണ്ട് 75% തടയാൻ സാധിക്കുന്നവയാണ്. ജീവിതശൈലി നിയന്ത്രണങ്ങൾ വഴിയും അപായ കാരണങ്ങൾ, അതായത് റിസ്ക് ഫാക്ടേഴ്സ്, മുൻകൂട്ടി മനസ്സിലാക്കി തടയുകയോ ഫലപ്രദമായി ചികിത്സിക്കുകയോ ചെയ്യുന്നത് വഴിയും ഇത് സാധ്യമാണ്. ഹൃദ്രോഗത്തിന് വഴിതെളിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുകവലി ശീലം, രക്താതിസമ്മർദ്ദം, പ്രമേഹം, രക്തത്തിലെ കൂടുതലായിട്ടുള്ള കൊളസ്ട്രോൾ എന്നിവയാണ് ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. പുകവലിയെപ്പറ്റി തന്നെ ആദ്യം പ്രതിപാദിക്കാം. ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. അമിതമായ പുകവലി ഹൃദ്രോഗ സാധ്യത 4 ഇരട്ടി വരെ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. ഒരിക്കലും പുകവലിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ പോലെയുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രായത്തിലും പുകവലി നിർത്തുന്നതുകൊണ്ട് ഗണ്യമായ പ്രയോജനമുണ്ട്. പുകവലി അതറോസ്ക്ലറോസിസ് എന്ന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നു. നിക്കോട്ടിനും കാർബൺ മോണോക്സൈഡ് എന്നീ രാസഘടകങ്ങളുമാണ് സാധാരണയായി ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്നത്. ഇവ രക്തധമനികളുടെ ആന്തരിക ആവരണത്തിന് കേടുവരുത്തുന്നു. ഓക്സിജൻ എത്തിക്കുന്നതിൽ വ്യതിയാനമുണ്ടാക്കുവാനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ ചില ഭാഗങ്ങളിൽ ഒത്തുകൂടുവാനും രക്തം കട്ടപിടിക്കുവാനും കാരണമാകുന്നു. നിക്കോട്ടിൻ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ഹൃദയമിടിപ്പിൽ താളപ്പിഴകൾ ഉണ്ടാക്കുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പുകവലി രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവിലും വികേന്ദ്രീകരണത്തിനും ഹാനികരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രക്തത്തിലെ ഹാനികരമായ കൊളസ്ട്രോളായ LDL കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും സഹായിയായ HDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് രക്തധമനികളിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് വഴിതെളിക്കുന്നു. പുകവലിക്കാരുടെ സമീപത്ത് പുകയേറ്റ് ശ്വസിക്കുന്നത്, അതായത് പാസീവ് സ്മോക്കിംഗ്, സാരമായ തോതിൽ ദോഷഫലങ്ങളുണ്ടാകും. അതുകൊണ്ട് താമസ സ്ഥലങ്ങളിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും പുകവലി പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. രണ്ടാമതായി രക്താതിസമ്മർദ്ദം. രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം സദാ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം രക്തധമനികളുടെ ഭിത്തിയുടെ ഉൾഭാഗത്ത് ചെലുത്തുന്ന സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്, അതായത് ബ്ലഡ് പ്രഷർ. ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത്, അതായത് സിസ്റ്റളി, രക്തം ഹൃദയത്തിൽ നിന്ന് രക്തധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഈ സമയത്തുള്ള രക്തസമ്മർദ്ദത്തിനാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് ഘട്ടത്തിൽ ഹൃദയത്തിൻ്റെ രക്തം വന്ന് നിറയുന്നു. ഈ സമയത്ത് രക്തധമനിയിലുള്ള മർദ്ദത്തിനാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് മർദ്ദം വരയുടെ മുകളിലായും ഡയസ്റ്റോളിക് മർദ്ദം വരയുടെ താഴെയായും രേഖപ്പെടുത്തുന്നു. സാധാരണയായുള്ള രക്തസമ്മർദ്ദം മിക്കവരിലും 120/80 താഴെയാണ്. ഇത് 140/90 മുകളിലാകുമ്പോഴാണ് രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദമുള്ള മിക്ക രോഗികളിലും തന്നെ പ്രത്യേക രോഗലക്ഷണങ്ങളൊന്നും തന്നെ അനുഭവപ്പെടാറില്ല. അതുകൊണ്ടാണ് രക്താതിസമ്മർദ്ദം സൈലന്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത്. പ്രായപൂർത്തിയായ വ്യക്തികൾ വർഷത്തിലൊരിക്കലെങ്കിലും രക്തസമ്മർദ്ദം നിശ്ചയമായും പരിശോധിക്കേണ്ടതാണ്. രക്താതിസമ്മർദ്ദമുള്ള വ്യക്തികൾ ആഹാര നിയന്ത്രണം, ക്രമമായ വ്യായാമം, ശരീരഭാരം കുറയ്ക്കുക തുടങ്ങിയുള്ള ജീവിതചര്യയിലെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ഒരളവ് വരെ കുറയ്ക്കുവാൻ പറ്റും. എന്നാൽ മിക്ക വ്യക്തികളിലും ഇതിനു പുറമെ മരുന്നുകളും ആവശ്യമാണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ മിക്ക രോഗികളിലും രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ ക്രമീകരിക്കുവാൻ സാധിക്കും. മൂന്നാമതായി രക്തത്തിലെ അമിതമായ കൊഴുപ്പ്. കൊഴുപ്പ് പ്രധാനമായും കൊഴുപ്പമ്ലമായാണ് ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ലഭ്യമായിട്ടുള്ളത്. ഇവ പൂരിത രൂപത്തിലും അപൂരിത രൂപത്തിലും കാണപ്പെടുന്നു. പൂരിത കൊഴുപ്പ് അമ്ലങ്ങൾ പ്രധാനമായും പാൽമിറ്റിക് ആസിഡ്, മെറസ്റ്റിക് ആസിഡ്, ലോറിക് ആസിഡ് എന്നിവയാണ്. പൂരിത കൊഴുപ്പ് അമ്ലങ്ങൾ അതായത് സാച്ചുറേറ്റഡ്

0: രക്തത്തിലെ കൊളസ്ട്രോളും എൽ കൊളസ്ട്രോളും ഉയർത്തുന്നു. മാംസപദാർത്ഥങ്ങളിലും ക്ഷീരപദാർത്ഥങ്ങളിലും തേങ്ങ മിക്ക എണ്ണകളിലും, അതായത് വെളിച്ചെണ്ണ, പാമോയിൽ, ഇതിലെല്ലാം തന്നെ പൂരിത കൊഴുപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് 170 mg കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. LDL കൊളസ്ട്രോളിൻ്റെ അളവ് 130 mg താഴെയായിരിക്കണം. എന്നാൽ പ്രമേഹ രോഗികളിലും രക്താതി സമ്മർദ്ദമുള്ളവരിലും LDL കൊളസ്ട്രോളിൻ്റെ അളവ് 100 mg കൂടുവാൻ പാടില്ല. നല്ല കൊളസ്ട്രോളായ HDL കൊളസ്ട്രോളിൻ്റെ അളവ് 45 mg കൂടിയിരിക്കുന്നതാണ് നല്ലത്. രക്തത്തിലെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് 150 mg താഴെയായിരിക്കണം. ആഹാര നിയന്ത്രണം കൊണ്ടും ക്രമമായ വ്യായാമം കൊണ്ടും രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാമെങ്കിലും ഇതിന് പലപ്പോഴും മരുന്നുകൂടി ആവശ്യമായി വരാറുണ്ട്. നാലാമതായി പ്രമേഹം. പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗ സാധ്യത സാധാരണക്കാരേക്കാൾ 3 മുതൽ 4 ഇരട്ടി അധികമാണ്. ഹൃദ്രോഗം മൂലം മരണം സംഭവിക്കാനുള്ള സാധ്യതകളും ഇവരിൽ കൂടുതലാണ്. പ്രായപൂർത്തിയായ വ്യക്തികൾ വർഷത്തിലൊരിക്കലെങ്കിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 110 mg താഴെയായിരിക്കണം. ആഹാരത്തിന് ശേഷം 140 mg കൂടാൻ പാടില്ല. ആഹാരത്തിന് മുൻപുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 126 mg കൂടുതലാണെങ്കിൽ പ്രമേഹ രോഗമുള്ളതായി കണക്കാക്കാം. പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും ബാധിക്കുന്നു. ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കകളുടെ പ്രവർത്തന മാന്ദ്യം, നേത്രങ്ങളുടെ റെറ്റിനയുമായി ബന്ധപ്പെട്ട റെറ്റിനോപ്പതി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രമേഹ രോഗം ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ശരിയായി ചികിത്സിച്ച് നിയന്ത്രിക്കുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മിക്ക അപകടങ്ങളിൽ നിന്നും ഒരു വലിയ അളവ് വരെ മോചനം ലഭിക്കും. അമിതമായ ശരീരഭാരം ഹൃദ്രോഗത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പ്രമേഹം, രക്താതി സമ്മർദ്ദം, അകാലത്തിലുള്ള ഹൃദ്രോഗബാധ, ഹൃദ്രോഗ മരണങ്ങൾ, അപ്രതീക്ഷിതമായ മരണങ്ങൾ, ഹൃദയപ്രവർത്തന മാന്ദ്യം എന്നിവയെല്ലാം തന്നെ അമിതവണ്ണമുള്ളവരിൽ കൂടുതലാണ്. ശരീരം ആകമാനമുണ്ടാകുന്ന വണ്ണത്തേക്കാൾ അപകടകാരിയാണ് ഉഭയഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ചുള്ള വണ്ണം, അതായത് അബ്ഡോമിനൽ ഒബീസിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഒബീസിറ്റി. വ്യായാമം തീരെ ചെയ്യാത്തവരിലും വളരെ കുറച്ച് മാത്രം ചെയ്യുന്നവരിലും ഹൃദ്രോഗവും ഹൃദയാഘാതവും കൂടുതലായി കാണപ്പെടുന്നു. നേരത്തെ ഹൃദ്രോഗം ബാധിച്ചിട്ടുള്ളവരിലും അല്ലാത്തവരിലും വ്യായാമമില്ലായ്മ ഒരുപോലെ ദോഷം ചെയ്യുന്നു. ക്രമമായുള്ള വ്യായാമം ഹൃദയരോഗ സംബന്ധമായുള്ള പല അപായ സാധ്യതകളെയും കുറച്ച് ഹൃദ്രോഗം പിടിപെടാനുള്ള സാഹചര്യം നന്നേ കുറയ്ക്കുന്നു. ഇതിലേറ്റവും പ്രധാനം രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുന്നു. HDL കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കുകയും LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും വ്യായാമം സഹായിക്കുന്നു. മാനസിക പിരിമുറുക്കം ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. അത് കുറയ്ക്കുന്നതിന് നമ്മൾ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം. പലതരം ഹോബികളിൽ ഏർപ്പെടുക, യോഗാഭ്യാസം, ധ്യാനം എന്നിവയെല്ലാം തന്നെ ഇതിന് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങളിലും, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ സാധിക്കും. ഈ വേൾഡ് ഹാർട്ട് ഡേയിൽ ഹൃദയമിടിപ്പ് നിലയ്ക്കാതെ ഹൃദയത്തെ സംരക്ഷിക്കാം. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ള പ്രതിജ്ഞ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം.
1: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് കോശി. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 18 ഇടത്തും LDFന് 15 ഇടത്തും വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ

0: നീരുദ്ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 17 ഇടത്തും LDF 15 ഇടത്തും 4 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് വാർഡിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡിലും UDFനാണ് വിജയം. പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡിലും കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡിലും LDF വിജയിച്ചു. തൃശൂർ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ UDFനാണ് വിജയം. 3 ജില്ലാ ഡിവിഷനുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷനിൽ LDF വിജയിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷനിൽ UDFനാണ് വിജയം. പാലക്കാട് പല്ലശന ഡിവിഷനിൽ LDF ലീഡ് ചെയ്യുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 13 എണ്ണം UDFഉം 7 എണ്ണം LDFഉം നേടി. 3 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 ഇടത്ത് LDFഉം 1 ഇടത്ത് UDFഉം 1 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ പങ്കുവയ്ക്കും. സംയുക്ത സേനാ മേധാവി, നാവിക കരസേനാ മേധാവിമാർ തുടങ്ങിയവരും കമാൻഡർമാരുമായി സംവദിക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നാവികസേന നൽകുന്ന സംഭാവനകൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്തമാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സംരംഭകത്വ പ്രോത്സാഹനത്തിനായി കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ചെറുകിട സംരംഭങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഇതിനുവേണ്ട സാമ്പത്തിക പിന്തുണ ഉറപ്പുവരുത്തുന്നതിനുമാണ് 2015 നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പ വിതരണം ചെയ്തതിലൂടെ വലിയ മാറ്റങ്ങൾക്കാണ് പദ്ധതി വഴി തുറന്നത്. തുടക്കത്തിൽ 10 ലക്ഷം വരെയായിരുന്ന വായ്പാ സഹായം 2024 ഒക്ടോബർ മുതൽ 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെയുള്ള വായ്പകളിൽ 68% സ്ത്രീകൾക്കും 51% SC OBC സംരംഭകർക്കുമാണ് നൽകിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സാമ്പത്തിക ഉന്നമനം ഉറപ്പുവരുത്താനും ഈ സുപ്രധാന പദ്ധതിയിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഹൃദ്രോഗ സൂചനകൾ തുടക്കത്തിലെ തിരിച്ചറിയുക, ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക, രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുക, കൃത്യസമയത്ത് ചികിത്സ തേടുക എന്നിവയുടെ പ്രാധാന്യം ദിനം ഓർമ്മപ്പെടുത്തുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയം സംബന്ധിച്ച ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 5ാം സ്വർണം. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരുദ്ധാണ്ടയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് വ്യക്തിഗത ട്രാപ്പ് ഷൂട്ടിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് നീരു. വനിതകളുടെ ട്രാപ്പ് ടീം ഇവന്റിൽ നീരുദ്ധാണ്ട, ആഷിമ അഹ്ലാവത്, മനീഷ കീർ സഖ്യം വെള്ളി നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 11

0: സംസ്ഥാനത്താണ് ഇന്ത്യ. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിജെപി സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമാണിത്. നാലാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം 2 ഒക്ടോബർ കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് മട്ടന്നൂരിനടുത്തുള്ള കോട്ടയം കോവിലകത്തെ വീരകേരളവർമ്മ എന്ന കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
0: 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് അയച്ചു നൽകിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും മറ്റു 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും ഘടകങ്ങൾക്കും മേൽ തീരുവ തുച്ഛമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശ ചികിത്സ, ജീൻ ചികിത്സ എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഇതിലുൾപ്പെടുന്നു. പേറ്റന്റുള്ള ചില മരുന്നുകളുടെയും അവയുടെ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്നു മുതൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിനിടെയാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 353 പോയിന്റ് ഇടിഞ്ഞ് 72,417-ലും നിഫ്റ്റി 92 പോയിന്റ് നഷ്ടത്തിൽ 22,688-ലുമാണ് വ്യാപാരം തുടരുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,09,120 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് വില. 1 ഒക്ടോബർ രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമായതിനു ശേഷമേ സംസ്ഥാനത്തെ ട്രഷറികളിൽ പെൻഷൻ, സേവിംഗ്സ് ബാങ്ക് ഇടപാടുകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. സെപ്റ്റംബർ 30 ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് പൂർണ്ണമായും ഏജൻസി ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതിനാലാണ് കാലതാമസം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 18 ഇടത്തും LDFന് 15 ഇടത്തും വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി സമയം 1:00. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

പ്രിയ ശ്രോതാക്കളെ, മഞ്ഞണി പൂനിലാവിലേക്ക് സ്വാഗതം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനുവേണ്ടി പി ലീലയും പി ബി ശ്രീനിവാസും പാടിയ ഗാനമാണ് മഞ്ഞണി പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജന്റെ സംഗീതം, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൗധരി, ചിത്രം തുലാവർഷം.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ.ജെ. മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553219, 9496519.

0: 9 6 3 2 1. ഓർക്കുക, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി പി ഭാസ്കരൻ വരികളെഴുതി, കെ രാഘവൻ ഈണം പകർന്ന്, യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം അമ്മയെ കാണാൻ.

0: 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ 2, 3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ചന്ദ്രകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

മുറപ്പെണ്ണ് എന്ന ചിത്രത്തിലെ ഗാനം എസ് ജാനകിയും ശാന്ത പി നായരും പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, ബി എ ചിദംബരനാഥിന്റെ സംഗീതം.

0: ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്, ചിത്രം പകൽ കിനാവ്.

ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം, ചിത്രം വെളുത്ത കത്രീന.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി, ഉത്തരായനം എന്ന ചിത്രത്തിനു വേണ്ടി ജി കുമാരപിള്ള വരികളെഴുതി, കെ രാഘവൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: random twirl.
1: കിസാൻ വാണി
2: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എം എസ് ബാബുരാജന്റെ സംഗീതം, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം ചൂഴി.

യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീത സംവിധാനം വി ദക്ഷിണാമൂർത്തി. ചിത്രം പാടുന്ന പുഴ.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: അനുപല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ ബിജു തിരുമല, സംഗീതം കെ ജെ ജോയ്.

0: ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ.
1: എന്താ ഈ ധന്യയ്ക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇത് എന്റെയും വീടാ, അത് ഡോക്ടർ മറക്കരുത്.
0: എന്റേതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ വീട് ധന്യമ്മയുടേത് തന്നെ. ഞാൻ വെറും അതിഥി.
1: ഇപ്പോ അതിഥി എന്ന് കരുതി എല്ലാ കാലവും അങ്ങനെ ആവണമെന്നില്ല ഡോക്ടർ. ഡോക്ടർ മനസ്സ് വെച്ചാ ഇതെല്ലാം ഡോക്ടറുടേതാവാൻ നിമിഷങ്ങൾ മാത്രം മതി.
0: അത് പ്ലീസ്, ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്?
1: അല്ല,
0: ഇരിക്കൂ പ്ലീസ്. ആ ഇനി പറയണം, എന്താണ് എന്നെ കാണണമെന്ന് വിളിച്ച് പറഞ്ഞത്?
1: പറയാം. അതിനു മുമ്പ് ഡോക്ടർ മനസ്സിലുള്ള പിരിമുറുക്കങ്ങൾ അങ്ങ് കളയും. ആ മുഖവും കണ്ണുകളും ഒക്കെ ചുവന്നിരിക്കുന്നു. എന്നോടുള്ള അനിഷ്ടം ആവാം ആ കണ്ണുകളില്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നത് എത്ര സത്യ.
0: ഇനിയും കാര്യത്തിലേക്ക് വരുന്നില്ലല്ലോ.
1: പറയാം, നമ്മുടെ ക്ലിനിക്കിലെ സ്റ്റോർ റൂമിൽ ലക്ഷങ്ങളുടെ മെഡിസിനുകൾ സ്റ്റോക്കുണ്ട് ഡോക്ടർ.
0: യെസ്, അതിന്
1: അത് അങ്ങനെ സ്റ്റോറിലിരുന്ന് ഡേറ്റ് കഴിഞ്ഞാ നഷ്ടം ഈ ധന്യമേരിക്ക.
0: മനസ്സിലായില്ല.
1: പറയാം, വാങ്ങിവെച്ച മരുന്നുകൾ വിറ്റഴിക്കേണ്ട ഡോക്ടറെ. അതിന് രോഗികൾക്ക് ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുത്തെങ്കിലല്ലേ മരുന്ന് ചെലവാവൂ. ഒന്നുകൂടി ധന്യ പറയാം, അല്പം വില കൂടിയ മരുന്നുകൾ കുറിക്കുക. അല്പം ക്വാണ്ടിറ്റി കൂടിയാലും കുഴപ്പമില്ല. ഇതിനു മുമ്പിരുന്ന ഡോക്ടേഴ്സ് ഇങ്ങനെയല്ലായിരുന്നു. ക്ലിനിക്കിന്റെ നിലനിൽപ്പ് നമുക്കെല്ലാവർക്കും അത്യാവശ്യമാണ്.

0: വെച്ച് പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്യാൻ ഞാൻ കൂട്ടു നിൽക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്?
1: എന്നല്ല, വരുന്ന സമ്പന്നന്മാർക്ക് വില കൂടിയ മരുന്നുകൾ കുറിക്കുന്നതിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ ഡോക്ടർക്ക്?
0: സമ്പന്നന്മാർ നമ്മുടെ ക്ലിനിക്കിൽ വരില്ലല്ലോ. ഈ മഹാനഗരത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉള്ളപ്പോ അവരങ്ങോട്ടല്ലേ സ്വാഭാവികമായും പോവും. പ്ലീസ് എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കൂ.
1: ചെയ്തോളൂ, ആര് തടയുന്നു? ഞാൻ പറയുന്നത്.
0: വേണ്ട, ഇനി ഒന്നും പറയണ്ട. മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായതൊന്നും ഡോക്ടർ ജയരാജ് ചെയ്യില്ല. സോറി.
1: ഓക്കേ ഓക്കേ, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന മരുന്നുകൾ പാഴാക്കി കളയാനുള്ള അവസരം ഡോക്ടർ ഉണ്ടാക്കില്ലെന്ന് വിശ്വസിച്ചോട്ടെ.
0: ഒരു ഉറപ്പ് ഞാൻ പറയില്ല. നമുക്ക് വേണ്ട മരുന്നുകൾ മാത്രം എടുത്തു വെച്ചാലും മതിയായിരുന്നല്ലോ.
1: അത് മതിയായിരുന്നു, ബട്ട് വേണ്ടപ്പെട്ട ചില മരുന്ന് കമ്പനികളുടെ നിർബന്ധത്തിന് ചിലപ്പോൾ വഴങ്ങേണ്ടി വരും. ഡോക്ടർക്ക് ഇതൊന്നും മനസ്സിലാവില്ല.
0: ഓഹോ, അങ്ങനെയോ? അതിന്റെ കാരണം കൂടി ഒന്ന് വെളിപ്പെടുത്തരുത്.
1: നമ്മൾ അവരുടെ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിക്കുന്നുണ്ട്.
0: ഏ മൈ ഗോഡ്, എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്.
1: എന്റെ ഡോക്ടർക്കൊന്നും അറിയില്ല. ഈ രാജ്യത്ത് നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ അറിയുമ്പോൾ നമ്മൾ നടുങ്ങും, ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ തോന്നും. നോക്കൂ ഡോക്ടർ, എന്റെ അപ്പച്ചൻ ഡോക്ടറെ പോലെ സത്യസന്ധനായൊരു ഡോക്ടറായിരുന്നു, നല്ല കൈപുണ്യം. പക്ഷേ പല മരുന്ന് കമ്പനികളുടെയും ആതിഥ്യം അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹം അതിൽ വലിയ തെറ്റ് കണ്ടില്ല. ആരാണ് മരുന്ന് കമ്പനികളിൽ നിന്ന് പ്രതിഫലം പറ്റാത്തെ? ഈ ധന്യ നടത്തുന്നത് ചെറിയൊരു ക്ലിനിക്ക് മാത്രമാ. ഡോക്ടർ തെല്ലു മുമ്പ് പറഞ്ഞ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകാർ എത്ര ലക്ഷങ്ങൾ വാങ്ങിക്കുന്നു എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാ ഈ ധന്യമേരി ആലോചിച്ചിട്ടുണ്ട്? ഞെട്ടിപ്പോവു ആ സംഖ്യ കേട്ട. എങ്ങനെയാണ് ഇത്തരം ആശുപത്രികളിൽ ലക്ഷങ്ങളിൽ ചികിത്സാ ചെലവ് വരുന്നതെന്നും ഈ ഞാൻ ആലോചിച്ചിട്ടുണ്ട്.
0: എന്തിനാ ഇതൊക്കെ? മരുന്ന് കമ്പനികളിൽ നിന്നും പണം പറ്റുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല.
1: അത് ഞാൻ പറയാം. ഞങ്ങൾ വാങ്ങിക്കുന്നത് ഒരു ജീവകാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടിയാ, അതായത് ഹാപ്പിനെസ് സെന്ററിന്റെ പ്രവർത്തനത്തിന്.
0: ഹാപ്പിനെസ് സെന്ററിന്റെ പ്രവർത്തനത്തിനോ?
1: യെസ്, ഡോക്ടർ കണ്ടില്ലേ അതൊക്കെ? ചെലവ് ഒന്നുമില്ലെന്നാണ് കരുതുന്നത്. സർക്കാരിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും സംഭാവന തന്നാലായി. ഭക്ഷണം, മരുന്ന്, വസ്ത്രങ്ങൾ, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്കുള്ള ശമ്പളം, ജോലിക്കാരുടെ വേതനം, പിന്നെയും ചെലവുകൾ. നമ്മുടെ ക്ലിനിക്കിലെ വരുമാനം കൊണ്ട് ഇതൊന്നും നടക്കില്ല. ഇപ്പൊ മനസ്സിലായോ ഡോക്ടർ ജയരാജന്? കുറ്റബോധത്തോടെ ഡോക്ടർ എന്റെ നേരെ നോക്കണ്ട, ഇതൊക്കെയാ സത്യം.
0: എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായതൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. പ്ലീസ്, വേണമെങ്കിൽ സൗജന്യമായി ഞാൻ സേവനം ചെയ്തുകൊള്ളാം.
1: ഏ, അതൊന്നും വേണ്ട. ഡോക്ടറുടെ നിസ്സഹായാവസ്ഥ ഞാനും മനസ്സിലാക്കുന്നു. എന്നാലും ചിലതുകൂടി പറയട്ടെ. ധന്യ ക്ലിനിക്കിലേക്ക് ഡോക്ടറെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് ഡോക്ടറെ കൂടാതെ മറ്റു 3 ഡോക്ടർമാർ കൂടി എന്റെ മുന്നിൽ വന്നിരുന്നു. പക്ഷേ ഞാൻ അവരെ തഴഞ്ഞു, നിങ്ങളെ അപ്പോയിന്റ് ചെയ്തു. അതിന്റെ കാരണം ഇന്നും അജ്ഞാതം. ഒരുപക്ഷേ നിങ്ങളെ കണ്ടപ്പോ ഒരു ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, അതാവാം കാരണം. അതുകൊണ്ട് ഡോക്ടറോട് എനിക്കൊരു വഴക്കവുമില്ല. തൽക്കാലം ഞാൻ ഇറങ്ങുന്നു.
0: ഹലോ, ഞാൻ തിരിച്ചു വിളിക്കാം. ഞാനൊരു മീറ്റിംഗില്ല.
1: പരിങ്ങണ്ട, മീറ്റിംഗ് കഴിഞ്ഞു ഒന്ന് പറഞ്ഞേക്കൂ. എവിടെ വരണോന്ന് കൂടി ചോദിക്കൂ ഡോക്ടർ.
0: അത് പിന്നെ ഈ.
1: പക്ഷേ ഒന്ന് ധന്യ പറയുന്നു, ഈ വീട്ടിലേക്ക് വരാൻ മാത്രം പറയരുത്. അതെനിക്കിഷ്ടമല്ല. ഇതെന്റെ വീടാ, അത് മറക്കരുത്. പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി എത്രയും വേഗം ഡോക്ടർ സാന്ദ്രയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം.
0: മനസ്സിലായില്ല.
1: ഒന്നുകിൽ സാന്ദ്ര അല്ലെങ്കിൽ ഈ ധന്യ മേരി, ഏതെങ്കിലും ഒരാളെ മാത്രമേ ഡോക്ടർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ.
0: ധന്യ, നിർത്ത്.
1: ഓ ജീസസ്, ഇപ്പോഴെങ്കിലും ധന്യ എന്ന് വിളിച്ചല്ലോ. ഈ ധന്യയുടെ മനസ്സ് ആരും കാണുന്നില്ല, ആർക്കും എന്നെ വേണ്ട. ഈ ഒറ്റപ്പെട്ട ജീവിതം ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി?
0: ധന്യ, എന്താ ഇത്? വേണ്ട, ഐ എം സോറി, വെരി സോറി. മനസ്സ് വിഷമിക്കാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ.
1: തന്നെയുടെ മനസ്സ്. ഞാൻ എന്തൊരു മടയ കരയോ? വേണ്ട, ഇനിയും കരയാൻ ഈ തന്നെയുടെ കണ്ണുകളിൽ കണ്ണീരില്ല ഡോക്ടർ. ഞാൻ ഇറങ്ങുന്നു.
0: രണ്ട് കോഫി. സാന്ദ്രയ്ക്കും കോഫി മതിയല്ലോ അല്ലേ?
2: ഇനിയിപ്പോ മറിച്ച് പറയുന്നില്ല, കോഫി തന്നെ മതി. അല്ല ഡോക്ടർ, അവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടർക്ക് ധന്യാമേരിയെ വിവാഹം കഴിച്ചൂടെ? ഐ മീൻ
0: സാന്ദ്ര, മതി,
2: ഒന്ന് പതുക്കെ ദേ, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു.
0: വരൂ, നമുക്ക് പോകാം.
2: എന്താ ഇത് ഡോക്ടർ, കോഫിക്ക് ഓർഡർ കൊടുത്തിട്ട് അത് കുടിക്കാതെ പോവുകയോ? വേണ്ട, അവിടെ ഇരിക്കൂ പ്ലീസ്. ജീസസ്, ഡോക്ടർ ഇരുന്നല്ലോ. ഇല്ലേ, ഇനി ഈ സാന്ദ്ര ഒന്നും ചോദിക്കുന്നില്ല, പോരെ. ദാ വേറൊരു കോഫി ആയിട്ട് വരുന്നു.
0: നല്ല ചൂട്.
2: ഡോക്ടറുടെ മനസ്സും ചൂടായിരിക്കല്ലേ, അപ്പോ ഉഷ്ണമുഷ്ണേന ശാന്തി എന്നല്ലേ പറയാ. സത്യം നല്ല ചൂട്. പലപ്പോഴും ഞാനും റോയ്ച്ചനും കൂടി ഇവിടെ ഈ കോഫി ഷോപ്പിൽ വരുമായിരുന്നു. അതൊരു കാലം.
0: ആ കാലം ഇനിയും സാന്ദ്രയുടെ ജീവിതത്തിലേക്ക് വരും.
2: നോ, ഇല്ല ഡോക്ടർ, ഇനി ഒരിക്കലും അങ്ങനൊരു കാലം വരില്ല.
0: അല്ല, സാന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞുവല്ലോ.
2: അത് പിന്നെ ചൂടുള്ള കോഫി കുടിച്ചപ്പോ നാവ് പൊള്ളി, അതുകൊണ്ടാ.
0: വേണ്ട, കള്ളം പറയണ്ട.
2: ചിലപ്പോ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയേണ്ടി വരും ഡോക്ടർ. അതൊരു കുറ്റമായി കരുതരുത്, ജീവിതമല്ലേ വലുത്.
0: അതെ, ശരി, നമുക്ക് പോകാം. ബില്ല് ഞാൻ പേ ചെയ്യുന്നു.
2: അങ്ങനെ ആട്ടെ, എന്നാ നമുക്ക് ഇറങ്ങാം. ഡോക്ടർ കയറിക്കോളൂ.
0: ഓക്കെ. സാന്ദ്രയ്ക്ക് അറിയാമോ, ഒരു ഡോക്ടറുടെ ജീവിതം കൂടുതലും രോഗികൾക്ക് വേണ്ടിയുള്ളതാവണം. അർപ്പണം, ത്യാഗം, സേവനം, കാരുണ്യം, ദയ എന്നീ വികാരങ്ങളിൽ ബന്ധിതവുമാണത്. തന്റെ കുടുംബവുമൊത്ത് ഉല്ലാസഭരിതമായ ഒരു ജീവിതം എപ്പോഴും നയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവും സഹനശക്തിയുമുള്ള ഒരു സ്ത്രീയെ അങ്ങനെയുള്ള ആളിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാവൂ.
2: അനധികൃതമായി പണസമ്പാദനത്തിന് വേണ്ടി തന്റെ പ്രൊഫഷനെ ദുരുപയോഗം ചെയ്യുന്നതും ശരിയല്ല.
0: എക്സാക്ട്ലി. അപ്പോ സാന്ദ്രയ്ക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്.
2: ഒക്കെ മനസ്സിലാക്കാതെ പറ്റില്ലല്ലോ.
0: അല്ല, ഈ കാറി കയറിയിരുന്ന് ഫിലോസഫി പറഞ്ഞോണ്ടിരുന്നാ മതിയോ? പോണ്ടേ.
2: ഓ, ദാ വണ്ടി വിട്ട് കഴിഞ്ഞു.
0: വിടുന്നതൊക്കെ കൊള്ളാം, ഇത് ജർമ്മനിയൊന്നും അല്ല, കേരളമാ. സൂക്ഷിക്കണം, ട്രാഫിക് സിഗ്നൽ തെറ്റിച്ച് പല വണ്ടികളും വന്നേക്കും. അതുകൊണ്ട് നമ്മൾ ഡ്രൈവിംഗ് നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. കേട്ടല്ലോ.
2: കേട്ടേ, ഇനി വിടാലോ.
0: ഓ ഷുവർ.
3: ഡോക്ടർ കസേരയില്ലെന്ന് ഉറങ്ങുന്നു. ഡോക്ടറേ, ഇത് എന്തോ ഉറക്കവാ, മണി എത്രയായെന്നാ വിചാരം.
0: ഇന്നലെ രാത്രി നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല സുധാരേട്ട.
3: അതെന്ത് പറ്റി?
0: മനസ്സിന് നല്ല സുഖമില്ല, അങ്ങനെ പലതും ആലോചിച്ച് കിടന്നപ്പോ.
3: എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട് കേട്ടോ.
0: അതൊക്കെ പോട്ടെ, ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞോ സുധാരേട്ട?
3: എന്താ ഇപ്പോ അങ്ങനെ ചോദിച്ചേ?
0: വരൂ, നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കാം.
3: അല്ല, ഡോക്ടർക്ക് കാര്യമായിട്ട് എന്തോ ഈ സുധാകരേട്ടനോട് പറയാനുണ്ടെന്ന് തോന്നുന്നു.
0: സുധാകരേട്ട.
3: ഓ,
0: സുധാകരേട്ടൻ ഒരിടം വരെ ഒന്ന് പോണം.
3: എവിടെയാ ഡോക്ടറെ?
0: അതൊക്കെ ഞാൻ പറയാം, ക്ഷമയോടെ കേൾക്കണം.
3: ഒക്കെ ശരി, ഈ ധന്യാമേരി മാഡം എപ്പോഴും സുധാകരാ സുധാകര എന്ന് വിളിച്ചോണ്ടിരിക്കുകയല്ലേ. അവര് സുധാകര എന്ന് വിളിക്കുമ്പോ മുന്നിലെത്തി ഓച്ചാനിച്ച് നിന്നില്ലെങ്കിൽ ഈ സുധാകരന്റെ പണി തെറിക്കും. ഈ സുധാകരനൊന്ന് മൂത്രമൊഴിക്കാൻ കൂടി പോകാൻ വയ്യ എന്ന് പറഞ്ഞാ വലിയ കഷ്ടമാണ് ഡോക്ടറെ.
0: അതൊക്കെ ഞാൻ നോക്കിക്കോളാം, പോരെ.
3: ഡോക്ടറായിട്ടല്ലോ എങ്കി പറ.
0: ഒരിടം വരെ പോണം സുധാകരേട്ടൻ, എല്ലാം രഹസ്യമായിരിക്കണം.
3: രഹസ്യമോ?
0: ഇതാ ഈ പൊതി സുധാകരേട്ടൻ പിടിക്കേ.
3: പൊതിയോ? ഇതിലെന്തോന്നാ?
0: പണം.
3: പണമോ? ആർക്ക് കൊടുക്കാനാ ഇത്?
0: സുധാകരേട്ടൻ പേടിക്കണ്ട, ഇത് കട്ട് മോഷ്ടിച്ചുണ്ടാക്കിയതല്ല, എന്റെ സ്വന്തം പണമാ, അതുകൊണ്ട് ധൈര്യമായി വാങ്ങിക്കും.
3: വാങ്ങിച്ചു.

0: പറയാം. അതിനു മുൻപ് ഇതുകൂടി കേൾക്ക്. ഞാൻ പറയുന്ന സ്ഥലത്ത് ചെന്ന് പല പ്രശ്നങ്ങളും സുധാകരത്തിന് നേരിടേണ്ടി വന്നേക്കാം. പക്ഷെ പതരരുത്, ധൈര്യപൂർവം അവയൊക്കെ നേരിടണം. മനസ്സിലായില്ലേ?
1: എന്റെ വാരനാട് ഭഗവതി, ഡോക്ടറെ, ഇതെവിടേക്കാ ഈ പാവം സുധാകരേട്ടനെ പറഞ്ഞയക്കുന്നേ? പോയ പോലെ എങ്ങനെ തിരിച്ചു വരാൻ കഴിയുമോ?
0: ഏയ്, സുധാകരേട്ടൻ ഭയപ്പെടും പോലെ ഒന്നും സംഭവിക്കില്ല.
1: അപ്പൊ പിന്നെ ഇത്തിരി മുമ്പ് ഡോക്ടർ പറഞ്ഞതോ പല പ്രശ്നങ്ങളും സുധാകരേട്ടനെ നേരിടേണ്ടി വന്നേക്കും, പതരരുതെന്ന്
0: പറഞ്ഞു? പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ ഒരു മുൻകരുതൽ എന്ന പോലെ പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ ചേട്ടൻ ഭയപ്പെടും പോലെ അവിടെ ഒന്നും സംഭവിക്കില്ല.
1: ഓക്കെ. ഒരു കണക്കിന് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഒരു നല്ല കാര്യത്തിനല്ലാതെ ഡോക്ടർ എന്നെ എങ്ങോട്ടും പറഞ്ഞേക്കത്തില്ലെന്ന് എനിക്കറിയാം. ഡോക്ടറെ, ഈ സുധാകരൻ വെറുതെ അതും ഇതും പറഞ്ഞു. ഡോക്ടറിൻ്റെ മനസ്സ് എനിക്കറിയാം. അത് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കാരണമാ ഈ സുധാകരൻ അറിയാത്ത.
0: ഏയ് സുധാകരേട്ട, എന്താ ഇത്? കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു വരുന്നല്ലോ.
1: ഓ നിറയട്ടെ ഡോക്ടറെ, ഇടയ്ക്ക് കണ്ണുകൾ നിറയുന്നത് നല്ലതാ. ഓ, ഒന്നുമല്ലേലും കണ്ണിലടിയുന്ന പൊടിയും മറ്റു പോകുമല്ലോ. പക്ഷേ ഈ മനസ്സിന് നിറയുന്ന പാപത്തിൻ്റെ കറയും ചൊളിയുമൊക്കെ എങ്ങനെ കളയുമെന്ന് ഈ സുധാകരേട്ടൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്.
0: സുധാകരേട്ട.
1: അതെ ഡോക്ടറെ.
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം ആറാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, ധന്യ മേരി, ശ്രീലേഖ കുമാരി വി എസ്, സാന്ദ്ര വി എസ്, കലാദേവി, സുധാകരൻ, തമലം ശ്രീകുമാർ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ ഏഴാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
3: ആകാശവാണി ഇപ്പോൾ CIET സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: സമയം 3 മണി.
1: ആകാശവാണി. നമസ്കാരം. സെമിക്കോൺ ഇന്ത്യ 2026 ചിപ്പിൽ നിന്ന് സമ്പൂർണ്ണ സാങ്കേതിക സംവിധാനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ആധുനിക ലോകത്തിന്റെ സാമ്പത്തികവും സാങ്കേതികവുമായ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഏറ്റവും നിർണായക ഘടകങ്ങളിലൊന്നാണ് അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടേഴ്സ്. മൊബൈൽ ഫോണുകൾ, നിർമ്മിത ബുദ്ധി, ബഹിരാകാശ സാങ്കേതിക വിദ്യ മുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വരെ ഡിജിറ്റൽ ലോകത്തിന്റെ അടിത്തറയാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. ഈ മേഖലയിലെ ഇന്ത്യയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിക്കോൺ ഇന്ത്യ എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെപ്റ്റംബർ 17 മുതൽ 19 വരെയായിരുന്നു 5th സെമിക്കോൺ ഇന്ത്യ സംഘടിപ്പിച്ചത്. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. ചിപ്പ് ഡിസൈനിൽ മാത്രം ഒതുങ്ങാതെ രൂപകൽപ്പന മുതൽ നിർമ്മാണം, പാക്കേജിംഗ്, ടെസ്റ്റിംഗ്, ഗവേഷണം, ഉപകരണങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ സെമി കണ്ടക്ടർ ശൃംഖല കെട്ടിപ്പടുക്കുകയാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്. 3 ദിവസങ്ങളിലായി 600+ പ്രദർശകർ, 300 അന്താരാഷ്ട്ര കമ്പനികൾ, 52 രാജ്യങ്ങളുടെ പ്രതിനിധികൾ, 150+ പ്രഭാഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 6 രാജ്യങ്ങളുടെ പവലിയനുകളും 12 സംസ്ഥാന പവലിയനുകളും, സ്റ്റാർട്ടപ്പ് പവലിയനും, വർക്ക്ഫോഴ്സ് ഡെവലപ്മെന്റ് സോണും, വിദ്യാർത്ഥി ഹാക്കത്തോണും പരിപാടിയുടെ ഭാഗമായി. 51,656 രജിസ്ട്രേഷനുകളും ഏകദേശം 40,000+ സന്ദർശക സാന്നിധ്യവും ഇത്തവണ രേഖപ്പെടുത്തി. സെമി കണ്ടക്ടർ ഡിസൈൻ, ഫാബ്രിക്കേഷൻ, അഡ്വാൻസ്ഡ് പാക്കേജിംഗ്, ഉപകരണങ്ങളും വസ്തുക്കളും, പവർ ഇലക്ട്രോണിക്സ്, നിർമ്മിത ബുദ്ധി എന്നീ മേഖലകളിലായി 56 ധാരണാപത്രങ്ങളും പ്രഖ്യാപനങ്ങളും തന്ത്രപ്രധാനമായ സംരംഭങ്ങൾക്കുമാണ് 3 ദിവസങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുന്നുണ്ടെന്ന് സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു.

0: സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ബീത്തെ ഏക് ദശക് മേ ഭാരത്നെ അപ്നെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് കോ ബി എക്സ്പാൻഡ് കിയാ ഹൈ സാഥിയോ ഭാരത് മേ പവർ ഇൻഫ്രാസ്ട്രക്ചർ കാ യെ വിസ്താർ ഹമാരെ സെമികണ്ടക്ടർ ഇക്കോസിസ്റ്റം കേ ലിയേ ബി ഏക് ബഡി സ്ട്രെങ്ത് ഹൈ ഭാരത് ഹർ വോ കദം ഉഠാ രഹാ ഹൈ ജോ ഹമേ സെമികണ്ടക്ടർ ഇൻഡസ്ട്രി കാ ഏക് പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ ബനായ ഹൈ.
0: ലോക സെമിക്കോൺ വ്യവസായത്തിലെ വിശ്വസനീയമായ ഉൽപാദന കേന്ദ്രമായി മാറുന്നതിൽ ഇന്ത്യ സജ്ജമാവുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സെമികണ്ടക്ടർ മിഷൻ 2.0 വിഹിതം 13.5 ബില്യൺ $13.5 ബില്യൺ ഉയർന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അടുത്ത ഘട്ടത്തിൽ ഇത് ഇനിയും വർദ്ധിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഇപ്പോൾ ലോകമെമ്പാടും ലഭ്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി മേ ഏക് ശബ്ദ ഇസ്തമാൽ ഹോതാ ഹൈ ടേപ്പ് ഔട്ട് യേ വോ ദിൻ ഹോതാ ഹൈ ജബ് ചിപ്പ് ഡിസൈൻ പൂരാ ഹോനേ കേ ബാദ് പ്രൊഡക്ഷൻ കേ ലിയേ ചലി ജാതി ഹൈ ലേക്കിൻ ടേപ്പ് ഔട്ട് കേ ബാദ് കാം റുക്താ നഹീ ഹൈ ഉസീ ദിൻ അഗലേ വർജൻ പർ കാം ശുരു ഹോ ജാതാ ഹൈ ഹമാരേ പെഹലേ ഫേസ് കാ സൈസ് ലഗ്ഭഗ് $8 ബില്യൺ കാ താ ജബ്കി സെക്കൻഡ് ഫേസ് കാ $13.5 ബില്യൺ തക് കാ ഹംനേ തയ് കിയാ ഹൈ.
0: ആഗോള സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് വിശ്വസനീയ പങ്കാളിയായി ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമ്മേളനത്തിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിരവധി സുപ്രധാന ധാരണാപത്രങ്ങളും കൈമാറി. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ രൂപകൽപ്പനയിലെ മികവ് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതാണെന്നും സെമികോൺ 2.0 പദ്ധതിക്ക് കീഴിൽ സെമി കണ്ടക്ടർ ഡിസൈൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിരിക്കും മുൻഗണനയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സെമി കണ്ടക്ടർ ഡിസൈൻ രംഗത്ത് വൻ സാധ്യതകളുള്ളതിനാൽ നിരവധി പ്രമുഖ കമ്പനികൾ ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: ദി ഇൻവെസ്റ്റ്മെന്റ് നമ്പേഴ്സ് ദാറ്റ് വി ആർ സീയിങ് ടുഡേ ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 1 ലാഖ് കറോർ, അബൌട്ട് $11 to $12 ബില്യൺ. ദാറ്റ് മച്ച് ഇൻവെസ്റ്റ്മെന്റ് വി ആർ സീയിങ് അമംഗ് ദി പീപ്പിൾ ഹു ഹാവ് മെറ്റ് അസ്. മെനി ഓഫ് ദം ഡോണ്ട് വാണ്ട് അസ് ടു ടേക്ക് ദി നെയിം, സോ വി വോണ്ട് ടേക്ക് ദി നെയിംസ്. ദേ വിൽ അനൗൺസ് ദി ഇൻവെസ്റ്റ്മെന്റ് ആസ് ദെയർ ബോർഡ്സ് ആൻഡ് ദെയർ ഷെയർ ഹോൾഡേഴ്സ് ഓതറൈസ് ദം from time to time. So that kind of journey is very clearly ahead of us.
0: ചിപ്പ് ഇറക്കുമതി കുറയ്ക്കുക എന്നതിലുപരി ആഗോള വിതരണ ശൃംഖലയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുകയാണ് സെമികോൺ ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ യാത്രയ്ക്ക് അടിത്തറ നൽകുന്നതിനായി ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ മുഖേന സെമികോൺ ഇന്ത്യ പദ്ധതി നടപ്പാക്കി വരുന്നു. 2026 കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച സെമികോൺ 2.0 1,27,500 കോടി രൂപയുടെ വിഹിതമാണുള്ളത്. ചിപ്പ് ഡിസൈൻ, മെഷീനുകളും മെറ്റീരിയലുകളും, അഡ്വാൻസ്ഡ് പാക്കേജിംഗ്, ഗവേഷണം, നൈപുണ്യ വികസനം എന്നീ 6 പ്രധാന മേഖലകളിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെമികോൺ 1.0 പ്രകാരം അംഗീകരിച്ച 12 പദ്ധതികളിൽ 5 വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലെത്തിയതായി സർക്കാർ അറിയിച്ചു. മൊഹാലിയിലെ CDIL സെമി കണ്ടക്ടർ, സൂററ്റിലെ സൂചി സെമികോൺ എന്നിവിടങ്ങളിലെ വാണിജ്യ ഉൽപാദന ലൈനുകൾ എന്നിവയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിരുന്നു. 2026 ഫെബ്രുവരിയിലെ സർക്കാർ കണക്കുകൾ പ്രകാരം അന്ന് അംഗീകരിച്ച 10 പദ്ധതികളുടെ പ്രതീക്ഷിക്കുന്ന നിക്ഷേപം ഏകദേശം 1.6 ലക്ഷം കോടി രൂപയായിരുന്നു. 2 ഫാബുകളും 8 പാക്കേജിംഗ് യൂണിറ്റുകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് മനുഷ്യ വിഭവശേഷിയാണ്. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അഥവാ DLI പദ്ധതി ആഭ്യന്തര ചിപ്പ് ഡിസൈൻ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുന്നു. അതേസമയം ചിപ്സ് ടു സ്റ്റാർട്ടപ്പ് എന്ന C2S പദ്ധതി വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും സെമി കണ്ടക്ടർ ഡിസൈൻ പരിശീലനവും ഉപകരണങ്ങളിലേക്കുള്ള പ്രവേശനവും നൽകുന്നു. 2026 സെപ്റ്റംബറിലെ സർക്കാർ വിവരമനുസരിച്ച് 500+ സ്ഥാപനങ്ങളിലെ 100,000+ എഞ്ചിനീയർമാർ C2S DLI സംവിധാനങ്ങളിലൂടെ ചിപ്പ് ഇൻ സെന്ററിന്റെ സൌകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 300+ ചിപ്പ് ഡിസൈനുകൾ ഫാബ്രിക്കേഷനായി വികസിപ്പിച്ചിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. സെമികോൺ ഇന്ത്യ 2026 പ്രദർശനങ്ങളിൽ ഇന്ത്യയുടെ ആഭ്യന്തര സാങ്കേതിക ശേഷിയുടെ വിവിധ തലങ്ങൾ ദർശിക്കാനായി. സീഡാക് അവതരിപ്പിച്ച 64-bit RISC-V പ്രോസസർ, ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ, AI അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ എന്നിവ ശ്രദ്ധേയമായി. ഇൻകോർ സെമി കണ്ടക്ടേഴ്സ്, തദ്ദേശീയ RISC-V പ്രോസസർ IP എന്നിവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ അവതരിപ്പിച്ചു. AIയും സെമി കണ്ടക്ടറും തമ്മിലുള്ള ബന്ധവും പ്രദർശനത്തിൽ

0: ഡിസൈൻ രംഗത്തെ വിദഗ്ധരെ വളർത്തിയെടുക്കുന്നതിന് 85,000 ഡിസൈൻ എഞ്ചിനീയർമാർക്ക് പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സെമി കണ്ടക്ടർ മേഖലയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിക്ഷേപകരും സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും എസ് കൃഷ്ണൻ പറഞ്ഞു.
1: ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ഫ്യൂ കൺട്രീസ് ഇൻ ദി വേൾഡ് വിച്ച് കാൻ ആക്ച്വലി സ്പെയർ ടാലന്റ് ടു അദർ ഇക്കോണമീസ് അക്രോസ് ദി വേൾഡ്. ആൻഡ് വാട്ട് വി ഹാവ് ടുഡേ ഈസ് ഓഫ് കോഴ്സ് 20% ഓഫ് ദി ഡിസൈൻ സെമി കണ്ടക്ടർ ഡിസൈൻ വർക്ക് ഫോഴ്സ് ഇൻ ദി വേൾഡ്. വാട്ട് വി ഡോണ്ട് ഹാവ് ഈസ് എ വർക്ക് ഫോഴ്സ് വിച്ച് ഇസ് ട്രെയിൻഡ് ഇൻ അഡ്വാൻസ് മാനുഫാക്ചറിംഗ്. ആൻഡ് ദാറ്റ് ഈസ് എ സ്പേസ് അഗൈൻ വേർ വി നീഡ് ടു വർക്ക് വിത്ത് ഇൻഡസ്ട്രി ടു ഫിഗർ ഔട്ട് ദ കൈൻഡ് ഓഫ് സ്കിൽസ് ദാറ്റ് ആർ നീഡഡ്, സെറ്റ് അപ്പ് ദ കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ഇൻ അസോസിയേഷൻ വിത്ത് ഇൻഡസ്ട്രി ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഇൻ എ പൊസിഷൻ ടു സപ്പോർട്ട് വാട്ട് ദി ഇൻഡസ്ട്രി needs in that area and build those facilities out.
0: സെമിക്കോൺ ഇന്ത്യ 2026 മറ്റൊരു പ്രധാന വശം സ്റ്റാർട്ടപ്പുകളുടെയും യുവ ഗവേഷകരുടെയും പങ്കാളിത്തമാണ്. സ്റ്റാർട്ടപ്പ് പവലിയൻ, സ്റ്റാർട്ടപ്പ് പിച്ചിംഗ് സെഷൻ, ഇന്നൊവേഷൻ ഷോക്കേസ്, സ്റ്റുഡന്റ് ഹാക്കത്തോൺ എന്നിവ പുതിയ ആശയങ്ങൾ വ്യവസായവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വേദികളായി. ഇതിനൊപ്പം വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് പവലിയനും പ്രത്യേക പ്രാധാന്യം നൽകി. കാരണം സെമി കണ്ടക്ടർ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് ഫാക്ടറികളെക്കാൾ പ്രധാനമാണ് അവ പ്രവർത്തിപ്പിക്കാനും പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും കഴിയുന്ന നൈപുണ്യശേഷിയുള്ള മാനവ വിഭവശേഷി. സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യ ഭൂപടത്തിൽ കേരളം തങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തിയിരുന്നു. സെമിക്കോൺ ഇന്ത്യ 2026 വേദിയിൽ കേരളത്തിന്റെ ചിപ്പ് ഡിസൈൻ, AI ഹാർഡ്വെയർ, ഇലക്ട്രോണിക്സ്, ഗവേഷണം, സ്റ്റാർട്ടപ്പ് മേഖലയിലെ പുതിയ മുന്നേറ്റങ്ങൾ എന്നിവ ലോകശ്രദ്ധയെ ആകർഷിച്ചു. സെമിക്കോൺ കേരള പവലിയനിൽ പ്രദർശിപ്പിച്ച കേരളത്തിന്റെ മാതൃകകൾ ചർച്ച ചെയ്യപ്പെട്ടു. കേരളത്തിൽ നിന്ന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയും കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ വികസിപ്പിച്ച ചിപ്പുകൾ ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക ഉപഹാരമാണ് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. രാജ്യത്തെ 20 പ്രമുഖ സ്ഥാപനങ്ങളുടെ ചിപ്പുകൾ ഉൾപ്പെട്ട ഈ ഉപഹാരം സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച വലിയ കുതിച്ചുചാട്ടത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. AI ചിപ്പ് ഡിസൈനിംഗ് രംഗത്ത് ഗവേഷകയായ ദർശിത ദിനേശിന്റെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയ്ക്കായി ചിപ്പ് വികസിപ്പിച്ചത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയിലെ സ്കൂൾ ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റം ആൻഡ് ഓട്ടോമേഷനിൽ PhD സ്കോളറാണ് ദർശിത. ദർശിത, ആകാശവാണി വാർത്തകളോട്.
2: നമ്മുടെ C2S പ്രോഗ്രാമിന്റെ പാർട്ടാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അപ്പൊ C2S പ്രോഗ്രാം വഴി ഞങ്ങൾ കുറെ ചിപ്പുകൾ ഇവിടെ നിന്ന് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഞങ്ങളുടെ MTech MSc സ്റ്റുഡൻസ് വർക്ക് ചെയ്തിട്ട് 4 ചിപ്പ് C2S പ്രോഗ്രാം ത്രൂ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 4 ചിപ്പില് ഒരെണ്ണം PM കൊടുത്ത മൊമെന്റോയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ അതില് സ്റ്റുഡൻസ് എല്ലാവരും പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ആണ്. അങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ററാക്ഷൻ ഇവന്റിനേക്ക് വേണ്ടി പോയിട്ട് 20 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നു ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നേ. ആ 20 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ 2 കേരളത്തിൽ നിന്നുണ്ടായിരുന്നത്. ഒരെണ്ണം നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ചിപ്പ് ആയിരുന്നു. C2S പ്രോഗ്രാം ത്രൂ SCL എന്ന് പറയുന്ന ഫൗണ്ടറിയിലാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 4 ചിപ്പാണ് പോയത്. അതിൽ ഒരെണ്ണമാണ് സെലക്ട് ആയത്. ഖദീജ ജുമാന എന്ന് പറയുന്ന കുട്ടി ചെയ്ത ചിപ്പാണ് അതിൽ സെലക്ട് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിന് ബേസിക്കലി ഈ SCL അല്ലാതെ വേറെയും ഫൗണ്ടറീസ് ത്രൂ പോയിട്ടുണ്ട്. ഗ്ലോബൽ ഫൗണ്ടറീസിൽ വഴി ചിപ്പ് പോയിട്ടുണ്ട്. അതിനു മുന്നേ ആണെങ്കിലും സ്കൈ വാട്ടറിലൂടെയും എല്ലാം നമ്മൾ ടേപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ സെമിക്കോൺ കേരളം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പവലിയൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയും പാർട്ടായിട്ട് പോകാൻ പറ്റി. കുറെ കമ്പനീസ് ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. കുറെ ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റി. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ ഇവന്റ്സും കോൺഫറൻസും ഒക്കെ അറ്റൻഡ് ചെയ്തു. മൊത്തത്തിൽ നല്ലൊരു ഇവന്റ് ആയിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
0: ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലാൻഡ്സ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ പവലിയനുകൾ അന്താരാഷ്ട്ര സഹകരണത്തിന് പുതിയ സാധ്യതകൾ തുറന്നു. ഇന്ത്യ അമേരിക്ക, ഇന്ത്യ ജപ്പാൻ, ഇന്ത്യ സിംഗപ്പൂർ, ഇന്ത്യ യൂറോപ്പ്, ഇന്ത്യ ദക്ഷിണ കൊറിയ, ഇന്ത്യ മലേഷ്യ എന്നീ രാജ്യാന്തര റൌണ്ട് ടേബിളുകളിലും നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഗവേഷണം, ഉപകരണങ്ങൾ, പാക്കേജിംഗ്, നൈപുണ്യ വികസനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് വൻതോതിലുള്ള മൂലധനം, സ്ഥിരമായ വൈദ്യുതി, അതീവ ശുദ്ധമായ ജലം, പ്രത്യേക രാസവസ്തുക്കൾ, സങ്കീർണമായ ഉപകരണങ്ങൾ, ഉയർന്ന വൈദഗ്ധ്യമുള്ള മനുഷ്യ വിഭവശേഷി, ദീർഘകാല ഗവേഷണ നിക്ഷേപം എന്നിവ ആവശ്യമാണ്. അതോടൊപ്പം ആഗോളതലത്തിൽ അമേരിക്ക, തായ്വാൻ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, യൂറോപ്പ്, ചൈന തുടങ്ങിയ മേഖലകൾക്ക് ഇതിനകം തന്നെ ശക്തമായ സെമി കണ്ടക്ടർ അടിസ്ഥാന സൌകര്യമുണ്ട്. അതിനാൽ ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കാൻ ഗുണനിലവാരം, ചെലവ്, വേഗത, ഗവേഷണം,

സാങ്കേതിക വിദ്യ, നൈപുണ്യം എന്നിവയിൽ തുടർച്ചയായ മുന്നേറ്റം ആവശ്യമാണ്. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ യാത്ര നയരൂപീകരണത്തിൽ നിന്ന് പദ്ധതികളിലേക്കും, പദ്ധതികളിൽ നിന്ന് ഉൽപാദനത്തിലേക്കും, ഉൽപാദനത്തിൽ നിന്ന് സമ്പൂർണ്ണ സാങ്കേതിക ശൃംഖലയിലേക്കും നീങ്ങുന്നതിന്റെ ഒരു വേദിയായി സെമിക്കോൺ ഇന്ത്യയെ കാണാം. സെമിക്കോൺ ഇന്ത്യ 2026 ചിപ്പിൽ നിന്ന് സമ്പൂർണ്ണ സാങ്കേതിക സംവിധാനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സിന്ധുവും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495 96 1 9 4 9 6 5 5 6 3 2 1 9 4 9 6 5 9 6 3 2 1. ഓർക്കുക, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി മായ പൊന്മാൻ എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

കൈതപ്രം വരികൾ എഴുതി എസ് പി വെങ്കിടേഷ് ഈണം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം കുങ്കുമച്ചെപ്പ്.

ഗാനോപഹാരത്തിൽ ഇനി ചിത്രപാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീത സംവിധാനം എം ജി രാധാകൃഷ്ണൻ. ചിത്രം സാഫല്യം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഗാനോപഹാരത്തിൽ ഇനി ഷേക്സ്പിയർ എം എ മലയാളം എന്ന ചിത്രത്തിനുവേണ്ടി അനിൽ പനച്ചൂരാൻ വരികളെഴുതി മോഹൻ സിതാര ഈണം പകർന്ന് വിനീത് ശ്രീനിവാസനും ഷീലാമണിയും പാടിയ ഗാനം

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: കൈതപ്രം വരികളെഴുതി മോഹൻ സിതാര, ഈണം നൽകി യേശുദാസും ആശാജി മേനോനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൂട്ട്.

0: ആകാശവാണി സമയം 4 മണി.
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ഡോക്ടർ ബി രാജേന്ദ്രനാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
3: സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമാണ്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൻ്റെ ഡയറക്ടറും പ്രിൻസിപ്പലുമായ ഡോക്ടർ ബി രാജേന്ദ്രനാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സാധ്യതകൾ, അതുപോലെ തന്നെ പഠന പരിശീലന അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ ഇന്നത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ എന്നുള്ളതാണ്. ഈ 2026 ടൂറിസം ദിന ആചരണത്തിൻ്റെ ഒരു തീം തന്നെ ഡിജിറ്റൽ അജണ്ട ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടു റീഡിസൈൻ ടൂറിസം എന്നുള്ളതാണ്. അതായത് ടൂറിസത്തെ പുനർനിർവചിക്കുവാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ മാറിയ ഒരു ഡിജിറ്റൽ യുഗത്തിൽ, അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, അതായത് നിർമ്മിത ബുദ്ധിയുടെയൊക്കെ കടന്നു വരവോടുകൂടി ഈ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഈ ടൂറിസത്തിൻ്റെ മേഖലയിൽ ഇത് വളരെ കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകുന്നതാണെന്നാണ് പൊതുവെ ഉള്ള അഭിപ്രായം. സാർ, ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്?
4: അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണത്. ഇന്ന് ആഗോളതലത്തിൽ തന്നെ മാസ് ആയിട്ടുള്ള വിനോദസഞ്ചാരത്തിൽ നിന്ന് മാറി പരിസ്ഥിതിക്കും പ്രാദേശിക സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്ന സുസ്ഥിരവും ഉത്തരവാദിത്വപൂർണവുമായ ഒരു ടൂറിസത്തിനാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ലോക ടൂറിസം ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 27 ആചരിക്കുന്നത്. 2026 ലോക ടൂറിസം ദിനത്തിൻ്റെ പ്രമേയം തന്നെ ഡിജിറ്റൽ അജണ്ടയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടു റീഡിസൈൻ ടൂറിസം എന്നതാണ്. ടൂറിസത്തെ പുനർനിർവചിക്കുവാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എങ്ങനെ ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. മധ്യ അമേരിക്കൻ രാജ്യമായ എൽ സൽവഡോറിലാണ് ഈ വർഷത്തെ ഔദ്യോഗികമായ ആഗോള ആതിഥേയ രാജ്യമായിട്ട് യു എൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ സാങ്കേതികവിദ്യയുടെ ടൂറിസത്തെ എങ്ങനെ കൂടുതൽ ലളിതവും സുതാര്യവും അതുപോലെ സുസ്ഥിരവുമാക്കാം എന്നതാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് പ്രധാനം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാനവ വിഭവശേഷിക്ക് ഒരിക്കലും പകരക്കാരനല്ല. മാനവ വിഭവശേഷിയെ കൂടുതൽ ഉപയോഗപ്രദമായിട്ട് കാര്യക്ഷമമായിട്ടും ഉപയോഗിക്കുമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. അതാണ് നമുക്ക് ഇന്ന് ടൂറിസം ദിനത്തിൽ വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ട ഒരു കാര്യം.
3: നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന

0: ചെറുപ്പക്കാർ ഒരുപാടുള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ അവർ ഇന്ന് കൂടുതലായിട്ട് ഈ തൊഴിലവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മേഖലയും അതുപോലെ കേരളത്തിൻ്റെ തനതായ പ്രകൃതി സൗന്ദര്യമൊക്കെ ഉള്ളൊരു സംസ്ഥാനം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് വളരെയേറെ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെന്ന് നോക്കിക്കാണുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ നമ്മുടെ സംസ്ഥാനത്തെ അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ എങ്ങനെയാണ്?
1: സംസ്ഥാനത്തിന് വളരെയേറെ സാധ്യതകളാണ്. കേരളത്തിൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് ലോകത്തിലെ സഞ്ചാരികളെ ആകർഷിക്കാൻ തക്ക രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് തന്നെ കേരളത്തെ വിശേഷിപ്പിക്കുവാൻ കാരണം. കേരളം മുന്നോട്ട് വച്ച പല ടൂറിസം പ്രക്രിയകളും ഇന്ന് ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു. അതിന് ഉദാഹരണമാണ് ഉത്തരവാദിത്ത ടൂറിസവും മറ്റുമൊക്കെ. കേരളം വളരെ മുന്നിലാണ് ഈ ഉത്തരവാദിത്തം. ഒരു പ്രദേശത്തുള്ള പരിസ്ഥിതിക്ക് ദോഷം വരാത്തതായ രീതിയിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്രദമാക്കി ഉപയോഗിക്കാം, അതുവഴി സാമൂഹികവും സാമ്പത്തികവുമായി വളർച്ച ജനങ്ങൾക്ക് എങ്ങനെ നേടിക്കൊടുക്കാം എന്നുള്ളതാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ടൂറിസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഇതിൽ കേരളത്തിലെ അഭ്യസ്തവിദ്യർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന രീതിയിലാണ് ഇന്ന് ടൂറിസം. ലോകത്ത് തന്നെ അതിവേഗം വളർന്നു വരുന്ന ഒരു വ്യവസായമാണ് ടൂറിസം. ഇന്ത്യയുടെ കാര്യത്തിലും അത് തന്നെയാണ്. കേരളത്തിലെ ഏകദേശം 10% കൂടുതൽ GDP സംഭാവന ചെയ്യുന്നതും ടൂറിസം മേഖലയാണ്. അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ടൂറിസം മേഖല ഉണ്ടാക്കുന്ന തൊഴിലവസരങ്ങളുടെ പ്രാധാന്യമാണ്. അഭ്യസ്തവിദ്യർക്ക് ഒട്ടേറെ തൊഴിലവസരം പ്രത്യക്ഷമായിട്ടും അതോടൊപ്പം തന്നെ പരോക്ഷമായിട്ടും തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റുന്ന മേഖലയാണ് ടൂറിസം. ഈ കേരളത്തിന് വൻകിട വ്യവസായങ്ങൾ പുക വലിയ തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് പറയുമ്പോൾ
0: ഒരുപാട് സാധ്യതകൾ
1: ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നത് ടൂറിസം എന്നുള്ള രീതിയിലാണ്. നമുക്ക് അറിയാം, ആയുർവേദമായാലും പ്രാദേശികമായിട്ടുള്ള കളരിപ്പയറ്റുകളായാലും ശരി തന്നെ, അതുപോലെ കേരളത്തിൻ്റെ ഓരോ മുക്കും മൂലയും അനുഭവയോഗ്യമാക്കുവാനായിട്ട് ഇപ്പോൾ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്നതും അതുമാണ്. കേട്ടറിഞ്ഞിട്ടുള്ള അറിവുകൾ മാത്രമല്ല, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോകുക എന്നുള്ളതല്ല, അവിടെ താമസിച്ച് അവിടുത്തെ അനുഭവങ്ങൾ മനസ്സിലാക്കി, അതായത് എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിനാണ് ഇന്ന് പ്രാധാന്യമുള്ളത്. അതിന് ഏറ്റവും സാധ്യതയുള്ളത് കേരളമാണ്. ഹോം സ്റ്റേകളുടെ എണ്ണം നമുക്ക് അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം ആ ഒരു സംസ്കാരമായിട്ട് ടൂറിസം എന്നത് ഒരു ജനതയുടെ സംസ്കാരമായിട്ടും ആ സംസ്കാരത്തെ മറ്റു ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുവാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
0: പുതിയ സംസ്ഥാന സർക്കാർ അധികാരമേറ്റതിനു ശേഷം ടൂറിസത്തെ ഇൻഡസ്ട്രിയായിട്ട് പ്രഖ്യാപിക്കും എന്നൊരു പ്രഖ്യാപനം തന്നെ ഉണ്ടായിരുന്നു. അത് ഈ മേഖലയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യും?
1: വ്യവസായ പദവി നമുക്ക് ലഭിക്കുന്നത് വഴി ഒത്തിരി അധികം നേട്ടങ്ങൾ ഈ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതിയും അതുപോലെ നികുതി ഇളവുകളൊക്കെ ലഭിക്കും. ബാങ്ക് വായ്പകളും വിദേശ നിക്ഷേപവും എളുപ്പത്തിലാക്കാൻ സാധിക്കും. തൊഴിലവസരങ്ങളിലും വൻ വർധനവ് നമുക്ക് ഇതുവഴി സാധിക്കും. അതുപോലെ സർക്കാരിൻ്റെ ഗ്രാൻറ്റുകളും സബ്സിഡികളും ഒക്കെ നമുക്ക് കിട്ടുന്നതിന്, ഈ ഇൻഡസ്ട്രിക്ക് കിട്ടുന്നതിന് സാധിക്കും. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് മറ്റൊരു പോരായ്മയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കിട്ടുന്നതോടുകൂടി അടിസ്ഥാന വികസനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെ ഒരു മുന്നേറ്റം കൊണ്ടുവരാനും സാധിക്കും. വേറൊരു കാര്യം പ്രൊഫഷണലിസമാണ്. മികച്ച സേവനങ്ങൾ നൽകുകയും പ്രൊഫഷണലിസവും നടപ്പാക്കുക വഴി മാത്രമേ സ്ഥായിയായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു ടൂറിസം വികസനം നമുക്ക് സാധിക്കൂ. അത് വ്യവസായ പദവി ലഭിക്കുന്നതോടുകൂടി നമുക്ക് സാധ്യമാക്കും. പിന്നെ സുസ്ഥിരമായിട്ടുള്ള ഒരു വർഷം മുഴുവൻ നീളുന്ന ഒരു ടൂറിസം, ഒരു ഇയർ റൗണ്ട് ടൂറിസം നമുക്ക് സാധ്യമാകുന്നതിനും ഈ വ്യവസായ പദവി നമുക്ക് ലഭിക്കുന്നത് വഴി കാര്യമായിട്ട് ഉപയോഗം വരും.
0: ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം പല ടൂറിസം മേഖലകൾ, ഇപ്പം വയനാട് ഉൾപ്പെടെയുള്ള മേഖലകൾ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഇപ്പോൾ ആൾക്കാർക്ക് ഒരു മടി മനസ്സിൽ, അങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതൊക്കെ ഏത് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും?
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ ഡിജിറ്റൽ അജണ്ടയും നമുക്ക് സഹായത്തോടു കൂടി പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് മുൻകൂട്ടി കണ്ടിരിച്ചറിയുവാനും നമുക്ക് ആ സ്ഥലത്തെ ആ പ്രത്യേക സമയങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളായിട്ട് അല്ല വെള്ളപ്പൊക്കവുമായാലും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്ന് ആ മാറി നിൽക്കാനായിട്ടുള്ള അവസരം നമുക്ക് കിട്ടും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും നമുക്ക് സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ടൂറിസത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഡെസ്റ്റിനേഷനുകളെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതവിടെയാണ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് നമുക്ക് സാധ്യമാകുന്നത്. ടൂറിസം ഉൽപ്പന്നങ്ങളാണ്. ടൂറിസത്തിൻ്റെ ഓരോ ഡെസ്റ്റിനേഷനെയും നമ്മൾ ടൂറിസം പ്രോഡക്റ്റുകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ടൂറിസം ഉൽപ്പന്നം നവീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോഴത്തെ ആധുനിക കാലത്തിന് സഞ്ചാരികൾക്ക് അനുയോജ്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ട് ഇത്തരം സാങ്കേതിക വിദ്യകളിലൂടെ സംയോജനത്തിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് കരുതേണ്ടത്.
0: ഈ ഡിജിറ്റൽ

0: വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കാനും പരിസ്ഥിതി ആഘാതം കുറയ്ക്കാനുമൊക്കെ ഒരു പ്രൊഡക്റ്റീവ് അനലിറ്റിക്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഈ ചാറ്റ് ബോട്ടുകളും ഭാഷാ തടസ്സങ്ങളില്ലാതെയുള്ള യാത്ര, അത് സഞ്ചാരികൾക്ക് മികച്ച സേവനങ്ങൾ നൽകുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഗൂഗിൾ മാപ്പ് വന്നപ്പോഴത്തേക്ക് നമുക്കുണ്ടായ മാറ്റം, ലാംഗ്വേജ് ബാരിയറായിട്ട് നമുക്ക് നിന്നിരുന്നത് ഒരു തടസ്സമായിട്ട്, ചൈന, റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിന് തടസ്സമുണ്ടായിരുന്നു നമ്മുടെ ഭാഷ. ഇന്നിപ്പോൾ ഈ സഞ്ചാരികൾക്ക് അതൊരു പ്രശ്നമല്ലാതെ മാറിയിരിക്കുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ സാങ്കേതികവിദ്യയും അത്ര രീതിയിൽ മുന്നേറിയിരിക്കുന്നു. ഇത് നമുക്ക് കേരളത്തിൻ്റെ മുന്നിൽ അവസരങ്ങൾ കൂടുതൽ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്, പുതിയ വാതിലുകൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
1: ഇപ്പം വിദേശ ടൂറിസ്റ്റുകളുടെ കാര്യം സാർ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു വർധനവ് ഈ ഒരു അടുത്ത വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്?
0: നമുക്ക് അറിയാം കോവിഡ് ഉണ്ടാക്കിയ അടച്ചു പൂട്ടലിൽ എന്ന കാലഘട്ടം, എല്ലാത്തിനെയും അടച്ച് റൂമുകളിൽ മാത്രം ഒതുങ്ങി, രാജ്യങ്ങളുടെ വാതിലുകൾ അടച്ചു, വിമാനത്താവളങ്ങൾ അടച്ചു, എന്തിനു പറയുന്ന ഒരു പഞ്ചായത്ത് തലത്തിൽ പോലും ഒരു വാർഡുകൾ പോലും ഒരു ഐസൊലേറ്റഡ് യൂണിറ്റുകളാക്കി മാറിയ ഒരു വീടിനെ പോലും റൂമുകളെ പോലും അടച്ചിട്ടുന്ന അവസ്ഥ ഉണ്ടായി. ഇന്ന് അതിനുശേഷം മനുഷ്യന്റെ മാനസികാവസ്ഥ തന്നെ മാറി. ഇന്ന് മനുഷ്യൻ, നമുക്കറിയാം മനുഷ്യന്റെ ഹൃദയ വിശാലതയുടെ ഒരു ഒറ്റമൂലിയാണ് ഈ യാത്രകൾ എന്ന തിരിച്ചറിവ് കൂടുതൽ ശക്തമാക്കി കോവിഡിന് ശേഷം. കോവിഡാനന്തരം ലോകത്താകമാനം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വലുതായിട്ട് കൂടി, സഞ്ചാരികളുടെ എണ്ണം കൂടി. നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട്, ഈ രാജ്യത്തിനകത്തുള്ള യാത്ര ചെയ്യാനായിട്ട്, രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലേക്ക് യാത്ര ചെയ്യുന്ന അവസ്ഥയും ഗണ്യമായ ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. വിദേശികൾ വരുന്നതിനോടൊപ്പം തന്നെ ആഭ്യന്തര ടൂറിസത്തിലും പ്രാദേശിക ടൂറിസത്തിലും അങ്ങനെ ഒരു മേഖല കൂടി തുറക്കപ്പെട്ടു. ഒരു പ്രദേശത്ത് നിന്നും തൊട്ടടുത്ത പ്രദേശം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകും. തിരുവനന്തപുരം ജില്ലയിലുള്ളവർ കൊല്ലത്തെ ഒരുപാട് സാധ്യത കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കൊല്ലത്തുള്ളവർ മൺട്രോത്തുരുത്തും മറ്റുമൊക്കെ പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട്, കാക്കത്തുരുത്ത്, മൺട്രോത്തുരുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സാധ്യത ഉണ്ടായി എന്നാണ് കണക്കാക്കുന്നത്.
1: അതുപോലെ തന്നെ കേരളത്തിന് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ ടൂറിസം, അതുപോലെ ഈ വെൽനസ് ടൂറിസം, നമ്മുടെ ആയുർവേദം പോലെയുള്ള സംഭവങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ?
0: നമുക്ക് അറിയാം ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെല്ലാം ചികിത്സാ ചെലവ് അമിതമായിട്ടുള്ളതാണ്, താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഭീമമായ ചെലവാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിലുള്ള ചികിത്സാ ചെലവുകൾ വളരെ കുറവാണ്. വിദഗ്ധരായിട്ടുള്ള ചികിത്സാ സംവിധാനവും നമുക്ക് കിട്ടും, പരമ്പരാഗതമായ ചികിത്സ ആയുർവേദവും നമുക്ക് ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വൻകിട ഹോസ്പിറ്റലുകളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലേക്കാണ്. ഒരുപാട് പുതിയ ഗ്രൂപ്പുകൾ വന്ന് നമ്മുടെ ജില്ലയിലെ തന്നെ ഹോസ്പിറ്റലുകളെ ഏറ്റെടുക്കലാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നത് മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഒരു വളർച്ചാ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള വരവാണ്. ഇവരൊന്നും ഒരു വൻകിട ഹോസ്പിറ്റലെന്നും ഒരു സ്ഥലത്ത് പോയി നിക്ഷേപിക്കുമ്പോൾ അതിനകത്ത് നല്ല രീതിയിലുള്ള വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് കേരളത്തിന് അനന്തമായിട്ടുള്ള സാധ്യത. അപ്പം മാലദ്വീപിൽ നിന്ന് വർഷങ്ങളായിട്ട്, ശ്രീലങ്ക, മാലദ്വീപ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം ചികിത്സയ്ക്കായിട്ട് രോഗികൾ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. ഇന്ന് അതല്ല, അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ഒക്കെ വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് തുറക്കപ്പെടുന്നത്. അത് മെഡിക്കൽ ടൂറിസത്തിന് ഒരു വലിയ, ഒരു അനന്തമായ ഒരു സാധ്യത തുറക്കപ്പെടുന്നു.
1: അതുപോലെ തന്നെ പിൽഗ്രിം ടൂറിസത്തിനും ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമല്ലേ കേരളം?
0: അതെ അതെ, തീർച്ചയായിട്ടും പിൽഗ്രിം ടൂറിസത്തിന് നമുക്ക് ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ശബരിമല നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ പിൽഗ്രിം ടൂറിസത്തിനും ഒരു അനന്തമായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം നമുക്ക് നിർമ്മിച്ചു കൊടുത്താൽ മതി. കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് നല്ല രീതിയിലുള്ള പണം ഒഴുക്ക്, അല്ലെങ്കിൽ സഞ്ചാരികളുടെ ഒഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഡ്വഞ്ചർ ടൂറിസവും നമുക്കറിയാം, അഡ്വഞ്ചർ ടൂറിസത്തിനും വളരെ സാധ്യതയാണ്. മൈസ് ടൂറിസം എന്ന് പറയും, മീറ്റിംഗ്, ഇൻസെൻറ്റീവ്, കോൺഫറൻസസ് നടത്താനായിട്ട്, അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളാണ് കേരളത്തിൽ മുന്നിലുള്ളത്. അതുപോലെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന, അതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി മറ്റൊരു തൊഴിലിടത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, അപ്പോൾ കേരളം അതിന് അനുയോജ്യ ബാക്ക് വാട്ടറുകളും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ നമുക്ക് മറ്റ് കോർപ്പറേറ്റുകൾക്ക് വർക്ക് സ്റ്റേഷനുകളായിട്ട് ഇത് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
1: ഇത്തരത്തിലുള്ള താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് നിരവധി അവസരങ്ങളിൽ ടൂറിസം മേഖലയിൽ തുറന്ന് കിട്ടുമ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അതിന് ഉപയുക്തമായ ഈ മേഖലയിൽ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ, പുതിയ പുതിയ ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്താനും അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാനും കഴിയുന്ന ആൾക്കാരെ നമ്മൾ പ്രാപ്തരാക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യമാണ് കേരള ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൻ്റെ ഏത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനുള്ള ഒരു

0: എല്ലാം സംവിധാനങ്ങളാണ് ഇന്ന് കിറ്റ്സ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.
1: അതെ, അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതാണ് 1988 സെപ്റ്റംബർ 27 സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത സ്ഥാപനമാണ്. ഇതിന് മുന്നിൽ കണ്ടുകൊണ്ട് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇതാണ് മാനവ വിഭവശേഷിയുടെ ആവശ്യകത. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ 1988 രൂപം കൊടുത്തതാണ് കിറ്റ്സ്. ഇപ്പോൾ ഈ കിറ്റ്സിലെ ഒട്ടനവധി കോഴ്സുകൾ, അതുപോലെ തന്നെ പരിശീലന പരിപാടികൾ കലാലയത്തിനെയും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ് കിറ്റ്സ് അവലംബിച്ചു വന്നിരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ കേരള സർവകലാശാലയുടെ കോഴ്സുകളായിട്ടുള്ള PG കോഴ്സുകൾ, MBA, MDTM എന്നീ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളായിട്ടുള്ള BBA ട്രാവൽ ആൻഡ് ടൂറിസം, BCOM ട്രാവൽ ആൻഡ് ടൂറിസം, പിന്നെ അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ നടത്തുന്നു. അപ്പൊ സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ PhD വരെ ഗവേഷണം ചെയ്ത് ഡോക്ടറേറ്റ് നേടാനുള്ള സൗകര്യം വരെ ഇന്ന് കിറ്റ്സിലെ അക്കാദമിക് വിഭാഗത്തിൽ ചെയ്തു കൊടുക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഡിപ്ലോമ പ്രോഗ്രാമുകളും ഇതുപോലെ കിറ്റ്സ് തന്നെ രൂപകൽപ്പന ചെയ്ത് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളും നടപ്പാക്കി വരുന്നുണ്ട്. സ്കിൽ അധിഷ്ഠിത കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, വളരെ പ്രാധാന്യത്തോടു കൂടി. കാരണം ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ളത് സ്കില്ലാണ്. ആ സ്കിൽ ഗ്യാപ്പ് ഒഴിവാക്കുക എന്നുള്ളതും കിറ്റ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും അതോടൊപ്പം തന്നെ കരിക്കുലം അപ്ഡേഷനും സ്കിൽ ഗ്യാപ്പ് ഇല്ലാതെയാക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന് വേണ്ടി ചെയ്യുന്നത് കിറ്റ്സിലാണ്.
0: ഈ കിറ്റ്സിലെ കോഴ്സുകളിൽ പുതിയ തലമുറയ്ക്കുള്ള ഒരു താല്പര്യം എങ്ങനെയാണ്? ഈ കോഴ്സുകളെ അവരെ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത്? അവർക്ക് കൂടുതൽ കുട്ടികൾ ഈ ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും പുതിയ തലമുറയിലെ ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഡിഗ്രി കോഴ്സുകളെല്ലാം 4 വർഷക്കുറവ് 4-year UGP FY UGP എന്നാണ് അറിയപ്പെടുന്നത്. 4 വർഷ പ്രോഗ്രാമുകളാക്കി മാറ്റി. 4 വർഷ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 3 വർഷം കൊണ്ട് ഡിഗ്രി കിട്ടും. 4ാമത്തെ വർഷം എന്ന് പറയുന്നത് അവർക്ക് ഓണററി ഡിഗ്രി കിട്ടാനും റിസർച്ച് ചെയ്യാനുള്ള സൗകര്യവും കിട്ടും. പിന്നെ PG 1 വർഷമേ ഉള്ളൂ. കിറ്റ്സിൽ നടക്കുന്ന ഈ 4 വർഷ പ്രോഗ്രാം BBAക്കും BCOMനും ഫുൾ സീറ്റുകളും ഇതിനകം തന്നെ അഡ്മിഷൻ പൂർത്തിയായി. പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാതെ വരുന്ന സ്ഥിതി ഉള്ളപ്പോഴാണ് ഇവിടെ അഡ്മിഷൻ ഫുള്ളായിരിക്കുന്നത്. പിന്നെ അതുപോലെ MBAയുടെ കോഴ്സും അതുപോലെ MDTMനും ഇത് തന്നെ അവസ്ഥ. അതുപോലെ PG ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കും വർദ്ധിച്ചിട്ടുള്ള ഒരു സ്വീകാര്യതയാണ് കിട്ടുന്നത്. അതിനൊരു പ്രധാന കാരണമായിട്ട് ഞാൻ കണക്കുന്നത് അത് നമ്മുടെ പ്രാദേശികമായിട്ടും അതോടൊപ്പം തന്നെ ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തുമൊക്കെ തൊഴിലവസരങ്ങളിൽ ഒരുപാട് പ്രാധാന്യം കിട്ടുന്നു. പ്ലേസ്മെൻറ്റ് സെല്ല്, ശക്തമായിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് സെല്ല് കിറ്റ്സിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് കൊടുക്കാനുള്ള അവസരങ്ങൾ അനവധി കിട്ടുന്നു. ഒരു കുട്ടിക്ക് തന്നെ 3-4 സ്ഥലങ്ങളിൽ ജോലി കിട്ടുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് പുതിയ തലമുറ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഒരു സ്വീകാര്യത ഈ ടൂറിസം കോഴ്സുകൾക്ക് കിട്ടിയിട്ടുണ്ട്. കാലത്തിനനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കോഴ്സ് എന്നുള്ള പേരാണ് ടൂറിസം കോഴ്സുകൾക്കുള്ളത്.
0: ഈ കിറ്റ്സിലേക്കുള്ള പല വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്?
1: കിറ്റ്സിലുള്ള കോഴ്സുകൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ളതാണ്. 1, സർവകലാശാല നേരിട്ട് നടത്തുന്ന കോഴ്സുകളും കിറ്റ്സ് നടത്തുന്ന കോഴ്സുകളും. സർവകലാശാല നടത്തുന്ന കോഴ്സുകൾക്കായുള്ള 4-year UG പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ, സർവകലാശാല നേരിട്ട് തന്നെയാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അവിടെ നിന്നും അഡ്മിഷൻ നേടി കുട്ടികളെ കോളേജിലേക്ക് കൊണ്ടുവരികയും അവിടെ സർട്ടിഫിക്കറ്റ് പരിശോധനയും അഡ്മിഷനും പ്രോസസ്സ് മാത്രമാണ് കിറ്റ്സിൽ നടത്തുന്നത്. MBA പ്രോഗ്രാം നേരിട്ടാണ് നടത്തുന്നത്. MTTMനും അതുപോലെ സർവകലാശാലയിൽ നിന്ന് അലോട്ട് ചെയ്താണ് വരുന്നത്. ഡിപ്ലോമ കോഴ്സുകൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, മൾട്ടി സ്കിൽ പ്രോഗ്രാമുകൾ, ലോജിസ്റ്റിക്സ്, എയർപോർട്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് കിറ്റ്സിൽ തന്നെ നേരിട്ട് കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇൻ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും നടത്തി അവരുടെ അഭിരുചി കൂടി മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് അനുയോജ്യമായ കോഴ്സുകൾ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
0: ഏത് സമയമാണ് സാധാരണ ഈ നമ്മുടെ സാധാരണയുള്ള ഡിഗ്രി കോഴ്സുകളുടെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് തന്നെയാണോ കിഡ്സിലെ കോഴ്സുകൾക്കും അഡ്മിഷൻ നടക്കുന്നത്?
1: അതെ, +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ സർവകലാശാലകളിലെല്ലാം ഇപ്പോൾ ഏകീകൃതമായിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സാണ് സംസ്ഥാനത്ത് മൊത്തം നടക്കുന്നത്. എല്ലാ സർവകലാശാലകളിലും +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടക്കുന്നത്. അപ്പോൾ അവിടെ കിഡ്സിലും അതേ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ കിഡ്സിൻ്റെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് കാലാനുസരണമായിട്ട് അതാത് സമയങ്ങളിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ്. എപ്പോഴും അഡ്മിഷൻ കിട്ടുന്ന ഒരവസ്ഥയുണ്ട്, എടുക്കാം.
0: ഈ വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്?
1: ഫീ സ്ട്രക്ചർ നമുക്ക് സർവകലാശാല കോഴ്സുകൾക്ക് സർക്കാർ തന്നെ അനുവദിച്ചു തന്നിട്ടുള്ള ഫീസാണ്. അതുകൊണ്ട് തന്നെ SC ST അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ ഗ്രാൻറ്റ്സ് സൗകര്യം ലഭിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ അംഗീകൃത സർവകലാശാലയുടെ അംഗീകൃത കോഴ്സുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. പല കോഴ്സുകൾക്കും പല രീതിയിലുള്ള ഫീസ് ഘടനകളാണ്. എല്ലാ ഫീസ് ഘടനയും സർക്കാർ അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. കാരണം ഈ കിഡ്സിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്

0: ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയും വൈസ് ചെയർമാൻ ടൂറിസത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും, അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണലായിട്ടുള്ളതും അതുപോലെ സർക്കാർ തലത്തിലുള്ള ഒരു ബോഡിയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. ഫീസ് ഘടനയെല്ലാം സർക്കാരിന് അനുസരണമായിട്ട് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അവിടെ ഈടാക്കാനായിട്ട് സാധിക്കൂ.
1: ഈ മേഖലയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏറ്റവും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവി എന്നുള്ള നിലയ്ക്ക്, അതുപോലെ തന്നെ ഈ മേഖലയെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും, താങ്കൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോടും അതുപോലെ തന്നെ പൊതുജനങ്ങളോടും പറയാനുള്ളത് എന്താണ്?
0: ടൂറിസം ഒരു അതിവേഗം വളർന്ന ഒരു വ്യവസായമാണ്. ലോകത്തിൽ തന്നെ അതിവേഗം വളരുന്ന ഒരു വ്യവസായമായിട്ടാണ് ടൂറിസം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയും വളർച്ചാ സാധ്യതയുമുള്ള ഒരു വ്യവസായമാണ് ടൂറിസം. ഇതിനോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയും മാനവികതയും കൈകോർക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഉള്ളത്. AIയുടെ ഒരു തടസ്സമായി കാണാതെ ടൂറിസം അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ശക്തമായ ഒരു ഉപകരണമായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും ഡിജിറ്റൽ അജണ്ടയെയും ഉപയോഗപ്പെടുത്തണം. ഹൈടെക് വിത്ത് ഹൈ ടച്ച്, അതായത് പരമാവധി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ പാരമ്പര്യമായ അതിഥി സൽക്കാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൂല്യം നിലനിർത്തുക എന്നതാണ് കിഡ്സ് ലക്ഷ്യമിടുന്നത്. കേരള ടൂറിസത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുവാൻ ഈ ഡിജിറ്റൽ വിപ്ലവം നമ്മെ സഹായിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ടൂറിസത്തിന് ഒരു വലിയ സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്.
1: അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരുടെ ഒരു പൊതുവെയുള്ളൊരു മനോഭാവത്തിൽ വളരെയേറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ വിദേശ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവരെ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ ഒക്കെ ഉള്ളൊരു ശ്രമം പല ഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമ്മൾക്ക് ഈ മേഖലയ്ക്ക് ഒരു വലിയ തിരിച്ചടി ആവത്തില്ലേ?
0: ഇല്ല, കേരളത്തിന്റെ പാരമ്പര്യം തന്നെ അതിഥി ദൈവോ ഭവ എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരെ അവരുടെ മുന്നിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തെയും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ടൂറിസത്തിൻ്റെ മുന്നിലുള്ളത്. അത് നമ്മൾ ആ ബോധ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. വളരെ ഒരു പാരമ്പര്യവും പൈതൃകവും നമ്മുടെ മുന്നിലുണ്ട്. അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു മനസ്സ് മാത്രം നമുക്ക് മതി. ആ ഒരു മനോഭാവം മാത്രം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ടൂറിസം വൻ രീതിയിൽ വളരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ടൂറിസത്തിൻ്റെ ഒരു സംസ്കാരം നമുക്ക് കുഞ്ഞു നാളുകളിൽ അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സുകൾ മുതൽ അത് പഠിപ്പിച്ചിട്ട് അത് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ശരിക്ക് ടൂറിസത്തിൻ്റെ ഭാവി തന്നെയായിരിക്കും. ടൂറിസത്തിൻ്റെ വളർച്ചയിലൂടെ മാത്രമേ ഈ തൊഴിലില്ലായ്മയ്ക്കും അതുപോലെ സാമ്പത്തിക വളർച്ചയ്ക്കും സാധ്യമാകൂ എന്നാണ് നിരീക്ഷിക്കുന്നത്.
1: ഇപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക ടൂറിസം വളരെ വലിയൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ തന്നെ വികസനത്തിന് സാധ്യത ഉള്ള ഒരു മേഖലയാണിത്. ഇപ്പം നമ്മുടെ മൺറോത്തുരുത്ത് പോലുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം, ഇന്ന് വളരെയേറെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളും ഒക്കെ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു മനോഭാവത്തിൽ അവിടെ വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറാനും അവരെ സ്വീകരിക്കാനും ഒക്കെ ഉള്ള അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയും കൂടെ വളരേണ്ടതുണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓരോ പ്രദേശത്തും ഓരോ പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയും പ്രാദേശികമായിട്ടും ഡെവലപ്പ് ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അവർ തൊഴിൽ തേടി പുറത്തു പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ അവരുടെ നാട്ടിൽ തന്നെ അവരോടൊപ്പം സാമ്പത്തികമായിട്ട് ഉയരാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ടൂറിസ്റ്റുകളോടുള്ള മനോഭാവത്തിലും സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒരു പ്രദേശത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നോട്ടെ, അവരവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാതെ അവരവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ആചാര രീതികളും ഇതുമെല്ലാം, വൻകിട ടെറസ് കെട്ടിടങ്ങളല്ല ആവശ്യം, വൻകിട കൂറ്റൻ ഹോട്ടലുകളുമല്ല ആവശ്യം. അതേസമയത്ത് ഇവരെ നിലനിർത്തിക്കൊണ്ട് ഇവരോടൊപ്പം നിന്നുകൊണ്ട് അവിടുത്തെ സംസ്കാരം മനസ്സിലാക്കുവാനാണ് സഞ്ചാരികൾ എത്തുന്നത് എന്ന ബോധം നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയൊരു മാറ്റമാണ് നമുക്കുണ്ടാക്കുന്നത്, പ്രാദേശികമായ വികസനം എന്ന്. അതിലൂടെ സംസ്ഥാനത്തിൻ്റെ വികസനവും GDP ഗ്രോത്തും നമുക്കുണ്ടാകും.
1: അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ഇപ്പം ഇത്രയും നേരം സംസാരിക്കുകയും ഈ മേഖലയിലെ പുതിയ പ്രവണതകളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ആവശ്യകതകളെക്കുറിച്ചും ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്ത് താങ്കൾക്ക് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നന്ദി. നമസ്കാരം.
2: കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ഡോക്ടർ ബി രാജേന്ദ്രനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവൽ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 13, ശകവർഷം 1948 അശ്വിനം 7, 2026 സെപ്റ്റംബർ മാസം 29 തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 25 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ഇന്നത്തെ പരിപാടിയുടെയും തുടക്കം ഇന്നത്തെ ചോദ്യം പരിപാടിയിലെ ചോദ്യം ചോദിച്ചുകൊണ്ടാവട്ടെ. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവുമാണ് ആദ്യം. വ്യാഴവട്ടം എന്നറിയപ്പെടുന്ന കാലയളവ് ഭൂമിയിലെ എത്ര വർഷത്തോളമാണ്? ഈ ചോദ്യമാണ് ശ്രോതാക്കളോട് ഇന്നലെ ചോദിച്ചത്. ഉത്തരം 12 വർഷം. ഇനി ഇന്നത്തെ ചോദ്യം പറയാം. വനങ്ങളും വനത്തിന് പുറത്തുള്ള കാർഷിക വനങ്ങളും സുസ്ഥിരമായ രീതിയിൽ പരിപാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ പദ്ധതിയുടെ പേരെന്താണ്? ചോദ്യം ആവർത്തിക്കാം. വനങ്ങളും വനത്തിന് പുറത്തുള്ള കാർഷിക വനങ്ങളും സുസ്ഥിരമായ രീതിയിൽ പരിപാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യ ആവിഷ്കരിച്ച സർട്ടിഫിക്കേഷൻ പദ്ധതിയുടെ പേര് എന്താണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് മുൻപായി കേൾക്കാം. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസും ചിത്രയും സംഘവും നയിച്ചത്. ചിത്രം അക്ഷരത്തെറ്റ്, ശ്രീകുമാരൻ നമ്പിയുടെ വരികൾക്ക് ശ്യാം ഇണമിട്ട ഗാനം.

ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ജോസഫ് ഒഴുകയിൽ എഴുതി, ടി യേശുദാസ് ഈണമിട്ട ഗാനം, ചിത്രം അനഘ.

0: നൂറ് ഗ്രാം പേട തരൂ.
1: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
0: അയ്യോ അതെന്താ,
1: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
0: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
2: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
0: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
3: അത് കൊടുത്തേക്ക്. RBI പറയുന്നു BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
4: ഈ ഗാനവും യേശുദാസ് പാടിയത്, ചിത്രം അർദ്ധം, കൈതപ്രതിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ടത്.

ഇന്ന് രാത്രി 10 മണിക്ക് ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഇസൈ തെൻഡ്രൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആയിരിക്കും. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ 04865200026 എന്ന നമ്പറിൽ തത്സമയം വിളിക്കാവുന്നതാണ്.

8282007055 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി ഇന്ന് രാത്രി 10 മണിക്ക് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയായിരിക്കും. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04865200226. യേശുദാസ് പടിയ ഗാനം, ചിത്രം മൃഗയ, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശങ്കർ ഗണേഷിൻ്റെ ഈണം.

മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം സംസാര സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണിക്ക് ഇസൈ തെണ്ടറിൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയായിരിക്കും. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ 04865200226 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 8281200.

ഇന്ന് 7:35 അങ്കണത്തിൽ അംബിക ശ്രീധരനുമായുള്ള അഭിമുഖം കേൾക്കാം. തുടർന്ന് ജൂലി ജോസഫ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ.

ഇന്ന് 8 മണിക്ക് സർഗ കേരളം തിരുവനന്തപുരം റിലേ. ചവറ എസ് പിള്ള അവതരിപ്പിക്കുന്ന കവിതകൾ, സി അനൂപ് അവതരിപ്പിക്കുന്ന കഥ, ബാലാമണിയമ്മയുടെ കവിതകളെക്കുറിച്ച് ഡോക്ടർ ലേഖ നരേന്ദ്രൻ നടത്തിയ പ്രഭാഷണം, കവിതയിലെ മാതൃത്വം എന്നിവ കേൾക്കാം. ശ്രോതാക്കളുടെ പ്രിയഗാന പരിപാടി ഇസൈ തെൻട്രൽ ഇന്ന് 10 മണിക്ക്. ഇന്ന് ഇസൈ തെൻട്രൽ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയായിരിക്കും. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ 04-865-200-226 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുവാനായാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തി വരുന്നത്. ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയിൽ, അതായത് തെറ്റായ ഭക്ഷണരീതി, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഹൃദയാഘാത സാധ്യത വളരെ കൂടി വരുന്നൊരു സമൂഹത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. കൃത്യമായ അറിവുകളിലൂടെയും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെയും നമുക്കൊരു പരിധിവരെ ഹൃദ്രോഗങ്ങളെ തടയുവാൻ സാധിക്കും. ലോക ഹൃദയാരോഗ്യ ദിനത്തിൻ്റെ ഭാഗമായി ഈ ദിനാചരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദയാരോഗ്യ സംരക്ഷണത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ രഞ്ജിത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിൻ്റെ പ്രസക്തി?
2: സെപ്റ്റംബർ 29 ലോകമെമ്പാടും ലോകഹൃദയ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ഹൃദ്രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും ഹൃദയാഘാതം, പക്ഷാഘാതം ഉൾപ്പെടെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനുള്ള ജീവിതശൈലി മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. 2026 വേൾഡ് ഹാർട്ട് ഡേയുടെ സന്ദേശം വളരെ ശ്രദ്ധേയമാണ്. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ് ആ സന്ദേശം. അതായത്, ഹൃദയം നൽകുന്ന മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ നാം അവഗണിക്കരുത്. കാരണം ഹൃദ്രോഗം എല്ലായ്പ്പോഴും ശക്തമായ നെഞ്ചുവേദനയോടെയോ പെട്ടെന്നുള്ള ബോധക്ഷയത്തോടെയോ മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പോൾ വളരെ ചെറിയ ലക്ഷണങ്ങളായിരിക്കും ആദ്യ സൂചന. അതുകൊണ്ട് ഈ വർഷത്തെ സന്ദേശം 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. 1, ലക്ഷണങ്ങൾ തിരിച്ചറിയുക. 2, ഹൃദയത്തെ സംരക്ഷിക്കുക. 3, സമയത്ത് നടപടി സ്വീകരിക്കുക. പലരും കരുതുന്നത് ഹൃദ്രോഗമുണ്ടെങ്കിൽ തീർച്ചയായും നെഞ്ചുവേദന ഉണ്ടാവുമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ചിലരിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നെഞ്ചിൽ ചെറിയൊരു അസ്വസ്ഥത പോലെയോ ശ്വാസമുട്ടൽ പോലെയോ അമിതമായ ക്ഷീണം, തലകറക്കം, വിയർപ്പ്, ഹൃദയമിടിപ്പ് കൂടുക, എക്സസൈസ് ചെയ്യുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ അസ്വസ്ഥത തുടങ്ങിയ രൂപത്തിലായിരിക്കും ആദ്യം വരുന്നത്. ചില രോഗികൾക്ക്, പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആളുകൾക്ക്, ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നെഞ്ചുവേദന ഉണ്ടായിക്കൊള്ളണമെന്ന് തന്നെ ഇല്ല. സ്ത്രീകളിലും ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഇത് ആസിഡിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ക്ഷീണം മാത്രമാണ്, എൻ്റെ പ്രായം കൂടുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ വരുന്നത്, ഈ ലക്ഷണങ്ങളൊക്കെ അത് പറഞ്ഞ് അവഗണിക്കരുത്. ഹൃദയം നൽകുന്ന ചെറിയ വാർണിംഗ് സൈൻസ് പോലും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഈ വർഷത്തെ ഹാർട്ട് ഡിസീസ് ക്യാൻ ഹൈഡ് ഇൻ പ്ലെയിൻ സൈറ്റ്, ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന സന്ദേശത്തിൻ്റെ പ്രസക്തി.
1: സർ, ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഹൃദ്രോഗ

0: വളരെ വർദ്ധിച്ചു വരുന്നതായാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ?
1: ശരിയാണ്, ഹൃദയാഘാതം ഇപ്പോൾ ചെറുപ്പക്കാരിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഹൃദയാഘാതം പ്രായമായിട്ടുള്ളവരുടെ മാത്രം രോഗമാണെന്നുള്ള ധാരണ തികച്ചും ശരിയല്ല. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഈ ചെറുപ്പക്കാരിലും രോഗമുണ്ടാവാനുള്ള പ്രധാനമായ കാരണങ്ങൾ. ഒന്ന്, പുകവലി, വ്യായാമക്കുറവ്, അമിതവണ്ണം, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, അനാരോഗ്യകരമായ ഭക്ഷണശീലം, ഉറക്കക്കുറവ്, അമിതമായ മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം ഹൃദ്രോഗത്തെ ചെറുപ്പക്കാരിൽ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ ചെറുപ്പിൽ തന്നെ ഹൃദയാഘാതമുണ്ടായ വേറെ വ്യക്തികളുണ്ടെങ്കിൽ, അതായത് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പ്രായം കുറവാണ്, അതുകൊണ്ട് ഹൃദയാഘാതം വരില്ല എന്ന ധാരണ ശരിയല്ല. പ്രായം കുറവാണെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവ നിയന്ത്രിക്കുകയും വേണം, വേണ്ട സമയത്ത് ചികിത്സ തേടുകയും വേണം.
0: സർ, ഒരാൾക്ക് ഹൃദ്രോഗ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? അതിൽ എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: ചില സന്ദർഭങ്ങളിൽ ശരീരം നമുക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന സന്ദേശം പ്രസക്തമാവുന്നു. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സയൻസിനെ നമ്മൾ വാർണിംഗ് സയൻസ് എന്ന് പറയുന്നു. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം, നെഞ്ചിൽ അമർത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഞെരിക്കുന്നത് പോലെയോ ഉള്ളൊരു വേദന അല്ലെങ്കിൽ നെഞ്ചിൽ അസ്വസ്ഥത കുറച്ച് മിനിറ്റുകൾക്ക് കൂടുതൽ നിൽക്കുകയാണ്. വേദന ഇടത് കൈയിലേക്കോ രണ്ട് കൈകളിലേക്കോ തോളുകളിലേക്കോ പുറത്തേക്കോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിലേക്കോ ഒക്കെ പടരുകയാണെങ്കിലും അല്ലെങ്കിൽ താടിയെല്ലിൻ്റെ അടിയിലേക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിലും, ഇതോടൊപ്പം തന്നെ ശ്വാസമുട്ടൽ, അമിതമായ വിയർപ്പ്, തലകറക്കം, ബോധക്ഷയം, അസാധാരണമായ ക്ഷീണം അല്ലെങ്കിൽ ഛർദിയോ അല്ലെങ്കിൽ ഓക്കാനം പോലെയുള്ള ലക്ഷണങ്ങൾ വരികയാണെങ്കിലും ഇതൊരു ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ എല്ലാവർക്കും ഈ ലക്ഷണങ്ങളെല്ലാം കാണിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ വാർണിംഗ് സൈൻസ് ശ്രദ്ധിക്കേണ്ടതാണ്.
0: സർ, ഒരാൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നാൽ നമ്മൾ വീട്ടിൽ വെച്ച് എന്താണ് ചെയ്യേണ്ടത്? ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ?
1: ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ആ വേദനയെ അവഗണിക്കരുത് എന്നതാണ്. നെഞ്ചിൽ ശക്തമായ വേദനയോ മുറുക്കമോ ശ്വാസമുട്ടലോ അമിതമായ വിയർപ്പോ തുടങ്ങിയ ഹാർട്ട് അറ്റാക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലി അപ്പോൾ തന്നെ നിർത്തുക, എന്നിട്ട് റെസ്റ്റ് ചെയ്യുക, ഉടൻ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. സ്വന്തം വാഹനം ഓടിച്ച് ഒരിക്കലും ആശുപത്രിയിൽ പോകരുത്. അടിയന്തരമായി മെഡിക്കൽ സഹായം തേടാൻ ശ്രമിക്കുക. രോഗിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും, അതായത് ഹൃദ്രോഗിയാണ്, അവർക്ക് ഒരു എമർജൻസി മെഡിസിൻസ് വല്ലതും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ ഉടനെ കഴിക്കുക. ഒട്ടും താമസിക്കാതെ ആശുപത്രിയിൽ ചികിത്സ തേടുക. ഹാർട്ട് അറ്റാക്ക് ചികിത്സയിൽ ടൈം ഈസ് മസിൽ എന്നൊരു പ്രധാന ആശയമുണ്ട്. അഥവാ ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെട്ടാൽ ഓരോ മിനിറ്റും പ്രധാനപ്പെട്ടതാണ്. വേദന കുറയും എന്ന് വിചാരിച്ച് ഇനി കുറച്ചു നേരം കാത്തിരുന്നാൽ വേദന കുറയുമെന്ന് വിചാരിച്ച് വീട്ടിൽ കാത്തിരിക്കുന്നത് അപകടമാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
0: സർ, അടുത്തതായി ഈ എന്താണ് ഈ CPR എന്ന് പറഞ്ഞാൽ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണ് ബോധമില്ലാതെ സാധാരണ ശ്വാസമില്ലാതെ കിടക്കുന്നത് കാർഡിയാക് അറസ്റ്റ് ആയിരിക്കാം. അത്തരം സാഹചര്യത്തിൽ രോഗിയുടെ ജീവൻ നിലനിർത്താൻ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷയാണ് CPR, അതായത് കാർഡിയോ പൾമറി റെസിറ്റേഷൻ എന്ന് പറയുന്നത്. ആദ്യം വ്യക്തി പ്രതികരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. രണ്ടാമത് സഹായത്തിനായി ആളെ കോൾ ഫോർ ഹെൽപ്പ് നമ്മൾ ചെയ്യണം. എമർജൻസി മെഡിക്കൽ സർവീസസോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്ററിൻ്റെ സഹായവും ലഭ്യമാണെങ്കിൽ അത് ഉറപ്പുവരുത്തണം. ഹൃദയമിടിപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങണം. മുതിർന്ന ഒരാളിൽ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ശക്തമായ അമർത്തി മിനിറ്റിൽ ഏകദേശം 100 to 120 തവണയാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നൽകേണ്ടത്. പരിശീലനം ലഭിച്ചവർക്ക് റെസ്ക്യൂ ബ്രത്ത് ഉൾപ്പെടുന്ന CPR നൽകാം. AED ലഭ്യമാണെങ്കിൽ അത് നമ്മൾ ഉടനെ കണക്ട് ചെയ്യുകയും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് CPR ആരംഭിക്കാൻ മടിക്കരുത്. ഒരു വ്യക്തിക്ക് സമയോചിതമായി നൽകുന്ന CPR ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും.
0: സർ, ഹൃദ്രോഗം ഒഴിവാക്കുവാൻ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
1: വളരെ നല്ല ചോദ്യം. ഹൃദയത്തെ സംരക്ഷിക്കാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ദിവസേന ചെയ്യുന്ന ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം വ്യായാമം. നമ്മുടെ ജീവിതത്തിൽ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉൾപ്പെടുത്തണം. ദിവസവും നമ്മൾ ഒരു ബ്രിസ്ക് വാക്കിംഗ്, അതായത് കുറച്ച് സ്പീഡിലുള്ള നടത്തം പോലുള്ള മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റികൾ ചെയ്യുന്നത് സഹായകരമാണ്. 2006 വേൾഡ് ഹാർട്ട് ഡേയുടെ ക്യാമ്പയിനിലും മൂവ്മെൻറ്റ്സിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. രണ്ടാമത്തേത് ഭക്ഷണക്രമം. ഭക്ഷണത്തിൽ നമ്മൾ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഹോൾ ഗ്രെയിൻ പയർവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. അമിതമായ ഉപ്പ്, പഞ്ചസാര, സാച്ചുറേറ്റഡ് ഫാറ്റ്, പ്രോസസ്ഡ് ഫുഡ് എന്നിവ കുറയ്ക്കുക. മൂന്നാമത്തെ കാര്യം പുകവലി പൂർണ്ണമായി നിർത്തുക എന്നതാണ്. നാലാമത് നമ്മുടെ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അഞ്ചാമത് ശരീരഭാരം കുറയ്ക്കുക, അമിതവണ്ണം ഒഴിവാക്കുക. ഇനി ഉറക്കവും മാനസികാരോഗ്യത്തെയും കുറിച്ച്. മതിയായ ഉറക്കവും സ്ട്രെസ് മാനേജ്മെൻറ്റും ഹൃദയാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. അത് നമ്മൾ ചെയ്യുക.
0: സർ, മറ്റൊരു സംശയമുള്ളത്, ഈ 40 വയസ്സിന് ശേഷം മാത്രമേ ഹൃദയാഘാത സാധ്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നൊരു ധാരണ പലരിലുമുണ്ട്. ഇത് ഈ അഭിപ്രായത്തോട് എന്താണ് സാറിന് പറയാനുള്ളത്?
1: 40 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഹൃദയത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന ധാരണയാണ് ആദ്യം തെറ്റായത്. എന്നാൽ 40 വയസ്സിന് ശേഷം പ്രത്യേകിച്ച് നമ്മുടെ കാർഡിയോ വാസ്കുലർ റിസ്ക് പ്രൊഫൈൽ, അതായത് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് വിലയിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, നമ്മുടെ ശരീരഭാരം, പിന്നെ നമ്മുടെ വെയ്സ്റ്റ് സർക്കംഫറൻസ്, അതായത് അമിതവണ്ണം ഉണ്ടോ എന്നുള്ളത്. അതോടൊപ്പം സ്നോക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി കുറവാണോ, അതായത് നമ്മൾ വ്യായാമം ആവശ്യത്തിന് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, കുടുംബത്തിൽ ചെറുപ്പത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വിലയിരുത്തണം. ആവശ്യമെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ECG എടുത്ത് നോക്കുന്നത് നല്ലതാണ്. വേണ്ടി വരികയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എക്കോ കാർഡിയോഗ്രാഫി, അതായത് എക്കോ ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് ECG എടുക്കുന്ന ടെസ്റ്റ്, പിന്നെ ചില സാഹചര്യങ്ങളിൽ CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് തുടങ്ങിയ പരിശോധനകളാണ് നമ്മൾ ആദ്യം ചെയ്യുക. ഇതിൽ റിസ്ക് ഫാക്ടേഴ്സ് കാണുകയാണെങ്കിൽ, ഈ ടെസ്റ്റുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ, പിന്നെ ഈ പേഷ്യൻറ്റിന് ഇതേപോലെ സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവരെ ആൻജിയോഗ്രാമിന് വിധേയരാക്കും. പക്ഷേ എല്ലാവർക്കും ഒരേ പരിശോധനകൾ ആവശ്യമില്ല. ലക്ഷണം, പ്രായം, റിസ്ക് ഫാക്ടേഴ്സ്, ഫാമിലി ഹിസ്റ്ററി എന്നിവ കണക്കിലെടുത്താണ് നമ്മൾ പരിശോധന തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്താൽ എല്ലാം അറിയാം എന്നതിലുപരി നമ്മൾ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കി അതിനനുസരിച്ച് നമ്മുടെ എന്തൊക്കെ പരിശോധന വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്.
0: സർ, ഈ ഹൃദ്രോഗ ചികിത്സയിൽ ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ആൻജിയോപ്ലാസ്റ്റി? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത് ഹൃദയത്തിലെ ധമനികളിലെ രക്തോട്ടം കുറയുകയോ അല്ലെങ്കിൽ ആ ധമനികളിലെ രക്തോട്ടം അടഞ്ഞു പോകുന്നുകൊണ്ടുണ്ടാകുന്ന സിംപ്റ്റത്തിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് PCA അല്ലെങ്കിൽ പെർക്യുട്ടേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ചികിത്സ, നൂതനമായ ഈ ചികിത്സാ രീതി അടഞ്ഞുപോയ രക്തക്കുഴലുകളെ തുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചികിത്സയാണ്. ആ രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്നതിനെ നമ്മൾ തുറക്കാൻ വേണ്ടി അതിലൂടെ ഒരു ആദ്യം ആ പേഷ്യൻ്റെ കയ്യിലെയോ കാലിലെയോ രക്തക്കുഴൽ വഴി ഒരു ചെറിയ ട്യൂബ് അതിലേക്ക് കിടത്തിവിട്ട് ആ രക്തക്കുഴലിലേക്ക് നമ്മൾ ഹാർട്ടിൻ്റെ 2 രക്തക്കുഴലിലേക്കും ഒരു മഷി ഇഞ്ചെക്റ്റ് ചെയ്ത് നോക്കും. ആ മഷിയുടെ പേരാണ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ കോൺട്രാസ്റ്റ് നമ്മൾ ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഏത് ധമനിയിലാണോ രക്തോട്ടം കുറവുള്ളത് അത് നമുക്ക് കാണാൻ കഴിയും. ആ കാണാൻ കഴിയുന്നത് വരെയാണ് നമ്മൾ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൂടെ ഒരു പ്രത്യേക തരം വയർ കിടത്തിവിട്ട് ആ വയർ കിടത്തിവിട്ട് ആ ബ്ലോക്കുള്ള ഭാഗത്തിനെ മറികടന്നതിന് ശേഷം അതിലൂടെ ഒരു പ്രത്യേക തരം ഹാർട്ടിൻ്റെ കൊറോണറി ബലൂൺ എന്ന് പറയും. ആ ബലൂൺ ആ ബ്ലോക്കുള്ള ഭാഗത്ത് കിടത്തിവിട്ട് ആ ബ്ലോക്കുള്ള ഏരിയയെ നമ്മൾ വികസിപ്പിക്കും. അതിലൂടെ അതേ ആക്സസിലൂടെ ഒരു സ്റ്റെൻ്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റാലിക് സാധനം അവിടെ ആ ബ്ലോക്കുള്ള ഭാഗത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നതിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രോഗികൾക്കും ഹാർട്ട് അറ്റാക്ക് വന്നവർക്കും ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് നിർബന്ധമില്ല. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ രോഗികൾക്ക് ആൻജിയോപ്ലാസ്റ്റി ആണോ അതോ ചില കേസുകളിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ കാണുന്നത് ചില രക്തക്കുഴലുകൾ രോഗിയുടെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എല്ലാ രക്തക്കുഴലും അടഞ്ഞിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ രക്തക്കുഴലുകളെല്ലാം ധാരാളം കാൽസ്യം ഡെപ്പോസിറ്റ്, അതായത് ചുണ്ണാമ്പടിയുക എന്ന് പറയും, അതേപോലെ ഏറ്റവും കഠിനമായ നീളത്തിലുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. ആ രോഗികൾക്ക് ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് ചെയ്യുന്ന ചികിത്സയാണ് ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ നെഞ്ചു തുറന്നുള്ള. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന എല്ലാ രോഗികൾക്കും ഈ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുന്നത് ശരിയല്ല. അത് ആൻജിയോഗ്രാമിന് ശേഷം മാത്രമാണ് നമ്മൾ തീരുമാനിക്കുന്നത്.
0: സർ, ഈ അവസരത്തിൽ പൊതുജനങ്ങൾക്കായി ഒരു സന്ദേശം നൽകാമോ?
1: ഈ വേൾഡ് ഹാർട്ട് ഡേക്ക് നമുക്ക് 6 കാര്യങ്ങൾ ഓർമ്മിക്കാം. 1, നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ പരിശോധിക്കുക. 2, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുക. പുകവലി പൂർണ്ണമായി ഒഴിവാക്കുക. ദിവസവും കുറച്ച് സമയമെങ്കിലും വ്യായാമത്തിന് വേണ്ടി നീക്കിവെക്കുക. ഹൃദയത്തിൻ്റെ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. ഇനി ഹൃദയാഘാതത്തിൻ്റെ വാർണിംഗ് സൈൻസ് ഒരിക്കലും അവഗണിക്കാതിരിക്കുക. നമ്മുടെ ഹൃദയം ഓരോ സെക്കൻഡിലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേൾഡ് ഹാർട്ട് ഡേ ദിനത്തിൽ മറ്റുള്ളവരോട് മാത്രം പറയാതെ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. 1, ഞാൻ എൻ്റെ ഹൃദയത്തെ സംരക്ഷിക്കും. എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കും. ഹൃദയം നൽകുന്ന മുന്നറിയിപ്പുകൾ ഞാൻ അവഗണിക്കുകയില്ല. കാരണം ഒരു ഹൃദയമിടിപ്പും നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഡോണ്ട് മിസ് എ ബീറ്റ്. ഹാപ്പി വേൾഡ് ഹാർട്ട് ഡേ 2026.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
0: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ,

0: പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
3: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
4: LIC ഹെർബൽ ആപ്കെ സാത്ത്.
5: രമേടാ, 100 ഗ്രാം പേട തരൂ.
6: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
5: അയ്യോ, അതെന്താ?
6: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
5: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
7: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
5: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
6: അത് കൊടുത്തേക്ക്.
8: RBI പറയുന്നു BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
9: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പന്തളബാലൻ പാടിയത്, നാടകം വിവേകോദയം.

നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. വനങ്ങളും വനത്തിന് പുറത്തുള്ള കാർഷിക വനങ്ങളും സുസ്ഥിരമായ രീതിയിൽ പരിപാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം പ്രമാൺ, പ്രോഗ്രാം ഫോർ റിക്കഗ്നീഷൻ ആൻഡ് അക്രഡിറ്റേഷൻ ഓഫ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഫോർ ഫോറസ്ട്രി ആൻഡ് നാച്ചുറൽ ഫോറസ്ട്രി റിസോഴ്സസ് എന്നതാണ് പ്രമാൺ എന്നതിൻ്റെ പൂർണ്ണരൂപം. വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം 2023 ഡിസംബറിലാണ് ഈ പരിപാടി ആരംഭിച്ചത്. ആന്ധ്രാപ്രദേശ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ഒഡീഷയിലെ മുളകർഷകനായ ഗോവിന്ദ് മൊഹാപത്രയുമാണ് ഈ സർട്ടിഫിക്കറ്റ് ആദ്യമായി ലഭിച്ചവർ. ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ കാലാവസ്ഥാ അധിഷ്ഠിത വിള പരിപാലനം ഡോക്ടർ നീരജ സിയാറുമായുള്ള അഭിമുഖം കേൾക്കാം. 7:30 ഹൈറേഞ്ച് വൃത്താന്തം. 7:30 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. അംബിക ശ്രീധരനുമായുള്ള അഭിമുഖം കേൾക്കാം. തുടർന്ന് ജൂലി ജോസഫ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ. 8:00 സർഗ കേരളം. ചവറ എസ് പിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. സി അനൂപ് എഴുതി അവതരിപ്പിക്കുന്ന കഥ. ബാലാമണിയമ്മയുടെ കവിതകളെക്കുറിച്ച് ഡോക്ടർ ലേഖ നരേന്ദ്രൻ നടത്തിയ പ്രഭാഷണം. കവിതയിലെ മാതൃത്വം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. കല്ലുവാതുക്കൽ പുരുഷോത്തമൻ അവതരിപ്പിച്ച കഥ ചന്ദനക്കട്ടിൽ. 10:00 ഇസൈ തെൻട്രൽ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തേനീസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5 ഹിന്ദി പാഠം, 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അമൂല്യ ഗീതികൾ ലളിതഗാന പരിപാടി, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 10:00 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി.

ഇന്ന് രാത്രി 10 മണിക്കുള്ള ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ 04865200200 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.

ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾക്കുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറും പരിസര പ്രദേശത്തും ഇന്ന് ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. താപനില 27 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയും സൂര്യാസ്തമയ ശേഷം 17 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും ചെയ്യും. മൂന്നാർ പരിസര പ്രദേശത്ത് 11 കിലോമീറ്റർ വേഗതയിൽ നേരിയ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടെ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. വക്കീൽ ജോലിക്കൊപ്പം വളർത്തുമൃഗങ്ങളുടെ വിശാല ഫാമും അതിലെ വലുതും ചെറുതുമായ അന്തേവാസികളും അവയെ സ്നേഹിച്ച് വളർത്തുന്നതിന് വിശാലമായ മനസ്സുമുള്ള വ്യക്തിത്വത്തിനുടമയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പഞ്ചായത്തിലെ പരശുവയ്ക്കലിന് സമീപം ഗംഗോത്രി ഫാം ഉടമ അഡ്വക്കേറ്റ് വിജയകുമാർ. നഗരത്തിൽ നിന്നും മാറിയുള്ള വിശാലമായ പുരയിടം, ചുറ്റും വയലുകളും കൈത്തോടുകളും, പ്രകൃതിയോടിണങ്ങിയുള്ള വാസസ്ഥലം, ജോലിയുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ താമസിക്കുമ്പോഴും ഇത്തരം പ്രത്യേകതകൾ നിറഞ്ഞ തന്റെ ഭൂമിയിൽ വിശാലമായ ഒരു ഫാം ആരംഭിക്കാനുള്ള ആഗ്രഹം സഫലമായത് മനുഷ്യനെ താളം തെറ്റിച്ച കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലാണ്. പ്രതിസന്ധികൾക്കിടയിൽ തുടങ്ങിയ ഫാം എന്ന ആഗ്രഹ സഫലീകരണം ഇന്ന് നിരവധി മിണ്ടാപ്രാണികളുടെ അഭയകേന്ദ്രമാണ്, ഒപ്പം മികച്ച വരുമാന മാർഗവും. പാൽ ചുരത്തുന്ന നിരവധി പശുക്കൾ, ആട്, കോഴി, താറാവ്, കാടക്കോഴി തുടങ്ങി വളർത്തുമൃഗങ്ങൾ നിരവധി. ശുദ്ധമായ സമീകൃത ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിജയകുമാറിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം.
4: ചെറിയ നാളുകളിൽ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കൃഷി ഉണ്ടായിരുന്നു. വാഴയും മരച്ചീനിയും മറ്റു കൃഷികളൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൃഷികളുണ്ടായിരുന്നു. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് തൊഴിൽ രംഗത്ത് നിൽക്കുമ്പോൾ അപ്പോഴും ഈ കൃഷി തുടർന്നു കൊണ്ടുവരികയായിരുന്നു വലിയ ലെവലിൽ. അതിനിടയിലാണ് ഈ കോവിഡ് വരുന്നത്, 2020 മാർച്ച് കാലഘട്ടത്ത്. അപ്പോൾ ആൾക്കാർക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയാതെ ഒരു സാഹചര്യം വരുന്നു. ഞാനും നാട്ടിലോട്ട് വരുന്നു. ഇവിടെ കുറച്ച് ദിവസം ആ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ പ്രാധാന്യം എനിക്കറിയാമായിരുന്നു. നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ മേഖലയിലോട്ട് തിരിയണമെന്ന്, കാരണം ഈ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഫാമിനോട് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ചെറിയ നാളുകളിൽ നമുക്ക് പശുവും എരുമയൊക്കെ വളർത്തിയിട്ടുണ്ട്, ആ ഒരു പരിജ്ഞാനം ഉണ്ട്. അപ്പോൾ അന്നേരം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ തന്നെ ഉണ്ടായിരുന്നാലും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ ഫുഡ് ഇൻഡസ്ട്രിക്കാണെന്നൊരു ധാരണ അതിപ്പോഴും ഉണ്ട്. അന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നെങ്കിലും എന്തൊക്കെ പുതുതായിട്ട് അത് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെങ്കിലും ഇതിന് ബദലായിട്ടൊരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ അതിന് ചെറുപ്പനാൾ മുതലേ ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. കോവിഡ് വന്നപ്പോൾ ഫാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിന് മുമ്പ് കൃഷി ഉണ്ടായിരുന്നു.

0: അതിപ്പോൾ നിലവിൽ തുടർന്ന് വരികയാണ്.
1: ഇതൊരു സമ്മിശ്ര ഫാമാണല്ലോ. ഇവിടെ പശുക്കൾ, എരുമ, ആട്, കോഴി, പോത്ത് അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള ഒരു മിക്സഡ് ഫാമാണ് നമ്മുടേത്. പശു വളർത്തലുണ്ട്, അതിനോടൊപ്പം പോത്തുണ്ട്, പിന്നെ ഇന്ന് വളരെയധികം എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന എരുമ വളർത്തുന്നുണ്ട്, അതിനോടൊപ്പം ആടുണ്ട്, പിന്നെ വ്യത്യസ്തങ്ങളായ കോഴികൾ, താറാവ്, നമ്മുടെ ഈ കുട്ടനാട് നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന താറാ കുഞ്ഞുങ്ങൾ, അത് ഏകദേശം 500 മുതൽ 1000 താറാവുണ്ട് വളർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാടക്കോഴി നമ്മൾ വളർത്തുന്നുണ്ട്, പിന്നെ ഗൂസുണ്ട്. അങ്ങനെ എത്രത്തോളം വ്യത്യസ്തങ്ങളായ ഈ വിഭാഗങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ അതിങ്ങനെ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ മേഖലകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്.
1: എത്ര പശുക്കളുണ്ട് ഈ ഫാമിൽ?
0: നിലവിൽ കറവയുള്ള 20 പശുക്കളും ഗർഭിണികളായതൊരു 5 എണ്ണം ഉണ്ട്. പിന്നെ കുറച്ച് അതിൻ്റെ കുട്ടികൾ വളർന്നു വരുന്നതും പ്രസവിച്ച് നിൽക്കുന്നതും. ഇപ്പം മിക്കവാറും മാസത്തിൽ ഒരു പശുവെങ്കിലും പ്രസവിക്കുന്ന ലെവലിലാണ്. ഈ 20 പശുക്കളെന്ന് പറയുമ്പോൾ പുതിയ കുറച്ചെണ്ണം ചെന വരും, കുറച്ചെണ്ണം കറവ നിർത്തും. അങ്ങനെ ഒരു 25 മുതൽ 30 പശുക്കളുണ്ട് എല്ലാം കൂടെ ചേർത്താൽ.
1: അപ്പോൾ പാല് എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത്? ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങുകയാണോ അതോ ക്ഷീരസംഘങ്ങളിലേക്ക് എത്തിക്കുകയാണോ?
0: പാലിൻ്റെ വിൽപ്പന ഇവിടെ തൊട്ട് അടുത്തുള്ള അയൽവാസികൾ 1-2 പേര് വന്ന് വാങ്ങുന്നുണ്ട്. ബാലൻസ് ഭൂരിഭാഗം പാല് നമ്മുടെ മിൽമയുടെ നിയന്ത്രണത്തിലുള്ള അപ്കോസ് ക്ഷീരോത്പാദക സഹകരണ സംഘമുണ്ട്, അവിടെയാണ് നമ്മൾ പാല് നൽകുന്നത്. ന്യായമായ വിലയും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അവിടുന്ന്.
1: സാർ, ഈ പശുക്കളുടെ പരിചരണം എങ്ങനെയാണ്?
0: പശുക്കളുടെ പരിചരണം ശ്രദ്ധിച്ചില്ല എങ്കിൽ വ്യാപകമായിട്ടുള്ള മടിനീരും പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുകയും നഷ്ടത്തിലോട്ട് എത്തുകയും ചെയ്യും. അപ്പോൾ അതിന് പരിപാലനം വലിയൊരു മേഖലയാണ്. അത് ശുചിത്വം പാലിപ്പിക്കണം, വൃത്തിയായിട്ട് തൊഴുത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, കറന്നതിന് ശേഷം പൊട്ടാസ്യം പെർമാനന്റ് യൂസ് ചെയ്യും. വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ശുചിത്വത്തിന്.
1: പശുക്കളുടെ തീറ്റക്രമം എങ്ങനെയാണ്?
0: കാലിത്തീറ്റ 1% പിന്നെ ഗോതമ്പ് തവിട്, ചോളം, മിക്സഡ് ആയിട്ടുള്ള മറ്റു ചില പുണ്ണാക്കെല്ലാം കൂടെ ചേർന്ന് മിശ്രിതമായിട്ടാണ് കൊടുക്കുന്നത്. അത് പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടിയില്ലെങ്കിലും പശുവിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും അടുത്ത് ഗർഭം ധരിക്കുന്നതിനുമൊക്കെ ഇതാണ് ഉപകരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ വ്യാപകമായിട്ട് തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. സൂപ്പർ നേച്ചർ എന്നും CO3 എന്നും CO5 എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ പുല്ലുവിത്ത് നടുകയും വ്യാപകമായി പുൽകൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെയും പുല്ലാണ് ഇട്ട് കൊടുക്കുന്നത്, വൈകുന്നേരം ചെറിയൊരളവിൽ വൈക്കോൽ കൊടുക്കും. കൂടുതലും ഞങ്ങളുടെ പുല്ലാണ് കൊടുക്കുന്നത്. 3-4 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി.
1: ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഈ ഫാമില് 500 നാടൻ കോഴികളുണ്ടെന്ന്. ഈ കോഴികളുടെ പരിപാലനവും മുട്ടയുടെ വിപണനവും ഒക്കെ എങ്ങനെയാണ്?
0: പരിപാലനം നമ്മുടെ സാദാ കൊടുക്കുന്ന ആഹാരം, സാദാ എന്ന് ഉദ്ദേശിച്ചത് ഈ ചോറും അങ്ങനെയൊന്നുമല്ല. അതിനുവേണ്ടി കോഴിത്തീറ്റയുണ്ട്, പിന്നെ ഗ്രോവറുണ്ട്, ഗോതമ്പ് തവിടുണ്ട്, പിന്നെ തേങ്ങാ പുണ്ണാക്ക്, ഇങ്ങനെയുള്ളതാണ് ഭക്ഷണമായിട്ട് കോഴിക്ക് കൊടുക്കുന്നത്. അതിൻ്റെ മുട്ടയുടെ വിതരണം ഇപ്പം നാടൻ മുട്ടയ്ക്ക് വളരെ മാർക്കറ്റുള്ളതുകൊണ്ട് നമ്മുടെ സമീപപ്രദേശത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലൊക്കെ ഇതിന് ഡിമാൻഡ് കൂടുതലാണ്. നമ്മൾക്ക് ഇവിടെ തന്നെ 4-5 ഷോപ്പുകളിലാണ് സ്ഥിരമായിട്ട് മുട്ട കൊടുക്കുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ട് ചിലവാകുന്നുണ്ട്, പിന്നെ ഒറിജിനൽ നാടനായതുകൊണ്ട്. താറാവിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും ഹോട്ടലിന് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. നമ്മുടെ സമീപപ്രദേശത്തുള്ള ഹോട്ടലുകളിൽ താറാവ് മുട്ടയുടെ ആവശ്യകത കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിപണനവും നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട്. ആടും ഇതുപോലെയാണ്. നമ്മുടെ ആട്ടുകുട്ടിയാണ് അതിനകത്തുള്ള വലിയൊരു ഉൽപ്പന്നം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആട്ടും പാല് ആരോഗ്യത്തിനും പിന്നെ ഔഷധ ഗുണമുള്ളത് കൊണ്ട് വല്ലപ്പോഴും ആൾക്കാർ ആട്ടും പാല് ഉയർന്ന വില നിന്ന് വാങ്ങാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ അങ്ങനെ വലിയ വിൽപ്പനയ്ക്കില്ല, കാരണം ആട്ടും കുട്ടികൾ തന്നെ ഇത് ആവശ്യമായതുകൊണ്ട് അത് കുടിച്ചോളും. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി പാലിന് വന്നാൽ മാത്രം ഇങ്ങനെ കുറച്ച് കറന്നു കൊടുക്കുന്ന രീതിയാണ്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ വളർത്താൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടല്ലോ. കൊച്ചുകുട്ടികളുള്ള വീടുകളിൽ ആട്ടുകുട്ടിക്ക് വേണ്ടി കുട്ടികളുടെ കിടന്ന് പിടിവാശി കാണിക്കാറുണ്ട്. കുട്ടി ആട്ടുകുട്ടി വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ആട്ടുകുട്ടി വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ആണാടൊക്കെ ആണെങ്കിൽ ഇറച്ചിക്ക് തന്നെയാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നത്.
1: ഇവിടെ ധാരാളം നാടൻ കോഴികളുണ്ട്, താറാവുണ്ട്, കൂടാതെ കാടക്കോഴികളും ഉണ്ടല്ലേ?
0: ആ, ഞങ്ങൾക്ക് 1500-2000 അടുപ്പിച്ച് കാട കോഴികളുണ്ട്. കാട ലാഭകരമായൊരു ബിസിനസ്സാണ്. കാടമുട്ടയുടെ ആവശ്യകത നമ്മുടെ സൊസൈറ്റിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ എവിടെ ഏത് സൂപ്പർ മാർക്കറ്റുകളിൽ പോയിരുന്നാലും കാടമുട്ട പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ലാഭകരമായൊരു ബിസിനസ്സാണ് ഈ കാട ബിസിനസ്. കാരണം ഇത് 42 മുതൽ 48 ദിവസം വളർച്ച ആകുമ്പോൾ തന്നെ ഇത് മുട്ടയിട്ട് തുടങ്ങും. ഏകദേശം 6 മാസം മുതൽ 9 മാസം വരെ അതിൻ്റെ മുട്ട തുടർച്ചയായിട്ട് കിട്ടും. അത് കഴിയുമ്പോൾ അതിൻ്റെ മുട്ടയുടെ അളവ് കുറയും. പിന്നെ അങ്ങനെ അവശേഷിക്കുമ്പോൾ അത് ഇറച്ചിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കാട ഇറച്ചിയും ഹോട്ടലുകളിൽ വ്യാപകമായി അതിൻ്റെ ആവശ്യകത കൂടി വരുന്നുണ്ട്. ഇവിടെ മിക്കവാറും ഒക്കെ ഒന്ന് ഹോട്ടലിൻ്റെ ആൾക്കാർ ചോദിക്കാറുണ്ട് കാട ഉണ്ടോ കൊടുക്കാനെന്ന് ഇറച്ചിക്ക് വേണ്ടി. അത് വലിയൊരു മേഖലയായിട്ട് വളർന്നു വരുന്നുണ്ട്.
1: ഈ ഫാമിലെ കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ഇതിന് സഹായത്തിനായിട്ട് എത്ര തൊഴിലാളികൾ കൂടെയുണ്ട്?
0: നിലവിൽ കോഴികളൊക്കെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീ ഇപ്പുണ്ട്. പിന്നെ ഫാമിലെ പശുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു നേപ്പാളി ഫാമിലി നിൽപ്പുണ്ട്. അതിന് പുറമേ ഈ പുല്ലിന് വെള്ളം അടിക്കാനും പുല്ലിന് ഉള്ള സംരക്ഷണം നോക്കാനും കുറച്ച് ആടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വേറൊരാളുണ്ട്, തമിഴ്നാട്ടുകാരൻ ഒരാൾ. അങ്ങനെ നിലവിൽ ഒരു ഫാമിലി മറ്റ് 2 ജീവനക്കാരും ഉണ്ട്. ഇതിന് പുറമേ കൃഷിക്ക് വേണ്ടി മിക്കവാറും ആഴ്ചയിൽ 3-4 ജീവനക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് കൃഷിപ്പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്.
1: ഇപ്പോൾ ഈ ഫാമിലെ വിശേഷങ്ങളെല്ലാം തന്നെ സാറ് പങ്കുവച്ചു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇത്

0: പോലെ ഒരു ഫാം നടത്തിക്കൊണ്ടു പോകണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്?
1: അതായത് വളരെ നല്ലൊരു മേഖലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഇൻഡസ്ട്രി എന്ന് തന്നെ പുറകിലോട്ട് പോയിരുന്നാൽ പോലും ഈ ഇൻഡസ്ട്രി ഒരിക്കലും പുറകിലോട്ട് പോകുന്ന ഇൻഡസ്ട്രി അല്ല. ഭക്ഷണം, ഈ ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന ഈ മേഖല, അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ലാഭകരമാക്കി കൊണ്ടുപോകാനും കഴിയും. പുത്തനായിട്ട് കുറേ ആൾക്കാർ ഈ ഒന്നും രണ്ടും പശുക്കളെ കെട്ടുന്നതല്ലാതെ ഇപ്പോൾ പലരും വിദേശത്തൊക്കെ പോയിട്ട് വന്ന് ഈ മേഖലയിലോട്ട് കടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇതിനൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങുകയാണ് എങ്കിൽ തുടക്കത്തിലുണ്ടാകുന്ന നഷ്ടം പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വേണ്ടി വേണ്ട ഒരു കാര്യം ശ്രദ്ധ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എപ്പോഴും അതിനകത്തൊരു ശ്രദ്ധ വേണം ഓരോ കാര്യങ്ങളിലും.
0: അപ്പൊ തീർച്ചയായിട്ടും ഈ മേഖലയിലോട്ട് കടന്നു വരുന്നവർക്ക് മികച്ച വരുമാനം കണ്ടെത്താൻ ഇതിൽ നിന്നും സാധിക്കും അല്ലേ?
1: തീർച്ചയായും. അതായത് ഒരു ഫാമിലിയായിട്ട് നടത്തുന്ന ഒരാളിന് ഇന്നത്തെ നിലവിലത്തെ ഒരു 5 പശുക്കളെ വളർത്തിയാൽ പോലും ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം ഇതിനകത്ത് ഇനി കിട്ടുമെന്നുള്ളതാണ്. അവർക്ക് മറ്റു ജോലിക്കാരെ ആശ്രയിക്കുന്നില്ല. ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ ഇതിനകത്ത് പണിയെടുത്ത് അവർ തന്നെ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കുടുംബത്തിന് വളരെ സംതൃപ്തിയോടുകൂടി ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ്. വെറും 5 പശുക്കൾ മതി ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം അതിനകത്ത് ഇനി കിട്ടുമെന്നുള്ളതാണ്.
0: ഈ ഒരു അഭിഭാഷക ജോലിയുടെ തിരക്കിനിടയിലും ഇത്രയും നല്ലൊരു ഫാം സാറ് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പൊ അവാർഡുകൾ എന്തെങ്കിലും കിട്ടിയിരുന്നോ?
1: നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ചിങ്ങമാസം 1-ാം തീയതി കർഷക ദിനമായിട്ട് ആചരിക്കാറുണ്ട്. പാറശ്ശല പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കർഷക ദിനമായിട്ട് ആചരിച്ച ദിവസം ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൃഷി വകുപ്പിൻ്റെ മറ്റു ചില പ്രോത്സാഹനം എന്നുള്ള രൂപത്തിൽ ചില സഹായ സഹകരണങ്ങളൊക്കെ വരുന്നുണ്ട്, സാമ്പത്തികപരമായിട്ടും. പിന്നെ പശു വാങ്ങുന്നതിനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോണുകളൊക്കെ മിൽമ സൊസൈറ്റി വഴി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഞങ്ങളുടെ ഇവിടുത്തെ കർഷകർക്ക് കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു ശ്രമം നടത്തുന്നുണ്ട്. എനിക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ മറ്റു കർഷകർക്കും ഇത്തരത്തിലുള്ള സ്കീമുകൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മിൽമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
0: ഇപ്പൊ ഫാമിലെ കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞു, കൂടാതെ മറ്റ് എന്തൊക്കെ കൃഷികളാണുള്ളത്?
1: കുറച്ച് വയലുകളൊക്കെ ഉള്ളതുകൊണ്ട് മരച്ചീനിയുണ്ട്, വാഴയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ കൃഷി ചെയ്യുന്നത്. ഈ പ്രദേശത്തും ഇത് രണ്ടുമാണ് കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്നത്, മരച്ചീനിയും വാഴയൊക്കെയാണ്. 25-30 പശുക്കൾ ഉണ്ടാകുമ്പോൾ നല്ലൊരളവ് ചാണകം ഓരോ ദിവസവും കിട്ടും. ഇത് നമ്മുടെ കുറച്ചൊക്കെ ചാണകം നമ്മുടെ പുല്ലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് തെങ്ങുണ്ട്, പുരയിടമുണ്ട്, ഇതിനോട് നമ്മുടെ ഫാമിനോട് ചേർന്ന് തന്നെ അവിടെയൊക്കെ ഈ ചാണകം. പിന്നെ വാഴയ്ക്കും മരച്ചീനിക്കുമൊക്കെ ഈ ചാണകമാണ് ഉപയോഗിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വേനൽക്കാലത്തൊക്കെ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഈ ഉണ്ണാക്കും ചാണകമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ആവശ്യക്കാരും കൂടുതലാണ് ആ സമയത്ത് നമ്മുടെ ഉൽപ്പന്നം മേടിക്കുക. കാരണം ഈ ചാണകവും ഉണ്ണാക്കും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളത് കൃഷി ചെയ്യുന്നതുകൊണ്ട്.
0: ഇത്രയും തിരക്കിനിടയിലും ഞാറ്റുവേല ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഫാമിലെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
1: ഗംഗോത്രി ഫാമിന് വേണ്ടി ഇത്ര ഒരു പരിപാടി ചെയ്യാൻ തയ്യാറായ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയ്ക്കിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു.
0: സമീപവാസികൾക്ക് സമീകൃത ആഹാരം, സമൂഹത്തിലെ ഉയർന്ന തൊഴിലിനൊപ്പം ഗംഗോത്രി എന്ന മൃഗപരിപാലന കേന്ദ്രം, ഇത് അഭിഭാഷകനായ ശ്രീ വിജയകുമാറിനെ പോലെ ഏവർക്കും സാധിക്കും. കൃഷിയും മൃഗസംരക്ഷണവും മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ അവശ്യ ഘടകങ്ങളാണെന്ന തിരിച്ചറിവ് നാം ഓരോരുത്തരിലും ഉണ്ടാകണം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം
3: 3.
4: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 October 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 October 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: This is Akashvani, the news read by Anuja Kumar. Defense Minister Rajnath Singh has emphasized that India must make geostrategic thinking and contingency planning as integral parts of its preparedness amidst challenges arising from evolving technology, unpredictability, and geographical proximity. Addressing the Indian Navy Commanders Conference in New Delhi today, Mr. Singh said the country's goal is clear that preparedness must reach the crisis point before the crisis itself reaches the doorstep. The minister also emphasized that the ongoing Operation Urja Suraksha has once again demonstrated the Indian Navy's professionalism and operational readiness to protect the country's energy supply lines and national interests. He added that India stands firm as the first responder, preferred security partner, and as a symbol of trust and reliability in the Indian Ocean region, strengthening the country's vision of Mahasagar. The second meeting of the Joint Parliamentary Committee examining the Foreign Contribution Regulation Amendment Bill 2026 was held at Parliament Annex in New Delhi. The committee has been tasked with examining the provisions of the bill and submitting its report to the Parliament by the last day of the first week of the winter session 2026. The committee comprises 21 members from the Lok Sabha, nominated by the Speaker, and 10 members from the Rajya Sabha, chaired by Lok Sabha MP Sanjay Jaiswal. The bill seeks to amend the Foreign Contribution Regulation Act 2010 with the objective of making the use of foreign contributions more transparent and accountable. Agriculture and Farmers Welfare Minister Shivraj Singh Chauhan has said the government is working on a multi-dimensional strategy to ensure that farmers receive fair and remunerative prices for their produce. The strategy includes strengthening post-harvest management, scientific warehousing and marketing systems. Addressing the second day of the National Agriculture Conference Rabi Campaign 2026 in New Delhi today, Mr. Chauhan assured 100% government procurement of Tur, Urad and Masoor at minimum support price, with arrangements to ensure payments are made within 48 hours. The minister said India will also leverage the new market opportunities emerging from international free trade agreements and help farmers secure better returns for their produce and enable India to emerge as a major food basket for the world. The Election Commission today issued notification for biennial elections for 11 Rajya Sabha seats. This includes 10 seats in Uttar Pradesh and one seat in Uttarakhand. BJP leaders and union ministers Hardeep Singh Puri, B.L. Verma, Samajwadi Party leader Ram Gopal Yadav, Ramji of BSP and six others are completing their terms on the 25th of November. The Commission has also issued notification for the bipoll in one seat of Rajya Sabha in West Bengal. The seat was vacant due to the resignation of TMC MP Rukmini Malik. Nomination has started from today and polling will be held on the 16th of October. In the Asian Games 2026, India today won women's 4x400m relay gold, clocking 3 minutes 29.69 seconds at Nagoya in Japan. India also bagged bronze in men's 4x400m relay. Earlier, Neeru Dhanda made history by becoming the first Indian shooter to win gold medal in the women's trap individual event in Japan. This was after she carried India to a silver medal in the women's trap team event with Ashima Ahlawat and Manisha Kher. Gulbir Singh bagged bronze in the men's 5,000-meter final at the Asian Games 2026 in Aichi, Nagoya. This is Gulbir's third medal of the Games after he clinched silver in both the men's 10,000-meter and 1,500-meter earlier in the competition. Pooja Singh also bagged bronze in women's high jump today. In boxing, Narinder Birwal won bronze in men's boxing plus 90 kg category after losing to reigning world champion

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ಆಸ್ವಾದನಂ ಡಾ ಕೆಜಿ ಪೌಲೋಸ್.
1: മനുഷ്യ ഭാഷയിൽ സിംഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ദിലീപൻ വിസ്മയത്തോടെ ആ വാക്കുകൾ കേട്ടു. ആക്രമണകാരിയുടെ സ്വരമല്ല, പറയുന്നതോ തന്നെ വേദനിപ്പിക്കാതെ ഏറെ മയമുള്ള വാക്കുകളിൽ പറഞ്ഞതിൻ്റെ ചുരുക്കം, മരത്തെ കടപുഴക്കാനേ കാറ്റിന് കഴിയൂ, മലയെ മറിക്കാൻ അതിനാവില്ല എന്നതാണ്. അപ്പോൾ വെറുമൊരു മൃഗമല്ല, അതിലപ്പുറം എന്തോ ശക്തിയുണ്ട് ഈ സിംഹത്തിന്. രാജാവ് ശ്രദ്ധിച്ചു, സിംഹം സ്വയം പരിചയപ്പെടുത്തുകയാണ്. അഷ്ടമൂർത്തിയുടെ കിങ്കരനാണ് ഞാൻ, കുംഭോദരൻ എന്നാണ് എൻ്റെ പേര്, പരമശിവന് ഏറെ പ്രിയങ്കരൻ. രാജാവിന് അത്ഭുതം ഏറി വന്നു. വാക്കുകൾക്കായി അദ്ദേഹം കാതോർ.

മാം അഷ്ടമൂർത്തേഹ് കുംഭോദരം നാമ കിങ്കരം അവേഹി. അഷ്ടമൂർത്തിയുടെ കുംഭോദരനെന്ന് പേരായ കിങ്കരനെന്ന് എന്നെ അറിഞ്ഞാലും. അഷ്ടമൂർത്തി ശിവൻ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളും സൂര്യനും ചന്ദ്രനും യജമാനനുമാണ് പരമേശ്വരൻ്റെ എട്ടു മൂർത്തികൾ. ആ അഷ്ടമൂർത്തിയുടെ ഭൃത്യനാണ് ഞാൻ. പേര് കുംഭോദരൻ. നികുംഭന തുല്യം പ്രിയമാണ് എന്നെ സ്വാമിക്ക്. നികുംഭൻ ശിവൻ്റെ ഗണങ്ങളിൽ ഒന്നായിരുന്നു. കാശിയിൽ ഒരു ചൈത്യവൃക്ഷത്തിലാണ് അവൻ വസിച്ചിരുന്നത്. കാശിരാജാവ് ആ മരം മുറിച്ചു കളഞ്ഞു. സ്വന്തം തേജസ് കൊണ്ട് രാജകുലമാകെ നശിപ്പിച്ചു ക്രുദ്ധനായ നികുംഭൻ. അത്ര കേമനാണ്, ശിവന് പ്രിയങ്കരനാണ് നികുംഭൻ. ആ നികുംഭൻ്റെ തുല്യനാണ് ഞാൻ സ്വാമിക്ക്. നികുംഭൻ്റെ മിത്രമാണ് എന്നും പാഠമുണ്ട്. അനേകം ഭൂതഗണങ്ങളിൽ ഒരുവൻ എന്നതല്ല എൻ്റെ നില. ശിവൻ്റെ വാഹനം വൃഷഭമാണല്ലോ. വൃഷഭത്തിൻ്റെ പുറത്തു കയറാൻ പരമശിവൻ തയ്യാറായി വരും. കൈലാസം പോലെ വെണ്മയുണ്ട് വൃഷത്തിന്. അത്രയും ഇല്ലെങ്കിലും നല്ല ഉയരവുമുണ്ട്. വെള്ളക്കൂമ്പാരമായ ഉയർന്ന കൈലാസത്തിൻ്റെ താഴ്വരയിൽ അതുപോലെ വെണ്മയാർന്ന് എരുത് നിൽക്കുന്നത് കാണാൻ നല്ല കൗതുകമുണ്ട്. കാളപ്പുറത്തേറാൻ പരമശിവനെത്തുമ്പോൾ കാളയോട് ചേർന്ന് ഞാൻ കുനിഞ്ഞു നിൽക്കും. എൻ്റെ പുറത്ത് ചവിട്ടിയാണ് ദേവൻ വാഹനത്തിൽ കയറുന്നത്. സ്വാമിക്ക് അത്ര പ്രിയങ്കരനാണ് കുംഭോദരനെന്ന ഞാൻ.

0: വൃഷമാരുരുക്ഷോഹോ പാദാർപ്പണ അനുഗ്രഹഭൂതപൃഷ്ടം ആരോഢും ഇച്ഛുഹു ആരുരുക്ഷുഹു കയറാൻ ആഗ്രഹിക്കുന്നവൻ. ശിവൻ്റെ പാദാർപ്പണം കൊണ്ട് ഭൂതമാണ് എൻ്റെ പുറ. അഷ്ടമൂർത്തിയുടെ പ്രിയങ്കരനായ കിങ്കരനാണ് കുംഭോദരൻ എന്ന ഈ ഞാൻ.
1: ആലാപനം ഡോക്ടർ പൂർണിമ ജി. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: ഇന്ന് 6:50 കിസാൻ വാണി തിരുവനന്തപുരം മണ്ഡലം. ഈ പരിപാടിയിൽ കാലാവസ്ഥാധിഷ്ഠിത വിള പരിപാലനത്തെക്കുറിച്ച് ഡോക്ടർ നീരജ സിയാറുമായുള്ള അഭിമുഖം കേൾക്കാം. ഏഴ് 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. അംബിക ശ്രീധരനുമായുള്ള അഭിമുഖം. ജൂലി ജോസഫ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ എന്നിവ കേൾക്കാം.
2: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
3: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
4: LIC ഹർ പൽ ആപ്കെ സാത്ത്.
1: ഇന്ന് രാത്രി 10 ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി തത്സമയ ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ 04-865-200-2260 എന്ന നമ്പറിൽ തത്സമയം വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി, 04-865-200-2260. ഈസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാത്രി 10 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയായിരിക്കും.

നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്.

0: यसः रजतपदकं प्राप्तवान्। षड्विंशत्यधिकद्विसहस्रतमे वर्षे एशियन क्रीडासु भारतमाहत्य द्विपञ्चाशत् पदकानि समर्जितानि इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. രണ്ട് സിറ്റിംഗ് MLA മാരുടെ വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ പിടിച്ചെടുത്ത് LDF ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടി. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ആണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്രിക്ക ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ് 2020 നിലനിർത്തി. വിശദാംശങ്ങളിലേക്ക്.
3: കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് കുറ്റിച്ചിറ വാർഡുകൾ നിലനിർത്താൻ UDFന് കഴിഞ്ഞു. എന്നാൽ ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ ഒഴിഞ്ഞ പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡ് UDFന് നഷ്ടമായി. ഇരു സ്ഥാനാർത്ഥികളും തുല്യമായ എണ്ണം വോട്ട് നേടിയതോടെ നറുക്കെടുപ്പിലൂടെയാണ് ഇവിടെ വിജയിയെ നിർണയിച്ചത്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ 24 വാർഡ് UDFും മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡ് LDFും നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബ് പ്രതിനിധാനം ചെയ്തിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ തൃക്കൊടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷൻ UDFനും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFനും നിലനിർത്താനായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 LDFും 2 UDFുമാണ് ജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ 5 തെങ്ങ് വാർഡും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ വാർഡും UDFൽ നിന്നും LDF പിടിച്ചെടുത്തു. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 13 UDFും 9 LDFുമാണ് ജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഇടുക്കി, മുട്ടം, പത്തനംതിട്ട, കുന്നന്താനം, തൃശൂർ, ചേലക്കര, പാലക്കാട്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളാണ് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, മംഗലപുരം, കോട്ടയം, പാമ്പാടി, കണ്ണൂർ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകൾ UDFിൽ നിന്നും LDFും പിടിച്ചെടുത്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത്ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. ഏതൊക്കെ മരുന്നുകൾക്കാണ് ലഭ്യത കുറവുള്ളതെന്ന് DMOമാർക്ക് അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
4: എന്തെല്ലാം ഏതൊക്കെ മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും DMOമാരോട് ചോദിച്ചാൽ നിങ്ങളോട് പറയും. എല്ലാ മരുന്നും എല്ലാ കാലത്തും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, അതിന് ക്ഷാമവുമില്ല. ചില മരുന്നുകളുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് 18 ഐറ്റം മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കും. KMCL കാരോട് അതിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
2: സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളും വിനോദസഞ്ചാര മേഖലയിലെ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും ഭീമൻ ചിത്രങ്ങളോ എഴുത്തുകളോ പാടില്ലെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം പുതിയ നടപടികളെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. വൈകുന്നേരം 6:45 രാത്രി 12 ഇടയിലായിരിക്കും നിയന്ത്രണം. 65-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ 5 ദിവസങ്ങളിലായി എറണാകുളത്ത് നടക്കും. മറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 കേന്ദ്രങ്ങൾ

0: വേദികളുമായിരിക്കും സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ശംസുദ്ദീൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. അത്ലറ്റിക്സ് വനിതകളുടെ 4x400 റിലേയിൽ കിരൺ പൂവമ്മ വിദ്യ പ്രാചി സഖ്യമാണ് 2 സ്വർണം നേടിയത്. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. 10,000 മീറ്ററിലും 1,500 മീറ്ററിലും വെള്ളി നേടിയ ഗുൽവീറിന്റെ ഏഷ്യൻ ഗെയിംസിലെ 3 മെഡലാണിത്. വനിതകളുടെ ഹൈജമ്പിൽ പൂജയും ഇന്ത്യയ്ക്കായി ഇന്ന് വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടെയാണ് ഇന്ത്യയ്ക്ക് ഇന്നത്തെ ആദ്യ സ്വർണം നേടിക്കൊടുത്തത്. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നരേന്ദർ ബർവാൾ വെങ്കലം നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ധൻ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സാമ്പത്തിക ശാക്തീകരണവും സമഗ്ര സാമ്പത്തിക ഉൾച്ചേർക്കലും ലക്ഷ്യമിട്ട് 2014 നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2026 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം 59 കോടി അക്കൌണ്ടുകൾ ഇതിന്റെ ഭാഗമായി തുറക്കാൻ സാധിച്ചു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് അക്കൌണ്ട് വഴി നേരിട്ട് കൈമാറുന്നതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. സംസ്ഥാനത്തെ ബി പി എൽ കുടുംബങ്ങൾക്ക് നവംബർ മുതൽ സൌജന്യ ഹൃദയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് നാളെ ആരംഭിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വേളി ടൂറിസം വില്ലേജിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച കഠിനംകുളം കായൽ ചുറ്റി 4 മണിക്കൂർ കൊണ്ട് തിരികെ വേളിയിലെത്തുന്നതാണ് യാത്ര. സിയാലിന്റെ സോളാർ ബോട്ട് വാടകയ്ക്കെടുത്താണ് ആദ്യഘട്ട സർവീസ്. ഒരേ സമയം 24 യാത്രക്കാർക്ക് സഞ്ചാരത്തിന് സൗകര്യമുണ്ടാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ വൈകിട്ട് 6:30 വരെയുമാണ് സർവീസുകൾ നടത്തുക. സാധാരണ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രത്യേക നിരക്കുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് വേളിയിൽ നിന്നും കഠിനംകുളത്ത് പോയി തിരികെ വരുന്നതിന് 400 രൂപ ും ഈടാക്കുക.
0: അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ വൈകിട്ട് 7 മണി മുതലായിരിക്കും സംഗീത പരിപാടികൾ നടക്കുക. മൃദംഗ വിദ്വാൻ പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മറ്റന്നാൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രശസ്ത സംഗീതജ്ഞൻ സുനിൽ ആർ ഗാർഗ്യാൻ അവതരിപ്പിക്കുന്ന സംഗീത കൊച്ചേരി ഇതിന്റെ ഭാഗമായി അരങ്ങേറും. മുതിർന്ന ആർ എസ് എസ് പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാ സാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ എം എ കൃഷ്ണൻ എറണാകുളത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കൊല്ലം ഐവർകാലയിലെ വസതിയിൽ എത്തിച്ച ശേഷം നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാര ചടങ്ങുകൾ. ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി നഗരസഭ. ശുചീകരണ യജ്ഞം നാളെ രാവിലെ മേയർ വി ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും നഗരസഭാ ജീവനക്കാരുടെ ടീമിനെയും കോർത്തിണക്കിയായിരിക്കും ക്ലീനിംഗ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 243 പോയിന്റ് ഇടിഞ്ഞ് 72,529 നിഫ്റ്റി 64 പോയിന്റ് നഷ്ടത്തിൽ 22,716 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,909.20 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് 19 സീറ്റിലും എൽ ഡി എഫിന് 18 ഇടത്തും 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം

0: ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിങ്ങിലുമാണ് ഈ സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജയചന്ദ്രൻ നയിച്ചത്, ബിച്ചു തിരുമലയുടെ വരികൾ, എം എസ് വിശ്വനാഥൻ ഈണമിട്ട ഗാനം, ചിത്രം അവൻ ഒരു അഹങ്കാരി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ജീവിതം ഒരു യാത്രയാണ്. എല്ലാ വഴികളും എളുപ്പമാവില്ല, എല്ലാ മുഖങ്ങളും കൂടെ ഉണ്ടാവില്ല. ചില വഴികൾ നമ്മെ തളർത്തും, ചില അനുഭവങ്ങൾ നമ്മളെ മാറ്റും. ഒരുപാട് നഷ്ടങ്ങൾക്കിടയിലും ചിരിക്കാൻ പഠിക്കുന്നതാണ് ജീവിതം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സി ആർ. പതിവ് പോലെ ഇന്നും വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോടായി ഒരു ചോദ്യമുണ്ട്. എന്താണ് മാക്രോ പ്രൊപ്പഗേഷൻ? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ശരിയുത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കൃഷിയുടെ വിജയത്തിൽ മണ്ണിനും വിത്തിനും വളത്തിനുമൊപ്പം കാലാവസ്ഥയ്ക്കും വലിയൊരു പങ്കുണ്ട്. മഴയുടെ അളവിലും താപനിലയിലും ഈർപ്പത്തിലും ഉണ്ടാകാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വിളകളുടെ വളർച്ചയെയും ഉൽപാദനത്തെയും ബാധിക്കാം. കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി വിളകളെ എങ്ങനെ പരിപാലിക്കാം, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം. കാലാവസ്ഥാധിഷ്ഠിത വിളപരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സി ആർ. ഡോക്ടർ നീരജയുമായി സംസാരിക്കുന്നത് കൃഷ്ണ ദിലീപ്.
3: മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: വിളപരിപാലനത്തിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മാഡം?
4: നമുക്കറിയാം, കാലാവസ്ഥയും കൃഷിയും തമ്മിൽ ഇന്നൊരു അഭേദ്യമായ ബന്ധമാണുള്ളത്. വിള പരിപാലന സമയത്തുള്ള മഴ, അന്തരീക്ഷത്തിന്റെ താപനില, ആർദ്രത, കാറ്റ്, കാറ്റിന്റെ തന്നെ ദിശ, വേഗത, പകൽ രാത്രി ദൈർഘ്യം, ഇവ എല്ലാം കൃഷിയെയും ഓരോ പ്രദേശത്തെയും കാർഷിക പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കപ്പെടുന്ന ഘടകങ്ങളാണ്. മഴയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വിളവിന്റെ അല്ലെങ്കിൽ ആ വിള കാലാവധിയുടെ പീരീഡിലുള്ള ശരാശരി മഴ ഏതൊരു വിളയുടെയും വളർച്ചയ്ക്ക് വളരെയധികം അനിവാര്യമാണ്. അധികമായി വരുന്ന മഴ വെള്ളപ്പൊക്കത്തിനും അതുപോലെ തന്നെ ചുരുക്കമായി അല്ലെങ്കിൽ വിരളമായി പെയ്യുന്ന മഴയാണെങ്കിൽ അത് വരൾച്ചയ്ക്കും കാരണമാകുന്നു. ഇത് അവസാനം കൃഷിനാശം അല്ലെങ്കിൽ വിളനാശത്തിന് കാരണമാകുന്നു. അന്തരീക്ഷ താപനില നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടി വരുന്ന താപനില ജലക്ഷാമത്തിന് കാരണമാകും. താപനിലയിലെ വ്യത്യാസം, ഒരു വിത്തിന്റെ മുളയ്ക്കൽ, വിളകളുടെ വളർച്ച, ഇവയെല്ലാം ബാധിക്കുന്ന ഘടകമാണ്. സൂര്യപ്രകാശത്തിന്റെ അളവ് അഥവാ പകൽ രാത്രിയുടെ ദൈർഘ്യം, ഇവയും മുഖ്യമായിട്ടും വിള പരിപാലനത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പല വിളകൾക്കും ഈ ഒരു ദൈർഘ്യത്തിനനുസൃതമായിട്ടാണ് അവയുടെ പൂവിടലും കായ്ഫലവും എല്ലാം നിർണയിക്കപ്പെടുന്നത്. ആവശ്യമായ സൂര്യപ്രകാശം ആ വിള കാലാവധിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ പരിപൂർണമായ രീതിയിൽ ആ വിള നല്ല രീതിയിൽ വരികയും നല്ല വിളവ് കർഷകന് സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ. ഇതും അന്തരീക്ഷത്തിന്റെ ഒരു ഘടകം തന്നെയാണ്. അതേപോലെ കാറ്റിന്റെ വേഗത, ദിശ, ഇവയും വളരെ പ്രാധാന്യമുള്ളതാണ്. കാറ്റിന്റെ വേഗത കൂടിയാൽ കൃഷിനാശം സംഭവിക്കാൻ ഇടവരുന്നു. കാറ്റിന്റെ ഒരു നല്ല വശം നോക്കിക്കഴിഞ്ഞാൽ പല വിളകളുടെയും പരാഗണത്തിന് കാറ്റ് അനിവാര്യമാണ്. എന്നാൽ കൂടിയ വേഗതയിലുള്ള കാറ്റാണ് കർഷകർക്ക് കൃഷിനാശം വിതയ്ക്കുന്നത്. അതിനാൽ മുൻകൂട്ടിയുള്ള കാറ്റിന്റെ ഈ വേഗതയും അതേപോലെയുള്ള ദിശയുടെ നിർണയവും കാലാവസ്ഥ അധിഷ്ഠിത വിള പരിപാലനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ ആർദ്രതയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിളവിന്റെ കാലാവധിയിൽ ആ ചെടികൾക്കുണ്ടാകാവുന്ന കീടരോഗങ്ങളുടെ സാന്നിധ്യം നിർണയിക്കുന്നത്. അപ്പൊ മുൻകൂട്ടി നമ്മൾ ഇത് നിർണയിച്ചെങ്കിൽ മാത്രമേ അതിനുള്ള മുൻകരുതൽ ആ വിള പരിപാലന പീരീഡ് അല്ലെങ്കിൽ കാലാവധിയിൽ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ.
3: ഇവിടെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഏതെല്ലാം രീതിയിൽ കൃഷിയെ ബാധിക്കുന്നുണ്ടെന്ന് ഒന്ന് പറയാമോ?
4: തീർച്ചയായിട്ടും കൃഷിയിലും അനുബന്ധ മേഖലകളിലും എന്ന പോലെ തന്നെ മറ്റ് ശാസ്ത്രശാഖകളും ഇന്ന് ഏറെ ഗൗരവമായി കാണുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. നമുക്കറിയാം ഇന്ന് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പല വിളകളുടെയും കാലാവധി അല്ലെങ്കിൽ കാലത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ പല പുതിയ രോഗങ്ങളും കീടങ്ങളും കൃഷിയെ ആക്രമിക്കുന്നു. നിരുപദ്രവകാരികളായ പല കീടങ്ങളും ഇന്ന് കൃഷിയിൽ പ്രശ്നകാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു അനന്തര ഫലം തന്നെയാണ്. മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് മാറ്റം സംഭവിക്കുന്നു, മണ്ണിൽ അവയുടെ പ്രവർത്തനത്തിന് മാറ്റം സംഭവിക്കുന്നു, മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത അതേപോലെ തന്നെ മണ്ണിന്റെ ഊഷ്മാവ് ഇതിനെല്ലാം ഈ ഒരു വ്യതിയാനം മൂലം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അൾട്ടിമേറ്റ്ലി നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെ ബാധിക്കുന്നു. കൃഷിയിൽ പല കളസസ്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാം, പക്ഷേ ഇന്ന് അത്ര പ്രശ്നകാരികളല്ലായിരുന്ന പല കളസസ്യങ്ങളും പല വിളകളെയും ഇന്ന് സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതും കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് അവർക്ക് അത്ര ഒരു റിസർജൻസ് കിട്ടുന്നത്. ഇതിലുപരി വെള്ളപ്പൊക്കം, വരൾച്ച എന്നീ രീതിയിലും കാലാവസ്ഥ കൃഷിക്ക് ക്ഷതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
3: ഇനി മേഡം, എന്താണ് ഈ കാലാവസ്ഥാധിഷ്ഠിത വിളപരിപാലനം എന്ന് പറയുന്നത്, ഒന്ന് വിശദീകരിക്കാമോ?
4: തീർച്ചയായിട്ടും കാലാവസ്ഥാധിഷ്ഠിത വിളപരിപാലനം, അതായത് വെതർ ബേസ്ഡ് ക്രോപ്പ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ സാധാരണ അതിനെ പറയുന്നത്. കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ആദ്യം തുടങ്ങിയപ്പോഴേ കുറെ ഘടകങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടത് പറഞ്ഞിരുന്നു. അപ്പൊ ഈ കാലാവസ്ഥയുടെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളകളെ ശരിയായ രീതിയിൽ പരിപാലിക്കുകയും അതുവഴി ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് കാലാവസ്ഥാ അധിഷ്ഠിത വിള പരിപാലനം. പല പേരുകളിൽ നമുക്കിത് അറിയപ്പെടുന്നുണ്ട്, സ്മാർട്ട് ഫാമിങ്, അതേപോലെ തന്നെ സ്മാർട്ട് അർബൻ ഫാമിങ്, എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. നിലവിലുള്ള പ്രതിസന്ധികളെ പല വിധത്തിലുള്ള കാർഷിക പരിപാലന മുറകൾ അനുവർത്തിച്ച് തരണം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇത് പ്രധാനമായിട്ടും ഊന്നുന്നത്. നമുക്കറിയാം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി വിവിധ കാലാവസ്ഥാ മേഖലകൾ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകൾ എന്നാണ് അവയെ അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 23 കാലാവസ്ഥാ അധിഷ്ഠിത കാർഷിക യൂണിറ്റുകളാണ് നിലവിലുള്ളത്. അതായത് ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കേണ്ടതും കൃത്യമായ പരിപാലന മുറകൾ അനുവർത്തിച്ച് കൃഷിയെ സംരക്ഷിക്കേണ്ടതും ഒരു പരിധിവരെ കൃഷി വിജയകരമാക്കാൻ സഹായിക്കും. പിന്നെ പല ഫാക്ടേഴ്സും നമ്മുടെ മനുഷ്യന്റെ കൈകൾക്കുള്ളിൽ നിൽക്കുന്നതല്ല. പെട്ടെന്നുണ്ടാവുന്ന ഒരു വരൾച്ച, കാറ്റ്, വെള്ളപ്പൊക്കം ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചില ഘടകങ്ങളാണ്. അപ്പൊ ഇവ ഒഴികെ മാറ്റി നിർത്തിയാൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലാവസ്ഥ അനുസൃതമായിട്ട് തന്നെ മുൻകൂട്ടിയുള്ള പ്രവചന സംവിധാനങ്ങൾ വഴി കൃഷിയെ പരിപാലിക്കാൻ സാധിക്കുന്നതാണ്. കർഷകർക്കുള്ള വിളനാശം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും.
3: മാഡം, ഈ കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനത്തിൽ എന്തെല്ലാം മാർഗങ്ങളാണ് നമുക്ക് ഇന്ന് നിലവിലുള്ളത്?
4: പല മാർഗങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ഓരോന്ന് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് ചർച്ച ചെയ്തു നോക്കാം. അതിൽ ഏറ്റവും നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതവും നമ്മൾ എന്നും കേൾക്കുന്നതുമായിട്ട് ഉള്ള ഒരു പ്രധാന മാർഗമാണ് കാലാവസ്ഥ പ്രവചനം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, അതായത് വെതർ ഫോർകാസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് ഭാവിയിൽ ഉണ്ടാകാനുള്ള കാലാവസ്ഥയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അനുമാനത്തെയാണ് കാലാവസ്ഥ പ്രവചനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. നമുക്കുള്ള സാറ്റലൈറ്റുകൾ, റഡാർ സംവിധാനങ്ങൾ, കാലാവസ്ഥ കേന്ദ്രങ്ങൾ എന്നിവ വഴി പ്രവചനങ്ങൾ നമ്മൾ ഇതിനായിട്ട് നടത്തുന്നു. കർഷകർക്ക് തങ്ങളുടെ കൃഷിയുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായും മുൻകൂട്ടിയുള്ള ഈ പ്രവചനങ്ങൾ മുഖേന നടത്തുവാൻ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ സഹായിക്കുന്നു. നമുക്കറിയാം വിത്തിന്റെ വിത, നടീല് ഒരു വളത്തിന്റെ പ്രയോഗം, കീടനാശിനിയുടെ പ്രയോഗം, ജലസേചനം, പിന്നെ കർഷകൻ ഏറ്റവും ലാസ്റ്റിൽ ചെയ്യുന്ന വിളയുടെ വിളവെടുപ്പ്, ഇതെല്ലാം തന്നെ ക്രമീകരിക്കുവാനും മുൻകൂട്ടിയുള്ള ഈ കാലാവസ്ഥാ പ്രവചനം സഹായകമാവുക. ഇന്ത്യൻ കാലാവസ്ഥാ പ്രവചനത്തിനായിട്ട് കുറച്ച് ഏജൻസികൾ ഇന്ന് നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കാലാവസ്ഥാ പ്രവചന ഏജൻസിയാണ് IMD എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതാണ് ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രവചനവുമായി, അതായത് മുൻപന്തിയിൽ നിൽക്കുന്ന ഏജൻസി. അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഉപഗ്രഹ നിരീക്ഷണങ്ങൾ വഴി കാലാവസ്ഥാ ഡേറ്റ IMD കൈമാറുകയും അവരിതുവഴിയുള്ള പ്രവചനങ്ങള് ജനങ്ങൾക്ക് ലഭ്യമാക്കി നൽകുകയും ചെയ്യുന്നു. പിന്നെ ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ ഉണ്ട് ICAR, ഇവരും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും കൂടെ സംയുക്തമായി കാലാവസ്ഥാ പ്രവചന നിർദ്ദേശങ്ങൾ കൃഷിക്കുള്ളത് കർഷകർക്കായി പുറപ്പെടുവിക്കുന്നുണ്ട്. നമുക്കറിയാം കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളുണ്ട്, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന വിഭാഗത്തിൽ ഉള്ള പ്രദേശങ്ങളുണ്ട്, അതേപോലെ തന്നെ വരൾച്ച ബാധിത പ്രദേശങ്ങളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഓരോ പ്രദേശങ്ങൾക്കും ഏത് വിളയാണോ നല്ലത് അത് നമ്മൾ തിരഞ്ഞെടുത്ത് ആ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ കേരളത്തിലുള്ള കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വിള കാലാവധി കുറഞ്ഞ വിളകളും ഇനങ്ങളും തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പൊ നമ്മുടെ പ്രധാന ഒരു വിളയാണ് നെല്ല്. അപ്പൊ നമുക്കറിയാം നെല്ലിന്റെ ദൈർഘ്യം ഏകദേശം ഒരു 120 ദിവസം വരെ വരുന്നു. അപ്പം പെട്ടെന്ന് നമുക്കൊരു കാലാവസ്ഥ നിർദ്ദേശം വരികയാണ്, പെട്ടെന്ന് മഴയുണ്ടാകാനൊരു ചാൻസ് ഇങ്ങനെ പ്രവചിക്കുകയാണെങ്കിൽ, നമുക്ക് മുൻകൂട്ടി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഹ്രസ്വകാല ദൈർഘ്യമുള്ള വിളകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെ നെല്ലിന്റെ കാര്യത്തിൽ മനുരത്ന എന്ന ഒരു നെൽ ഇനമുണ്ട്. അത് കാർഷിക സർവകലാശാലയുടെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ മണ്ണൂത്തിയിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത ഒരു ഇനമാണ്. ഏകദേശം 99 മുതൽ 101 ദിവസം ദൈർഘ്യം മാത്രം വരുന്ന വിളയാണ് മനുരത്ന എന്ന ഇനം. നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇത്തരം ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ അങ്ങനൊരു വളരെ ദൈർഘ്യം കുറഞ്ഞ ആ ഒരു ഇനം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 2023 മുതൽ കർഷകർക്കിടയിൽ വളരെ പ്രചാരം ഏറി വരുന്ന ഒരു വിഭാഗം വിളകളാണ് ചെറുധാന്യങ്ങൾ. അപ്പൊ ഈ ചെറുധാന്യങ്ങൾക്കും വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ഒരു അസാമാന്യ ശേഷിയുണ്ട്. അതേപോലെ തന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ വളരെ പോഷക സമൃദ്ധമായ ഒരു വിളയാണ് ഈ ചെറുധാന്യങ്ങൾ. അപ്പൊ ഇതും മില്ലറ്റ്സ്. അപ്പൊ ഈ ഒരു മില്ലറ്റ്സും നമുക്ക് ജല ലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും കൃഷി ചെയ്യാൻ സാധിക്കുകയാണ്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ മറ്റൊരു പ്രധാന വിളയാണ് മരച്ചീനി. മരച്ചീനി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ഏറ്റവും കൂടുതൽ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു വിള കൂടിയാണ് മരച്ചീനി. അപ്പൊ ഇത്തരം വിളകളുടെ തെരഞ്ഞെടുക്കല് ഒരു പരിധിവരെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ നിലവില് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ മിനിസ്ട്രിയും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറും കേരള കാർഷിക സർവകലാശാലയും എല്ലാം സംയോജിപ്പിച്ച് കേര എന്ന് പറഞ്ഞ ഒരു വലിയ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോ അതിന്റെ കേര മീൻസ് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ് എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ, അതല്ല കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് എന്താ പറയാ അതിജീവിക്കാൻ സാധിക്കുന്ന കൃഷി രീതികൾക്ക്, അതിനാണ് ഇതിൽ കൂടുതലായിട്ട് മുൻതൂക്കം നൽകുന്നത്. അപ്പൊ അതിന് പ്രാധാന്യം നൽകി ആദ്യം ഞാൻ നിർദ്ദേശിച്ച ഓരോ കാർഷിക അധിഷ്ഠിത യൂണിറ്റുകളിലും ഫലവത്തായ ഒരു ടെക്നോളജി, ഓരോ വിളകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അതൊരു പാക്കേജ് ആയിട്ട് കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അപ്പൊ ഈ ഒരു ലക്ഷ്യം ഏറ്റെടുത്തിരിക്കുന്ന കാർഷിക സർവകലാശാലയാണ് ഓരോ അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റുകളിലും കൂടുതലായിട്ട് വരുന്ന വിളകളെ ഈ പല ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ അസസ് ചെയ്യുകയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒരു പാക്കേജ് രൂപത്തിൽ നമ്മൾ പുറത്തിറക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഉൽപാദന ക്ഷമതയുള്ള ഇനങ്ങളും കാർഷിക സർവകലാശാല ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഉൽപാദനക്ഷമതയ്ക്കൊപ്പം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ഇനങ്ങളും കൂടി വേണം നമ്മൾ എപ്പോഴും കൃഷിക്കായിട്ട് ശുപാർശ ചെയ്യാൻ. നെല്ലിൽ തന്നെ രണ്ടിനങ്ങൾ, അതായത് KU ആദ്യ, പുണ്യ എന്നീ രണ്ടിനങ്ങളും, പാവലിലെ പ്രജനി, പ്രഗതി എന്നീ ഇനങ്ങളും, പയർവർഗ്ഗങ്ങളിൽ KU അപൂർവ, ശ്രീനന്ദ എന്നീ ഇനങ്ങളും, തെങ്ങിൽ രണ്ടിനങ്ങളും, കൊക്കോയിൽ ആറിനങ്ങളും, കുതിരപ്പുല്ല് അതായത് ഫോർഡർ ഗ്രാസ് അഥവാ ഗിനി ഗ്രാസിൽ വരുന്ന ഒരിനം KU സുപർണ എന്നീ ഇനവും കാലാവസ്ഥ വ്യതിയാനത്തെ അതിജീവിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്.
3: മേഡം, ഈ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ഒരുപാട് രോഗ കീടാണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഒന്ന് പറയാം.
4: തീർച്ചയായിട്ടും ഈ രോഗ കീട നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത പ്രധാന മാർഗമായിട്ട് നിർദ്ദേശിക്കേണ്ടത്. വെതർ ബേസ്ഡ് പെസ്റ്റ് മാനേജ്മെന്റ് അഥവാ കാലാവസ്ഥ മുന്നറിയിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള കീട നിയന്ത്രണം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കീടാക്രമണം കാലാവസ്ഥയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മുൻകൂട്ടിയുള്ള ഒരു കാലാവസ്ഥാ പ്രവചനം നൽകുകയാണെങ്കിൽ വിള സംരക്ഷണത്തിനായിട്ടുള്ള മാർഗങ്ങൾ അതത് കൃഷിയിടത്തിൽ കർഷകർക്ക് മുൻകൂട്ടി തന്നെ അവലംബിക്കുവാൻ സാധിക്കും. നമുക്കറിയാം മഴയും താപനിലയും അന്തരീക്ഷ ആർദ്രതയും കൃത്യമായി നമ്മൾ നിരീക്ഷിക്കുക. കീടരോഗബാധയുടെ എന്തെങ്കിലും ചാൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുൻകൂട്ടി തന്നെ നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ജൈവ രീതിയിലുള്ളതും രാസ രീതിയിലുള്ളതുമായ നിയന്ത്രണ മാർഗങ്ങൾ എന്ത് തന്നെയായാലും ഉപയോഗിക്കണം. അപ്പൊ കാലാവസ്ഥാ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇവയുടെ ആപ്ലിക്കേഷൻ ആ ഫീൽഡ് ലെവലില് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കർഷകർ ചെയ്യേണ്ടത്. ഒരു ഫോളിയാർ സ്പ്രേ ആയിട്ട് ഒരു ജൈവ കീടനാശിനിയോ രാസ കീടനാശിനിയോ തളിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു 3.5 മണിക്കൂറിന്റെ ഗ്യാപ്പെങ്കിലും ഉണ്ടെങ്കിലേ പൂർണ്ണമായിട്ടും അതിന്റെ പ്രയോജനം ആ കൃഷിയിൽ ലഭിക്കുകയുള്ളൂ. അപ്പോ കാലാവസ്ഥ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിനാണ് അത്തരം ഒരു സ്പ്രേയിങ് നമ്മൾ കർഷകർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കൃഷിയില് പ്രയോജനമാകും, നല്ല രീതിയിലുള്ള കീട നിയന്ത്രണവും രോഗനിയന്ത്രണവും സാധ്യമാവുകയും ചെയ്യും. ഏതെങ്കിലും ഒരു മാർഗങ്ങൾ രാസം അല്ലെങ്കിൽ ജൈവം മാത്രം അവലംബിക്കുന്നതിന് പകരം സംയോജിതമായിട്ടുള്ളൊരു കീട നിയന്ത്രണ മാർഗങ്ങളും സ്വീകരിക്കുന്നത് നന്നായിരിക്കും.
3: മേഡം, കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനത്തെ കുറിച്ച് ഇത്രയും വിശദമായി പറഞ്ഞു തന്നതിന് വളരെ നന്ദി.
4: നന്ദി.
0: കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനം തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സിയാറുമായി കൃഷ്ണ ദിലീപ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
5: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
6: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
5: എങ്ങനെ?
6: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
7: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,800 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 71,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 4,000 രൂപ മുതൽ 5,000 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളി.

0: ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വെക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. വിരിപ്പിനു ശേഷം മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത് നിലം ഉഴുത് 2 ആഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് 1 മാസം പ്രായമായ തൈകൾ നടാനായി ഉപയോഗിക്കാം. തൈകൾ വൈകുന്നേരം നടുന്നതാണ് നല്ലത്. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ, ചുരക്ക, വെണ്ട എന്നിവയുടെ വിത്ത് നേരിട്ട് വിതയ്ക്കാം. ഇതിനോടൊപ്പം കുറേ വിത്തുകൾ പോളിത്തീൻ ഉറകളിലും നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മുളയ്ക്കാത്ത തടങ്ങളിൽ പിന്നീട് നടുന്നതിന് ഇവ ഉപകരിക്കും. പച്ചക്കറി വിളകളിൽ കാണുന്ന കുരുടിപ്പ് നിയന്ത്രിക്കുന്നതിന് വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ഉപയോഗിക്കാം. മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുകയോ ഒപ്പം വേപ്പധിഷ്ഠിത കീടനാശിനികൾ തളിക്കുകയോ ചെയ്യണം. തെങ്ങിൻ തോപ്പിൽ ഇടയിളക്കുന്നത് കളനിയന്ത്രണത്തിനും തുലാമഴയിൽ നിന്നുള്ള വെള്ളം മണ്ണിലിറങ്ങുന്നതിനും സഹായിക്കും. തെങ്ങിന്റെ കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകൾ മഞ്ഞളിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കൂമ്പ് ചീയൽ രോഗമാണെന്ന് കണ്ടാൽ കേടുവന്ന കൂമ്പോലകൾ വെട്ടിമാറ്റി മണ്ടയുടെ അഴുകിയ ഭാഗങ്ങൾ വൃത്തിയാക്കി ബോർഡോ കുഴമ്പ് പുരട്ടണം. വെള്ളം ഇറങ്ങാതിരിക്കാൻ മരുന്ന് പുരട്ടിയ ഭാഗം വാവട്ടമുള്ള ഒരു മൺചട്ടി കൊണ്ട് മൂടിവെക്കുകയും വേണം. ഇഞ്ചിയിൽ കാണുന്ന മൂട് ചീയൽ രോഗം നിയന്ത്രിക്കാൻ തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്ത് 1% ബോർഡോ മിശ്രിതം കൊണ്ട് കുതിർക്കുക. കൂടാതെ ട്രൈക്കോഡെർമ സ്യൂഡോമോണസ് കൾച്ചറുകളിൽ ഏതെങ്കിലും ഒന്ന് മണ്ണിൽ ചേർക്കുന്നത് രോഗം പ്രതിരോധിക്കാൻ സഹായകമാണ്. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപ്പൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ച വച്ച മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് മാക്രോ പ്രൊപ്പഗേഷൻ? ശരിയുത്തരം, വാഴത്തൈകളുടെ പ്രജനനത്തിനായുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് മാക്രോ പ്രൊപ്പഗേഷൻ.
4: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

ராணி. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഹൈറേഞ്ച് വൃത്താന്തം.

0: തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ നവംബർ 1 മുതൽ മാർച്ച് 31 വരെ മെഡിക്കൽ ഓക്സിജൻ വിതരണം ചെയ്തതിന് താല്പര്യമുള്ള അംഗീകൃത വിതരണക്കാരിൽ നിന്നും കമ്പനികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 9 ഉച്ചയ്ക്ക് ശേഷം 3 വരെ ടെൻഡർ സ്വീകരിക്കും. ഫോൺ നമ്പർ 04862-222-630. പട്ടികജാതി വിഭാഗം വനിതകൾക്കായി സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായി വായ്പ തുകയുടെ 75% സബ്സിഡി അനുവദിക്കുന്ന ദാക്ഷായണി സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകളിലാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 15. ഫോൺ നമ്പർ 04862-296-297. രണ്ടായിരത്തി 2026 സംസ്ഥാന വയോസേവന അവാർഡിന് നോമിനേഷനുകൾ സമർപ്പിക്കേണ്ട തീയതി നീട്ടി. വയോജന സേവന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവർക്ക് നോമിനേഷൻ സമർപ്പിക്കാം. ജില്ലാ പഞ്ചായത്ത് സാമൂഹ്യനീതി ഡയറക്ടർക്ക് നേരിട്ടും മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവർ LSGD ജില്ലാ മേധാവി മുഖേന ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും, വയോജന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച NGO, സ്വയംപ്രഭ ഹോം, മികച്ച കായിക താരം, കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഭിന്നശേഷിക്കാർ, ആജീവനാന്ത ബഹുമതി എന്നീ വിഭാഗക്കാർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും നോമിനേഷൻ സമർപ്പിക്കണം. നാമനിർദ്ദേശത്തിനുള്ള പ്രൊഫോമ മാതൃകയും കൂടുതൽ വിവരങ്ങളും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ SJD.Kerala.gov.inലും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 31. കട്ടപ്പന അഡീഷണൽ ICDS പ്രോജക്റ്റ് പരിധിയിലുള്ള 101 അംഗൻവാടികളിലേക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റ് വാങ്ങി നൽകുന്നതിന് GST രജിസ്ട്രേഷനുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 16 ഉച്ചയ്ക്ക് 1 വരെ ടെൻഡർ സ്വീകരിക്കും. ഫോൺ നമ്പർ 9745506022. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് ഫാർമസിസ്റ്റ്, ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, എക്സ്റേ ടെക്നീഷ്യൻ, അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് 179 ദിവസത്തേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ഒക്ടോബർ 6 വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. വയസ്സ് 18 മുതൽ 45 വരെ. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ട് കാര്യാലയത്തിൽ എത്തിച്ചേരേണ്ടതാണെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ഫോൺ നമ്പർ 04662-296-711. രണ്ടായിരത്തി 2026-27 അധ്യയന വർഷത്തേക്കുള്ള ജവഹർ നവോദയ വിദ്യാലയത്തിലെ 9-11 ക്ലാസുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റ് നടന്നു. 2027-28 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം 2027 ഏപ്രിൽ 10 നടക്കും. ഓൺലൈൻ അപേക്ഷകൾക്ക് അവസാന തീയതി സെപ്റ്റംബർ 30. ഫോൺ നമ്പർ 04862-232-242. മറ്റൊരു നമ്പർ 04862-232-303. ജനുവരി 1 മുതലുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ തൊഴിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഒക്ടോബർ 31 വരെ സമയം അനുവദിച്ചു. ഇടുക്കി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ തൊഴിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിമുക്ത ഭടന്മാരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. നിങ്ങളിതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത് ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചൈനയുമായുള്ള ഇന്ത്യൻ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതി പ്രകടമായതെന്ന് ന്യൂയോർക്കിൽ ഏഷ്യ സൊസൈറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹം വ്യക്തമാക്കി. ഉഭയകക്ഷി ബന്ധത്തിലുണ്ടാകുന്ന ഇടിവ് രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: A standoff between us, a dip in our relationship, actually doesn't help either of us. In fact, it is third parties who will take advantage of that. So we also maintained consistently a very elementary principle of statecraft, which is don't get locked into a problem which benefits others. And it took a little while, I think, the Chinese side to agree with that. To the extent there is an improvement in our relations, I think it certainly helps our position.
1: ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ കാര്യത്തിൽ പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. ദോഹയിൽ നടന്ന ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് വാർഷിക യോഗത്തിനിടെ സൌദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദാനുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനം, ശാസ്ത്രീയ സംഭരണം, വിപണന സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുവരപ്പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ എന്നിവ മിനിമം താങ്ങുവിലയിൽ 100% സർക്കാർ സംഭരിച്ച് 48 മണിക്കൂറിനകം പണം നൽകാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു. ലോകത്തിലെ പ്രധാന വ്യോമയാന കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മുന്നേറുന്നതായും ലോകത്തിലെ 3rd വലിയ വ്യോമയാന വിപണിയായി മാറാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന റൂട്ട്സ് ഏഷ്യ 2027 സമ്മേളനത്തിന് മുന്നോടിയായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള 24 crore യാത്രക്കാരിൽ നിന്ന് 2047 യാത്രക്കാരുടെ എണ്ണം 6 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 130 crore എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
3: We have expanded the airport network in the country, and the next step for us is to improve the connectivity not only at global south but also the bigger part of Asia and as rest of the world. We want to offer direct and more importantly better connectivity with the world. So our focus for route 2027 is going to be to engage with airlines, to engage with the countries, to see how do we unlock the connectivity opportunity that we have.
1: Uttar Pradesh, Uttarakhand samsthanangalile 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തർപ്രദേശിലെ 10 ഉത്തരാഖണ്ഡിലെ 1 തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നു മുതൽ ആരംഭിച്ചു. ഒക്ടോബർ 16 വോട്ടെടുപ്പ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ 2nd യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടെ 31 പേരാണ് കമ്മിറ്റിയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
5: വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുക്കൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത് ചരിത്രപരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരുന്നു.
6: कोई न्याय मिले. कानून तो बाद में बना. पहले राउंड में जब मेरे पास रिपोर्टिंग आया 19 में जीत करके आया तब मेरे पास आया.
5: न्यूज डेस्क आकाशवाणी.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. രണ്ട് സിറ്റിംഗ് MLA വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ LDF പിടിച്ചെടുത്തു. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്തൃക്ക ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ് 2020 നിലനിർത്തി. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിൽ കിരൺ, പൂവമ്മ, വിദ്യ, പ്രാചി സഖ്യം സ്വർണം നേടി. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 kg വിഭാഗത്തിൽ നരേന്ദർ ബർവാളും അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗും വനിതകളുടെ ഹൈജമ്പിൽ പൂജയും വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയ്ക്കാണ് സ്വർണം. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്കായുള്ള തയ്യാറെടുപ്പുകൾ മന്ത്രി അവലോകനം ചെയ്തു. പരമാവധി പൊതുജന പങ്കാളിത്തം ഉണ്ടാകണമെന്നും ശുചിത്വം സ്വഭാവ സംസ്കരണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമം വേണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഗോത്രവർഗ സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണം, രേഖപ്പെടുത്തൽ, ഡിജിറ്റൈസേഷൻ, ഗവേഷണം, പ്രോത്സാഹനം എന്നിവയ്ക്കായി കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയവും ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും കരാറിൽ ഒപ്പുവച്ചു. ഗോത്രവർഗ സാംസ്കാരിക പൈതൃകങ്ങളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി സ്ഥാപനപരമായ ചട്ടക്കൂട് രൂപീകരിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. വിദേശ സംഭാവന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതിന് കോഴ ആവശ്യപ്പെട്ട 2 സർക്കാർ ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പിടികൂടി. സീനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഇവർ ഒരു സംഘടനയുടെ തീർപ്പാകാതെ കിടക്കുന്ന FCRA രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി നൽകുന്നതിന് കോഴ ആവശ്യപ്പെട്ടതാണ് കണ്ടെത്തിയത്. വിവിധ സംഘടനകളുടെ രജിസ്ട്രേഷനും പുതുക്കലിനുമായി ഇവർ ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് കോഴ ആവശ്യപ്പെട്ടിരുന്നതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. BJP സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമായിരുന്നു ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
7: ആകാശവാണി ദേവികുളം സ്പൈസ് FM.

0: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അങ്കണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്കണത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് പാട്ടുകൾ കവിതകൾ സ്വന്തമായി ട്യൂൺ ചെയ്ത് തയ്യാറാക്കുന്ന അംബിക ശ്രീധരനാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: ഇപ്പോൾ ചേച്ചി, ഒരു കവിത കിട്ടിക്കഴിഞ്ഞാൽ അത് ട്യൂൺ ചെയ്ത് സ്വന്തമായി ഒരു ട്യൂണൊക്കെ കൊടുത്ത് അതിലുള്ള വരികളൊക്കെ നോക്കി അത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയൊക്കെ ട്യൂണിട്ട് കേൾപ്പിക്കും. നിങ്ങൾക്ക് അതിനുള്ള ഒരു കൂട്ടായ്മയുണ്ട് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അത് ഒരു കവിത കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഷ ഏത് തരത്തിലുള്ളതാണോ, അതിൻ്റെ ഇമോഷണലാണോ, അത് ദേഷ്യപ്പെട്ട രീതിയിലാണോ, അത് കവിത നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
2: അത് കവിത കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ആദ്യം അത് വായിക്കും. വായിച്ചിട്ട് അതിന് ചേരുന്ന ഒരു ട്യൂൺ വേണം.
1: അതെങ്ങനെ കിട്ടും, എങ്ങനെ മനസ്സിലാക്കും?
2: അത് എനിക്കറിയില്ല. ഞാൻ അതിനോട് പാടി, ആ പാട്ടിനോട് ചേർന്ന് പാടി ഇട്ടു കൊടുക്കുമ്പോൾ ഇവര് പറയും ഇത് കുഴപ്പമില്ല, നല്ലതാ ചേച്ചി എന്ന് പറയും. അതേ,
1: അപ്പൊ എനിക്ക് മനസ്സിലാവും.
2: ആ, അപ്പൊ ഞാൻ ഓർക്കും, ആ അത് ശരിയായി. പിന്നെ ഇടയ്ക്ക് പുള്ളിക്കാരി ഒരു പ്രാർത്ഥന ഗാനം എഴുതി തന്നായിരുന്നു ചേച്ചി, ഇതിനൊന്ന് ട്യൂൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് ട്യൂൺ ചെയ്ത് ഇട്ടുകൊടുത്തു, ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ കേട്ടു എന്നെനിക്ക് തോന്നുന്നു.
1: ഈ ട്യൂണ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ വരികൾ എഴുതിയിട്ട് ട്യൂൺ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉപയോഗിക്കും?
2: എന്തെങ്കിലും? ഒന്നുമില്ല,
1: ഒന്നും ഉപയോഗിക്കില്ല.
2: ഞാൻ സ്കൂളിൽ പോലും പോയിട്ടില്ല.
1: ഇൻസ്ട്രുമെന്റ് സ്കൂളിൽ പോലും പഠിച്ചിട്ടില്ല.
2: സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ചെറുപ്പം തൊട്ടേ പള്ളിക്കൂടത്തിൽ പോലും പോയിട്ടില്ല.
1: പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല?
2: ഇല്ല. അപ്പം ഞാനിങ്ങനെ ഇപ്പൊ ലോക പരിജ്ഞാനം കൊണ്ട് ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ പഠിച്ചു. പിന്നെ എന്റെ കുട്ടികളെയൊക്കെ നല്ലതായിട്ട് പഠിപ്പിച്ചു. അപ്പൊ അവരിൽ നിന്ന് ഞാൻ പഠിച്ചു.
1: ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു.
2: എന്റെ ഇളയ മോളെ എൻഫിൽഡ് വരെ പഠിച്ചു. ഇപ്പം കോളേജ് പഠിപ്പിക്കുന്നു. മൂത്ത മോള് പത്തി തോറ്റു പോയി എങ്കിൽ പോലും അവളും നേഴ്സൊക്കെ ആയിട്ട് അങ്ങനെ പോണു.
1: പോവാണ് കുട്ടികളെ ഏത് വിധേയനും പഠിപ്പിച്ചു.
2: ആ പഠിപ്പിച്ചു പഠിപ്പിച്ചു. അതായത് അവര് അവരിലൂടെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ ശരിക്കും അവരല്ല പഠിച്ചത്, ഞാൻ പഠിച്ചു. അക്ഷരങ്ങൾ മൊത്തം പഠിച്ച്
1: വീട്ടിലിരുന്ന്
2: അവരെ
1: പഠിപ്പിച്ച് പഠിപ്പിച്ചു.
2: അത് തന്നെ. പിന്നെ നമ്മള് കേട്ടു ഒക്കെ പഠിച്ച് അങ്ങനെ
1: ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. എന്തായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞു ഏലത്തോട്ടത്തിലൊക്കെ കൃഷിക്ക് പോവുക എന്നുള്ളത്, ഇപ്പൊ ഏലത്തോട്ടം എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയ എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇപ്പം ഭയങ്കരമായിട്ട്
2: കുറവുണ്ട്. നേരത്തെ പോലത്തെ ആ മരുന്നടി അങ്ങനെയുള്ള സമൂഹം എല്ലാം കുറച്ചു എന്ന് പറയുന്നു. എന്നാലും കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നു.
1: മുന്നോട്ട് പോകാണ്. ഈ ഞാൻ ചോദിക്കാൻ വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളൊരു ട്യൂൺ ഇടണമല്ലോ, ഒരു മനസ്സിൽ നമുക്കൊരു താളബോധം ഉണ്ടാകും. ഈ വരികൾ വായിക്കുമ്പോൾ ഇന്നെടുത്ത് വെച്ച് പോസ് ചെയ്യണം, പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ
2: അങ്ങനെയൊന്നും ചോദിച്ചാൽ എന്നോട് എനിക്കറിയത്തില്ല. ഞാൻ അതങ്ങ് അത് പാടും. ഇപ്പൊ പുള്ളിക്കാരി എനിക്കൊരു
1: ഒരു
2: കവിതയുടെ ഞാൻ എനിക്ക് കാണാതെ അറിയത്തില്ല. പുള്ളിക്കാരി എനിക്ക് തന്ന പണ്ട് എഴുതി തന്നാണ് ഫസ്റ്റിലെ. അതിന്റെ ഇപ്പൊ അത് പാടാൻ പറയില്ലോ എന്ന് ഓർത്ത് പറഞ്ഞു. ഇപ്പൊ പുള്ളിക്കാരി ഒരു കവിത കൂട്ടുകാരി എന്ന് പറഞ്ഞൊരു കവിതയായിരുന്നു എനിക്ക് ഇട്ടുതന്നെ. അത് എനിക്ക് തന്നപ്പോ ഞാനിത് വായിച്ചു.
1: ഈ വരികൾ ഇങ്ങനെയാണ്, അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. ഈ വരികൾ ഇങ്ങനെയാണ്, അപ്പൊ ഇതിന് ഈ വരികൾ ഈ ട്യൂണായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. ഇങ്ങനെ ചിന്തിച്ചതുപോലെ
2: പാട്ടിന്റെ
1: കൂട്ടുകാരി എന്ന് പറയുന്നത്
2: കൂട്ടുകാരിക്ക് ആ കൂട്ടുകാരിനെ അകമൊഴിഞ്ഞ് സ്നേഹിച്ച ഒരു വ്യക്തിയാണ്, വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇത്. ലാസ്റ്റ് വന്ന് എത്തുന്നതും എന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ അതവിടെ
1: നിർത്തുന്നു.
2: ആ വരി നിർത്തുന്നത്
1: മനസ്സിൽ
2: ഞാൻ അതൊന്ന് പാടിക്കും.

0: നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അക്ഷരങ്ങളില്ലേ, ഇപ്പോൾ ഒരു ഒരിക്കൽ പാടി നമ്മൾ ഇട്ട് കൊടുത്തു, അപ്പോൾ ഓരോ അക്ഷരങ്ങൾ നിറയ്ക്കുന്ന ഗന്ധം, ഇപ്പോൾ നമ്മളൊരു അരുവി ഒഴുകുന്നതെങ്കിൽ ആ അക്ഷരം നമ്മൾ ഒഴുകുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു ടെക്നിക്ക് പിടികിട്ടി
1: കിട്ടി. അങ്ങനെയാണ്
0: അതെങ്ങനെയാണ് ടെക്നിക്ക് പഠിച്ചത്?
1: അതറിയത്തില്ല. അത് ഈ കവിത ഇങ്ങനെ എഴുതി തന്നപ്പോഴാണ് ഇതിലൂടെ അങ്ങനെ പോയത്. അങ്ങനെ പല പാട്ടുകളും

0: പിന്നെ ആ
1: കവിതകളും.
0: എല്ലാം തന്നതെല്ലാം ഞാൻ പാടിയിട്ട് കൊടുത്തു. പെട്ടെന്ന് ഒരു നിമിഷം ഒരു മണിക്കൊക്കെ ഇട്ട ചേച്ചി, ഇത് നാളെ എനിക്ക് ഇത് ഇന്നതുപോലെ ഇതൊന്നും പാടുത്താൻ എനിക്ക് ഇനി ആൾക്ക് കൊടുക്കാനാന്ന് പറയുമ്പോൾ, ഒന്നെങ്കിൽ അവരുടെ ഗ്രൂപ്പിലോട്ട് ഇട്ട് കൊടുക്കാനായിരിക്കും. അപ്പോൾ ആ ഒരു സെക്കൻഡും കൊണ്ട് പെട്ടെന്ന് അത് ആ ട്യൂൺ അവിടെ ഇത് ആ പാട്ടിന് ചേർത്ത് വെച്ചു. പിന്നീട് ആ ട്യൂൺ എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല.
1: അറിയത്തില്ല,
0: ആ ആ
1: അതപ്പോൾ
0: ട്യൂൺ
1: വന്നതാണ്.
0: അപ്പോൾ വന്നൊരു ട്യൂണാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ നമുക്ക് ഫോണുള്ളത് കൊണ്ട് കുറച്ചൊക്കെ മനസ്സിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ മറന്നുപോകും. എന്നാലും ഫോണിൽ അത് പിടിച്ചു വെച്ചിട്ട് അതേ അങ്ങനെ അങ്ങ് പോയി ആ പാട്ടൊക്കെ പാടും.
1: ആദ്യം ഈ ട്യൂണ് ഫോണിൽ കേൾപ്പിച്ച് വെക്കും, പിന്നെ ഒരു കവിത കിട്ടുമ്പോൾ അതിലേക്ക്
0: ഇല്ലില്ല,
1: ഇല്ല
0: പുള്ളിക്കാരി ഒരു കവിത തന്നെങ്കിലേ എനിക്ക് അത്
1: അതിനെ
0: ചെയ്യാൻ
1: അതിനെയാണ്
0: പറ്റത്തുള്ളൂ.
1: ചെയ്യുന്നത്.
0: അല്ലാതെ എനിക്കൊരു വേറൊരു ഇതില്ല.
1: ട്യൂൺ ചെയ്ത് വെക്കില്ല.
0: ആ ആ ഇല്ലില്ല, പുള്ളിക്കാരി ഒരു കവിത തരുമ്പോൾ ആ കവിതയെ ഞാൻ അങ്ങ് അത്രേ ഉള്ളൂ.
1: അതിൻ്റെ ഒരു ഇമോഷൻ മനസ്സിലാക്കിയിട്ട്
0: ആ അതെ
1: ആ സമയത്ത് ട്യൂൺ. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊരു ഒരു തോട്ട് പ്രോസസ്സ്, അതായത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് ഒന്നൊന്ന്, ഇപ്പം മമ്മൂട്ടി പറയുന്നത് ഞാനൊരു ബോൺ ആക്ടർ അല്ല,
0: അല്ല
1: പക്ഷേ ഞാനതിനെ തേച്ചു മിനുക്കി തേച്ചു മിനുക്കി തേച്ചു മിനുക്കി തേച്ചു മിനുക്കി ഞാനൊരു ആക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇങ്ങനെ നമ്മളെ കവിത ട്യൂൺ കൊടുക്കാൻ എനിക്കൊരു കഴിവുണ്ട്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്. ട്യൂൺ പഠിക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ കുറച്ചൊരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ട്? ഉണ്ട്. എന്തുകൊണ്ട് ചെയ്തില്ല?
0: ഈ ചെയ്യാൻ നമുക്കൊരു സാഹചര്യം ഇല്ലാതെ
1: ഇല്ല, പക്ഷെ സാഹചര്യങ്ങളൊക്കെ പലതും ഉണ്ടായിരിക്കും, വിഷമ വൃത്തിയിൽ ഉണ്ടായിരിക്കും.
0: അങ്ങനെയല്ല, നമുക്കിത് ഇപ്പോൾ ഒരു പാട്ട് തന്നു അല്ലെങ്കിൽ ആ പാട്ട് പാടി അങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ആ പാട്ട് പഠിച്ച് അത് തന്നെ ചെയ്തു പോകണം,
1: അല്ല അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല കരിയറായി കൊണ്ടുപോകാൻ അല്ല ഉദ്ദേശിക്കുന്നത്.
0: അങ്ങനെയല്ല, നമ്മുടെ മനസ്സില് എനിക്ക് ഈ പാട്ട് പാടണം അങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് അതിനൊരു ഒരു സമയമില്ല,
1: സമയമില്ല സമയം. പക്ഷെ നമ്മൾ അതിന് വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ട്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു വയലിൻ പഠിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ പാട്ടിൻ്റെ ചെറിയ രാഗങ്ങൾ, ഉദാഹരണം ഇപ്പോൾ ഈ ഈ പറയുന്ന കവിതയുടെ കൺസ്ട്രക്ഷനും ബാക്കിയൊക്കെ ഉപയോഗിക്കുന്നത് രാഗങ്ങളാണ്. ഈ രാഗങ്ങൾ ഇപ്പം ഭൂപാളം, അതുപോലെ പിന്നെ എന്താണ് വേറെ മോഹനം, ഇതുപോലുള്ള രാഗങ്ങൾ നമ്മൾ അത് നമ്മൾ കോർത്തിണക്കിയിട്ട് ഇത് കഴിഞ്ഞാൽ ഈ ഈ അക്ഷരങ്ങൾക്കൊക്കെ ഭാവം ഉണ്ടാവും. ഈ ഭാവം വന്നു കഴിഞ്ഞാൽ കവിത ഭയങ്കര കുറച്ചുകൂടെ എന്ത് ചെയ്യും, നല്ല രസകരമായിട്ട്. ഇപ്പം നമുക്ക് പാടാൻ ചെറുതായിട്ട് കഴിവുണ്ട് എന്നുള്ളൊരു ഒരു ലോകത്തെ എല്ലാവർക്കും പാടാൻ കഴിയും. അത് ഇത് പറയുന്നത് നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്നാണ് എന്ന ഇതിലാണ് ഉള്ളത്. ഇപ്പം ഒരു താളബോധം ഒക്കെ ഉണ്ട് എങ്കിൽ അത് അത് നമുക്ക് പാടാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ ഈ രാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ തോതിലെങ്കിലും പഠിക്കണമെന്നാണ്
0: പക്ഷേ ഒരു താളത്തിനൊത്ത് പാടാനൊന്നും അറിയത്തില്ല.
1: അത് പഠിക്കണം.
0: ഒരു പാട്ടങ്ങ് പാടും, എന്നോട് ഒരു പാട്ട് പാട് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ്
1: പാടും,
0: പക്ഷെ അതിന് താളം
1: അതിന് ട്രെയിൻ ചെയ്യണം,
0: അതെനിക്കില്ല.
1: അത് ട്രെയിൻ ചെയ്യണം, അതിനാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന് ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്യാതെ നമ്മുടെ ഒരു കാര്യവും നമുക്ക് നമ്മുടെ ബോധമണ്ഡലത്തിൽ ഇരിക്കില്ല, ഇരിക്കില്ല. അപ്പൊ നമുക്ക് താളം നമുക്ക് ജന്മനാലുണ്ട്, നമുക്കിത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. എങ്ങനെയാണെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു അരമണിക്കൂറെങ്കിലും കണ്ടെത്തണം എന്നാണ് എൻ്റെ ഒരു ശ്രമിക്കാം. ഒരു ഇൻസ്ട്രുമെൻ്റ് അപ്പോൾ ഇതൊക്കെ ആഗ്രഹം ഉണ്ടാവും, കാരണം ഇങ്ങനെ ഒരു പാട്ട് കിടക്കുന്നതുകൊണ്ട്, ഇൻബോണൻ്റായിട്ട് കിടക്കുന്നതുകൊണ്ട്, ഒരു ഇൻസ്ട്രുമെൻ്റ് വയലിൻ പഠിക്കാനും ഈ തബല പഠിക്കാനും അതുപോലെ തന്നെ കീബോർഡ് അതൊക്കെ പഠിക്കാനുള്ള ഒരു പാട്ട് ചെറുതായിട്ട് പഠിക്കാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും, ചെറുതിലേ മുതൽ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുട്ടികളിലേക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ
0: എൻ്റെ ഇളയ മോൾ നന്നായിട്ട് പാടുന്ന
1: പാടുന്നു,
0: സൂപ്പർ ആയിട്ട്
1: അവൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി പാട്ട് പഠിക്കാനുള്ള
0: പഠിക്കാൻ പോയിട്ടില്ല, ഇങ്ങനെ എന്നെ പോലെ തന്നെ പുള്ളിക്കാരി കേട്ട് പുള്ളി പഠിക്കുമായിരുന്നു. ആ പഠിത്തത്തിലേക്ക് പോയി, പാട്ട് പഠിക്കാനൊക്കെ പോകാൻ പറഞ്ഞായിരുന്നു നമ്മള്, പക്ഷെ പുള്ളി പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ
1: പോയത്.
0: അപ്പൊ അതുകൊണ്ട് പാട്ട് നന്നായിട്ട് പാടും,
1: നന്നായിട്ട് പാടും. ഇതുവരെ എത്ര കവിതകളൊക്കെയാണ് ഈ ആൾക്കാർ തന്ന, എത്ര കവിതകളൊക്കെ ചെയ്തിട്ടുണ്ട്?
0: ഇല്ല, കൊച്ചു തന്ന കവിതയെല്ലാം തന്നെ
1: പ്രീതാജി തന്ന കവിതകളാണ്
0: എല്ലാം ഞാൻ,
1: വേറെ ഒന്നും ഏറ്റെടുത്തിട്ടില്ല.
0: ഇല്ല.
1: അപ്പൊ കുറച്ചുകൂടി വിശാലമായി കുറച്ച്
0: കുറേ കവിതകൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്കത് പാടണമെന്ന് നമ്മുടെ മനസ്സിലുണ്ട്, പാടണമെന്ന് ആഗ്രഹമുണ്ട്.
1: ഫേസ്ബുക്കിൽ നിന്ന് കണ്ട കവിതകളൊക്കെ എടുത്തിട്ട് അവർക്ക് അവർക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അവര് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ചേച്ചി ചെയ്ത് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ എന്തായാലും പിന്നെ ഈ പാട്ട് ഒരു ഒരു സൈഡിലൂടെ ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാൻ, പാട്ട് പാടുന്നതിലുപരി എനിക്ക് തോന്നുന്നത് ഈ ഇമോഷനൊക്കെ കൊടുത്ത്, ആ വരികൾ കണ്ട് ഇമോഷനൊക്കെ കൊടുത്ത് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ, നമുക്കത് പെട്ടെന്ന് അത് കിട്ടുമെങ്കിൽ, അപ്പൊ മറ്റുള്ളവർ പറയുമ്പോൾ ഇത് കൊള്ളാം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് കുറച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ചുറ്റുപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ ഇപ്പൊ വീട്ടമ്മയാണ് അല്ലേ?
0: വീട്ടമ്മയാണ്
1: ഇപ്പൊ.
0: ഭർത്താവിന് വയ്യാതിരിക്കും.

0: അതൊക്കെ.
1: അതിനോട് വീട്ടിലുള്ള
0: അതെ,
1: ജോലികളൊക്കെ
0: വീട്ടിൽ അവിടെ,
1: നോക്കിയിട്ടാണ്
0: അതെ അതെ വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ പുറത്ത് പണിക്ക് പോകുന്നുണ്ട്,
1: ഉണ്ട്
0: പോയിട്ട് നമുക്ക് വേറെയുള്ളതൊന്നും ചെയ്യാനൊരു സമയമില്ല ഇപ്പം.
1: സമയമില്ല. അത് നമ്മുടെ വരുമാന മാർഗമാണ്,
0: ആ
1: അത്
0: അതെ,
1: നോക്കിയിരിക്കുന്നുണ്ട്.
0: ചേട്ടനും വയ്യാത്തത് കൊണ്ട്
1: ഇതുകൊണ്ട്
0: നമ്മൾ
1: ഒരു വരുമാന
0: ഒരു,
1: മാർഗം
0: അതെ
1: എന്തായാലും തേടി
0: അതെ
1: പിടിച്ചല്ലേ പറ്റത്തുള്ളൂ.
0: ആയി അതെ. അപ്പം അതിൻ്റെ ഒരു
1: അപ്പം അതിൽ
0: ഇത്,
1: നിന്ന് രാത്രി കിട്ടുന്ന സമയങ്ങളിൽ
0: ആ ഇടയ്ക്ക് ഇരുന്ന് പാടാറുണ്ട്
1: പാടാറുണ്ട്.
0: എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ മൈക്കൊന്നും വെച്ച് അങ്ങനെ അങ്ങനെയൊന്നും എനിക്കറിയില്ല, ഞാൻ
1: അറിയില്ല,
0: വെറുതെ ഇങ്ങനെ അങ്ങ് പാടുന്നു അത്രേ
1: പാടുന്നു.
0: ഉള്ളൂ. അല്ലാതെ
1: അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്ന്, കുട്ടികൾ വീട്ടിലാണോ അതോ പുറത്ത് പോയി പഠിക്കുന്നുണ്ടോ ഇപ്പോൾ
0: ഇല്ല,
1: ജോലി?
0: രണ്ടു പേരെയും കെട്ടിച്ചു വിട്ടു.
1: വിട്ടതാണ്,
0: ആ രണ്ടു പേർക്കും പിള്ളേരുണ്ട്.
1: പിള്ളേർ സെപ്പറേറ്റായിട്ട്
0: ആ അവിടെ
1: പോവാണ്.
0: ഇരിക്കുന്നു. ആ കുഴപ്പമില്ല.
1: അപ്പോൾ ഇങ്ങനെ പാട്ടുകൾ കുറച്ചുകൂടി ഉണ്ടാക്കാൻ എല്ലാ ശ്രമങ്ങളും
0: നോക്കട്ടെ,
1: നടക്കട്ടെ. എല്ലാം
0: ശ്രമിക്കാം.
1: ഈ പാട്ടുകളല്ല, വിശാലമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് കൂടെ പാട്ടുകളൊക്കെ എത്തപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു.
0: ആ
1: എല്ലാ
0: താങ്ക്
1: നന്മകളും നേരുന്നു.
0: താങ്ക് യു.
2: കവിതകൾക്കും പാട്ടുകൾക്കും സ്വന്തമായി ഈണം നൽകുന്ന ശ്രീമതി അംബിക ശ്രീധരനുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ എൻ എസ് ജയമോഹൻ. അങ്കണത്തിൽ ഇനി വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെ അധ്യാപിക ശ്രീമതി ജൂലി ജോസഫ് എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ കേൾക്കാം.
3: ഇറ്റ്സ് എ പോം ബേസ്ഡ് ഓൺ അവർ ലൈഫ്. ഇറ്റ്സ് ഹെഡിംഗ് ഈസ് അൺപ്രഡിക്റ്റബിൾ ലൈഫ്. ലൈഫ് ഈസ് സോ കാപ്രീഷ്യസ്, ഇറ്റ് നെവർ ഗിവ്സ് യു ടൈം ടു റീതിങ്ക്. Neither are there retakes. It just mesmerizes you. Sometimes gives you shudders, stares at you with, can't tell, wait, let me, chops you out an unforeseen time. Nothing can stop that, the unforeseen power. Yeah, people may vary, differ in views, some religious, some atheist, but I think the universal reality will come with its chopping blade. It won't heed to a mother's tear, nor will it listen to wailing of children. He is there, standing right in front, cruel, crooked faith, merciless. The stairway vanishes into darkness. Petrified, petrified, the chariot is nearing me. Bells are ringing aloud. I see something approaching. It is dragging me away forcefully to some unknown realms. I now feel like floating, like stars in the blue sky, moving freely like the birds who don't. Hey, I'm not even flapping my wings. I can skim the waves, touch the skies. This is real happiness. Who is standing out there? A bearded man in cool brown. He smiles and looks sharp, finding me dumbstruck, to show me the real of my life. I keep stammering, petrified. The vow time. Now let me begin. The vow time. Vow, I the teens, I feel I am in reels, ephemeral whispers, effervescent odyssey, hips and hops, lambent steps, aspiring hearts, capturing mind. Hold on, hold on, I say. Our glass, don't drain out. Surrounded by kinder joy, glucose whisper in the air. Luminous skin, cherished bonds.

0: draws you to it. The blanket and cot embrace you to sleep. You are just your own once. Once you reach there, that is your home. Mom, my mom. Let me begin my poem. Mom, my mom. I was filled with storm, inside and outside, overwhelmed with emotions through. But her embrace made me forget everything. Her gentle tap kept me awake. The unfathomable love, like an ocean, never changing its course according to time or season. She comes with a magical touch. My headache flies at her one touch. All other bonds are conditional, but this is unconditional. The heartbeat that I heard when in the womb, later as the rhythmical lullabies, with gentle taps putting me to sleep. I wish I could go back to those days. Mom, I won't without you.
1: വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെ അധ്യാപിക ശ്രീമതി ജൂലി ജോസഫ് എഴുതി അവതരിപ്പിച്ച ഇംഗ്ലീഷ് കവിതകളാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.
1: നിർവഹണ സഹായം ഷിജി മാത്യു.

ഇന്ന് 10 മണിക്ക് ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാനങ്ങൾ. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ 04865200226 എന്ന നമ്പറിൽ വിളിക്കുക. 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശവും അയക്കാവുന്നതാണ്. ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി ഇന്ന് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയായിരിക്കും. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04865200226.

0: ആകാശവാണി സമയം 8 മണി.
1: സർഗ കേരളം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സർഗ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് സർഗ കേരളത്തിൽ ചവറ കെ എസ് പിള്ള അവതരിപ്പിക്കുന്ന കവിതകൾ, സി അനൂപ് എഴുതി അവതരിപ്പിക്കുന്ന കഥ, ബാലമണി അമ്മയുടെ കവിതകളെക്കുറിച്ച് ഡോക്ടർ ലേഖ നരേന്ദ്രൻ നടത്തിയ പ്രഭാഷണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ചവറ കെ എസ് പിള്ള അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത ഏകാകിത.
2: എന്തൊരു സുഖമെന്നു എനിക്ക് ഈ മൗനക്കൂട്ടിൽ, ബന്ധുരേ നീ വന്നെന്നെ പുളുകും ഈ നിമിഷത്തിൽ. എന്തൊരു സുഖമെന്നു എനിക്ക് ഈ മൗനക്കൂട്ടിൽ, ബന്ധുരേ നീ വന്നെന്നെ പുളുകും ഈ നിമിഷത്തിൽ. വിട്ടുപോകുന്നു മനച്ചില്ലയിൽ കുടിപാർത്തോരത്തരിൻ കിളിക്കൂട്ടം, വിട്ടുപോകുന്നു മനച്ചില്ലയിൽ കുടിപാർത്തോ ഒരത്തരിൻ കിളിക്കൂട്ടം. മാധവം തളിർക്കുന്നു, ആയിരമിതൾ നീർത്തി നിൽക്കുന്നു കനവുകൾ, ആയിരമിതൾ നീർത്തി നിൽക്കുന്നു കനവുകൾ. മായിക സ്വപ്നങ്ങൾ തൻ ജാലകം തുറക്കുന്നു. എനിക്കെന്തിഷ്ടം പ്രിയേ, നിൻ മൃദുസ്പർശത്താലേ തുറപ്പു ഹർഷോന്മാദ സ്വർഗീയ കനവറ. എനിക്കെന്തിഷ്ടം പ്രിയേ, നിൻ മൃദുസ്പർശത്താലേ തുറപ്പു ഹർഷോന്മാദ സ്വർഗീയ കനവറ. ആരവങ്ങളിൽ നിന്നും നിന്നയൻ സ്വന്തമാക്കാൻ, ആരവങ്ങളിൽ നിന്നും നിന്നയൻ സ്വന്തമാക്കാൻ ഞാനത്ര പണിപ്പെട്ടു കിട്ടിയ ചങ്ങാതി നീ. ആരവങ്ങളിൽ നിന്നും നിന്നയൻ സ്വന്തമാക്കാൻ ഞാനത്ര പണിപ്പെട്ടു കിട്ടിയ ചങ്ങാതി നീ. പ്രാണനിൽ വീണക്കമ്പി മീട്ടുന്ന നിശൂന്യതെ, പ്രാണനിൽ വീണക്കമ്പി മീട്ടുന്ന നിശൂന്യതെ, നീ ആത്മപ്രണയിനി നീ സർഗപ്രദായിനി. പ്രാണനിൽ വീണക്കമ്പി മീട്ടുന്ന നിശൂന്യതെ, നീ ആത്മപ്രണയിനി നീ സർഗപ്രദായിനി. കൊതിച്ചു നിന്നെ തേടി തിരക്കിലലഞ്ഞപ്പോൾ, കൊതിച്ചു നിന്നെ തേടി തിരക്കിലലഞ്ഞപ്പോൾ ഒളിച്ചു നീ എന്നാലും ഇപ്പോൾ നീ കനിഞ്ഞല്ലോ. കൊതിച്ചു നിന്നെ തേടി തിരക്കിലലഞ്ഞപ്പോൾ ഒളിച്ചു നീ എന്നാലും ഇപ്പോൾ നീ കനിഞ്ഞല്ലോ. ഒച്ചയുമനക്കവുമില്ലാത്ത സ്വച്ഛന്തമം, ഒച്ചയുമനക്കവുമില്ലാത്ത സ്വച്ഛന്തമം മച്ചകമൊരുക്കു നീ മാന്ത്രികക്കൂട്ടായല്ലോ. ഒച്ചയുമനക്കവുമില്ലാത്ത സ്വച്ഛന്തമം മച്ചകമൊരുക്കു നീ മാന്ത്രികക്കൂട്ടായല്ലോ. ശാന്തമീയകാകിത നമുക്കീ നിമിഷങ്ങൾ സ്വന്തമാക്കിയിടം മനച്ചെപ്പിനി തുറന്നിടം. ശാന്തമീയകാകിത നമുക്കീ നിമിഷങ്ങൾ സ്വന്തമാക്കിയിടം മനച്ചെപ്പിനി തുറന്നിടം. വിട്ടു നീ പിരിയല്ലേ ഇനിയും കൂട്ടങ്ങളിൽ പെട്ടാൽ ഞാൻ വലയുമേ ദുസ്സഹം ഓർക്കാൻ മേല. ശാന്തമീയകാകിത നമുക്കീ നിമിഷങ്ങൾ സ്വന്തമാക്കിയിടാം മനച്ചെപ്പിനി തുറന്നിടാം. വിട്ടു നീ പിരിയല്ലേ ഇനിയും കൂട്ടങ്ങളിൽ പെട്ടാൽ ഞാൻ വലയുമേ ദുസ്സഹം ഓർക്കാൻ മേല. ഒറ്റയായിരുന്നല്ലോ ആദിയിലിടം തന്നു രക്ഷയാ മുറിയിൽ ഞാൻ സൃഷ്ടിതൻ പൂന്തൊട്ടിലിൽ. കിട്ടിയോരിടവേള അഭയം കഴിഞ്ഞിനി വിട്ടുപോവതും ഒറ്റയ്ക്കാണ് അനന്തമാം നിത്യ മൂകത ഉണരുമ്പോൾ. ഒറ്റയായിരുന്നല്ലോ ആദിയിലിടം തന്നോരൊറ്റയാ മുറിയിൽ ഞാൻ സൃഷ്ടിതൻ പൂന്തൊട്ടിലിൽ. കിട്ടിയോരിടവേള അഭയം കഴിഞ്ഞിനി വിട്ടുപോവതും ഒറ്റയ്ക്കാണ് അനന്തമാം നിത്യ മൂകത പുണരുമ്പോൾ. ജീവന സത്യമിതേ.
1: അടുത്ത കവിത സഹനം.
2: കുറ്റബോധ കനലു നീട്ടിയിടുമൻ ചിത്തമിന്നോർമ്മകൾ വിറകുകൾ. കുറ്റബോധ കനലു നീട്ടിയിടുമൻ ചിത്തമിന്നടുപ്പാണ് ഓർമ്മകൾ കനവ് വിറകുകൾ. തിക്കി നിന്നെരിയും പങ്കെടുത്തിയിടുവാൻ നീണ്ടുവന്നെടുക്കുന്നു രണ്ടു കൈകൾ. കുറ്റബോധ കനലു നീട്ടിയിടുമൻ ചിത്തമിന്നടുപ്പാണ് ഓർമ്മകൾ വിറകുകൾ. തിക്കി നിന്നെരിയും പങ്കെടുത്തിയിടുവാൻ നീണ്ടുവന്നെടുക്കുന്നു രണ്ടു കൈകൾ. രണ്ടു കൈകൾ വാത്സല്യത്തിൻ തണ്ടുകൾ. രണ്ടു കൈകൾ വാത്സല്യത്തിൻ തണ്ടുകൾ. തണ്ടുകൾ വിറയ്ക്കും ശോഷിച്ച കൈകൾ. അമ്മുഖപ്പാൽ ചിരിച്ചുക്കി ചുളിവുകൾ. നന്മ തൻ വെണ്മയായി മുന്നിൽ നിൽപ്പു അമ്മ. അമ്മുഖപ്പുൽച്ചിരി ചുക്കി ചുളിവുകൾ. നന്മ തൻ വെണ്മയായി മുന്നിൽ നിൽപ്പു അമ്മ. ഉണ്ണി വിളിച്ചുവോ ആ മൃദു ശബ്ദത്തിൽ അമ്മനെ സ്നേഹമധുരമായി ഇപ്പോഴും. ഉണ്ണി വിളിച്ചുവോ ആ മൃദു ശബ്ദത്തിൽ അമ്മ തൻ സ്നേഹമധുരമായി ഇപ്പോഴും. ഇല്ലായ്മയിൽ നിന്നുമെല്ലാം എനിക്കേകി വല്ലായ്മ എന്തെന്നറിയാതെ പോറ്റിയോൾ. ഇല്ലായ്മയിൽ നിന്നുമെല്ലാം എനിക്കേകി വല്ലായ്മ എന്തെന്നറിയാതെ പോറ്റിയോൾ. കയ്പ് കുടിച്ചവൾ സർവം സഖ മതുപൊൽക്കനിയൂട്ടിയോർ കാരുണ്യപൂർണിമ. കയ്പ് കുടിച്ചവൾ സർവം സഖ മതുപൊൽക്കനിയൂട്ടിയോൾ കാരുണ്യപൂർണിമ. അമ്മേ ഭഗവതി കാക്കുകൻ ഉണ്ണിയെ കാണാ വഴികളിൽ വട്ടം വിരിക്കണേ. അമ്മേ ഭഗവതി കാക്കുകൻ ഉണ്ണിയെ കാണാ വഴികളിൽ വട്ടം വിരിക്കണേ. ദുർഘടം താണ്ടുമിടങ്ങളിലൊക്കെയും സുസ്നേഹമൂർത്തിയായി പാഥേയമേകണേ. കണ്ണു തെളിച്ചെൻ്റെ ഉണ്ണിക്ക് ഭാവിതൻ പൊന്നറവാതിൽ തുറന്നു കൊടുക്കണേ. കണ്ണു തെളിച്ചെൻ്റെ ഉണ്ണിക്ക് ഭാവിതൻ പൊന്നറവാതിൽ തുറന്നു കൊടുക്കണേ. അമ്മനപ്രാർത്ഥന എന്നെ ഞാനാക്കിയൻ കർമ്മകാണ്ഡങ്ങളെ തന്നെയമാക്കിയില്ലയോ. അമ്മനപ്രാർത്ഥന എന്നെ ഞാനാക്കിയൻ കർമ്മകാണ്ഡങ്ങളെ തന്നെയമാക്കിയില്ലയോ. കൽപ്പട പോരോന്ന് മേലോട്ട് മേലോട്ട് സ്വപ്നപഥങ്ങളിൽ എത്തി നിന്നിടവേ. കൽപ്പട പോരോന്ന് മേലോട്ട് മേലോട്ട് സ്വപ്നപഥങ്ങളിലെത്തി നിന്നിടവേ. ഒന്നറിയുന്നു ഞാനമ്മേ ഇതൊക്കെയും നിൻ സ്നേഹശക്തി പ്രസാദമെന്നല്ലയോ. ഒന്നറിയുന്നു ഞാനമ്മേ ഇതൊക്കെയും നിൻ സ്നേഹശക്തി പ്രസാദമെന്നല്ലയോ. ഓർക്കുമ്പോൾ ഉള്ളിലെ നൊമ്പരക്കാടുകൾ പൂക്കുന്നതൊക്കെ കരിമ്പൂക്കൾ. ഓർക്കുമ്പോൾ ഉള്ളിലെ നൊമ്പരക്കാടുകൾ പൂക്കുന്നതൊക്കെ കരിമ്പൂക്കൾ. അമ്മതൻ വാർത്തക പീഡന സുസ്തുതി ഓർപ്പു ഞാൻ. ഓർക്കുമ്പോൾ ഉള്ളിലെ നൊമ്പരക്കാടുകൾ പൂക്കുന്നതൊക്കെ കരിമ്പൂക്കൾ. അമ്മതൻ വാർത്തക പീഡന ദുസ്തുതി ഓർപ്പു ഞാൻ. ഒന്നും കഴിഞ്ഞില്ല എനിക്കൻ അമ്മതൻ അല്ലലിത്തിരി സന്തോഷമേകുവാൻ. ഒന്നും കഴിഞ്ഞില്ല എനിക്കൻ അമ്മതൻ അല്ലലിത്തിരി സന്തോഷമേകുവാൻ. എങ്ങുമെത്താത്ത ഞാൻ അമ്മതൻ മുന്നിലെ സങ്കടക്കണ്ണുകൾ ത്വരാമടത്തുള്ളി. എങ്ങുമെത്താത്ത ഞാൻ അമ്മതൻ മുന്നിലെ സങ്കടക്കണ്ണുകൾ ത്വരാമടത്തുള്ളി. അപ്പോഴും അമ്മ പുരണ്ടു എന്നുണ്ണിക്ക് നല്ലത് വന്നിടും തഴുകയൻ കൈകളിൽ. അപ്പോഴും അമ്മ പുരണ്ടു എന്നുണ്ണിക്ക് നല്ലത് വന്നിടും തഴുകയൻ കൈകളിൽ. നിസ്സഹായിത്വം മരവിച്ച പോലെ ഞാൻ നിശ്ചലം നിന്നൂരഭിശപ്ത നിമിഷം ഇപ്പോഴും വന്നെന്നെ വേട്ടയാടുന്നിതാ. അമ്മേ പൊറുക്കുക എപ്പോഴും അമ്മയ്ക്ക് ഈ ഉണ്ണിയോടല്ലേ പൊറുക്കാൻ കഴിയുക. അമ്മേ പൊറുക്കുക എപ്പോഴും അമ്മയ്ക്ക് ഈ ഉണ്ണിയോടല്ലേ പൊറുക്കാൻ കഴിയുക. എങ്കിലും വാഴ്വിലൻ വീട്ടാ കടമതൻ കുണ്ഠിതത്തൊളികൾ കൊത്തുന്നു എന്തിനി. അമ്മേ പൊറുക്കുക എപ്പോഴും അമ്മയ്ക്ക് ഉണ്ണിയോടല്ലേ പൊറുക്കാൻ കഴിയുക. എങ്കിലും വാഴ്വിലൻ വീട്ടാ കടമതൻ കുണ്ഠിതത്തൊളികൾ കൊത്തുന്നു എന്തിനി.
1: ചവറ കെ എസ് പിള്ള അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സർഗ കേരളത്തിൽ അടുത്തതായി സി അനൂപ് എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ലൂയി ഫിലിപ്പ്.
3: ഇരട്ടകളായ ലൂയിയും ഫിലിപ്പും ഒരേ രാത്രിയിലാണ് വീട് വിട്ടുപോകാൻ തീരുമാനിച്ചത്. ഒരു മുറിയിലെ ഒരു കട്ടിലിൽ ഇരുവശം തിരിഞ്ഞുകിടന്ന് അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിലും അക്കാര്യം പരസ്പരം പറഞ്ഞില്ല. നാളെ രാവിലെ കൃത്യസമയത്ത് പള്ളിയിലേക്ക് പോകാൻ തയ്യാറാവണമെന്ന് പറഞ്ഞ മമ്മിയെ നോക്കി നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞത് ഫിലിപ്പാണ്. ലൂയി തലവഴി പുതപ്പ് വലിച്ചിട്ട് ഒന്ന് തിരിഞ്ഞുകിടന്നെങ്കിലും

ഫിലിപ്പ് ഗേറ്റിന് പുറത്ത് ബാഗുമായി നിൽക്കുന്ന ലൂയിയെ കണ്ടു. ചെറിയ മഞ്ഞുവീഴ്ചയിലൂടെ അവർ നടന്നു. വീട് വിട്ടുപോകുന്ന കാര്യം അവർ അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. നീ വീട് പൊട്ടി താക്കോല് പതിവ് സ്ഥലത്ത് വെച്ചല്ലോ, ലൂയി ചോദിച്ചു. വെച്ചു, യേശുവിൻ്റെ ചിത്രത്തിന് പിന്നിൽ, ഫിലിപ്പ് പറഞ്ഞു. അവർ നടന്ന് ഹിമമനുഷ്യൻ്റെ ശില്പത്തിനു മുന്നിലെത്തി. മഞ്ഞുതുള്ളികൾ തൂവി നിന്ന ശില്പത്തിനു മുകളിൽ സൂര്യൻ തിളങ്ങി നിന്നു. അവിടെയുള്ള വേരിൽ വെട്ടിയ രണ്ട് വിടവുകളിൽ ബാഗുകൾ വെച്ച ശേഷം ഫിലിപ്പും ലൂയിയും ഇരുവശങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് കോട്ടുവേറ്റു. മഞ്ഞുരുകിയതോടെ തെളിഞ്ഞു വന്ന അക്ഷരങ്ങളിലേക്ക് അവർ നോക്കി. ലൂയിയാണ് അത് വായിച്ചത്. പരിണാമത്തിൻ്റെ ഏതോ ദശാസന്ധിയിൽ പിറന്ന ഈ മനുഷ്യനെ എന്തുകൊണ്ടാണ് ഹിമമനുഷ്യൻ എന്ന് വിളിക്കുന്നത്? ഏതേതു കാലങ്ങളുടെ പൂമ്പാറ്റകളാണ് അയാളുടെ ശിരസിന് മുകളിൽ പറന്നു നടക്കുന്നത്? സന്ദർശകരായി ഇവിടെ വന്ന ഓരോരുത്തരും ഇവിടെ എഴുതി വച്ചിരുന്ന വാചകങ്ങൾക്ക് ഓരോ അർത്ഥമാണ് കൽപ്പിച്ചത്. ലൂയി, നീ വീട് വിട്ടുപോയാൽ മമ്മിയും പപ്പയും സങ്കടപ്പെടില്ലേ? ഫിലിപ്പ് ഒന്നര മിനിറ്റിനിളവനായ ലൂയിയുടെ കഴുത്തിൽ പാറി വീണ ഒരു തൂവൽ കൊണ്ട് തൊട്ടു. അത് പിടിച്ചു വാങ്ങി അതേപോലെ തൊട്ട് ലൂയി അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു. വീട് വിട്ടിറങ്ങാനുള്ള കാരണം ലൂയിക്കും ഫിലിപ്പിനും കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല. അത്രനാളും അവർ തമ്മിൽ അങ്ങനെ കാര്യമായ രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തോന്നിയ തോന്നലുകളൊക്കെ വള്ളിപുള്ളി വിടാതെ പറഞ്ഞിരുന്നതാണ്. വീട് വിട്ടു പോകാനുള്ള തീരുമാനം മാത്രം അവർ തമ്മിൽ മറച്ചുവെച്ചു. മാലാഖ പറഞ്ഞില്ലായിരുന്നെങ്കിൽ രണ്ടു പേർക്കും അതേക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടുമായിരുന്നില്ല. നീ എന്തിനാ വീട് വിട്ടുപോകുന്നത്? ഫിലിപ്പ്. അറിയില്ല. നീയോ? ലൂയി. ആദ്യം പിറന്ന മകൾ ജാനറ്റ് പുഴയിൽ മുങ്ങി മരിച്ചതോടെ സമനില തെറ്റിയ മമ്മി. പപ്പ കൂപ്പുലേരത്തിന് പോകുന്നതൊക്കെ നിർത്തി പറമ്പിൽ പറ്റുന്ന പണിയൊക്കെ ചെയ്തും ചെയ്യിപ്പിച്ചും കഴിഞ്ഞുകൂടിയ നാലഞ്ച് വർഷങ്ങൾ. ഒന്നൊന്നര വർഷമെടുത്തു മമ്മിക്ക് സ്വന്തം പേരോർത്തെടുക്കാൻ. പിന്നെ പപ്പയ്ക്കൊപ്പം പറമ്പിൽ വരെ പോകാൻ തുടങ്ങിയെങ്കിലും പുഴ കണ്ടാൽ മയങ്ങി വീഴുന്നത് പതിവായിരുന്നു. അങ്ങനെ വീണു കിടക്കുമ്പോഴാണ് മമ്മിയുടെ മുന്നിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ മമ്മിയുടെ ഓരോ ദിവസത്തെയും ക്രമപ്പെടുത്തിയത് ആ മാലാഖയായിരുന്നു. ഒടുവിൽ പപ്പയും മമ്മിയും ഒരു മുറിയിൽ കിടക്കാൻ തുടങ്ങിയതും മാലാഖയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. അതുവരെ ജാനറ്റിൻ്റെ ഒട്ടനവധി ചിത്രങ്ങൾ പതിച്ച ചുമരിലും താഴെ അവളുടെ കുഞ്ഞുടുപ്പുകൾക്കിടയിലായിരുന്നു മമ്മിയുടെ കിടപ്പ്. ഫിലിപ്പും ലൂയിയും ഒന്നിച്ച് പിറന്നതോടെ അമ്മ നിശബ്ദതയുടെ പുതപ്പ് വലിച്ചു മാറ്റി. എപ്പോഴും മക്കളോട് സംസാരിച്ചുകൊണ്ട് പപ്പയും മമ്മിയും രണ്ട് പരുന്തുകളായി പാറുന്നതുപോലെ ചിലപ്പോഴൊക്കെ ലൂയിക്കും ഫിലിപ്പിനും തോന്നിയിട്ടുണ്ട്. പപ്പ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ മമ്മി മുൻവാതിലടച്ച് സാക്ഷിയിടും. കമഴ്ന്നു വീണും പിടിച്ചെഴുന്നേറ്റും പിച്ചവെച്ചും മക്കൾ വളരുന്നത് കൺതിളക്കത്തോടെയാണ് മമ്മിയും പപ്പയും നോക്കി നിന്നത്. മക്കൾ തൊട്ടടുത്ത സ്കൂളിൽ ചേർന്നപ്പോഴേക്കും മമ്മി അവിടെ ചെറിയൊരു ജോലി തരപ്പെടുത്തിയിരുന്നു. രണ്ട് ആയമാരിൽ ഒരാളായ മമ്മി സദാ മക്കളിൽ കണ്ണു നട്ട് വട്ടം ചുറ്റി. വീട്ടിൽ നിന്നും ഒന്നിച്ച് പുറപ്പെട്ടു, വീട്ടിലേക്ക് ഒന്നിച്ച് തിരിച്ചു നടന്നു. പത്താം പിറന്നാളിനാണ് ചില കൂട്ടുകാർ മധുരവും ബലൂണുകളുമായി വീട്ടിലേക്ക് വന്നത്. അവർ വിളിച്ചെങ്കിലും മമ്മിയും പപ്പയും മക്കളെ പുഴയിലേക്ക് വിട്ടില്ല. സന്ധ്യയോടെ കൂട്ടുകാർ മടങ്ങി. അന്നാണ് ലൂയിയും ഫിലിപ്പും വീട് വിട്ടുപോകാൻ നിശ്ചയിച്ചത്. അവർ പാലം കടന്ന് തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ പെട്ടെന്നൊരു ട്രക്ക് അവർക്ക് മുന്നിൽ വന്നു നിന്നു. അതിനുള്ളിലിരുന്ന് വൃദ്ധനായ ഡ്രൈവർ ഒരു കുല മുന്തിരിയെടുത്ത് ലൂയിക്കും ഫിലിപ്പിനും നേരെ നീട്ടി. നല്ല പുളിപ്പുണ്ടായിരുന്നെങ്കിലും അവർ അത് ഓരോന്നും എറുത്തെടുത്ത് കഴിച്ചു തീർത്തു. വൃദ്ധൻ കുന്നിൻ ചെരുവിൽ ഇറങ്ങി താഴ്വര തണുപ്പിലൂടെ ട്രക്ക് ഓടിച്ചു. ഇപ്പോൾ നമ്മൾ വീട് വിട്ടിറങ്ങിയ കാര്യം മമ്മിയും പപ്പയും അറിഞ്ഞിട്ടുണ്ടാകും. ഫിലിപ്പ് അനുജൻ്റെ ചുമലിൽ തൊട്ടു. കുലുങ്ങിയും കുടുങ്ങിയും മുന്നോട്ടു പോയ വണ്ടിയിൽ മറ്റാരെങ്കിലും കൂടി കയറുമെന്ന് ലൂയി കരുതി. പക്ഷേ വെയിൽ ഉറയ്ക്കും വരെ അതുണ്ടായില്ല. പെട്ടെന്നാണ് വളവ് തിരിഞ്ഞുകൊണ്ടിരുന്ന വണ്ടിയിലേക്ക് ഒരത്ഭുത ജീവി ഓടി വന്ന് കയറിയത്. ഉടൽ മൃഗത്തിൻ്റെയും തല മനുഷ്യൻ്റേതുമായ ഒരു ജീവിയെപ്പോലെ ഒന്നിനെ ചിത്രകഥകളിലോ കാർട്ടൂൺ പരമ്പരകളിലോ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇരുവരിൽ ലൂയി ആയിരുന്നു അത്ഭുത കഥകളുടെയും കഥാപാത്രങ്ങളുടെയും ആരാധകൻ. ഫിലിപ്പ് ഉടപ്പിറന്നോനെ നോക്കിയെങ്കിലും ആ ജീവിയെ കണ്ട കൗതുകത്തിൽ നിന്നും ലൂയിയുടെ മുഖം സ്വാഭാവികതയിലെത്താൻ വീണ്ടും സമയമെടുത്തു. പെട്ടെന്നാണ് ആ വാഹനം ഭൂമിയിൽ നിന്നും ഉയരാൻ തുടങ്ങി. അവിചാരിതമായതൊന്നും സംഭവിക്കാത്തതുപോലെ ഡ്രൈവറെ സ്വസ്ഥനായി കാണപ്പെട്ടപ്പോൾ ഫിലിപ്പ് തെല്ലൊരു ഭയപ്പാടോടെ കമ്പിയിൽ മുറുകെ പിടിച്ചു. താഴ്വരയിൽ നിന്നും കുന്നിൻപുറവും കൊടുമുടിയും പർവ്വതശിഖരങ്ങളും പിന്നിട്ട് ട്രക്ക് ആകാശത്തേക്കുയർന്നു. അപ്പോഴും ലൂയിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. വായിച്ച ഏതോ അമർചിത്രകഥയിലെ കഥാപാത്രത്തെ പോലെ ലൂയി പുറത്തേക്ക് നോക്കിയിരുന്നു. മറ്റൊരു ലോകത്തേക്കുള്ള വൺവേയിലൂടെ വാഹനം കുതിക്കുമ്പോൾ
കയ്യെത്തി തൊടാവുന്ന ദൂരത്തിൽ

0: അവർ നക്ഷത്രങ്ങളെ കണ്ടുമുട്ടി. ജീവന്റെ അലകൾ അവയ്ക്കുള്ളിൽ മിന്നായി മിന്നുന്നതും അവർ കണ്ടു. ദേശാടന പക്ഷികൾ തലങ്ങും വിലങ്ങും പറക്കുന്ന തടാകക്കരയിലാണ് ലൂയിയും ഫിലിപ്പും സഞ്ചരിച്ച വാഹനം ചെന്നു നിന്നത്. താക്കോലെടുത്ത് പുറത്തേക്കിറങ്ങും മുമ്പ് വൃദ്ധനെ ഒരുപറ്റം കുട്ടികൾ വന്ന് അകലെയുള്ള തണലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ വൃദ്ധൻ കുട്ടികൾക്കൊപ്പം നടന്നകന്നു. പലതരം പഴങ്ങൾ നിറഞ്ഞ ശിഖരങ്ങൾ അവർക്കും മുകളിൽ പറന്നു നടക്കുന്നുണ്ട്. അവയിൽ നിന്നും കൊഴിഞ്ഞു വീണ പഴങ്ങൾ കുട്ടികൾ ഓടിയെടുത്ത് വൃദ്ധൻ നൽകി. എന്താണ് സംഭവിക്കുന്നതെന്ന ആകാംക്ഷ ഫിലിപ്പിനും ലൂയിക്കുമുണ്ടായി. അവർ അത് പ്രകടിപ്പിച്ചില്ല. അത്ഭുതങ്ങളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നതെന്ന് മാലാഖ പറഞ്ഞത് അവർ ഓർക്കുന്നുണ്ടായിരുന്നു. നേരത്തെ കണ്ട അത്ഭുതജീവി വീണ്ടും ഫിലിപ്പിനും ലൂയിക്കുമരികെയെത്തി. നേരത്തെ കണ്ടതിന് വിപരീതമായി ഉടൽ മനുഷ്യൻ്റെയും തല മൃഗത്തിൻ്റേതുമായിരുന്നു എന്ന് മാത്രം. കുട്ടികൾ കൂട്ടമായി കുറേ കളിപ്പാട്ടങ്ങളുമായി ലൂയിക്കും ഫിലിപ്പിനും അരികെയെത്തി. അവരിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ വന്ന് ലൂയിയുടെ ഇരുകൈകളിലും പിടിച്ചു. അഞ്ചേയിൽ ലൂയിയുടെ തൊട്ടുമുമ്പിലിരുന്ന അഞ്ജലിയും ആരതിയുമായിരുന്നു അവർ. ഞങ്ങൾക്കൊപ്പം വന്നാൽ നിനക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കിളികളെയും ചിത്രശലഭങ്ങളെയും കാണിച്ചു തരാം. ഒരിക്കലും നീ മണത്തിട്ടില്ലാത്ത പൂക്കളുണ്ടവിടെ. ആരതി ലൂയിയെ പിടിച്ചു വലിച്ചു. വാ, നമുക്കൊന്ന് പോയി നോക്കാം. ഫിലിപ്പ് എഴുന്നേറ്റ് നടന്നു. എല്ലാം കണ്ട് നടന്ന ശേഷം തിരികെ എത്തുമ്പോൾ ലൂയിയും ഫിലിപ്പും വന്ന ട്രക്കും അത് ഓടിച്ച വൃദ്ധനും അവിടെ ഉണ്ടായിരുന്നില്ല. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വാഹനമോ വൃദ്ധനോ ആ വഴി വന്നിട്ടില്ലെന്നാണ് ആ കവാടത്തിലെ പാറാവുകാരൻ പറഞ്ഞത്. തിരിച്ചു പോകാനുള്ള വഴി ഞങ്ങൾക്കും അറിയില്ലെന്ന് പറഞ്ഞ് അഞ്ജലിയും ആരതിയും നീല തടാകത്തിനു നടുവിലൂടെയുള്ള നൂൽപ്പാലത്തിലൂടെ നടന്നു. ഒരേ പുതപ്പിനുള്ളിൽ കെട്ടിവരിഞ്ഞു കിടന്നുറങ്ങുകയായിരുന്നു ലൂയിയും ഫിലിപ്പും. അവരെ വേർപെടുത്താനാവാതെ നിന്ന മമ്മി പുതപ്പ് വലിച്ചു നീക്കി. പപ്പ തണുത്ത വെള്ളം മക്കളുടെ മുഖത്തേക്ക് എത്തിച്ചു. കോട്ടുവായിട്ട് എഴുന്നേറ്റ ഫിലിപ്പും ലൂയിയും വീട് വിട്ടുപോയ കാര്യവും പിന്നീട് കണ്ട കാഴ്ചകളും മമ്മിയോട് പറഞ്ഞത് രണ്ട് സമയത്താണ്. അതിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ തിരികെ എത്തും വരെയുള്ള ഒരു സന്ദർഭവും വേറിട്ടവയായിരുന്നില്ല. എന്തിനാ നിങ്ങൾ വീട് വിട്ടുപോയത്? മമ്മി ചോദിച്ചു. അവരുടെ സ്വപ്നത്തിന് അതിരുകെട്ടല്ലേ സൂസനെ? പപ്പ മമ്മിയുടെ മുടിയിൽ തലോടി. പുഴയിലേക്ക് നടക്കുമ്പോൾ മമ്മി ലൂയിയെയും ഫിലിപ്പിനെയും ചേർത്ത് പിടിച്ചു. പുഴയിലെ ചെറിയ അലകളിലേക്ക് മമ്മി നോക്കി. ഭയത്തിൻ്റെ ഒറ്റ ചിറകുമായി ദൂരെ നിന്നും ഒരു പക്ഷി പറന്നു വരുന്നത് ഫിലിപ്പും ലൂയിയും കണ്ടു. മുനകൂർത്ത ഒരു കല്ലെടുത്ത് ലൂയി ഉന്നം പിടിച്ചപ്പോൾ ഫിലിപ്പ് മമ്മിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു.
1: ലൂയി ഫിലിപ്പ് സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. മലയാള കവിതയിലെ മൃദുസ്വരങ്ങളിലൊന്നാണ് ബാലാമണി അമ്മയുടെ കവിതകൾ. സ്വാത്വികമായ രചനകളിലൂടെ ഒരു കാലഘട്ടത്തിൻ്റെ മനസ്സിനെ തൊട്ട കവയത്രിയുടെ ചരമദിനമാണ് ഇന്ന്. കവിതയിലെ മാതൃത്വം ബാലാമണി അമ്മയുടെ കവിതകളെക്കുറിച്ച് ഡോക്ടർ ലേഖ നരേന്ദ്രൻ നടത്തിയ പ്രഭാഷണം കേൾക്കാം.
2: മലയാളത്തിലെ കാൽപ്പനിക വസന്തത്തിന്റെ ആരാമത്തിൽ കൂപ്പുകയ്യോടെ കടന്നുവന്ന് സ്വന്തമായ ആധിപത്യം ഉറപ്പിച്ച കവിയാണ് നാലപ്പാട്ട് ബാലാമണിയമ്മ. പി കുഞ്ഞിരാമൻ നായർ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ തുടങ്ങിയ മഹാരഥന്മാരോടൊപ്പം തലയെടുപ്പോടെ ആരെയും അനുകരിക്കാതെ ആരാലും അനുകരിക്കപ്പെടാതെ കാവ്യലോകത്ത് നിലയുറപ്പിക്കാൻ ബാലാമണിയമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കവിതയും സാഹിത്യവുമെല്ലാം പുരുഷാധിപത്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ കാലം, സ്ത്രീ അവളുടെ സ്വത്വാവിഷ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാത്ത കാലം. ആ കാലത്തും തൻ്റെ സർഗവാസനയെ അടിച്ചമർത്താതെ ധൈര്യപൂർവ്വം കാവ്യലോകത്ത് ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കാവ്യരചനയ്ക്ക് പ്രചോദനമായ ഒരു ഗാർഹിക പശ്ചാത്തലം അവർക്കുണ്ടായിരുന്നു എന്ന വാസ്തവം ഇവിടെ വിസ്മരിക്കുന്നില്ല. എന്തായാലും മലയാളത്തിലെ പെൺകവികളുടെ ചരിത്രവും പഠനവും ആരംഭിക്കുന്നത് ബാലാമണിയമ്മയിൽ നിന്നാണ്. ബാലാമണിയമ്മയെ മലയാള കവിത മാതൃത്വത്തിന്റെ കവിയെന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പേര് ചാർത്തിക്കിട്ടിയാൽ ആ പേരിൽ മാത്രം അവരെ ഒതുക്കി നിർത്തുക നമ്മുടെ സ്ഥിരം സ്വഭാവമാണ്. മാതൃത്വത്തിന്റെ വിശിഷ്ടമായ ഭാവങ്ങളും ശൈശവത്തിന്റെ നൈസർഗികമായ വാത്സല്യവും ബാലാമണിയമ്മയുടെ ആദ്യകാല കൃതികളിൽ സവിശേഷാത്മകമായ സൗന്ദര്യം നിറയ്ക്കുന്നു. അതുകൊണ്ട് അവരെ മലയാളത്തിന്റെ മാതൃത്വം, മുത്തശ്ശി, അമ്മ, തറവാട്ടമ്മ ഇങ്ങനെയുള്ള ലേബലുകളിൽ മാത്രം ഒതുക്കി നിർത്തി സാഹിത്യ ചരിത്രങ്ങളും കാവ്യ പഠിതാക്കളും. ബാലാമണിയമ്മയുടെ കവിതകൾ വിലയിരുത്തുമ്പോൾ മൂന്ന് തരം സ്വഭാവം പുലർത്തുന്ന കവിതകൾ ആ കാവ്യലോകത്ത് നമുക്ക് കണ്ടെത്താനാകും. ഒന്ന്, മാതൃത്വത്തിന്റെ സവിശേഷതകൾ വിളിച്ചറിയിക്കുന്ന കവിതകൾ, 2 പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള കവിതകൾ, 3 സാമൂഹിക പ്രസക്തിയുള്ള കവിതകൾ. ഒരു കവി എന്ന നിലയിൽ ബാലാമണിയമ്മയ്ക്ക് സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചത് സ്ത്രീഭാവങ്ങളെ കവിതയിൽ ആവിഷ്കരിച്ചതോടുകൂടിയാണ്. അമ്മ, കുടുംബിനി, ഭാര്യ എന്നീ നിലകളിലുള്ള സ്ത്രീയുടെ സ്ഥാനം, സമൂഹം അംഗീകരിച്ച സ്ഥാനം കവിതയിലൂടെ അവർ സ്ഥാപനവൽക്കരിച്ചു. വിവാഹം, പ്രസവം, ഗൃഹഭരണം, ഭർതൃ ശുശ്രൂഷ, ശിശുപരിപാലനം തുടങ്ങിയ സ്ത്രീ കേന്ദ്രിതമായ കർത്തവ്യങ്ങൾ അവർ തന്റെ കവിതകളിൽ വൈകാരികമായി അവതരിപ്പിച്ചു. മാതൃഹൃദയത്തിന്റെ മഹനീയ ഭാവങ്ങളാണ് ആ പേരിലുള്ള കാവ്യസമാഹാരത്തിലെ എല്ലാ കവിതകളുടെയും സത്ത. സ്ത്രീയുടെ വിവിധ ഭാവങ്ങളെ, വിവിധ മുഖങ്ങളെ ഭാവസാന്ദ്രമായി അവർ അതിൽ അവതരിപ്പിക്കുന്നു. അമ്മയായതുകൊണ്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചതുകൊണ്ടോ ഒരമ്മയുടെ കടമ തീരുന്നില്ലെന്നും മക്കളുടെ പുഞ്ചിരിയിലും സൗന്ദര്യത്തിലും ഉണ്ടാകുന്ന ആർദ്രത പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെ നേർക്കും ഉണ്ടാകണമെന്നുമുള്ള ആഗ്രഹമാണ് മാതൃഹൃദയം എന്ന കവിതയിലൂടെ അവർ ആവിഷ്കരിക്കുന്നത്. പൂർണമായില്ലൻ കടമ മാതൃത്വമാം പുണ്യാശ്രമത്തിൽ കടന്നു കാൽവയ്ക്കലാൽ എന്ന് ഖേദിച്ചുകൊണ്ട് മാതൃത്വം എന്നത് പൂർവ്വജന്മങ്ങളുടെ പുണ്യമാണെന്നും അത് സഫലമാകണമെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തിനമ്മയായാലേ മാന്യതയായി വരൂ എന്നും പറയുന്നു. ഇവിടെ സ്വന്തം കുടുംബം, കുഞ്ഞുങ്ങൾ എന്ന സ്വകാര്യതയിൽ നിന്ന് പ്രപഞ്ചമെന്ന വലിയ ക്യാൻവാസിലേക്ക് മാതൃത്വത്തെ വളർത്തുകയാണ് കവി. മാത്രമല്ല, ആത്മീയതയുടെ പരിവേഷവും ആ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്ത്രീയുടെ ജീവിതം മഹത്വപൂർണവും ഉദാത്തവുമാകുന്നത് അവൾ ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും കുടുംബിനി എന്ന നിലയിലുമുള്ള അവളുടെ കർത്തവ്യം നിറവേറ്റുന്നതിൽ കൂടിയാണ് എന്ന ആശയം ഈ സമാഹാരത്തിലെ കവിതകളിൽ കൂടി അവർ ഭംഗ്യന്തരേണ അടിവരയിടുന്നു. ഈശ്വരാരാധന, ധർമ്മബോധം, കൃത്യനിഷ്ഠ, ദയ, കരുണ, വാത്സല്യം തുടങ്ങിയ വികാരങ്ങൾ സ്ത്രീക്ക് ഭൂഷണമാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. ബാലാമണിയമ്മയുടെ മാതൃത്വഭാവത്തിന്റെ മഹനീയത വ്യക്തമാക്കുന്നത് അവരുടെ ശൈശവ സൗകുമാര്യത്തിന്റെ ആവിഷ്കാരത്തിലാണ്. മലയാള കവിതയിൽ വള്ളത്തോളാണ് ശൈശവത്തിന്റെ സൗകുമാര്യവും നിഷ്കളങ്കതയും വാത്സല്യവും ഏറ്റവും ഹൃദ്യമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്ത്രീ എന്ന നിലയിലും അമ്മയെന്ന നിലയിലും ബാലാമണിയമ്മ അത്തരം ഭാവങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അവയ്ക്ക് കുറെ കൂടി ആത്മവത്തയുടെ അംശം ലഭിക്കുന്നു. കവിയുടെ കാഴ്ചപ്പാടിൽ വിശുദ്ധിയുടെ പര്യായങ്ങളാണ് കുഞ്ഞുങ്ങൾ. അശുദ്ധിയും കാവട്യവുമെല്ലാം മുതിർന്നവർക്കും. മുറ്റത്ത് മണ്ണുവാരി കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞനുജത്തിയെ തൊട്ടുതലോടുമ്പോൾ അമ്മ കുഞ്ഞിനെ ശാസിക്കുകയാണ്. കളങ്കമറ്റ കൈ എന്ന കവിത. അമ്മയുടെ സ്വാർത്ഥതയാണ് ആ ശാസനയ്ക്ക് പിന്നിൽ. കാവട്യമറിയാത്ത പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിനെ അതെങ്ങനെ വേദനിപ്പിച്ചിരിക്കും എന്ന് തിരിച്ചറിയുന്ന കവി. ആ തനി തങ്കമൈ തൊടാൻ മറ്റേതുണ്ട് ഇത്രമാത്രം കളങ്കമറ്റുള്ള കൈ എന്ന ചോദ്യത്തോടെയാണ് കവിത അവസാനിപ്പിക്കുന്നത്. മാതൃത്വത്തിന്റെ കവിയായ ബാലാമണിയമ്മയുടെ കവിതകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കവിതകൾ അവരുടെ പുരാണ കഥാപാത്രങ്ങളുടെ പുനർവായനയാണ്. പരശുരാമൻ, വിഭീഷണൻ, വിശ്വാമിത്രൻ, ചെവനൻ, യയാതി, വാൽമീകി തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങളെ അവർ അവരുടേതായ കാഴ്ചപ്പാടിൽ പുനരവതരിപ്പിച്ചിരിക്കുന്നു. അവരുടെയെല്ലാം ഉള്ളിലുള്ള വൈരുദ്ധ്യമാർന്ന ഭാവങ്ങളുടെ സംഘർഷം, സത്യം, ധർമ്മം, നീതി എന്നിവയുടെയെല്ലാം ആവേശികത, തപസ്സിന്റെ അർത്ഥശൂന്യത എന്നിവയെല്ലാം മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ കൂടി അവർ വിമർശന വിധേയമാക്കുന്നു. മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ ഇന്നും അണയാതെ ചിരഞ്ജീവത്വം വഹിക്കുന്ന ഹിംസയുടെ പ്രതീകമാണ് മഴു. കുലത്തിൻ വിശുദ്ധിക്കായി കൊല്ലികി പതിതയെ എന്ന് അച്ഛൻ ആജ്ഞാപിച്ചപ്പോൾ ആ മഴു ആദ്യം പൊങ്ങിയത് പെറ്റമ്മയുടെ നേർക്കാണ്. പാപത്തിന്റെ മഴുവുമായി ഭാരത ഭൂഖണ്ഡം മുഴുവനും അലഞ്ഞു നടന്ന് ക്ഷത്രിയ നിഗ്രഹം ചെയ്തു പരശുരാമൻ. മാതൃഹത്യയ്ക്ക് മഴു കയ്യിൽ കൊടുത്ത അച്ഛൻ തന്നെ തപോബലം പാഴാക്കിക്കളഞ്ഞു നീ, പാരിന്റെ നന്മയ്ക്കത്രേ പാഴ് വൻപ് കാട്ടാനല്ലേ ആരണ്യ പിതാക്കൾ തൻ ആത്മീയ ധനം കുഞ്ഞേ എന്ന് ശപിച്ചപ്പോഴാണ് ആ ഷഠഹൃദയന്റെ ഉള്ളു പിടഞ്ഞത്. ആ ബ്രഹ്മക്ഷാത്ര വീര്യം ആദ്യമായി തന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കി. എന്താണ് തപോബലം? എന്താണ് ധർമ്മം, നീതി? ഒരു ഉത്തരവുമില്ല. ഹിംസയുടെ പ്രതീകമായ മഴു വലിച്ചെറിഞ്ഞാണല്ലോ കേരളം സൃഷ്ടിച്ചത് എന്ന പാപബോധം അദ്ദേഹത്തെ വല്ലാതെ പീഡിപ്പിക്കുന്നു. ആത്മനൊമ്പരത്തിനിടയിലും അയാൾ കേരളം സൃഷ്ടിച്ച ഈ സാഹസികനെയല്ല, തലയിൽ ചവിട്ടുന്ന കാലിൽ ഈശനെ കണ്ട മഹാബലിയെയാണല്ലോ കേരളീയർ വാഴ്ത്തുന്നത് എന്ന് ആശ്വാസം കൊള്ളുകയും ചെയ്യുന്നു. ആർഷഭാരതത്തിലെ ഈ ഋഷിവര്യന്മാരുടെ ഉള്ളിൽ വർത്തിക്കുന്ന മാതൃത്വത്തെ തിരിച്ചറിയാൻ മാതൃത്വത്തിന്റെ കവിക്ക് മാത്രമേ സാധിച്ചുള്ളൂ. ഹിംസയെ വെറുത്ത വിഭീഷണൻ, അധർമ്മത്തെ വെറുത്ത വിഭീഷണൻ, ധർമ്മത്തിനു വേണ്ടി സ്വന്തം സഹോദരനായ രാവണനെയും രാക്ഷസ വംശത്തെയും ഒറ്റിക്കൊടുത്ത വിഭീഷണൻ, രാമരാവണ യുദ്ധത്തിന് ശേഷമാണ് അയാൾക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. ഹിംസയെ എതിർത്ത വിഭീഷണൻ യുദ്ധത്തിൽ ഹിംസ മാത്രമേയുള്ളൂ എന്ന് തിരിച്ചറിയുന്നു. ഒരു സാധ്വിയെ ക്ലേശിപ്പിച്ചതിൽ കയർത്ത ഞാൻ പുരനാരിമാരാകയാർത്ത് കേഴുവതും കേട്ടേൻ. തീയിൽ മുങ്ങി ചിത്തശുദ്ധിയെ തെളിയിക്കുന്ന മർത്യാത്മാവിൻ്റെ ധർമ്മബോധവും കേട്ടു.

0: പിന്നീട് കാട്ടിൽ സീതയെ തള്ളി രാമൻ നാട്ടുകാർ പഴിക്കയാൽ എന്ന വാർത്തയും കേട്ടു. മനുഷ്യന്റെ നീതി ഏതനീതിയേക്കാളും നിഷ്ഠൂരമെന്നും വിഭീഷണൻ തിരിച്ചറിയുന്നു. താൻ ആരാധിച്ചതും ബുദ്ധിയിൽ മുന്നിട്ട് നിൽക്കുന്നവരും ആയ മനുഷ്യവംശം രാക്ഷസവംശത്തേക്കാൾ ഒട്ടും മെച്ചമല്ല എന്ന തിരിച്ചറിവും മോഹഭംഗവുമാണ് വിഭീഷണൻ എന്ന കവിതയിൽ നാം കാണുന്നത്. മാനുഷാദ എന്ന് താൻ ശപിച്ച കാട്ടാളനിൽ തന്റെ പ്രതിരൂപം കാണുകയും ഇണപക്ഷികളിലൊന്ന് അമ്പേറ്റി വീഴുമ്പോൾ ദൃഷ്ടി ചേർത്തത് കരയുന്ന ഇണയിലോ പട്ടിണിക്കിരയാക്കി വിട്ട മൽപ്രിയയിലോ എന്ന് സംശയിക്കുന്ന വാൽമീകി, ആണ്ടുകൾ ഈട്ടം കൂടിയ നിർവീതത്തിൽ നിന്നുണർന്നപ്പോൾ അച്ഛനെ തേടുന്ന തേങ്ങൽ ശവിക്കുന്ന വാൽമീകി, ആർക്ക് ആരെ ശപിക്കാനാകും എന്ന സന്ദേഹത്തോടെ നിൽക്കുന്ന വാൽമീകി, ആ വാൽമീകിയെ സൃഷ്ടിക്കുവാൻ ബാലാമണിയമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മാതൃഹൃദയം എന്ന സമാഹാരത്തിലെ വേലക്കാരി, പോറ്റമ്മ തുടങ്ങിയ കവിതകൾ മാതൃത്വത്തിന്റെ മഹനീയ ഭാവങ്ങളാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും അവയിൽ അധിഷ്ഠിതമായിരിക്കുന്ന വർഗാധിഷ്ഠിത സമൂഹത്തിന്റെ നേർക്കുള്ള കവിയുടെ പ്രതിഷേധം കാണാതിരിക്കാനാവില്ല. സാമൂഹികമായ അസമത്വങ്ങൾ മനുഷ്യ മനസ്സിലെ ഉജ്ജ്വലമായ വികാരങ്ങളെ എങ്ങനെ കെടുത്തിക്കളയുന്നു എന്നവർ ആ കവിതകൾ കൂടി ഭംഗിയായി ആവിഷ്കരിക്കുന്നു. എഴുത്തിന്റെ പൂർണ്ണതയുടെ കാലഘട്ടത്തിൽ എഴുത്തുകാരി എന്ന നിലയ്ക്ക് സാമൂഹിക അസമത്വം, സാമൂഹിക സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചെല്ലാം അവർ ബോധവതിയായിരുന്നു എന്നതിന് നിരവധി കവിതകൾ ഉദാഹരണമാണ്. ചുരുക്കത്തിൽ, ബാലാമണിയമ്മ കവിത എഴുതി തുടങ്ങുമ്പോൾ നിലവിലിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ കാവ്യനീതിക്ക് അനുകൂലമായി അസ്തിത്വം ഉറപ്പിക്കുകയും ക്രമേണ എഴുത്തുകാരി എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് വളരുകയും ചെയ്യുന്നതായി നമുക്ക് കാണാവുന്നതാണ്.
1: കവിതയിലെ മാതൃത്വം. ബാലാമണിയമ്മയുടെ കവിതകളെക്കുറിച്ച് ഡോക്ടർ ലേഖ നരേന്ദ്രൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

ഇന്ന് രാത്രി 10 മണിക്ക് ഇസൈ തെൻട്രലിൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയായിരിക്കും. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ 04865200226 എന്ന നമ്പറിൽ വിളിക്കുക. ഇസൈ തെൻട്രൽ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാത്രി 10 മണിക്ക്. ഇഷ്ടഗാനങ്ങൾക്കായി 04865200226 എന്ന നമ്പറിൽ തത്സമയം വിളിക്കാവുന്നതാണ്.

0: आकाशवाणी
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും.

0: ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർക്ക് ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയുന്ന പരിശോധന സൗജന്യമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സംഘടിപ്പിച്ച ലോക ഹൃദയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫലപ്രദമായ ഹൃദയ പരിശോധന സാധാരണക്കാർക്കും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. ഏതൊക്കെ മരുന്നുകൾക്കാണ് ലഭ്യത കുറവുള്ളതെന്ന് ഡിഎംഒമാർക്ക് അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സാധാരണക്കാർ സാധനങ്ങൾ നേരിട്ട് കണ്ട് തിരഞ്ഞെടുക്കാൻ ആളുകൾക്ക് കൂടുതൽ സൗകര്യമുള്ള സൂപ്പർ സ്റ്റോറുകൾ സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചു വരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മാവേലി സ്റ്റോറുകൾക്ക് പകരം സൂപ്പർ സ്റ്റോറുകളാണ് ഇനി പുതിയതായി ആരംഭിക്കുക. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സപ്ലൈകോ കൺവീനിയൻസ് സ്റ്റോർ ഒക്ടോബർ ആദ്യവാരം എറണാകുളത്ത് ആരംഭിക്കും. പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തോണിപ്പുഴയിലെ സപ്ലൈകോ മാവേലി സ്റ്റോർ നവീകരിച്ച് സൂപ്പർ സ്റ്റോറാക്കിയതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 18 സീറ്റിലും LDF 16 സീറ്റിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 4 സീറ്റുകളിലും വിജയിച്ചു. 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ 2 LDFും 1 UDFുമാണ് വിജയിച്ചത്. 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 5 LDFും 1 UDFും 1 സ്വതന്ത്രനുമാണ് ജയിച്ചത്. 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 7 LDFും 13 UDFും 3 സ്വതന്ത്രനും വിജയിച്ചു. 3 മുനിസിപ്പൽ കൌൺസിൽ വാർഡുകളിൽ 2 LDFും 1 UDFും 2 മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിൽ UDFും വിജയിച്ചു. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാരിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളും വിനോദസഞ്ചാര മേഖലയിലെ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും ഭീമൻ ചിത്രങ്ങളോ എഴുത്തുകളോ പാടില്ലെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം പുതിയ നടപടികളെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ വാഹനങ്ങൾ അനുവദിച്ചു. സഹകരണ വകുപ്പിലെ ആഭ്യന്തര വിജിലൻസിന് അനുവദിച്ച 7 പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നാളെ തിരുവനന്തപുരത്തെ സഹകരണ ഭവൻ അങ്കണത്തിൽ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു നിർവഹിക്കും. 65-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ എറണാകുളത്ത് നടക്കും. മറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 കേന്ദ്രങ്ങൾ ഉപവേദികളുമായിരിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2-ാം സ്വർണം. വനിതകളുടെ 4x400 റിലേയിൽ കിരൺ പൂവമ്മ വിദ്യ പ്രാചി സഖ്യം സ്വർണം നേടി. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ നരേന്ദർ ബെർവാളും അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗും വനിതകളുടെ ഹൈജമ്പിൽ പൂജയും വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ഖാണ്ഡയ്ക്കാണ് സ്വർണം. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് നാളെ ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. തിരുവമ്പാടിയിൽ നടന്ന കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാസാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ എറണാകുളത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നാളെ നടക്കും. ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തതിന് അച്ഛൻകോവിലിലെ 2 റേഷൻ കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ആധാരമെഴുത്തുകാരിൽ നിന്നും വസ്തുവിൽപ്പനക്കാരിൽ നിന്നും 1 ലക്ഷത്തിലധികം രൂപ കൈക്കൂലി വാങ്ങിയതായി വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് താമരശ്ശേരി സബ് രജിസ്ട്രാർ സനിൽ ജോസിനെതിരെ കേസെടുത്തു. അഴിമതി നിരോധന നിയമപ്രകാരമാണ് വിജിലൻസ് വിഭാഗം കേസെടുത്തത്. തിരുവനന്തപുരം ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതുതായി സ്ഥാപിച്ച പൈപ്പുകൾ നിലവിലെ ലൈനുമായി ബന്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീകാര്യം, ചെറുവയ്ക്കൽ, കാര്യവട്ടം ഉൾപ്പെടെ 10 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വെള്ളിയാഴ്ച പൂർണ്ണമായും ഞായറാഴ്ച വരെ ഭാഗികമായും തടസ്സപ്പെടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അക്കരെ അക്കരെ അക്കരെ, എം ജി ശ്രീകുമാറും ഉണ്ണിമോനും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഔസപ്പച്ചൻ്റെ ഈണം.

ഇസൈ തെൻട്രൽ തത്സമയ ഫോണിൻ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാത്രി 10 മണിക്ക്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനായി 8045200226 എന്ന നമ്പറിൽ വിളിക്കുക. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇസൈ തെൻട്രൽ രാത്രി 10 മണിക്ക്. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04865200226.

0: വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 10-ാം ക്ലാസ് രസതന്ത്ര പുസ്തകത്തിലെ ഓർഗാനിക് സംയുക്തങ്ങളിലെ രാസപ്രവർത്തനങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് പറപ്പൂർ സെന്റ് ജോൺസ് HSSലെ അധ്യാപിക മെർസിലിൻ ജോർജ്.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. പണ്ട് കേട്ട ഒരു കഥയുണ്ട്. ഒരിടത്ത് ഒരു ഉണ്ടനും ഉണ്ടത്തെയും കൂടി ഉണ്ടയുണ്ടാക്കാൻ പോയി. അവർ ഉലിയച്ഛന്റെ സഹായത്തോടുകൂടി വിറകെല്ലാം ശേഖരിച്ച് ഉണ്ടയുണ്ടാക്കി. രണ്ടുപേരും ഉണ്ടയുണ്ടാക്കി തിന്നു. ബാക്കി വന്ന 4 ഉണ്ടകൾ പുലിയച്ഛനായി എടുത്തുവച്ചു. വൈകുന്നേരമായപ്പോൾ ഉണ്ടനും ഉണ്ടത്തേക്കും വീണ്ടും കൊതികൂടി. രണ്ടുപേരും പരസ്പരം പറയാതെ അറിയാതെ ഓരോ ഉണ്ട എടുത്തു തിന്നുകയും പകരം ഓരോ കല്ല് അവിടെ വെക്കുകയും ചെയ്തു. പിന്നീട് പുലിയച്ഛൻ ആ ഉണ്ട തിന്നാൻ വരുമ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? കഥ അങ്ങനെ പോകുന്നു. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഈ കഥയാണ് ഓർമ്മയിൽ വന്നത്. ഓർഗാനിക് സംയുക്തങ്ങളുടെ ആദേശ രാസപ്രവർത്തനങ്ങളാണ്

നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. മീഥെയ്ൻ്റെ ആദേശ രാസപ്രവർത്തനമാണ് നമ്മുടെ പാഠഭാഗത്ത് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മീഥെയ്ൻ എന്ന് പറയുന്ന വാതകത്തിന് ഒരു കാർബൺ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റങ്ങളുമാണ് ഉള്ളത്. ഇവ ക്ലോറിനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് എന്ന് കരുതുക. ക്ലോറിന് ഹൈഡ്രജനോട് ഒരു വല്ലാത്ത കൊതിയാണ്. ഓരോ തവണ ക്ലോറിൻ ഹൈഡ്രജനെ കാണുമ്പോഴും ഓരോ ഹൈഡ്രജൻ മിഠായി എടുത്തുകൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. CH4 എന്ന രാസസൂത്രമുള്ള മീഥെയ്നുമായി ക്ലോറിൻ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഒരു ക്ലോറിൻ ആറ്റം വരികയും ആ ഹൈഡ്രജൻ ആറ്റം ക്ലോറിൻ തന്മാത്രയുടെ കൂടെയുള്ള മറ്റ് ക്ലോറിൻ ആറ്റവുമായി യോജിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടുക മീഥെയ്നിലെ 3 ഹൈഡ്രജൻ ആറ്റങ്ങളും 4-ാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന് പകരമുള്ള ക്ലോറിൻ ആറ്റവുമായിരിക്കും. അപ്പോൾ അതിന്റെ രാസസൂത്രം CH4 നിന്ന് CH3Cl ആയി മാറുന്നു. ഇതോടുകൂടി ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ് HCl. ഈ രാസപ്രവർത്തനം ഇവിടെ നിൽക്കുന്നില്ല. വീണ്ടും അവ ക്ലോറിൻ തന്മാത്രകളുമായി കൂട്ടിമുട്ടുന്നു. ഈ ക്ലോറിൻ തന്മാത്രകളുമായി കൂട്ടിമുട്ടുമ്പോഴെല്ലാം ഓരോ ഹൈഡ്രജൻ ആറ്റം ക്ലോറിൻ ആറ്റങ്ങളുടെ കൂടെ പോകുന്നു. പകരം ക്ലോറിൻ ആറ്റം അവിടേക്ക് വരികയും ചെയ്യുന്നു. CH4 നിന്ന്, അതായത് മീഥെയ്നിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം പോയപ്പോൾ നമുക്ക് കിട്ടിയ ഉൽപ്പന്നം CH3Cl ആണ്. അതിനെ ക്ലോറോ മീഥെയ്ൻ എന്ന് പറയുന്നു. വീണ്ടും ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം അടുത്ത ക്ലോറിൻ ആറ്റം വരുമ്പോൾ അത് ഡൈ ക്ലോറോ മീഥെയ്ൻ ആകുന്നു. 3-ാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ക്ലോറിൻ വരുമ്പോൾ അത് ട്രൈ ക്ലോറോ ഈഥെയ്ൻ. അതിനെ പൊതുവെ പറയുന്ന പേരാണ് ക്ലോറോ ഫോം. മീഥെയ്നിലെ 4 ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരവും 4 ക്ലോറിൻ ആറ്റങ്ങൾ വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടെട്രാ ക്ലോറോ മീഥെയ്ൻ അഥവാ കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഇങ്ങനെ ആൽക്കെയിനുകളിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ ഒരു ആറ്റത്തിന് പകരം മറ്റൊരു ആറ്റം വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. മീഥെയ്നിൽ മാത്രമല്ല ആദേശ രാസപ്രവർത്തനം നടക്കുന്നത്. എല്ലാ ആൽക്കെയിനുകളും ആദേശ രാസപ്രവർത്തനത്തിന് വിധേയമാകാറുണ്ട്. നമ്മൾ പരിചയപ്പെടുന്ന 2-ാമത്തെ രാസപ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം. ഇവ അപൂരിത ഹൈഡ്രോ കാർബണുകളിലാണ് സംഭവിക്കാറുള്ളത്. 2 കാർബണാറ്റങ്ങൾ തമ്മിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള സംയുക്തങ്ങളെയാണ് അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. എവിടെയാണോ ഒരു തന്മാത്രയിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ളത് അവിടെയാണ് പുതിയ തന്മാത്രകൾ കൂട്ടിച്ചേർക്കപ്പെടുക. ഒരു തന്മാത്രയിലെ 2 കാർബണാറ്റങ്ങൾ തമ്മിൽ ഒരു ദ്വിബന്ധനം ഉണ്ടാകുന്നു. അതിലെ ഒരു ബന്ധനം ബ്രേക്ക് ചെയ്യുമ്പോൾ ഓരോ കാർബണാറ്റത്തിനും ഓരോ ഫ്രീ വാലൻസി ലഭിക്കും. ഇവിടെയാണ് നമ്മൾ ഏത് തന്മാത്രയാണോ കൂട്ടിച്ചേർക്കുന്നത്, ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ, ഹൈഡ്രജൻ ക്ലോറൈഡ് ആണെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ്, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിൻ, അങ്ങനെ ഏത് തന്മാത്രയാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്, ആ തന്മാത്രകൾ കൂട്ടിച്ചേർക്കുക ഈ ബ്രേക്ക് ചെയ്ത ദ്വിബന്ധനത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഈഥീനും ക്ലോറിനും ചേരുമ്പോൾ നമുക്ക് 1-2 ഡൈക്ലോറോ ഈഥീനും ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് ചേർക്കുന്നത് എങ്കിൽ ഈഥൈൽ ക്ലോറൈഡും ലഭിക്കുന്നു. ഇവിടെ ലഭിക്കുന്ന ഉൽപ്പന്നം പൂരിതമാണോ? അതെ. അപ്പോൾ അപൂരിത ഹൈഡ്രോ കാർബണുകളെ പൂരിതമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസപ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം. ഇത്തരം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് ഉയർന്ന താപനിലയിൽ നിക്കൽ ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ആണ്. ഒരു ഈഥീൻ തന്മാത്ര ഒരു ഹൈഡ്രജൻ തന്മാത്രയുമായി ചേരുമ്പോൾ അത് ഈഥെയ്നായി മാറുന്നു. ഒരു ഈഥൈൻ തന്മാത്ര ഒരു ഹൈഡ്രജൻ തന്മാത്രയുമായി ചേരുമ്പോൾ ഈഥീനും 2 ഹൈഡ്രജൻ തന്മാത്രയുമായി ചേരുമ്പോൾ ഈഥെയ്നുമായി മാറുന്നു. 3-ാമത്തെ തരം രാസപ്രവർത്തനങ്ങളാണ് പോളിമറൈസേഷൻ. പോളിമർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പോളി എന്നാൽ ഒന്നിൽ കൂടുതൽ എന്നാണ് അർത്ഥം. മെർ എന്നാൽ ഭാഗങ്ങൾ. ഒന്നിൽ കൂടുതൽ ഭാഗങ്ങൾ കൂടിച്ചേർന്ന് ഒരു വലിയ സംയുക്തമായി മാറുന്നു. 2 തരം പോളിമറൈസേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ തരം അഡീഷൻ പോളിമറുകളാണ്. ഒരു മാലയിൽ മുത്തുമണികൾ കൂട്ടിച്ചേർത്ത് ഒരു വലിയ മാല ഉണ്ടാക്കുന്ന പോലെയാണ് അത്. ഒരുപാട് ഈഥീൻ തന്മാത്രകൾ ചേർന്നാണ് പോളിഥീൻ ഉണ്ടാകുന്നത്. ഈഥീന്റെ തന്മാത്രാ സൂത്രം നമുക്കറിയാമല്ലോ, C2H4. ഇതിന്റെ ഘടനാസൂത്രം എന്തായിരിക്കും? CH2 ദ്വിബന്ധനം CH2. ഇതിൽ ഒരു എച്ചിനു പകരം ഒരു ക്ലോറിൻ വന്നാൽ നമുക്ക് ലഭിക്കുക CH2 ദ്വിബന്ധനം CHCl. ഇതിനെ പറയുന്ന പേരാണ് വിനൈൽ ക്ലോറൈഡ്. ഇങ്ങനെയുള്ള ഒരുപാട് വിനൈൽ ക്ലോറൈഡ് തന്മാത്രകൾ കൂടിച്ചേർന്നാണ് പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC എന്ന് നമുക്കെല്ലാം അറിയുന്ന ഒരു പോളിമർ ഉണ്ടാകുന്നത്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ
ഈദീൻ അഥവാ ടെഫ്ലോൺ നിർമ്മിക്കുന്നത് ടെട്രാഫ്ലൂറോ ഈദീൻ എന്ന തന്മാത്രയുടെ പോളിമറൈസേഷൻ വഴിയാണ്. ഉയർന്ന താപനില താങ്ങാൻ കഴിയുന്ന ഒരു പോളിമറാണ് ടെഫ്ലോൺ. പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ എന്നിവ അഡീഷൻ പോളിമറുകളാണ്. മറ്റ് പോളിമറുകളെയും നമുക്ക് പരിചയപ്പെട്ടു നോക്കാം. ഐസോപ്രീൻ എന്ന് പറയുന്നത് മോണോമറിന്റെ പ്രകൃതിദത്ത പോളിമറാണ് പ്രകൃതിദത്ത റബ്ബർ. ഇവ ടയറുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. വിനൈൽ ക്ലോറൈഡിനെ നമ്മൾ ഇപ്പോൾ തന്നെ പരിചയപ്പെട്ടതാണ്. വിനൈൽ ക്ലോറൈഡിന്റെ പോളിമറൈസേഷൻ വഴി ലഭിക്കുന്ന PVC, പൈപ്പുകൾ, പ്ലാസ്റ്റിക് ഫർണിച്ചർ, വൈദ്യുത ചാലകങ്ങളുടെ ആവരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ടാർപോളിൻ ഷീറ്റുകൾ, ക്യാരി ബാഗുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി PVC ഉപയോഗിക്കുന്നു. അക്രിലോ നൈട്രൈൽ എന്ന സംയുക്തത്തിന്റെ പോളിമറൈസേഷൻ വഴി ലഭിക്കുന്ന ഓർലോൺ കൃത്രിമ നാരുകളുടെ നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നു. മറ്റൊരു രീതിയാണ് കണ്ടൻസേഷൻ പോളിമർ. നൈലോൺ 6-6 ഒരു കണ്ടൻസേഷൻ പോളിമറാണ്. ഇതിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അടിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും കണ്ടൻസേഷൻ പോളിമറൈസേഷന് വിധേയമാകുമ്പോൾ നൈലോൺ 6-6 ലഭിക്കുന്നു. ഇവിടെ ഒരു ചെറു തന്മാത്രയായ ജലം നീക്കം ചെയ്യപ്പെടുന്നതായി കാണാം. വ്യത്യസ്ത മോണോമറുകൾ സംയോജിച്ച് ചെറിയ തന്മാത്രകളെ നീക്കം ചെയ്ത് വലിയ സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ ലഭിക്കുന്ന കണ്ടൻസേഷൻ പോളിമറുകളാണ് നൈലോൺ 6-6, ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, പോളിയെത്തിലിൻ ടെറിതാലേറ്റ് തുടങ്ങിയവ. നൈലോൺ 6-6 വസ്ത്രങ്ങൾ, ചീർപ്പ്, ബ്രഷുകളുടെ നാര് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിന് പറയുന്ന പൊതുവായ പേരാണ് ബേക്ലൈറ്റ്. ഇവ സ്വിച്ചുകൾ, പ്ലഗുകൾ, പ്രഷർ കുക്കറിന്റെ കൈപ്പിടികൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പോളിയെത്തിലിൻ ടെറിതാലേറ്റ് അറിയപ്പെടുന്നത് പോളിസ്റ്റർ എന്നാണ്. പോളിസ്റ്റർ, ടാർപോളിൻ കുപ്പികൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നു. നമ്മുടെ ശരീരത്തിലും ഒരുപാട് പോളിമറുകളുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ എന്നത് അമിനോ ആസിഡുകളുടെ ഒരു പോളിമറാണ്. ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറാണ് നമ്മുടെ DNA. ഗ്ലൂക്കോസിന്റെ പോളിമറാണ് സ്റ്റാർച്ചും സെല്ലുലോസും. സ്പൈഡർ സിൽക്ക് എന്നത് ഒരു നാച്ചുറൽ പോളിമറാണ്. ശാസ്ത്രജ്ഞന്മാർ ഈ സ്പൈഡർ സിൽക്ക് പോലെ ഉറപ്പുള്ളതും ഭാരം കുറഞ്ഞതുമായ പോളിമറുകൾ നിർമ്മിക്കാനായി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വെള്ളം കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന പെറ്റ് ബോട്ടിലുകൾ കണ്ടിട്ടില്ലേ? പല പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും ഉപയോഗിക്കുന്ന പെറ്റ് ബോട്ടിലുകൾ ഒരു പോളിമർ ഉൽപ്പന്നമാണ്. പോളിമർ ചെയിനുകളുടെ ഘടനയും നിർമ്മാണ രീതിയും അനുസരിച്ച് അവയുടെ ബലം, ഫ്ലെക്സിബിലിറ്റി, അവയുടെ സുതാര്യത തുടങ്ങിയ സവിശേഷതകൾ മാറ്റാൻ സാധിക്കും. അതുകൊണ്ടാണ് പോളിമറുകളെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത്. മനുഷ്യൻ സിന്തറ്റിക് പോളിമറുകൾ അഥവാ സിന്തറ്റിക് പ്ലാസ്റ്റിക്കുകൾ കണ്ടുപിടിക്കുന്നതിന് വളരെ മുൻപ് തന്നെ സെല്ലുലോസ്, സ്റ്റാർച്ച്, പ്രകൃതിദത്ത റബ്ബർ, പ്രോട്ടീൻ പോലുള്ള പ്രകൃതിദത്ത പോളിമറുകൾ ഉപയോഗിച്ചിരുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഡ്യൂറബിലിറ്റി അഥവാ എത്ര കാലം അത് ഉപയോഗിക്കാൻ സാധിക്കും എന്നത് അതിന്റെ വലിയൊരു ഗുണമാണ്. പക്ഷേ അതുതന്നെയാണ് പരിസ്ഥിതിയിൽ അത് പ്രശ്നമാകുന്നതും. പല സിന്തറ്റിക് പോളിമറുകളും സ്വാഭാവികമായി വളരെ പതുക്കെയാണ് ഡീഗ്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ബയോഡീഗ്രേഡബിൾ പോളിമറുകളും റീസൈക്ലിംഗും വളരെ പ്രധാനപ്പെട്ട ഗവേഷണ മേഖലകളാണ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ വളരെ രസകരമായ മറ്റൊരു രാസപ്രവർത്തനമാണ് തെർമൽ ക്രാക്കിംഗ്. തന്മാത്ര ഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്ര ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഈ പ്രവർത്തനത്തെ താപീയ വിഘടനം എന്ന് പറയുന്നു. ഒരു വലിയ ഹൈഡ്രോ കാർബൺ മോളിക്യൂളിനെ ഒരു നീണ്ട ട്രെയിൻ പോലെ സങ്കല്പിക്കും. അത് വളരെ നീളമുള്ളതിനാൽ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ശാസ്ത്രജ്ഞർ അതിന് വളരെ ഉയർന്ന താപനില കൊടുക്കുന്നു. ക്രാക്ക്, വലിയ ഹൈഡ്രോ കാർബൺ ചങ്ങല മുറിഞ്ഞ് ചെറിയ തന്മാത്രകളായി മാറുന്നു. ഓരോ തന്മാത്രയുടെയും തന്മാത്രാഭാരം പാരന്റ് ഹൈഡ്രോ കാർബണിന്റെ തന്മാത്രാഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവായി കാണുന്നു. ക്രൂഡ് ഓയിൽ റിഫൈനിങ്ങിൽ ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകൾ എല്ലാം ഒരുപോലെ ആവശ്യക്കാരല്ല. എന്നാൽ തന്മാത്രാഭാരം കുറഞ്ഞ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഹൈഡ്രോ കാർബണുകൾക്ക് വളരെ ആവശ്യകത കൂടുതലുമാണ്. അതുകൊണ്ട് വലിയ തന്മാത്രകളെ ചെറിയ ഉപകാരമുള്ള ചെറുതന്മാത്രകളായി മാറ്റുന്നു. ഇത് തെർമൽ ക്രാക്കിംഗ് വഴിയാണ് നടത്തുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ഉൽപ്പന്നങ്ങളുടെ തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. പ്രൊപ്പെയിനെ താപീയ വിഘടനം നടത്തുമ്പോൾ ഒരു ആൽക്കെയിനും ഒരു ആൽക്കീനുമാണ് ലഭിക്കുന്നത്, മീഥെയ്നും ഈഥീനും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം. ഹൈഡ്രോ കാർബണുകൾ വായുവിൽ കത്തുമ്പോൾ
അവയിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും ജലവും അതോടൊപ്പം വലിയ അളവിൽ താപവും പുറത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് LPG, പെട്രോൾ, ഡീസൽ, LNG തുടങ്ങിയവ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നത്. നമ്മൾ കാറിൽ ഉപയോഗിക്കുന്ന LPG യും

0: പെട്രോളും ഹൈഡ്രോ കാർബൺ എഞ്ചിനുകളിൽ ഓക്സിജനുമായി പ്രവർത്തിക്കുന്നു. ഇവിടെ രാസോർജത്തെ യാന്ത്രിക ഊർജമായി പരിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്രോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന എനർജി എവിടെ നിന്നാണ് വരുന്നത്? അത് കെമിക്കൽ എനർജിയിൽ നിന്നാണ്, അല്ലെങ്കിൽ രാസോർജത്തിൽ നിന്നാണ്. ഇനി ഈ വാതകങ്ങൾ കത്തുമ്പോൾ ഒരു പക്ഷേ നീല നിറത്തിലും മഞ്ഞ നിറത്തിലും കത്തുന്നതായി കാണാം. നീല നിറത്തിൽ കത്തുന്ന വാതകങ്ങളിൽ നിന്ന് കാർബണിന്റെ എമിഷൻ താരതമ്യേന വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ പൂർണ്ണ ജ്വലനത്തിന് വിധേയമാകാത്ത ഹൈഡ്രോ കാർബണുകൾ മഞ്ഞ നിറത്തിൽ കത്തുന്നു. ഹൈഡ്രോ കാർബണുകൾ പൂർണ്ണമായി കത്താൻ മതിയായ ഓക്സിജൻ ഉണ്ടായില്ലെങ്കിൽ അവ കാർബൺ മോണോക്സൈഡ് എന്ന നിറമില്ലാത്തതും മണമില്ലാത്തതും വിഷമുള്ളതുമായ ഒരു വാതകം പുറത്തേക്ക് വിടുന്നു. ഇനി നമുക്ക് ചില പ്രധാന ഓർഗാനിക് സംയുക്തങ്ങളെ പരിചയപ്പെട്ടാലോ. ആദ്യം നമുക്ക് പരിചയപ്പെടാനുള്ള ഓർഗാനിക് സംയുക്തമാണ് മെത്തനോൾ. ഇത് ഒരു ആൽക്കഹോൾ സംയുക്തമാണ്. ഹൈഡ്രോക്സിൽ എന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ സാന്നിധ്യമുള്ള ഓർഗാനിക് സംയുക്തങ്ങളെയാണ് ആൽക്കഹോളുകൾ എന്ന് പറയുന്നത്. ഒരു കാർബൺ മാത്രമുള്ള ഹൈഡ്രോക്സിൽ സംയുക്തമാണ് CH3OH അഥവാ മെത്തനോൾ എന്നത്. ഇത് വുഡ് സ്പിരിറ്റ് എന്നും അറിയപ്പെടുന്നു. പ്രധാനമായും വാർണിഷ്, പെയിന്റ് മുതലായവ നിർമ്മിക്കാനാണ് വുഡ് സ്പിരിറ്റ് ഉപയോഗിക്കുന്നത്. മെത്തനോളിനെ കാണാൻ നിഷ്കളങ്കനാണെങ്കിലും അത്യന്തം അപകടകാരിയാണ്. മെത്തനോൾ നിറമില്ലാത്ത ഒരു ദ്രാവകമാണ്. സാധാരണ ആൽക്കഹോൾ പോലെ തോന്നിയേക്കാം, പക്ഷേ ഇതിൽ വിഷാംശം കൂടുതലാണ്. ശരീരത്തിൽ മെത്തനോൾ അകത്തു ചെന്നാൽ ഇവ കാഴ്ച നഷ്ടപ്പെടാനും ഗുരുതരമായ പോയിസണിങ്ങിനും കാരണമായേക്കാം. മെത്തനോൾ വളരെ എളുപ്പത്തിൽ കത്തുന്ന ഒരു വാതകം കൂടിയാണ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഒരു ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ 573 കെൽവിനിൽ ചൂടാക്കുമ്പോഴാണ് നമുക്ക് മെത്തനോൾ ലഭിക്കുന്നത്. മെത്തനോളിന്റെ ജ്വലന സ്വഭാവം മൂലം ചില റേസിംഗ് അപ്ലിയൻസസിലും ഫ്യുവലായി മെത്തനോൾ ഉപയോഗിച്ച ചരിത്രമുണ്ട്. എന്നാൽ ഇത് സാധാരണ വീട്ടുപയോഗത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനമല്ല, കാരണം ഇത് പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള ഒരു ഇന്ധനമാണ്. നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു ഓർഗാനിക് സംയുക്തമാണ് എത്തനോൾ. വ്യാവസായികമായി എത്തനോൾ നിർമ്മിക്കുന്നത് മൊളാസസിന്റെ ഫെർമെന്റേഷൻ പ്രക്രിയയിലൂടെയാണ്. കരിമ്പിൻ ജ്യൂസിൽ നിന്ന് പഞ്ചസാര നിർമ്മിക്കുമ്പോൾ പഞ്ചസാര ക്രിസ്റ്റലുകൾ വേർതിരിച്ച ശേഷം അവശേഷിക്കുന്ന സാന്ദ്രത കൂടിയ കൊഴുത്ത പഞ്ചസാര ലായനിയാണ് മൊളാസസ്. മൊളാസസ് നേർപ്പിച്ച ശേഷം യീസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷൻ നടത്തിയാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. ഈ രാസപ്രവർത്തന ഫലമായി ലഭിക്കുന്ന 8 മുതൽ 10% വരെ ഗാഢതയുള്ള എത്തനോൾ മിശ്രിതത്തെ വാഷ് എന്ന് പറയുന്നു. 100% എത്തനോളിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ 20% 80% പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത്.
1: ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 10ാം ക്ലാസ് രസതന്ത്ര പുസ്തകത്തിലെ ഓർഗാനിക് സംയുക്തങ്ങളിലെ രാസപ്രവർത്തനങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് പരപ്പൂർ സെന്റ് ജോൺസ് HSSലെ അധ്യാപിക മെർസിലിൻ ജോർജ്. നിർവഹണ സഹായം ജെസ്ലോ ഇമാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: ആകാശവാണി
5: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കല്ലുവാതുക്കൽ പുരുഷോത്തമൻ. കഥ ചന്ദനക്കട്ടിൽ.
6: കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകൾ മറിച്ചു നോക്കിയാൽ ആരും അന്താളിച്ചു നിന്നു പോകുന്ന അവിശ്വസനീയമായ പലതും അവിടെ കാണാൻ കഴിയും. അപരിഷ്കൃതങ്ങളും അലംഘ്യങ്ങളുമായ ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കും. മനുഷ്യ സമൂഹത്തെ സ്വന്തം ഇംഗിതത്തിനു വേണ്ടി കടിഞ്ഞാണിട്ട് പിടിച്ച നിയമ സംഹിതകൾ, ഈശ്വരേച്ഛയായി ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത പഴയ കാലം, വൈവിധ്യമാർന്ന ജീവിതമണ്ഡലത്തെയാകെ സാമ്പത്തിക മേൽക്കോയ്മയുടെ നീരാളിപിടുത്തത്തിൽ ശ്വാസം മുട്ടിച്ച കാലം, പ്രത്യക്ഷ ദൈവതമായ രാജാവിന് വേണ്ടി രാജാധികാരത്തെ നിലനിർത്തുന്ന നെടുന്തൂണുകളായ നാടുവാഴികൾക്ക് വേണ്ടി, ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന ജന്മികൾക്ക് വേണ്ടി ജന്മം തുലച്ച അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലിമാടുകളായി കഴിഞ്ഞ കാലം. മഹാകവി ജീശങ്കരക്കുറുപ്പ് ചേതോഹരമായ തൻ്റെ ആഖ്യാന കാവ്യത്തിലൂടെ കേരള ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ ഏടുകളിലേക്ക് തൂവെളിച്ചം വീശുന്നു ചന്ദനക്കട്ടിൽ.

കേട്ടാൽ വളരെ നിസ്സാരമായ ഒരാവശ്യമാണെന്ന് തോന്നാം, പക്ഷേ ആ കാലം കട്ടിലിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. പൊതുജനം നിലത്ത് വായിട്ട് കിടന്നുകൊള്ളണം, അതായിരുന്നു പതിവ്. കട്ടിലിൽ കിടക്കാൻ സൗഭാഗ്യമുള്ള തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിലും രൂപത്തിലുമുള്ള ഒരു കട്ടിൽ വേണം. തമ്പുരാട്ടിയുടെ ഈ മോഹം സൗകര്യം പോലെ തന്നെ തമ്പുരാനോട് തലയണ മന്ത്രത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വേമ്പനാട് ഇന്നത്തെ കോട്ടയം തന്നെ. വേമ്പനാട്ട് കായലിൻ്റെ കിഴക്കൻ തീരപ്രദേശങ്ങളെല്ലാം വേമ്പനാടായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. തമ്പുരാട്ടിക്ക് ഇങ്ങനെയൊരു മോഹം ജനിച്ചപ്പോഴേക്കും തമ്പുരാന്റെ കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു. ഭരണയന്ത്രം ആകെ ഒന്നോടെ ചലിച്ചു.

ഈ മേൽനോട്ടക്കാരൻ മേനോനാണ് ഈ മേനോക്കി അച്ഛൻ, അതായത് സൂപ്പർവൈസർ. അയാളുടെ സ്റ്റാഫിൽപ്പെട്ടവരാണ് മറ്റു മേനോന്മാർ. മേലെഴുത്തിനുള്ള ആഫീസർമാരാണ് ഈ മേലെഴുത്ത് പിള്ളമാർ. പിന്നെ ക്രമസമാധാന പാലനത്തിനും തടി നാട്ടിൽ കൊണ്ടുവരുന്നതിനും ആൾ വേണമല്ലോ. അതിനാണ് 1080-ൽ പരം നായന്മാർ. പിന്നെ പണി നടക്കണമല്ലോ, അതിന് കൊത്തുപണിക്കാർ. തടി തറയിൽ വന്നല്ലേ പണി നടക്കൂ, അതിന് തച്ചന്മാർ. എന്ത് ഇളക്കമായി പോയെന്ന് നോക്കണം. വാക്കത്ത്

സകല സന്നാഹങ്ങളോടും കൂടിയൊരു വലിയ സംഘമത പുറപ്പെട്ടു കഴിഞ്ഞു. അതിരാവിലെ രാജകൽപ്പന നടപ്പാക്കാൻ അവർ സംഘമായി പുറപ്പെടുമ്പോൾ ഒരാൾ മുന്നറിയിപ്പ് നൽകി.

പക്ഷികൾ പാറി നടക്കുന്ന കൊടും കാടുകളിലൂടെ, വൃക്ഷങ്ങൾ ഇടതിങ്ങിയ കുടിയിടങ്ങളിലൂടെ ചന്ദനത്തടി തേടിയിറങ്ങിയ ആ സർക്കാർ സംഘം മുന്നോട്ട് മുന്നോട്ട് പോയി. ഗ്രാമീണ കേരളത്തിന്റെ പ്രകൃതി ഭംഗി കണ്ടു നിൽക്കാൻ നേരമില്ലാതെ ആ നാടുവാഴി കിങ്കരന്മാർ.

ആ അന്വേഷണ യാത്രക്കിടയിൽ ഇടയ്ക്കിടെ കട്ടിലിന് പറ്റിയ പല തടികളും കണ്ടു. പക്ഷേ അതൊന്നും പോരല്ലോ, തമ്പകം, മരുത്, അതൊന്നും പോരല്ലോ, ചന്ദനം മാത്രം എങ്ങും എവിടെയും കാണാനില്ല. ഇതിനിടെ ചില ഗൂഢാലോചനകളും നടക്കാതിരുന്നില്ല. ചന്ദനത്തടി പോലെ തോന്നിപ്പിക്കുന്ന പല തടികളുമുണ്ട്. അതിലൊരെണ്ണം ഒപ്പിച്ച് തനി ചന്ദനമെന്ന് തമ്പുരാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? തമ്പുരാന് തിരുവുള്ളക്കേടുണ്ടാക്കുന്ന ഒരു പണിക്കും ഇറങ്ങി പുറപ്പെടാത്തതാണ് നല്ലത്.

മഹാഭാരതം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ മരുമകന് വലിയൊരു ശങ്ക. അമ്മ, കബന്ധം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മരുമോനെ, കബന്ധത്തിൻ്റെ അർത്ഥം അറിയില്ല. മൂക്ക് വിയർക്കുമ്പോൾ എട്ട് ദിക്കും മുട്ടുകുത്തിക്കുന്ന വിരുദനായ മൂപ്പിന് തൻ്റെ മരുമകന് കബന്ധമെന്ന വാക്കിൻ്റെ പ്രകൃതത്തിൽ അർത്ഥം പറഞ്ഞു കൊടുത്തില്ല. പകരം അദ്ദേഹം ഒന്ന് ചിരിച്ചു. മരുമകനെ വിളിപ്പിച്ച് അടുപ്പിച്ച് നിർത്തി, നെറുകയിൽ ചുംബിച്ച്. മൂപ്പിലെന്ന് അലറി, ഒരടി പിറകോട്ട് മാറി, ആരെവിടെ? അടിയൻ, ഒരു കിഴവൻ പരിചാരകനെ ഇവിടെ കൊണ്ടുവരട്ടെ. രാജഗംഗരന്മാർ പോയി. ഒരു കിഴവൻ പരിചാരകനെ ഇതാ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. അയാൾ വാഴ്ക്കയും പൊത്തിരുന്നു. നാടുവാഴി തന്റെ വാളെടുത്തു. ഉറയിൽ നിന്ന് ഊരിയ വാൾ വെട്ടിത്തിളങ്ങി. മൂപ്പിൽ ആ വാളിന്റെ വാൾത്തലയിൽ വാളുയർത്തി ആഞ്ഞൊരു വീശി വീശി. കൊട്ടാരത്തളത്തിൽ ഒരു കുടം ചോര പരന്നൊഴുകി. കിഴവൻ പരിചാരകന്റെ തല ദൂരത്തെറിച്ച് വീണ് തറയിൽ കിടന്നുരുണ്ടു. പ്രാണനറ്റുപോകാത്ത തലയില്ലാത്ത ഉടൽ കിടന്ന് പിടച്ചടിച്ചു. മൂപ്പിൽ പൊട്ടിച്ചിരിച്ചു. മരുമോനെ, ആ കിടന്ന് തുള്ളിക്കളിക്കുന്ന ജഡമില്ലേ, തലയില്ലാത്ത ജഡൻ, അതാണ് കബന്ധം.

നീ പോയി നിഘണ്ടു മറിച്ചു നോക്കൂ എന്ന് പറഞ്ഞില്ല, പകരം ഒരു കബന്ധം സൃഷ്ടിക്കുകയായിരുന്നു.

0: അതിൻ്റെ സമയവും തെറ്റി. ഏത് ചന്ദനക്കട്ടിൽ പണിയായാലും ശരീരമധ്യം ഖലു ധർമ്മസാധനം. അതുകൊണ്ട് ഊണ് കഴിച്ചിട്ടാകാം ബാക്കി. മേനോക്കി അച്ഛൻ എന്ത് പറയുന്നു? ആ അതെ അതെ, ആ കുന്നിൻ്റെ അരയിൽ നിന്ന് ഊർന്നു വീഴുന്ന അരഞ്ഞാണം പോലുള്ള പലരുവില്ലേ, അതിൻ്റെ തീരത്താകട്ടെ. എല്ലാവരും ഒഴുകുന്ന പൂഞ്ചോലയിൽ പോയി കൈകഴുകി. തൊട്ടടുത്ത് നിഴൽ പരത്തി നിൽക്കുന്ന നീർമരത്തിന്റെ ചുവട്ടിൽ ചെന്ന് ചമ്രം മടങ്ങിയിരുന്നു.
1: പൊതിയിലച്ചോർ അഴിച്ചു വെച്ച് ഊണ് തുടങ്ങി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരാളത് കണ്ടത്.
2: ഹേയ് മൂത്താശാരി, ദേ ആ മരം,
1: അത് ചന്ദനമല്ലേ? ആ വല്ലകത്തിന്റെ വടക്കു വശം നിൽക്കുന്നതേ, അത് ചന്ദനം തന്നെയല്ലേ? ഒന്ന് നോക്കി. മൂത്താശാരി മരം നോക്കി പരിശോധിച്ചു. ഇടത് കൈ വിലങ്ങനെ വെച്ച് പുരികൻ ചുളിച്ചുള്ള ആ നോട്ടം അറിയാനുള്ളത് അദ്ദേഹം അറിയും. മൂത്താശ്ശേരിയുടെ തീർപ്പ് എന്താണെന്നറിയാൻ അത്യാകാംക്ഷ പൂണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇല ചന്ദനത്തിന്റെ തന്നെ, ഇത് ചന്ദനമരം തന്നെ. ഇത് കേൾക്കാത്ത താമസം എല്ലാവരും അരുവിയിൽ ചെന്ന് കൈനനച്ചു. ആ ചന്ദനമരത്തിന് ചുറ്റും ഓടിക്കൂടി. മൂത്താശാരി ഉളിയുമെടുത്ത് അടുത്ത് ചെന്ന് ചെറു ചില്ല കുത്തി മണത്തു നോക്കി. ഹായ് നറു ചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. ഇനി വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട, തടി തറയിലാക്കിയാട്ടെ. ഏയ് തച്ചപ്പണിക്കാരെ, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്?
2: അടിയൻ,

ഇനി ആ ചന്ദനമരം നിലം പൊത്തുന്നതുവരെ ആ ജനക്കൂട്ടത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട നായകന്മാരാണ് അവർ. കണ്ടില്ലേ ആ ഭാവം, ആ നിൽപ്പ്? അധികം നിന്നാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അടുത്ത നിമിഷം കോടാലിപ്പത്തികൾ അന്തരീക്ഷത്തിൽ ഉയർന്നു. ചന്ദനമരത്തിന്റെ കടയ്ക്കൽ അതമർന്നു. ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കാച്ചിച്ച കോടാലിപ്പത്തികൾ നാല് പുറത്തു നിന്നും വെള്ളിൻ കിളികളെ പോലെ ചീറി ചീറി ആ മരത്തിന്റെ കടയ്ക്കൽ ആഞ്ഞുപതിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം കാട്ടിൽ പ്രതിധ്വനിക്കുകയാണ്. ആ പ്രതിധ്വനി മാത്രമല്ല, ആ ചന്ദനമരത്തിന്റെ മണ്ടയ്ക്ക് നിന്നൊരു ശബ്ദം ഉയർന്നു, മനുഷ്യ ശബ്ദം. മനുഷ്യ ഭാഷയിൽ

മേനോക്കി അച്ഛൻ ആ മരത്തിന്റെ മണ്ടയ്ക്ക് നിന്നുള്ള മനുഷ്യ ശബ്ദം കേട്ടപ്പോഴേക്കും പെരുവിരലിന്റെ അറ്റത്തു നിന്ന് തുടങ്ങിയതാണ് ഒരു പെരുപ്പ്. താൻ സംഘത്തലവനാണ്. തന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഈ ചന്ദനത്തടി നേടുന്ന യജ്ഞത്തിന്റെ ജയാപജയങ്ങൾ. ഇതാ ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നിരിക്കുന്നു. തന്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും പ്രതിഭയും ഇളകി പ്രവർത്തിക്കേണ്ടുന്ന മുഹൂർത്തം വന്നിരിക്കുന്നു. തനിക്ക് ഇതുവരെ പരീക്ഷണ ഘട്ടങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല. ആകെയുള്ള തന്റെ നേതൃസ്ഥാനം ഈ വെറ്റിലെ കീറി ചുണ്ണാമ്പ് തേക്കലിലൂടെ ലഭിച്ച നേതൃസ്ഥാനമാണ്. അത് തുടരുകയല്ലാതെ മേനോക്കി അച്ഛന് ഒന്നും തോന്നിയില്ല. എങ്കിലും ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ച്, ആ കേട്ടത് മനുഷ്യ ശബ്ദമാണോ? ആളുകൾ തമ്മിൽ തർക്കമായി. അല്ല അല്ല, അത് മനുഷ്യ ശബ്ദമല്ല, അത് വനദേവതയുടെ ശബ്ദമാണ്. പിന്നെ വനദേവതയുടെ ശബ്ദം? ഇയാൾ വനദേവതയുടെ ബാല്യക്കാരനാണെന്ന് തോന്നുമല്ലോ ഈ പറച്ചിൽ കേട്ടാൽ. ഇത് യക്ഷിയുടെ ശബ്ദമാണ്. ഓ, യക്ഷിയുടെ ശബ്ദം! ഇയാള് യക്ഷിയുടെ സഹസേനക്കാരനാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം വനദേവതകളോ യക്ഷികളോ ഈ ചന്ദനമരത്തിൽ വാസമുറപ്പിച്ചിട്ടുണ്ട് എന്നാണ്.

വെറുതെ ദൈവഭോമം മരിച്ചു വെക്കണ്ട, നമുക്ക് ഈ മരവ് ഉപേക്ഷിച്ച് പൊയ്ക്കളയാം. അങ്ങനെയങ്ങ് പോയാലോ? തേടി പിടിച്ച് തേടി നടന്ന് അവസാനം കണ്ട ഈ ചന്ദനമരം, ഇത് നമ്മൾ ഉപേക്ഷിച്ച് പോയാലോ? ഈ കേട്ടത് മനുഷ്യക്കുഞ്ഞിൻ്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. വരുന്നത് വരട്ടെ, ഒന്ന് കയറി പരിശോധിക്കട്ടെ. മേനോക്കിയച്ചു, ആ ഒന്ന് കയറി പരിശോധിക്കുന്നത് കൊണ്ട് അബദ്ധമൊന്നുമില്ല. പക്ഷേ ആ പെരുപ്പുണ്ടല്ലോ, അതിപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. പരിശോധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ പരിശോധിച്ചുകൊള്ളു. തൻ്റെ ഇടക്കാരനായ ചെറുപ്പക്കാരൻ ആ ചന്ദനമരത്തിൽ കയറാനും പരിശോധിക്കാനും തയ്യാറായി കഴിഞ്ഞു. അയാൾ മരത്തിലേക്ക് പിടിച്ചു കയറുന്നു. ചുറ്റും കൂടി നിന്നവർ അയാളെ പിരിമുറുക്കുന്നു. എടോ, ഒരു മുൻകരുതലായിട്ട് ഒരു മടക്കു വിച്ചാത്തി അരയിൽ തിരുകിക്കൊള്ളൂ. കാരണം ഇരുമ്പിന്റെ അംശം ദേഹത്തുണ്ടെങ്കിൽ യക്ഷി അടുക്കില്ല. അത്ര അയൺ ഏജിൽ യക്ഷി എന്ന സങ്കല്പം ചിലവില്ല. യക്ഷി ശിലായുഗത്തിലെ സങ്കല്പമാണല്ലോ. അയാൾ ആ മുകളിലേക്ക് കയറുന്നു.

അയാളെ സഹായിക്കാൻ താഴെ നിന്ന് തുള്ളുന്ന എത്ര ആൾക്കാരാണ്. പക്ഷേ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. അയാൾ മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറിയ അയാൾ ആ മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് ഇടയ്ക്കൊന്ന് നിന്നു. ആധീരനായ ചെറുപ്പക്കാരൻ അല്പം വിശ്രമിക്കുകയായിരുന്നു. എല്ലാവരും ഭയന്ന് നോക്കി. അതാ അയാൾ വീണ്ടും കയറുന്നു.

നോക്കുന്നേരം ആ മരത്തിലേക്ക് വളരെ കരുതലോടായാൽ നോക്കി. ആ ശബ്ദം കേട്ട പൊത്തിനകം അയാൾ പരിശോധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പൊത്തിനകത്തൊരു കൊച്ചു പെൺകുട്ടി ഇരിക്കുന്നു, ഒരു മനുഷ്യക്കുഞ്ഞ്, ഒരു ആരോമന പെൺകുഞ്ഞ്.

മനുഷ്യഗന്ധം വീഴാത്ത ഈ കൊടും കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ ഈ ആരോമന പെൺകുഞ്ഞ് എങ്ങനെ വന്നുവിട്ടു? കൊടും കാട്ടിലെ പച്ചത്തരപ്പിന്റെ കരളിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ കനകവിഗ്രഹം കണ്ടപ്പോൾ അയാൾക്ക് പലതും തോന്നി. അയാൾ ആ കുഞ്ഞിനോട് സംസാരിച്ചു, വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കുട്ടി പറയുന്നത്, അവളൊരു പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ ഒരു പക്ഷി അവളെ റാഞ്ചിക്കൊണ്ടുവന്നു എന്നാണ്.

0: ആനരാജ്യ പക്ഷി നിന്നെ ഒന്നും ചെയ്തില്ലേ മോളെ? നിന്നെ കൊത്തിക്കേറി തിന്നാനല്ലേ കൊണ്ടുപോകുന്നത്?
1: അല്ല, വളർത്താനായിരുന്നു.
0: നിനക്കെങ്ങനെ മനസ്സിലായി?

നീ വരുമോളെ, നമുക്ക് കാട്ടിൽ നിന്ന് പോകാം. നീ എന്തിന് മരപ്പത്തിൽ കഴിയുന്നു? ഈ മരപ്പത്തിൽ നിന്ന് പോരാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പക്ഷേ, നീ എന്തിന് കരയുന്നു?

പിന്നെ അധിക നേരം ആ കിളിമകളുടെ കിളിക്കൊഞ്ചൽ അയാൾ കേട്ടു നിന്നില്ല. അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് താഴെ വന്നു. ജനങ്ങൾ അയാളെ പൊതിഞ്ഞു. സന്തോഷം കൊണ്ട് മതിമറന്ന അവൾ ആ കുഞ്ഞിനെ മാറി മാറി കൊണ്ടുപോകുന്നു. അതിൻ്റെ നെറ്റിയിൽ കുഞ്ഞിക്കവളിൽ നെറുവണ്ണ പോലുള്ള ഉള്ളം കാലുകളിൽ മാറി മാറി പലവര് നിറഞ്ഞ മിഴികളോടെ കൊഞ്ചി നിന്ന് ഉമ്മ വയ്ക്കുന്നു. ചന്ദനവനത്തിന് വന്നവർക്ക് ഈ അമൂല്യനിധി അവർക്ക് അഭിമാനമായി മാറി. പത്തി പരത്തി പാഞ്ഞെടുക്കുന്ന പാമ്പ് പോലെ കോടാലുകൾ പൊങ്ങിത്താഴുന്നു. മണവറ്റ കോണിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം, മാറി നിൽക്കണം. ആ ചൂവിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. ചൂറ്റൻ ചന്ദനമരത്തിന്റെ ചൂട്ടിൽ മടവെച്ച് വെട്ടിയ വിടവിൽ തടിയുടെ കാതലും കാതലും കടന്നു മറുവശം കയറിയപ്പോൾ ആ വിടവിൽ എന്തോ ഞെരിയുന്ന ശബ്ദം കേട്ടു. മാറി നിൽക്കൻ, മാറി നിൽക്കൻ. തച്ചപ്പണിക്കൻ മടയുടെ മറുവശം മാറി നിന്ന് മരത്തിന്റെ മുതുകത്ത് തന്റെ കരുത്തുള്ള കൈ ചേർത്ത് ഒരുന്തുകൂടി കൊടുത്തപ്പോൾ

അന്ന് രാത്രി അച്ചിറകളുള്ള അമ്മ ഉറങ്ങിയില്ല. എന്ന് മാത്രമല്ല, അരികിൽ കണ്ട കിളികളോടും നരിയോടും നത്തോടും ചണ്ട കൂടി. ആ നിലാവുള്ള രാത്രിയിൽ നിലത്ത് രക്തത്തുള്ളികൾ പോലെന്തോ അടുത്തടുത്ത് കിടക്കുന്നത് അച്ചിറകുള്ള അമ്മ കണ്ടു. പറന്നിറങ്ങിച്ചെന്ന് പരിശോധിച്ചു. കുഞ്ഞിനെ പുതപ്പിച്ചിരുന്ന കട്ട്യാവിന്റെ തുണ്ട് കഷ്ണങ്ങൾ നിരന്നു നിരന്ന് കിടക്കുന്നു. ആ ചിറകുള്ള അമ്മയ്ക്ക്, ആ പക്ഷി അമ്മയ്ക്ക് കണ്ടറിയാൻ വേണ്ടി ആ വളർത്തുമകൾ തന്നെ കൊണ്ടുപോയ വഴിനീളെ തന്നെ പുതപ്പിച്ചിരുന്ന കട്ട്യാവ് കീറി കീറി കഷ്ണങ്ങളായി വഴിനീളെ തുരുതരയിട്ടിരുന്നു.

ചീവിയെടുത്ത ചന്ദനത്തിന്റെ ചീളുകൾ കൊണ്ട് ഒരു ചിതയൊരുക്കി. വീരാളി പട്ടിൽ പൊതിഞ്ഞ ഭക്ഷ്യമ്മയെ ദഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ അപ്പൻ കുഞ്ഞു തേങ്ങിത്തേങ്ങി ബോധമറ്റ് കൊടും കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ നിന്ന് വന്ന പെൺകുഞ്ഞ് വെമ്പലനാട്ടിലെ തമ്പുരാന്റെ വളർത്തുമകളായി കൊട്ടാരത്തിൽ കഴിഞ്ഞു. ഭക്ഷ്യമ്മയുടെ മകൾ തമ്പുരാന്റെ പൊന്മകളായി വളർന്നു. ഇതാ നിൽക്കുന്നു ഒരു വിശ്വസുന്ദരി, ഒരു അപ്സരസ്.

കട്ടിൽ തീർന്നു ഇളമുറക്കാരനായ തമ്പുരാൻ അതിനൂതന ശില്പഭംഗികളാർന്ന പുതിയ ചന്ദനക്കട്ടിൽ ചെന്നിരിക്കാൻ ആ മധുവിധി രാത്രിയിൽ അദ്ദേഹം തന്റെ പ്രിയപത്നിയുടെ കൈക്ക് പിടിക്കുമ്പോൾ ഇതാ പക്ഷിയമ്മയുടെ മകളുടെ ഇരു കവിളിലും കൂടി കണ്ണീർ കണങ്ങൾ ഉരുണ്ടു വീഴുന്നു. സന്തോഷവും സങ്കുളവും അതിന് കാരണമാകാം. അതിന്റെ കാരണം തേടിപ്പിടിക്കാൻ മഹാകവി സഹൃദയരെ ഭാരമേൽപ്പിക്കുകയാണ്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: ആരടിച്ചു വരുതാൻ ആശയിൽ
2: இசை தென்றல் உங்கள் மனதை தொடும் பாடல்கள்.

0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഇസൈ തെൻഡ്രൽ ആരംഭിക്കുന്നു. ഇന്ന് ഇസൈ തെൻഡ്രൽ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയായാണ് ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി വിളിക്കേണ്ട ഫോൺ നമ്പർ 04865200226. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04865200226. ഈ നമ്പറിലേക്ക് ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്ക് വേണ്ടി വിളിക്കുക. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ MB ബിജു. നമുക്ക് നമ്മുടെ ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, അദ്ദേഹവുമായി സംസാരിക്കാം. ഹലോ, ഇസൈ തെൻഡ്രലിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം.
0: ഇതാരാണ്?
1: അനീഷാണ്.
0: അനീഷ് കൊല്ലമ്പടി? നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. ഏതൊക്കെയാലും ഇന്ന് നമ്മൾ വീണ്ടും ഇസൈ തെൻഡ്രൽ ലൈവായി തുടങ്ങി.

0: ഇരിക്കുകയാണ്.
1: അതെ, വളരെ
0: നിങ്ങളുടെ
1: നല്ല
0: നിരന്തരമായ ഗ്രൂപ്പിലുള്ള നിരന്തരമായൊരു ആവശ്യം കൂടിയായിരുന്നു അതല്ലേ?
1: അതെ, നമുക്ക് വാട്സപ്പ് ഇല്ലാത്ത ശ്രോതാക്കളെയും കൂട്ടി
0: തീർച്ചയായും തീർച്ചയായും
1: കൂട്ടിപ്പോ
0: എല്ലാത്തരം ശ്രോതാക്കളെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെയും ഉദ്ദേശം.
1: അതെ അതെ അതെ തീർച്ചയായും.
0: എങ്കിലും വിളിച്ചതിൽ വളരെ സന്തോഷം. അനിഷ് എന്ത് ചെയ്യുന്നു?
1: ഞാൻ ചിപ്സിന്റെ വർക്കാണ്.
0: ചിപ്പിന്റെ വർക്ക്?
1: ചിപ്സ് ചിപ്സ്
0: ചിപ്സ് ചിപ്സ് ഓക്കെ ഓക്കെ. എവിടെയാണ് സ്ഥലം?
1: ഇവിടെ ഞാൻ കൊല്ലമ്പടി, അരീക്കോട് അടുത്ത് കൊല്ലമ്പടിയാണ് എന്റെ സ്വദേശം.
0: അതെ അല്ലേ,
1: മലപ്പുറം ജില്ല.
0: നിങ്ങൾ നിർമ്മിക്കുകയാണോ അതോ സപ്ലൈ ചെയ്യാണോ?
1: ഞങ്ങൾ നിർമ്മിക്കുകയാണ്.
0: നിർമ്മിക്കുകയാണ്. അപ്പൊ എവിടെയാ അത് കൊടുക്കുക ചെയ്യുന്നത്?
1: അത് ഞങ്ങൾ ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ മുതലാളി ഉണ്ട്, അവര് ഷോപ്പ് പിടിച്ച് അങ്ങനെ കൊടുക്കുകയാണ്.
0: ആ, കുറെ അധികം കടകളിലൊക്കെ കൊടുക്കുന്നുണ്ടോ?
1: അതെ അതെ അതെ.
0: ഓക്കെ, നന്നായി പോകുന്നു ബിസിനസ്?
1: ഓ, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു.
0: ശരി ശരി ശരി. അപ്പൊ നമ്മുടെ പരിപാടിയിൽ നിന്ന് ആർക്ക് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: എനിക്ക് ഇത് നമ്മ ഭൂമി എന്ന ചിത്രത്തിലെ യേശുദാസും സ്വർണലതയും പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്.
0: ഏത് പാട്ടാണ്? പാട്ട് പറയോ.
1: ആറടി ചുവര് താൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്.
0: പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ട് ആസ്വദിക്കും. പാട്ട് പാടാറേ,
0: പാടാൻ അറിയാമെങ്കിൽ രണ്ട് ലൈൻ മൂളിക്കൊണ്ട് നോക്കി തുടങ്ങാം. അതുകൊണ്ടാണ് ചോദിച്ചത്.
1: അറിയില്ല അറിയില്ല
0: അറിയില്ല അല്ലേ. ശരി ശരി ശരി. അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഇത് ദേവികുളം ആകാശവാണി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും, അതുപോലെ തന്നെ ദേവികുളം ആകാശവാണിയിലെ എല്ലാ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്.
0: ശരി, വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേട്ടാലോ എന്നാ?
1: ഓക്കെ, അവിടെ എല്ലാവരോടും എന്റെ അന്വേഷണം,
0: എല്ലാവരോടും അന്വേഷണം പറയാം. പിന്നെ നമ്മുടെ ഈ ലൈവ് ഫോൺ പരിപാടിയിൽ ആദ്യമായിട്ട് അനീഷ് കൊല്ലമ്പടിക്കാണ് ലൈൻ കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ച ഗാനം ഇത് നമ്മ ഭൂമിയിലെ യേശുദാസും സ്വർണലതയും പാടിയ ഗാനമാണ്. ഇത് നമ്മ ഭൂമിയിലെ ആറടി എന്നാരംഭിക്കുന്ന ഗാനം നമുക്ക് പാട്ട് കേൾക്കാം. വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ശരി ഓക്കെ ഓക്കെ ശരി.

0: ഇസൈ തെണ്ടറിലെ അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ബിജു സാറല്ലേ?
0: അതെ അതെ അതെ,
1: ഞാൻ ഷാജു മടത്തുംപടിയാണ്.
0: ഷാജു മടത്തുംപടി, നമ്മള് സ്ഥിരമായി സന്ദേശങ്ങളിലൊക്കെ കാണുന്ന ആളാണല്ലേ, ആദ്യമായിട്ടാണ് ശബ്ദം
1: കേൾക്കുന്നത്.
0: ശരി ശരി, ഇത് എവിടെയാ സ്ഥലം? എവിടെയാ മടത്തുംപടി എന്ന സ്ഥലം? എവിടെയാണ്
1: ഇത്? മാള, തൃശ്ശൂർ ജില്ലയിൽ മാള.
0: തൃശ്ശൂർ ജില്ലയിൽ മാള. ഓക്കെ ഓക്കെ, സ്ഥിരമായ ഒരു ശ്രോതാവാണ് ആദ്യവും വിളിച്ചത്.
1: അതെ, ഞങ്ങള് അടുത്ത കൊടുങ്ങല്ലൂർ, ഏറ്റവും അടുത്ത സ്ഥലം കൊടുങ്ങല്ലൂർ എന്ന് പറയാം.
0: അതെ അല്ലേ, ശരി ശരി. എന്ത് ചെയ്യുന്നു ഷാജു?
1: എനിക്ക് റേഡിയോ
0: റേഡിയോ സർവീസിംഗ് ആണ്. റേഡിയോയുമായിട്ട് അത്രമേൽ ബന്ധമുള്ള ഒരാളാണ് അല്ലേ?
1: അതെ അതെ, വളരെ കാലമായി ആളാണ്.
0: ഇപ്പോഴും ഉണ്ടോ, സർവീസ് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല ഇല്ല, ഇല്ല ചെയ്യുന്നില്ല.
0: റേഡിയോകളുടെ അവൈലബിലിറ്റിയും കുറവാണ് അല്ലേ?
1: അതെ അതെ.
0: അങ്ങനെ റേഡിയോ ഇൻസ്ട്രുമെന്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടോ, ആളുകൾ റേഡിയോ കേൾക്കുന്നത്?
1: അതെ, റേഡിയോയിൽ കേൾക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അകലെയുള്ള സ്റ്റേഷൻ ഇപ്പോൾ ഓൺലൈനിലല്ലേ കേൾക്കുന്നത്?
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഷോപ്പിൽ ഇങ്ങനെ റേഡിയോ റിപ്പയറിംഗ് ഇങ്ങനെയൊന്നും വരുന്നില്ല ഇപ്പൊ അല്ലേ?
1: ഇല്ല ഇല്ല, ഇപ്പൊ പഴയപോലെ ഒന്നും ഇല്ല.
0: പഴയപോലെ റേഡിയോ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു.
1: കിട്ടുന്നില്ല.
0: ശരി ശരി.
1: മൊബൈലും
0: മൊബൈൽ ആപ്പ് വഴിയൊക്കെ ആണല്ലോ ഇപ്പൊ ഓൺലൈനിലൊക്കെ ആണല്ലോ.
1: റേഡിയോ നിശ്ചിത ഡിസ്റ്റൻസിലല്ലേ കിട്ടുള്ളൂ, നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമല്ലോ.
0: ഏതാ ഇഷ്ട ഗാനം ഇന്നത്തെ?
1: എനിക്ക് ശരിയോ ശരിയോ ഞാൻ കാതിലിത്തത് എന്ന് പറഞ്ഞിട്ട് എങ്കിട്ടേ മോതാതെ മൂവിയിലെ പാട്ടുണ്ടല്ലോ,
0: എങ്കിട്ടേ മോതാതെ അല്ലേ. എസ് ജാനകിയും മലേഷ്യ വാസുദേവനും പാടിയ പാട്ട്
1: ആണോ? ആണോ,
0: അവർ രണ്ടുപേരാണ് പാട്ട് പാടിയിട്ടുള്ളത്. പാട്ട് പാടുവോ?
1: അതെ, ഇപ്പോഴേ ഓരത്തിൽ ആ പാട്ടിന്റെ റീമേക്ക് അതിന്റേതാണെന്ന് തോന്നണം.
0: അതാണല്ലേ,
1: തോന്നണ്ടത്.
0: ശരി ശരി ശരി, പാട്ട് പാടുവോ?
1: പാടാറില്ല. ഇല്ല ഇല്ല ഇല്ല, ഈ ശബ്ദം കേട്ട സാറിന്
0: തോന്നുന്നു നല്ല ശബ്ദമാണ്. പാട്ട് പാടുന്ന ആളെ പോലെ തോന്നിയ പാട്ട് ശബ്ദം കേട്ടപ്പോ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ പാട്ട്?
1: ഇത് കേട്ടോണ്ട്
0: കേട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ.
1: ഹലോ,
0: നമുക്ക് പാട്ട് കേട്ടാലോ.
1: പാട്ടിലേക്ക്.
0: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
1: നന്ദി സാർ, നന്ദി സാർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസൈ തെൻട്രൽ തത്സമയ ഫോണിൻ തമിഴ് ചലച്ചിത്രഗാന പരിപാടിയാണ്. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ആവർത്തിക്കാം: 04865200226. തമിഴ് ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇത് ഇസൈ തെൻട്രലാണ്, തമിഴ് ചലച്ചിത്രഗാന പരിപാടിയാണ്. ഒരു തമിഴ് ശ്രോതാവ് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹത്തോടെയാണ് നമ്മൾ അടുത്ത ശ്രോതാവിലേക്ക് പോകുന്നത്. നമുക്ക് അടുത്ത ശ്രോതാവുമായി സംസാരിക്കാം.
1: ഹലോ,
0: ഇസി തെൻട്രലിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആരാണ് സംസാരിക്കുന്നത്?
1: വളാഞ്ചേരി ഉണ്ണി എന്ന് പറഞ്ഞ ശ്രോതാവ.
0: വളാഞ്ചേരി, വളാഞ്ചേരി എന്ന് പറയുന്നത് ഏത് ജില്ലയാണ്?
1: കുറ്റിപ്പുറം വളാഞ്ചേരി, മലപ്പുറം ജില്ല.
0: മലപ്പുറം ജില്ലയാണല്ലേ. ഇപ്പൊ രണ്ട് തൃശ്ശൂരുകാരാണ് വിളിച്ചത്, ഇപ്പോ അടുത്തത് മലപ്പുറമാണ്.
1: അതെ, അനീഷ് കൊല്ലമ്പടിന്റെ സുഹൃത്താണ്, അയാൾ വിളിക്കുന്ന കേട്ടപ്പോ ഞാൻ വിളിച്ചത്.
0: അങ്ങനെയാണല്ലേ, ശരി ശരി, വളരെ സന്തോഷം.
1: തിരുവനന്തപുരം നിലയമൊക്കെ കേൾക്കലുണ്ട്, അവിടുത്തെ ഫോണും പരിപാടിയിലൊക്കെ വിളിക്കുന്ന ആളാണ്.
0: അതെ അല്ലേ, ശരി ശരി ശരി. എന്ത് ചെയ്യുന്നു ഉണ്ണി?
1: ഞാനൊരു ക്ഷേത്ര ജീവൻ

0: ക്ഷേത്ര ജീവനക്കാരനാണ്.
1: അതെ അതെ,
0: എവിടെയാണ്?
1: വളാഞ്ചേരി കാവുമ്പറം എന്ന് പറയാം, അവിടെ ഒരു മലബാർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിലാണ് ജോലി എടുക്കുന്നത്.
0: ശരി ശരി, എന്ത് ജോലി ചെയ്യുന്ന അവിടെ?
1: ശാന്തിക്കാരനാണ്.
0: ശാന്തിക, അത് ശരി, ശാന്തിക്കാരനാണ്.
1: കാവുമ്പറത്തേക്ക് അവിടെ കാടാമ്പഴിക്കൊക്കെ നമ്മളെ റൂട്ടാണ്.
0: കടമ്പഴക്കോ പോകുന്ന വഴിക്കാണ് അല്ലേ?
1: സാറ് അറിയണ്ടാവില്ല ഇത്രയും ദൂരെ ഈ
0: ദൂരമുള്ള
1: ദേവികുളം, ദേവികുളം ഇടുക്കി പത്തനംതിട്ട അവിടുന്നുള്ളവരൊന്നും അറിയണ്ടാവില്ല ഇവിടെ.
0: ശരി ശരി ശരി ശരി,
1: അറിയില്ലല്ലോ, മലപ്പുറം ജില്ല അറിയില്ലല്ലോ.
0: മലപ്പുറം ജില്ലയിൽ കൂടെ വന്നിട്ടുണ്ട് എന്നാലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളും, ഈ ചെറിയ സ്ഥലങ്ങളൊന്നും നമുക്ക് അങ്ങനെ പരിചയമില്ല. നമ്മള് ഏതാനും,
1: ബിജു ബിജു സാറല്ലേ?
0: അതെ അതെ,
1: അവിടെ തന്നെ തെക്കാണ് സ്വദേശം.
0: അതെ അതെ, ഇവിടെ തന്നെയാണ് സ്വദേശം.
1: ആ അപ്പൊ അറിയണ്ടാവില്ലേ. ഏതായാലും തമിഴ് പ്രോഗ്രാം ആണല്ലോ, തമിഴ് പാട്ട് ആവശ്യപ്പെടുന്ന പരിപാടി.
0: തമിഴ് പാട്ടാണ് നമുക്ക്, നമ്മൾ തമിഴ് ശ്രോതാക്കളെ കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി തുടങ്ങിയത്. പക്ഷെ നമുക്ക് തമിഴ് ഇത് അറിയാലോ, മൂന്നാറാണ് സ്ഥലം. മൂന്നാർ എന്ന് പറയുന്നത് ഏതാണ്ട് തമിഴ് ഭൂരിപക്ഷ മേഖലയാണല്ലോ. അതെ അതെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി കൂടി ആരംഭിച്ചത്. അപ്പൊ അവിടെയും നമ്മുടെ മലയാളമുണ്ട്, ഹൃദയരാഗങ്ങളുണ്ട്, കേൾക്കാറില്ലേ? അത് അതും ഇതുപോലെ തന്നെ ഇടദിവസങ്ങൾ, ഇടവിട്ടുള്ള ദിവസങ്ങളിലാണ്, രാത്രിയിൽ 10 മണിക്ക്. നാളെ ഉണ്ട്, നാളെ ഹൃദയരാഗങ്ങളാണ്, നാളെ മലയാള ചലച്ചിത്രഗാന പരിപാടിയാണ്. അതും ലൈവായി തന്നെ കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
1: ഇതേ നമ്പർ അല്ലേ?
0: ഇതേ നമ്പർ തന്നെ, ഇതേ നമ്പർ തന്നെ.
1: എപ്പോഴെങ്കിലും ഒരു ദിവസം വിളിക്കാം.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇന്നത്തെ ഇഷ്ടഗാനം പറയൂ.
1: ചിന്നത്തമ്പി എന്നുള്ള സിനിമയിലത്തെ ഒരു നല്ല പാട്ട്.
0: ആ, നമ്മള് അരച്ച ചന്ദനം മണക്കും കുങ്കുമം നല്ല പാട്ട് കൊടുക്കാം.
1: അത് ഹിറ്റ് ഗാനമാണല്ലോ.
0: അതെ അതെ അതെ അതെ, എസ് പി ബാലസുബ്രഹ്മണ്യം ആണ് പാടിയത് ഈ പാട്ട്.
1: ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ
0: വാലി എഴുതി ഇളയരാജ ഇടപെട്ട പാട്ടാണ്. വളരെ ഹിറ്റായിരുന്നു അല്ലേ, ഇറങ്ങിയ കാലം മുതൽ എപ്പോൾ കേട്ടാലും ഹിറ്റായ പാട്ടാണ്.
1: എപ്പോഴും കേട്ടാലും മണക്ക് മടുക്കില്ല.
0: അതെ അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല, ഒന്ന് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ആലാപനവും ഇളയരാജയുടെ സംഗീതവും, ഒപ്പം തന്നെ വാലിയുടെ മനോഹരമായ കവിതയും എല്ലാം കൂടി ചേരുമ്പോൾ വളരെ മനോഹരമായ പാട്ടാണ്.
1: അല്ല, രണ്ടു ദിവസം മുമ്പ് സ്മരണദിനായിരുന്നല്ലോ
0: ബാലസുബ്രഹ്മണ്യം
1: സാറിന്റെ. അപ്പൊ സ്മരണയും കൂടി ആയിക്കോട്ടെ.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ.
1: സ്മരണ, ആ സ്മരണ
0: ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: അത് അനീഷ് കൊല്ലം പിടിക്ക്, അയാൾക്കന്നെ
0: അനീഷിന് വേണ്ടിട്ടാണല്ലേ.
1: അന്വേഷ് കൊല്ലം പിടിക്കും, പിന്നെ നിലയാന്ത്രങ്ങൾക്കൊക്കെ, ദേവികുളത്തിലെല്ലാ സ്റ്റാഫിനും ആയിക്കോട്ടെ.
0: ശരി, തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
1: ആ ശരി,
0: ഓക്കെ.

0: ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. അടുത്ത ശ്രോതാവിലേക്ക് നോക്കി പോകാം.
1: ഹലോ
0: ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ഇസൈ തെൻട്രലിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഹലോ, ബിജു സാറാണല്ലേ?
0: അതെ അതെ അതെ, ഇതാരാണ്?
1: ഇത് പരിചയമുള്ള ആളെന്ന് എം മണി വാണിയമ്പലം.
0: ആ, നമ്മൾ തമ്മിലൊന്ന് സംസാരിച്ചിരുന്നു മുൻപല്ലേ. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷം, അങ്ങനെ പോകുന്നു. നിങ്ങൾ പുതിയ നിങ്ങൾ പുതിയ പരിപാടി തുടങ്ങിയവർക്ക് എല്ലാവിധ ഭാഗങ്ങളും.
0: തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമ്മളിത് കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു, ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. അത് മലയാളം പാട്ടിൻ്റെ ഇസൈ തെൻട്രലും അതുപോലെ തന്നെ ഹൃദയരാഗങ്ങളും ഇതുപോലെ ലൈവാക്കണം, ശ്രോതാക്കളുടെ ഇൻട്രാക്ഷൻ കൂടി വേണമെന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത്. ഇന്നിപ്പോൾ ഇത് രണ്ടാമത്തെയാണ്, ഇസൈ തെൻട്രൽ രണ്ടാമതാണ്. ഇപ്പം മുൻപത് ഒരിക്കലും മണിയേട്ടന് കിട്ടിയിരുന്നു അല്ലേ? മുൻപൊരിക്കൽ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും ഇങ്ങനെ ലൈവ് തന്നെ ആക്കാനാണ് ആഗ്രഹിക്കുന്നത്.
1: ആ, അത് പിന്നെ വിളിക്കുന്നവര് കുറച്ച് ഒരു രേഷം ഒന്നും ലാഗായിട്ട് വിളിക്കുകയാണ് ഏറ്റവും നല്ലത്.
0: വിളിക്കുന്നവരൊരു ഇടവേള, സ്വയം എടുക്കുന്നവർ ഇടവേള എടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയും.
1: അതെ, നിങ്ങളെ ടൈമും ഉഷാറായി. കാരണം ഞാനിപ്പോ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു സമയമാണ്, എല്ലാത്തിനും ഒരു ഒഴിവ് സമയം.
0: എല്ലാം കഴിഞ്ഞ് നമ്മള് വിശ്രമത്തിന്റെ ഒരു സമയത്തിലേക്ക് എത്തി അല്ലേ?
1: കഴിഞ്ഞിട്ടുള്ളൊരു സമയം. അപ്പൊ ഈ സമയം തെരഞ്ഞെടുത്തതിന് പ്രത്യേക
0: അഭിനന്ദനം. ഇഷ്ടഗാനം ഏതാണ്?
1: ഞാന് ഉന്നയി നിനത്ത് എന്നുള്ള സിനിമയിലെ മല്ലിക പൂവേ മല്ലിക പൂവേ പാർത്തായ
0: ഉന്നയിടത്തിൽ എന്നെ കൊടുത്തേനാണ്.
1: അല്ല, ഉന്നയി നിനത്തിലല്ല,
0: അല്ലല്ല, ഉന്നയിടത്തിൽ എന്നെ കൊടുത്തേ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണനും സുജാതയും പാടിയ പാട്ടാണ്.
1: അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്.
0: എസ് എ രാജ്കുമാറിന്റെ ആണ് ഈണം. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇന്ന്
1: ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ട് എല്ലാ ഞങ്ങളെ ഹൃദയരാഗങ്ങളും പിന്നെ ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും. മാഹിയിലുള്ള ഞങ്ങളൊരു ജ്യോതിലക്ഷ്മിയുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട്.
0: പറയാൻ പോയ ഒത്തിരി പേരുണ്ട് അല്ലേ?
1: അതെ, നിലമ്പൂർ സ്മിത,
0: എല്ലാവരുടെയും പേര് പറയാൻ പോയാൽ താമസം വരും.
1: ആ, ഇതിൽ ഫസ്റ്റില് തന്നെ വന്ന അനീഷ് കൊല്ലമ്പടി, ഒരുപാട് ആളുകളുണ്ട്.
0: എല്ലാവർക്കും വേണ്ടി നോക്കി പാട്ട് കേൾക്കാം.
1: അതെ, പറവുകൂട്ടം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്.
0: ആ, എന്താണ് ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത?
1: ആ പ്രത്യേകത പറഞ്ഞാൽ ഞങ്ങള് മഞ്ചേരി ആകാശവാണിയില് 1 മണിക്കൂർ എന്റെ ഗാനം അവതരിപ്പിച്ച്, എന്റെ ഗാനം എന്നുള്ള പരിപാടി അവതരിപ്പിച്ച കൂട്ടായ്മ ആണത്.
0: ശരി ശരി ശരി.
1: അപ്പൊ അവർക്ക് വേണ്ടിട്ട് പ്രത്യേകമായിട്ട്.
0: അതെല്ലാ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ആളുകളുണ്ടോ അല്ലേ? അതോ?
1: അല്ലല്ല, മലപ്പുറം ജില്ല.
0: മലപ്പുറം ജില്ല.
1: മലപ്പുറം ജില്ല അതിലുള്ള ആൾക്കാരെ.
0: ശരി ശരി ശരി. നോക്കി പാട്ട് കേട്ടാലോ?
1: ആ, കേൾക്കാം.
0: ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. സുഹൃത്തുക്കളോടും വിളിക്കാൻ പറയാം കേട്ടോ. നമ്മള് പുതിയ ശ്രോതാക്കളോടും ഇങ്ങനെ ഒരു ലൈവ് തുടങ്ങിയിട്ടുണ്ട്, അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കാൻ പറയാം.
1: തീർച്ചയായും പറയും സാറേ.
0: ശരി ശരി, വളരെ സന്തോഷം. നമുക്ക് നേരിൽ സംസാരിക്കാൻ കഴിഞ്ഞാലും സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
1: അതുകൊണ്ടാണ് ഇന്ന് വിളിച്ചത്.
0: ഓക്കെ, വളരെ സന്തോഷം.
1: ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.

0: ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയയ്ക്കുക. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0486520022226. ഇസൈ തെൻട്രലിലെ അടുത്ത ശ്രോതാവിലേക്ക് നമുക്ക് പോകാം. ഹലോ, ഇസൈ തെൻട്രലിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ.
0: പി വി മുഹമ്മദ്. മുഹമ്മദ്, എന്നാണ്ട് വിശേഷമൊക്കെ?
1: എന്താ നല്ല വിശേഷം. ഇപ്പം മലപ്പുറത്തേരും തൃശ്ശൂരും കഴിഞ്ഞ് പാലക്കാട് ജില്ലേനപ്പോ വിളിക്കണത്.
0: ആ, തൃശ്ശൂര് ചെന്ന് മലപ്പുറം കയറി പാലക്കാട് എത്തി അല്ലേ?
1: പാലക്കാട്,
0: വടക്കോട്ട് വടക്കോട്ട് പോവാണല്ലോ.
1: പാലക്കാട്
0: ചൂടും കൂടുതലാണ്. അപ്പൊ നമ്മളിങ്ങനെ ഏതാണ്ട് മധ്യ കേരളത്തിൽ നിന്നിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. താഴേക്കുള്ളവരാരും വിളിക്കുന്നില്ല, ഈ ജില്ലക്കാരും വിളിക്കുന്നില്ല, അതുപോലെ തന്നെ മറ്റ് തൊട്ടടുത്ത സമീപത്തെ ജില്ലകളൊന്നും വിളിക്കുന്നില്ല. തൃശ്ശൂർ തുടങ്ങി മലപ്പുറം കഴിഞ്ഞ് പാലക്കാട് എത്തിയിട്ടുണ്ട് അല്ലേ? അതെ അതെ, അടുത്ത ജില്ലക്കാരൻ ആരാണെന്ന് അറിയില്ല. ഓക്കെ, ഇക്ക എന്ത് ചെയ്യുന്നു?
1: ഞാൻ തയ്യലാണ്.
0: തയ്യലാണ്, എന്തൊക്കെയാ ചെയ്യുന്നത്? തയ്യല്?
1: തയ്യലെല്ലാം തയ്ക്കും.
0: അല്ല, അങ്ങനെ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ? ജെന്റ്സ്, കിഡ്സ്, ലേഡീസ്, അങ്ങനൊന്നും ഇല്ല? എല്ലാം ചെയ്യും. ഷോപ്പായിട്ടുണ്ടോ അതോ?
1: ആ, ഷോപ്പായിട്ടാണ്. വീടിന്റെ മുന്നിൽ മുറ്റത്തന്നെയാണ് ഈ ഷോപ്പ്.
0: വീടിന്റെ ഫ്രണ്ടിൽ ഷോപ്പായിട്ട് തന്നെ ചെയ്യാണല്ലേ? എത്ര കാലമായി ഈ ജോലി തുടങ്ങിയിട്ട്?
1: ഒരു 36 വർഷം തുടങ്ങിയിട്ടോ?
0: 36 വർഷം ആണ്. അപ്പൊ അത്രമേൽ പരിചിതനായ ഒരു തയ്യൽക്കാരനാണ് അല്ലേ? വർക്കുണ്ടോ ഇപ്പൊ നന്നായിട്ട്? സ്കൂൾ യൂണിഫോമിന്റെ ഒക്കെ സമയമാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ?
1: രണ്ടു മാസം
0: നല്ല തിരക്കായിരിക്കും. ഏറ്റവും കൂടുതൽ ഇപ്പൊ തയ്യൽ വരുന്നത് സ്കൂൾ യൂണിഫോമുകളുടെയാണ്. ആളുകളൊക്കെ ഒട്ടേറെ പേര് റെഡിമെയ്ഡിലേക്കൊക്കെ മാറിപ്പോയി അല്ലേ?
1: എന്നാലും
0: വർക്കുണ്ട്. ശരി ശരി, ഇന്നത്തെ ഇഷ്ടഗാനം ഏതാ?
1: എനിക്ക് അണ്ണാമല എന്ന സിനിമയിലെ അണ്ണാമലൈ അതൊരു
0: പാട്ടുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യ, ഉമ്മയുണ്ട്, പിന്നെ 3 മക്കളാണ്. മൂന്നാളും ആൺകുട്ടികൾ തന്നെയാണ്. മൂത്താളൊന്ന് പുറത്ത് പഠിക്കണേ, പിന്നെ 2-ാമത്തെ ആൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാള് പ്ലസ് ടുവിനും.
0: അവരുടെ പേരൊക്കെ പറയോ?
1: ഫാസിദ്, ഫാരിസ്, ഫാഹിദ്.
0: ഓക്കേ, ഇന്നത്തെ പാട്ട് ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: നമ്മുടെ ദേവികുളം നിലത്തിലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. അവർക്കൊക്കെ കൂടി
0: ഇപ്പൊ ജോലി സമയത്താണോ കേട്ടോണ്ടിരിക്കുന്നത് അതോ ജോലിയൊക്കെ നിർത്തിയാ?
1: ജോലി ഇപ്പൊ നിർത്തിയപ്പോ വിളിച്ചത്.
0: ഓ, ശരി ശരി ശരി. അപ്പൊ നമുക്ക് പാട്ട് കേട്ടല്ലോ എന്നാ.
1: ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ.
0: വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം. വീണ്ടും വിളിക്കുക, ശ്രോതാക്കൾ മറ്റു ശ്രോതാക്കളെ പരിചയപ്പെടുത്തുക, അവരെ കൊണ്ടുകൂടി വിളിക്കാനൊക്കെ പ്രേരിപ്പിക്കുക കേട്ടോ. നമ്പറൊക്കെ കൊടുക്കണം നമ്മുടെ പരിപാടി. നാളെ നമുക്ക് ഹൃദയരാഗങ്ങളുണ്ട് ഈ സമയത്ത്, മലയാളം പരിപാടി. ഇതെല്ലാം ലൈവാണ്. ഇനിയിപ്പം കൂടുതൽ പരിപാടികൾ ലൈവായി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പരിപാടികളിലേക്ക് പുതിയ പുതിയ ശ്രോതാക്കളെ കൂടി പരിചയപ്പെടുത്തി നിലയത്തിലേക്ക് എത്തിക്കുക. നിങ്ങളിലൂടെയാണ് ഇനിയിപ്പം നിലയം നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പോകുന്നത്. ശ്രോതാക്കളിലൂടെയാണല്ലോ, അവർ പറഞ്ഞാണ് മറ്റുള്ളവർ കേൾക്കുന്നത്.
1: അപ്പൊ
0: തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: വളരെ സന്തോഷം വിളിച്ചതില്.

0: ഇസൈ തെൻട്രൽ തത്സമയ ഫോണിൻ തമിഴ് ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. നമുക്ക് നമ്മുടെ അടുത്ത ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: നമസ്കാരം സാർ, ഞാൻ ജിഷ ജോൺസൺ ആണ്.
0: ജിഷ ജോൺസൺ, നമ്മള് സ്ഥിരമായി സന്ദേശങ്ങൾ അയക്കാറുള്ള ആളാണല്ലേ?
1: ഞാൻ കുറച്ചായുള്ളൂ ഇപ്പൊ ദേവികുളം കേട്ടു തുടങ്ങിയിട്ട്, തുടങ്ങിയ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മള് സ്ഥിരമായി കേൾക്കുന്ന പരിചയമുള്ളൊരു, സ്ഥിരമായി സന്ദേശങ്ങൾ കൊടുത്ത് പരിചയമുള്ളൊരു ശ്രോതാവിന്റെ ശബ്ദമാണല്ലോ. ആദ്യമായിട്ടാണ് പ്രോഗ്രാമിൽ വിളിക്കുന്നത് അല്ലേ?
1: അതെ, ഞാൻ ആദ്യമായിട്ടാ വിളിക്കണേ.
0: സ്വന്തം ശബ്ദം കൂടി കേൾക്കാൻ പറ്റുന്നുണ്ട് റേഡിയോയിലൂടെ. സന്ദേശങ്ങൾ മാത്രമല്ല ശബ്ദവും കേൾക്കുക. ഇപ്പൊ ഇനി മുതൽ ശ്രോതാക്കൾക്ക് അവരുടെ സ്വന്തം ശബ്ദത്തിൽ പാട്ട് ചോദിച്ച് കേൾക്കാനുള്ളൊരു സൗകര്യം കൂടി ഈ പരിപാടിയിലൂടെ കിട്ടുകയാണ്.
1: ഇവിടെ ഞങ്ങള് അകത്തിരുന്ന് വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, പിന്നെ പുറത്ത് വന്ന ഇവിടെ ഞങ്ങൾ പാടാണ് മുന്നിലെ, അപ്പൊ അവിടെ വന്നിരുന്നു ഞങ്ങൾക്ക് മുന്നില് പാടാണ്. അപ്പൊ പുറത്ത് വന്നിരുന്നപ്പോഴാണ് കിട്ടാൻ
0: തുടങ്ങിയത്. എറണാകുളത്ത് എവിടെയാണ്?
1: എറണാകുളം തിരുമുക്കം എന്ന് പറയും, പറവൂരിന്റെ അടുത്ത്, പറവൂർ ജില്ലയിൽ.
0: എന്ത് ചെയ്യുന്നു ജിഷ?
1: ഞാൻ വീട്ടമ്മയാണ്.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുട്ടികള്. മൂത്തയാള് കമ്പനിയിൽ വർക്ക്, അവൻ വർക്ക് ചെയ്യാണ്, പുറത്താണ്, സൗദിയിലാണ്.
0: പിന്നെ
1: ഇളയാള് പഠിക്കണ, കമ്പ്യൂട്ടർ സയൻസിന്
0: പഠിക്കണം.
1: ഇവിടെ എറണാകുളത്ത് തന്നെ കെ എം എം എന്ന് പറയുന്ന കോളേജിലാണ് പഠിക്കുന്നത്.
0: സുഖമായി പോകുന്നു എല്ലാരും?
1: ആ, സുഖമായി പോണു. രണ്ടാം പിള്ളേരാണ്, ഹാൽഡ്രിനും ഹാൽവിനുമാണ് പേര്.
0: ശരി ശരി ശരി.
1: ഹസ്ബൻഡിന്റെ പേര് ജോൺസൺ.
0: ജോൺസൺ അദ്ദേഹം സന്ദേശം അയക്കാറുണ്ടല്ലേ?
1: ഇല്ലില്ല, ചേട്ടൻ അയക്കാറില്ല, മോന അയച്ചിട്ട്.
0: മോനാണ്
1: രണ്ട് പ്രാവശ്യം. ഹാൽവിൻ
0: സന്ദേശം കാണാറുണ്ട്.
1: ആ, രണ്ടു പ്രാവശ്യം അയച്ചിട്ടുള്ളൂ, പിന്നെ പാട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു അയച്ചില്ല.
0: ഒരേ ആള് വീടുകളിൽ നിന്ന് രണ്ടൊന്നധികം ആളുകൾ വിളിക്കുന്ന സന്ദേശം അയക്കുമ്പോൾ നമുക്ക് സ്ഥിരമായി അങ്ങനെ കൊടുക്കാനും ബുദ്ധിമുട്ടാണ്.
1: അതെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞു മോനെ അമ്മിച്ച് കേൾക്കണേ.
0: ഞങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല, ഈ ആളുകളെല്ലാം ഒരേ കുടുംബത്തിൽ നിന്നുള്ള ബന്ധുക്കളൊക്കെ ആണെന്ന് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. പക്ഷെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് പലർക്കും നിങ്ങൾ തമ്മിൽ പരസ്പരം പരിചയമുള്ളവരാണേ.
1: ഇല്ല, ഞാനും മോനും ഒരേ ദിവസം അയക്കില്ല, കാരണം
0: അങ്ങനെ അല്ലാതെ വരുന്നുണ്ട്. ധാരാളമായി ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം ആളുകൾ ഒരേ സമയം സന്ദേശം അയക്കുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ആളുകൾ കരുതും ഒരേ ആളുകൾക്ക് തന്നെ കൊടുക്കുന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും ചില സന്ദേശങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയേണ്ടി വരുന്നത്. ഏതെങ്കിലും വിളിച്ച് കിട്ടിയതിൽ വളരെ സന്തോഷം, സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എന്ത് ഇഷ്ടഗാനം പറയും?
1: എനിക്ക് ഇന്ന് നമ്മുടെ ഹൃദയ ദിനമാണല്ലോ, അപ്പൊ ഞാൻ ഇദയം എന്ന് പറയുന്ന വാക്കി തുടങ്ങുന്ന ഒരു പാട്ടാണ് ചോദിച്ചത്. ഇദയം, ഇദയം ഇദയം ഇനിക്കൃതയം എന്ന് പറഞ്ഞിട്ടൊരു ചിത്രാമ്മ പാടിയ.
0: കൃഷ്ണരാജൻ ചിത്രയുമാണ് പാടിയത്. വിടുകഥ അല്ലേ? ദേവയാണ് ഈണം നൽകിയത്. അഗത്യൻ എന്നയാളുടെ രചനയാണ്. നമുക്ക് പാട്ട് കേൾക്കാം. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എന്റെ ഹസ്ബൻഡിനും പിന്നെ എന്റെ പിള്ളേർക്കും, പിന്നെ എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ചാലു എന്ന് പറഞ്ഞിട്ട്, ആള് മരിച്ചു ഇപ്പൊ ഒരു മാസം, അയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചപ്പോ
0: ഞാനും.
1: അതുകൊണ്ട് ഞാൻ ശാലുവിന് കൂടി തന്നെ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, എപ്പോഴും ഓർമ്മയിലുള്ള ആളാണ്.
0: വളരെ സന്തോഷം ഈ പരിപാടിയിലേക്ക് വിളിച്ചതില്. ഞാൻ മുമ്പ്
1: പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു കിട്ടുമെന്ന്. കാരണം ഞാൻ കുറെ വിളിച്ചിട്ടും ഈ നമ്പർ ഇല്ല, ഈ നമ്പർ ഇല്ല അങ്ങനെ പറയണം. അപ്പൊ എനിക്ക് എന്തോ ഇതേപോ ഞാൻ വേഗം സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് വിളിച്ചപ്പോഴേക്കും കിട്ടി. അപ്പൊ സന്തോഷമായി.
0: നമ്പർ ഉണ്ട്, ഉറപ്പായി
1: ഉണ്ട്.
0: അപ്പൊ കൂട്ടുകാരോടൊക്കെ വിളിക്കാൻ പറയണം കേട്ടോ. അങ്ങനെ കൂടി ചെയ്യണം, അങ്ങനെ കൂടി ഒരു പബ്ലിസിറ്റി. നമ്മൾ പറഞ്ഞ ദേവികുളത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ലൈവ്.
1: ഈ നമ്പർ എനിക്ക് ഇപ്പൊ തന്നത് തന്നെ ഇങ്ങനെ ദേവികുളം എന്ന് പറയുന്ന നിലയുണ്ട്, അങ്ങനെ സന്ദേശങ്ങൾ അയക്കാന്ന് പറഞ്ഞത് സൽമ ജമാലുദ്ദീൻ ആണ്.
0: നിങ്ങളും കൊടുക്കണം, മറ്റു സുഹൃത്തുക്കൾക്കും കൊടുക്കണം.
1: ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്.
0: നാളെ നമുക്ക് ഹൃദയരാഗങ്ങളാണുള്ളത്, മലയാളം പരിപാടിയാണ്.
1: മലയാളം പാട്ട് ഞാൻ ചോദിക്കാറില്ല, എനിക്ക്
0: അതും ലൈവാണ് കേട്ടോ. ഇനി മുതൽ അതും ലൈവാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഇതേ നമ്പറിൽ വിളിക്കാം, ഇതേ നമ്പറിൽ വിളിക്കാം. നിങ്ങൾ വിളിക്കുന്നില്ലെങ്കിൽ കൂട്ടുകാരോട് പറഞ്ഞൊക്കെയാണ് വിളിക്കുക. തീർച്ചയായിട്ടും വിളിച്ചതിലും പരിപാടിയിൽ പങ്കെടുത്തതിലും വളരെ സന്തോഷം.
1: സാറിന്റെ പേര് ബിജു?
0: അതെ, എന്റെ പേര് ബിജു. നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി, താങ്ക് യു, ഗുഡ് നൈറ്റ്.
0: ഗുഡ് നൈറ്റ്.
2: Ladies and gentlemen, I welcome the newly married honeymoon couple Nilakandan and Anandi to this evening. evening get together. So let's all join hands together and wish them a warm, warm welcome.

0: ഇസൈ തെൻട്രൽ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ, ഇസൈ തെൻട്രലിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ, നമസ്കാരം. ഞാൻ രാജേഷാണ്, പച്ചാളം.
0: എ ബി രാജേഷ് പച്ചാളം.
1: അതെ അതെ.
0: രാജേഷ് എന്ത് ചെയ്യുന്നു?
1: ഞാനേ ഞാൻ അമൃത ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്.
0: അമൃത ഹോസ്പിറ്റലിൽ എന്ത്?
1: അവിടെ ലിഫ്റ്റ് സെക്ഷനിൽ.
0: എന്തോ?
1: അവിടെ ലിഫ്റ്റ് സെക്ഷൻ.
0: ലിഫ്റ്റ് സെക്ഷൻ, ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണല്ലേ?
1: അല്ല, ഓപ്പറേറ്റർ അല്ല, സൂപ്പർവൈസറാണ്, ടെക്നീഷ്യൻ
0: ആണ്.
1: അതെ.
0: ശരി ശരി ശരി. എത്ര ആളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്?
1: ഞാനൊരു 10-13 വർഷമായിട്ട് അവിടെ ഉണ്ട്. അവിടെ 19 ലിസ്റ്റുകളുണ്ട്.
0: നിങ്ങൾ ഷിഫ്റ്റിലാണോ വർക്ക് ചെയ്യുക?
1: അതെ, എനിക്ക് ജനറൽ ഡ്യൂട്ടിയാണ്.
0: ജനറൽ ഡ്യൂട്ടിയാണ്. സൂപ്പർവൈസർക്ക് ജനറൽ ഡ്യൂട്ടിയാണ് അല്ലേ? ഓപ്പറേറ്റർമാർക്ക് മാത്രമേ ഉള്ളൂ ഷിഫ്റ്റ്?
1: അല്ല, ഓപ്പറേറ്റർ ഹാൻഡിക്യാപ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരാണ്. ടെക്നീഷ്യന്മാരാണ് ഡ്യൂട്ടികളിൽ.
0: ഓക്കെ. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയോ?
1: അതെ അതെ, ഞാൻ ഡെയിലി ആയിരുന്നു. എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി.
0: വീട്ടിലെത്തി. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഞാനുണ്ട്, വൈഫ്, ഒരു കുട്ടിയുണ്ട്, അഗ്രിമന്ത.
0: ചെറിയ കുട്ടിയാ?
1: ആ ചെറിയ കുട്ടി. ഇപ്പൊ ഇവിടെ കിടന്ന് റോഡിൽ കിടന്ന് ഓടി കളിക്കണം. ഞാൻ വിളിക്കുമ്പോ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന
0: ശല്യപ്പെടുത്തി.
1: എനിക്ക് ഞാൻ ചോദിച്ച പാട്ട് നീ പഞ്ഞൂർക്കുള്ള പാട്ടാണ്.
0: ആ പാട്ട് കിട്ടിയില്ല നമ്മുടെ കയ്യിൽ. ആ പാട്ട് കിട്ടിയില്ല. നമ്മൾ ഈ തമിഴ് പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോഴേ അതിന്റെ സ്പെല്ലിങ്ങിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ചിലപ്പോ സെലക്ഷനിൽ പെട്ടെന്ന് കിട്ടാതെ വരും. ലൈവിലാകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. തപ്പിയെടുക്കുക എന്നുള്ളതൊരു ടാസ്ക് ആണ്. അതുകൊണ്ടാണ് നമ്മള് അത് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത പാട്ട് ചോദിക്കുന്നത്.
1: ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ട്. 6 മുതൽ 60 വരെ എന്നുള്ള പാട്ടില്ലേ, കമ്പണിയെ കാതലുണ്ട്.
0: എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ പാട്ടാണ് അല്ലേ?
1: എസ് പി ബാലസുബ്രഹ്മണ്യം
0: ജാനകിയമ്മയാണ്.
1: ഇളയരാജയുടെ
0: ഈ സമയത്ത് ആ പാട്ട്,
1: ആ പാട്ടും കൂടി എനിക്ക് മലയാളം ഞാൻ പാടാം, പക്ഷെ തമിഴ് എനിക്ക് പാടാൻ പറ്റില്ല. അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് പാട്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും.
0: എല്ലാവർക്കും.
1: അപ്പൊ ഈ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞോട്ടെ, SCB ജാനകിയമ്മ, ഇളയരാജ, ഈ ടീം എന്ന് വന്നാലും ശരിയാണ്. ആ
0: പാട്ടൊക്കെ
1: വല്ലാത്തൊരു സൗന്ദര്യവും മായികമായ ഒരു ഭംഗിയും.
0: ലെജൻസാണ്.
1: ഇളയരാജയുടെ മ്യൂസിക് എന്ന് വെച്ചാല് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ലെവലിലാണ് പോകുന്നത് അല്ലേ?
0: അദ്ദേഹത്തിന്റെ അദ്ദേഹം സൃഷ്ടിച്ചു വിടുന്നത്
1: രക്തങ്ങളാണ്. വയലിനായാലും ഓടപ്പുഴയായാലും എന്തായാലും ശരിയാണ്, അതിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും സൂപ്പറായിട്ടുള്ള
0: സംഭവം.
1: നമുക്കത് പിന്നെ പിന്നീട് ഒരിക്കലും നമുക്ക് വേറെ ഒരാളിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യം. അതാണ് ലെജൻസുകളുടെ പ്രത്യേകത. എന്തായാലും നമ്മൾ ഭാഗ്യമുള്ള ആൾക്കാരാണ്. ഇത്രയുള്ള സുന്ദരമായ കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ ഈ ജീവിതകാലത്ത്? അത് ഏറ്റവും ഭാഗ്യം.
0: തീർച്ചയായിട്ടും. നമുക്ക് പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: എല്ലാവർക്കും വേണ്ടി, ഈ പരിപാടി കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി,
1: എല്ലാവർക്കും.
0: എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകിയും പാടിയ, ഇളയരാജ സംഗീതം നൽകിയ ഒരു മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: പരിപാടിയിൽ വിളിച്ചതിൽ വളരെ സന്തോഷം.
1: ഓക്കെ, എനിക്കും വളരെ സന്തോഷം. ഓക്കെ.

ഇസൈ തെൻട്രൽ ഇന്ന് തത്സമയ ഫോണിൽ ചലച്ചിത്രഗാന പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഒപ്പം തന്നെ നമ്മൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങളും കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് എല്ലാ ശ്രോതാക്കളും ലൈനിൽ വന്നതുകൊണ്ട് നമുക്ക് അത്തരം പാട്ടുകൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതാ അവസാനത്തെ പാട്ട്, ബിന്ദു ദിലീപ് കൊടകര, വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ്. ഹായ് ഇസൈ തെൻട്രൽ, വണക്കം. ഹൃദയദിനത്തിൽ മകൻ ദീപക് ശങ്കറുടെ ബർത്ത്ഡേ ആണ്. മോന് വേണ്ടിയിട്ട് ഒരു സൂപ്പറാന പാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇളവട്ടം കൈതട്ടും ചിത്രം, മൈ ഡിയർ മാർത്താണ്ഡൻ. എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനമാണ് കേൾക്കാൻ കാത്തിരിക്കുന്നത്. മകൻ ദീപക് ശങ്കറിന് സ്പൈസ് എഫ് എമ്മിൻ്റെയും ഇസൈ തെൻട്രലിൻ്റെയും പിറന്നാൾ ആശംസകൾ കൂടി നേരുകയാണ്. ഇഷ്ടഗാനം കേട്ടുള്ളൂ. വാലി എഴുതി, ഇളയരാജ ഈണമിട്ടതാണ് ഈ ഗാനം.

கைதட்டும் டும் டும் திசையட்டும் கேட்கட்டும் டும் டும் ഇന്നത്തെ ഇസൈ തെൻട്രൽ തത്സമയ ഫോണിൻ തമിഴ് ചലച്ചിത്രഗാന പരിപാടി പൂർണ്ണമാവുന്നു. എന്നീ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ എം ബി ബിജു, സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം റിൻസി, സാങ്കേതിക സഹായം ജോൺസൺ സക്കറിയ.

എക്സ്എഫും. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.